ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 26. കൊല്ലവർഷം 1202 ചിങ്ങം 1. 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വിവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിക്കുന്നു.
1: മലയാളികൾക്ക് എല്ലാം മറന്ന് ഉള്ളം തുറന്ന് സന്തോഷിക്കാനുള്ള സുന്ദര സുവർണ കാലമാണ് ചിങ്ങമാസം. പുതിയുഗ പുലരിയുടെ പുതുമ നിറഞ്ഞ സുദിനങ്ങൾ കൊണ്ട് പുളകത്തിൻ മലർമത്ത വിരിക്കുന്ന കാലം, ദുഃഖമില്ലാതെ എല്ലാവരും ഉല്ലസിക്കുന്ന കാലം. ആ കാലത്തിൻ്റെ സമാരംഭ സുമുഹൂർത്തം സമാഗതമായി ഇന്ന് ചിങ്ങമൊന്ന് കർഷക ദിനം. കർഷക മനസ്സുകൾ ആഹ്ലാദഭരിതമാകുന്ന ചിങ്ങമാസക്കാലം നിറഞ്ഞ വിളകളുടെ മനോഹാരിത കൊണ്ടും വിടർന്നു വിലസുന്ന കുസുമ നിരകൾ കൊണ്ടും സുരഭിലമാകുന്ന കർഷക മഹോത്സവത്തിൻ്റെ കാലത്തിന് തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ചിങ്ങമാസത്തെ വാരിപ്പുണരാം. കള്ളവും കവർച്ചയും ചതിയും ഒന്നുമില്ലാതെ ഒരുമയോടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട്

0: ഒന്നായി കഴിഞ്ഞിരുന്ന കാലം. ആർക്കും പരാതിയില്ല. മോഷണവും മയക്കുമരുന്നും ഒന്നുമില്ലാതുള്ള നന്മയുടെയും സത്യസന്ധതയുടെയും കാലം. ആ ഓർമ്മകൾ നിറമാലയാക്കി നമുക്ക് പൊന്നോണ പുലരിയെ വരവേൽക്കാനായി മനസ്സുകളൊരുക്കാം. അന്ന് ഓണക്കാലത്ത് കേരളം നെല്ലറകളുടെ സാന്നിധ്യം കൊണ്ട് എവിടെയും കർഷകർ വിശ്രമരഹിതരായി കുടുംബത്തിൻ്റെ ബാധ്യതകൾ എല്ലാം തീർക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നു. കൊയ്ത്തുകാലമാകുമ്പോൾ കർഷകരുടെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയുന്നു. കുടുംബത്തിൻ്റെ എല്ലാ ഉയർച്ചകളും വിളവിൻ്റെ ഗതി അനുസരിച്ചാണ്. ഭയഭക്തിയോടുകൂടി ബഹുമാനത്തോടും കൂടി വിളയിറക്കുകയും യഥാസമയം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കീടനാശിനികളും മറ്റും നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം കൊയ്ത്തുകാലം കഴിഞ്ഞ് ധാന്യമണികളുടെ കൂമ്പാരം കണ്ട് മധുര സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന മനോഹര നിമിഷങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഓർമ്മകൾ മാത്രം. തൃക്കാക്കര അപ്പനെ കണ്ടു തൊഴാൻ വരുന്ന മഹാബലിയുടെ അടുക്കൽ ആയിരക്കണക്കിന് പ്രജകൾ അനുഗ്രഹം നേടുവാൻ എത്തുമായിരുന്നു. പക്ഷേ ഒരാൾക്കു പോലും ഒരു പരാതിയുമില്ല. അത്ര സുന്ദരവും സുദൃഢവുമായ ഭരണ സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ പോയിപ്പോയ ഐശ്വര്യ ദിനങ്ങളെ ഓർത്ത് നമുക്ക് ഇന്ന് കർഷക ദിനം ആചരിക്കാം. കൃഷിയെ ജീവിതമായി കാണുന്ന നാടാണ് കേരളം. പാലക്കാടിൻ്റെയും കുട്ടനാടിൻ്റെയും നെൽപ്പാടങ്ങൾ മുതൽ കോട്ടയത്തെ റബ്ബർ തോട്ടങ്ങളും വരെ വെയിലും മഴയും കൊള്ളിക്കാതെ നമുക്ക് അന്നമെത്തിക്കുന്നത് കർഷകരാണ്. കർഷകർ സ്വന്തം ഉൽപ്പന്നങ്ങൾ, ജൈവ പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ കൃഷിയുടെ സന്ദർശനം, പ്രസംഗ ചിത്രരചന മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടുന്നുണ്ട്. ഗ്രാമീണരെ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ വേണ്ടി കർഷക പ്രയത്നം ഉണ്ടാകണം. അന്നദാതാ ദേവോ ഭവ എന്നതാണ് ഈ ദിവസത്തെ പ്രധാന സന്ദേശം. ഒരു കർഷകൻ്റെ കൈകളിലാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി വളരുന്നത് എന്ന് ഈ സുദിനത്തിൽ നമുക്ക് ഉറക്കെ പറയാം.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

0: സ്മിതം തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ, തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ.
1: കാടിനും പാടത്തിനും മധ്യേ കൂടി ഒരു ചെറിയ നീർച്ചാല് കളകളാരവത്തോടെ പുളഞ്ഞൊഴുകുന്നുണ്ട്. അതിൻ്റെ വക്കിൽ ചാഞ്ഞു നിലം പറ്റിക്കിടന്ന ഒരു മാങ്കൊമ്പിലിരുന്ന് നീലി മതിമറന്നു പാടുകയാണ്.

0: notified as October 1, 2026 at midnight, while for the rest of the country, including the plains and remaining areas of Jammu and Kashmir, it is expected to be March 1, 2027, subject to notification. He said special establishments in Ladakh, including the military, ITBP and Air Force, will also be covered during the second phase of the census. The National Testing Agency, NTA, has announced a retest for three papers of the UGC NET examination, English, Commerce and Sociology, following complaints about several errors in these papers. NTA said the English paper will be held on 9th September from 9 a.m. to 12 noon in Shift 1, while the Commerce paper will be conducted the same day from 3 p.m. to 6 p.m. in Shift 2. The Sociology paper will be held on 10th September from 9 a.m. to 12 noon in Shift 1. The NTA had conducted the UGC NET June 2026 examination from 22nd to 30th June across 87 subjects for the award of Junior Research Fellowship, eligibility for Assistant Professor and admission to PhD programs. NTA had formed a committee to inquire into and look into these errors. The committee recommended that, in the interest of holding a fair and error-free examination, these three papers should be reconducted. Air India has announced that all its flights to and from Visakhapatnam will operate from the new Aluri Sitarama Raju International Airport at Bhogapuram from today, using the existing airport code VTZ. Air India informed that the airline will continue to operate 14 weekly flights between Bhogapuram and Delhi, providing convenient connectivity to major domestic and international destinations through its hubs. Spread over 77,342 square meters, the new terminal offers enhanced passenger comfort and operational efficiency. It has 22 check-in counters, 18 self-baggage drop units, advanced screening systems, modern baggage handling facilities, and 7 aero bridges for a seamless passenger experience. In Jharkhand, students protesting against irregularities in state's recruitment examinations burnt effigies of Chief Minister Hemant Soren, Congress leader Rahul Gandhi and RJD leader Tejasvi Yadav in Ranchi yesterday. Students raised slogans against the state government and reiterated their demand for the cancellation of JPSC and JSSC examinations, alleging irregularities in the recruitment process. The protesters have also announced plans to gherao the Chief Minister's residence on 20th of this month. Meanwhile, the state government made another attempt to resolve the issue through dialogue and invited the protesting students for talks at 2 p.m. today. The BWF Badminton World Championships will begin today at Indira Gandhi Indoor Stadium in New Delhi. Indian shuttlers will begin their campaign on the opening day today. In the women's singles, former world champion and ninth seed PV Sindhu will be up against Sophia Noble of Ireland, while the women's doubles duo of Teresa Joly and Gayatri Gopichand will face Paula Lopez and Lucia Rodriguez of Spain in the first round. In the evening, Indian debutant Ayush Shetty will face world number one and defending champion Shi Yu Qi of China in the men's singles category. In the men's doubles discipline, the ace Indian duo and fifth seeds Sattvik Sairaj Ranki Reddy and Chirag Shetty have already proceeded to the second round after receiving a bye. Meanwhile, the Indian duo of M.R. Arjun and Hariharan Amsakarunan will take on the Irish duo of Scott Gildy and Paul Reynolds. In the mixed doubles category, 15th seed pair of Dhruv Kapila and Tanisha Krasto have also proceeded to the round of 32 after a bye. In men's cricket, India will resume their first innings at the overnight score of 460 for 9 on day 3 of the first test match of the series, the Gal International Stadium in Sri Lanka today. And that is the end of this news bulletin.
1: Agashavani, Thiruvananthapuram, Alappuzha, Alappuzha FM, Kayankulam FM, Pathanamthitta FM. Arayippukal, ee nilayathil ninnu innu praksheepanam cheyyunna paripadikal. 6:15 ഉദയഗീതം, ഐവർകാല സുരേഷ് കുമാർ പാടിയത്. 6:30 പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 112 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുക്കുന്നു. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, എൽ ശിവദർശന പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. 12:00 റേഡിയോ റിപ്പോർട്ട്. ശ്രീ BD ദത്തന്റെ ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം റിപ്പോർട്ട്. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പുറമേ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ. കേരള കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം വേനൽ മഴ 11-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം. വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. 5:00 അക്ഷരശ്ലോകം. കുളത്തൂപ്പുഴ കൃഷ്ണഗാഥാ കാവ്യകേളി സമിതി അവതരിപ്പിക്കുന്ന കാവ്യകേളി. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. രുക്മിണി രാമകൃഷ്ണൻ പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, കതിരിന്റെ കാവലാളുകൾ പ്രത്യേക പരിപാടി. രചന കിരൺ AS. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ജുവാൻ റൂൾഫോ എഴുതിയ നോവൽ പെട്രോ പരാമോ. 8:00 ഹലോ ഡോക്ടർ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. സാഹിത്യ സംഗീതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ, നിഖിലേഷ് നടുവണ്ണൂർ സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി, വിവിധ സംഗീതജ്ഞർ അവതരിപ്പിച്ച മലയാള കൃതികൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ചത്. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ടെല്ലൂരിലെ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 23.8°C. പെയ്ത മഴ 4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 23.6°C. പെയ്ത മഴ 5 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ഐവർകാല സുരേഷ് കുമാർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ലാക്കാട്ടൂർ പൊന്നപ്പൻ. ആദ്യ ഗാനം പഞ്ചമുഖേശ്വര പ്രണവസ്വരൂപ എന്ന് തുടങ്ങുന്നു.

ലാക്കാട്ടൂർ പൊന്നപ്പൻ രചനയും സംഗീതവും നൽകി. ഐവർകാല സുരേഷ് കുമാർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. മണ്ണിൽ അധ്വാനിക്കുന്ന സ്ത്രീകൾക്ക് ആദരമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കൃഷി സഖി പദ്ധതി കർഷക ദിനമായ ഇന്ന് തുടങ്ങും. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കാനും അവരുടെ കാർഷിക ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. രാവിലെ 10:45 ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചോദ്യക്കടലാസുകളിൽ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വിഷയങ്ങളിൽ UGC നെറ്റ് പരീക്ഷ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു. ജൂണിൽ നടന്ന ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്കാണ് പുനഃപരീക്ഷ നടത്തുന്നത്.

0: വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ഇന്തോനേഷ്യയിലെ ഫ്ലോസ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 51. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. റഷ്യയിൽ യുക്രൈന്റെ കനത്ത വ്യോമാക്രമണത്തിൽ 6 കൊല്ലപ്പെട്ടു. ശ്രീലങ്കയ്ക്കെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിൽ. ഹോക്കി വനിതാ ലോകകപ്പ് ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും.
1: ഓണക്കാലം സമൃദ്ധിയുടെ പര്യായമാണ്. വിപണിയിൽ പച്ചക്കറികളും പഴങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ട് നിറയുന്ന കാലം. സമൃദ്ധിയുടെ ഈ ചിത്രത്തിന് പിന്നിൽ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പഠനങ്ങളും കേരള കാർഷിക സർവകലാശാലയുടെ സമീപകാല കണ്ടെത്തലുകളും പറയുന്നത് വിപണിയിൽ ലഭ്യമായ പച്ചക്കറികളിലും സുഗന്ധവ്യഞ്ജനങ്ങളിലും കീടനാശിനി അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ്.
2: കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 2025-26 കാലഘട്ടത്തിൽ നമ്മൾ മൊത്തമായിട്ട് ഒരു 765 സാമ്പിളുകളാണ് ചെയ്തത്.
1: തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലാബോറട്ടറി മേധാവി ഡോക്ടർ അമ്പിളി പോൾ.
2: അതിൽ 16 പഴം പച്ചക്കറികളിൽ കീടനാശിനിയുടെ സാന്നിധ്യം അനുവദീന പരിധിക്ക് മുകളിലായിട്ട് കണ്ടെത്തി. ഏകദേശം 2% അത് വരും. നമ്മുടെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കീടനാശിനി സാന്നിധ്യം നാം കണ്ടെത്തുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളിലാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പഴം പച്ചക്കറികൾ നമ്മൾ നോക്കുമ്പോൾ പച്ചക്കറികളിൽ മുളക് വർഗ പച്ചക്കറികളിലാണ് കീടനാശിനി സാന്നിധ്യം കൂടുതലായി കാണുന്നത്. കാരണം മുളക് വർഗ പച്ചക്കറികൾ നമ്മൾ കർഷകരെ കൃഷി ചെയ്യുമ്പോൾ തന്നെ രോഗകീടബാധ വളരെയധികം കൂടുതലാണ്. ഏത് പച്ചക്കറികളിലാണോ രോഗകീടബാധ കൂടുതൽ അതിൽ കീടനാശിനി പ്രയോഗവും കൂടുതലായിരിക്കും, നമുക്ക് അവശിഷ്ട വിഷാംശം കിട്ടുന്നതും കൂടുതലായിരിക്കും. ക്യാപ്സിക്കം ഉൾപ്പെടെയുള്ള മുളക് വർഗ പച്ചക്കറികളിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി കണ്ടെത്തുന്നത്. പിന്നെ ഇലവർഗ പച്ചക്കറികളായ കൊറിയാൻഡർ ലീവ്സ്, അതായത് മല്ലിയില, പുതിനയില, ചീര, ഇതിലുമൊക്കെ കീടനാശിനി സാന്നിധ്യം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതുപോലെ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗ്രേപ്സ് ആണ്, അതായത് മുന്തിരി. അത് ഏത് കളർ മുന്തിരി ആയാലും മുന്തിരിയിൽ കീടനാശിനി സാന്നിധ്യം കൂടുതലായി കണ്ടിട്ടുണ്ട്. മറ്റ് ഭക്ഷ്യവസ്തുക്കൾ നോക്കുകയാണെങ്കിൽ മിക്കതും കീടനാശിനി സാന്നിധ്യം അത്രയേറെ നാം കാണുന്നില്ല.
1: സംസ്ഥാനത്തിനാവശ്യമായ പച്ചക്കറിയുടെ 1/2 ഭാഗവും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന പച്ചക്കറികളും സൂക്ഷ്മ പരിശോധനയിൽ നിന്ന് പൂർണ്ണമായും മുക്തമല്ല.
3: തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥ കൂടിയായ ഒരു വീട്ടമ്മയാണ് ഞാൻ.
1: സംഗീത,
3: എന്റെ മകൻ 11 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മളെയൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ളത് പോലെ റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണമെന്ന് പറയാറുണ്ടെങ്കിലും ഈ വന്ന കാലത്ത് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വളരെയധികം ആശങ്കയുണ്ടെന്നുള്ള കാര്യം പറയട്ടെ. ഓർഗാനിക് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നെങ്കിലും ഈ കിട്ടുന്നതെല്ലാം ഓർഗാനിക് ആണെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്ന് മാത്രമല്ല ശരാശരി വരുമാനക്കാർക്ക് അത് അഫോർഡ് ചെയ്യുന്ന കാര്യവും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ പകരം ഇനിയിപ്പോൾ വൈറ്റമിൻ ക്യാപ്സൂൾസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാനോ ഒക്കെ ഒരുപാട് പരിമിതികളുള്ള കൂട്ടത്തിലാണ്. സമയക്കുറവും സ്ഥലക്കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വെജിറ്റബിൾസിൽ മാത്രമല്ല ഇപ്പൊ വരുന്ന സ്പൈസസിലും ഒക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്നത് നമ്മളോട് പറയുന്നത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക, ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴുകുക, ഓവർ നൈറ്റ് സോക്ക് ചെയ്യാന്നൊക്കെയാണ്. പക്ഷെ ഈ പറയുന്ന മഞ്ഞൾ തന്നെ പ്യുവർ ആണ് എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല.
1: വിവേചനരഹിതമായ കീടനാശിനി ഉപയോഗത്തിന്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ഭക്ഷ്യ വിഷബാധയ്ക്കും അപ്പുറത്താണ്. ചെറിയ അളവിൽ പോലും കീടനാശിനി അവശിഷ്ടങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കേണ്ടി വരുന്നത് അർബുദ സാധ്യത ഉണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അതിനേക്കാൾ നീണ്ടുനിൽക്കുന്ന തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള നാഡീവ്യവസ്ഥയിലെ തകരാറുകൾക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
4: അംഗീകൃതമായിട്ടുള്ള പെസ്റ്റിസൈഡുകളും ഫംഗിസൈഡുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ക്യാൻസർ സാധ്യത കൂടുന്നില്ല എന്ന് സമഗ്രമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
1: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
4: ഇനി ഏതൊരു പഠനവും പല രീതിയിൽ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിക്കുകയാണെങ്കിൽ പല പഠനങ്ങളിലും ചില ക്യാൻസറുകളുടെ പ്രാബല്യം ചില സാഹചര്യങ്ങളിൽ കൂടുതലായി കണ്ടെന്നിരിക്കാം ചെറിയ പഠനങ്ങൾ. അതുകൊണ്ടാണ് വലിയ പഠനങ്ങൾ നമ്മൾ നോക്കണം എന്ന് പറയുന്നത്. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു പഠനമാണ് UK യിലെ മില്യൺ വിമൻ സ്റ്റഡി. അതായത് 1,000,000 സ്ത്രീകളെ 10

0: അതായത് ഈ ഫംഗസ് ഇല്ലാതാക്കാനുള്ള തരം ഒരു മരുന്നുണ്ട്. അത് ചിലതരം ഫംഗിസൈഡ്സ് പ്രയോഗിച്ച സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് ആർത്തവം അല്പം നേരത്തെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു നിരീക്ഷണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ പുതിയ പഠനമാണ്. ഇതിന് കാരണം ഈ ഫംഗിസൈഡ് കെമിക്കൽ എൻഡോക്രിൻ ഡിസ്റപ്റ്റർ എന്ന് പറയും, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില ഹോർമോണുകൾ, തൈറോയിഡ്, റീപ്രൊഡക്റ്റീവ് ഹോർമോൺ, ഇവയുടെ പ്രവർത്തനത്തെ അനുകരിക്കാനുള്ള അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് അവതാളത്തിലാക്കാനുള്ള കഴിവ് ഈ കെമിക്കൽസിന് ഉള്ളതുകൊണ്ടാകാം ഇങ്ങനെ ആർത്തവം നേരത്തെ ഉണ്ടായി വന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം അടുത്തിടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എന്നുവെച്ചാൽ ഇത് ഈ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര കാലം ഈ എക്സ്പോഷർ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള പെസ്റ്റിസൈഡുകൾ ഉണ്ടാകുന്നുണ്ടോ, അത് പ്രയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ അംഗീകൃതമായിട്ടുള്ള അളവിൽ അംഗീകൃതമായിട്ടുള്ള പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ക്യാൻസർ വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്.
1: കൃത്രിമ കീടനാശിനികൾ ഒഴിവാക്കുകയും മണ്ണിന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഊന്നൽ നൽകുകയും ചെയ്യുന്ന ഒരു ബദൽ മാർഗമാണ് ജൈവകൃഷി വാഗ്ദാനം ചെയ്യുന്നത്. ജൈവ പ്രകൃതിദത്ത കൃഷിരീതികൾ ഉപയോഗിച്ച് പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ എന്നിവ വിജയകരമായി കൃഷി ചെയ്യുന്ന ആയിരക്കണക്കിന് കർഷകർ കേരളത്തിലുണ്ട്.
2: നമ്മുടെ വിപണിയിൽ കിട്ടുന്ന പച്ചക്കറികളിൽ മിക്കവാറും പച്ചക്കറികളിലെല്ലാം തന്നെ മാരകമായ വിഷങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്.
1: യുവ ജൈവ കർഷകൻ ആഷിഖ് ദത്ത് CS.
2: നാം മലയാളികൾ ഓരോരുത്തരും അത് നന്നേ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഇന്നും ഈ ഒരു മായം കലർന്ന പച്ചക്കറികൾ ഉപയോഗം ഒട്ടും തന്നെ കുറവില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ സുലഭമായി കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഇനിയും നമുക്ക് വീണ്ടെടുക്കേണ്ട ആവശ്യകതയിൽ ഏറി വരികയാണ്. പ്രകൃതി കൃഷി എന്ന ഒരു ആശയം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ വലിയ വഴിത്തിരിവാണ്. ബീജാമൃതവും ജീവാമൃതവും ധനജീവാമൃതവും അതുപോലെ അഗ്നിയസ്ത്ര, ബ്രഹ്മാസ്ത്ര, നീമാസ്ത്ര മുതലായ ജൈവ വളങ്ങളും കീടനാശിനികളും നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ജൈവ ഘടന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആധുനിക സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ജൈവകൃഷിയുടെ സാധ്യതകളും വർദ്ധിക്കുകയാണ്. സ്ഥലപരിമിതിയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് സ്ഥിരനില കൃഷിയിലും ഹൈഡ്രോപോണിക് സംവിധാനങ്ങളിലൂടെയും സുഗമമായി ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ സാധിക്കും. ഞാനിപ്പോ എന്റെ വീട്ടില് ജൈവ രീതിയിലുള്ള കൃഷികളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച വരുമാനവും അതോടൊപ്പം തന്നെ ഡിമാൻഡും വളരെയധികമാണ്. ജൈവ കർഷകൻ എന്ന രീതിയിൽ ധാരാളം സാധ്യതകൾ ആണ് നമുക്ക് മുന്നിൽ കൃഷി വകുപ്പും മറ്റ് കാർഷിക സർവകലാശാലകളും നൽകുന്നത്.
1: പോഷകാഹാര വിദഗ്ധ ശുഭശ്രീ പ്രശാന്ത്.
3: നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ പച്ചക്കറികൾ നമുക്ക് മൂന്ന് എളുപ്പ വഴികളിലൂടെ നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കും. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന പച്ചക്കറികൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. അതിനകത്തുള്ള ചെളിയും മണ്ണും തുടങ്ങിയ സാധനങ്ങളെല്ലാം ഒഴുകി പോകത്തക്ക രീതിയിൽ നന്നായി കഴുകി വൃത്തിയാക്കി തുവർത്തിയെടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ ഉപ്പിട്ട് മുക്കി വയ്ക്കുക. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പിട്ട് 10 മിനിറ്റ് ഇലക്കറികളെല്ലാം, ചീര, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ നല്ലതാണ്, ഇതിൽ നിന്നും പുഴുക്കളും കീടനാശിനികളും എല്ലാം പുറത്തു വരാനായിട്ട് സഹായിക്കും. ക്യാബേജ്, കോളിഫ്ലവർ ഇവയൊക്കെ മുറിച്ച് തന്നെ എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെണ്ട, വെള്ളരി, തക്കാളി, ആപ്പിൾ പോലുള്ളവയ്ക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് 10 മിനിറ്റ് ഇറക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടാലും നല്ലൊരു കീടനാശിനി തന്നെയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് 2-3 തവണ ശുദ്ധജലത്തിൽ കഴുകാം. മൂന്നാമത്തെ വഴി തൊലി കളയുക എന്നതാണ്. നമുക്ക് തൊലി കളയാൻ സാധിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരിക്ക എന്നിവയുടെ തൊലികൾ നമുക്ക് നന്നായിട്ട് കളഞ്ഞുപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്കറികൾ നല്ലതുപോലെ വേവിക്കുക. ചൂട് പല കീടനാശിനികളെയും നശിക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് സമയം 10, 20, 30 മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പോഷകങ്ങൾ എല്ലാം നഷ്ടപ്പെടും. 10 മിനിറ്റിൽ കൂടുതൽ മുക്കി വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
1: ഡോക്ടർ അമ്പിളി പോൾ.
4: ഇപ്പൊ പൊതുവേ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് കീടനാശിനി മാറ്റി അല്ലെങ്കിൽ അതെങ്ങനെ അതിന്റെ അംശം കുറയ്ക്കാം എന്ന് നമ്മൾ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവശിഷ്ട വിഷാംശം നിവാരണം ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും കർഷകർക്കും പൊതുജനങ്ങൾക്കും കൊടുക്കുന്ന ബോധവൽക്കരണം എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് 2 തലത്തിലാണ് ഞങ്ങള് ബോധവൽക്കരണം കൊടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് മുൻപ് നാം എന്തൊക്കെ ചെയ്യണം, വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ ചെയ്യണം. വിളവെടുപ്പിന് മുൻപ് എന്ന് പറയുമ്പോൾ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കർഷകർ തങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് കീടരോഗബാധ ഒട്ടുമേ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ കീടനാശിനി പ്രയോഗിക്കാം. പക്ഷേ അത് ശാസ്ത്ര

0: ശാസ്ത്രീയമായിരിക്കണം. കൃത്യമായ കീടനാശിനി കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് മാത്രമേ കീടനാശിനി പ്രയോഗിക്കാവൂ. പിന്നെ കാത്തിരിപ്പ് കാലം വളരെ പ്രധാനമാണ്. കീടനാശിനി പ്രയോഗിച്ചത് മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള സമയമാണ് കാത്തിരിപ്പ് കാലം. അത് കൃത്യമായിട്ട് നാം സൂക്ഷിക്കുക, ഒരാഴ്ചയെങ്കിലും അതിനുള്ള സമയം കൊടുക്കുക.
1: കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിനോടൊപ്പം ആളുകൾക്ക് ഭയമില്ലാതെ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നതിലേക്ക് കേരളം ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. ഈ ഓണത്തിന് സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണമല്ല, മറിച്ച് മുന്നിലെത്തുന്ന ഓരോ പച്ചക്കറിയും എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും സുരക്ഷിതമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യപ്പെട്ടതാണെന്ന് ഉറപ്പാക്കുന്നതാവട്ടെ.
2: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഇന്ന് രാവിലെ 9:15. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
6: ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷേ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
5: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
2: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 43:35. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
8: പറഞ്ഞു പറഞ്ഞു മടുത്തു.
9: എന്തു പറ്റി?
8: പുതിയ കിഡ് ബാഗ് വേണം.
9: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
8: കറക്റ്റ്.
9: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
10: RBI പറയുന്നു,
11: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 12th ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 12th ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്.
12: അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ എന്നിവർക്ക് സുപ്രധാന ചർച്ചകളിലേർപ്പെടാനും സമവായം രൂപീകരിക്കാനും പരിസ്ഥിതി സഹകരണം ശക്തിപ്പെടുത്താനും ബ്രിക്സ് യോഗം വേദിയൊരുക്കും. ഇന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയിലൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
2: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ വളർച്ചയെയും അതിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങമൊന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ും 10-ും രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ August 21 കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രിയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യൂയെ നേരിടും. FIH പുരുഷ ഹോക്കി രണ്ടാം പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യ ഇന്ന്

0: ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ 2 സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം 23-ന് കൊളംബോയിലാണ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. കെസിഎൽ സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി പി സി വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് NIT പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തി പത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC/ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയാനിയ ക്യാമ്പസിൽ 1 മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. केंद्रीय गृहमंत्री अमित शाहः उक्तवान् यत् युवानः महिलाः कृषकाः निर्धनजनाः च सबलाः भवेयुः इति आवश्यकमस्ति. येन 47-2000 वर्षं यावत् भारतराष्ट्रं पूर्णतया विकसितदेशः भवितुमर्हति. सः अवदत् यत् नरेन्द्रमोदी सर्वकारः एतेषां वर्गाणां कल्याणे विकासे च विशेषं ध्यानं प्रददाति. श्रीशाहः ह्यः राजस्थानराज्यस्य अलवरनगरे एकं कार्यक्रमं सम्बोधयन् आसीत्. तेन राज्यस्य 17 जनपदेषु 53,400,000 कोटिरूप्यकाणां विकासपरियोजनानां शिलान्यासम् उद्घाटनं च कृतम्. तेन कथितं यत् सर्वकारेण कृषकाणां कल्याणाय अनेकाः योजनाः प्रारब्धाः. सः अवदत् यत् 14-2000 वर्षात् 26-2000 वर्षं यावत् मोदी सर्वकारेण कृषकाणां कृते बृहत् योजनाः प्रवर्तिताः, न्यूनतम समर्थनमूल्यं च निरन्तरं वर्धितमिति. नवदिल्ल्याम् अद्य केन्द्रीयराज्यमन्त्रिणा डॉ

0: പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ചിങ്ങമൊന്ന്. കൊല്ലവർഷം പിറക്കുന്ന ചിങ്ങത്തെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാസമായി കണക്കാക്കുന്നു. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയകാലത്തിന്റെ ഗൃഹാതുരതയാണ് ചിങ്ങമാസം. മലയാളികൾക്ക് ചിങ്ങമൊന്ന് കർഷക ദിനം കൂടിയാണ്. അന്നദാതാക്കളായ കർഷകരുടെ അധ്വാനത്തെ ആദരിക്കുന്നതോടൊപ്പം നമ്മുടെ കാർഷിക പാരമ്പര്യത്തെ ഓർത്തെടുത്ത് നിലനിർത്തുകയും ചെയ്യാം. ഇത് പുലർവെട്ടത്തിലെ ആദ്യ ഇനം
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷവും അവാർഡ് വിതരണവും ഇന്ന് രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അബ്ദുൾ

0: ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, എംപിമാർ, എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. 2025 വർഷത്തെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായി സമ്മാനിക്കുന്നതും മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ മൂന്ന് പുതിയ അവാർഡുകളും ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായി സംസ്ഥാന കർഷക അവാർഡുകൾ വിതരണം ചെയ്യുന്നതും ഈ വർഷത്തെ കർഷക ദിനാഘോഷത്തിന്റെ പ്രത്യേകതകളാണ്. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഈ മാസം 24 വൈകുന്നേരം 4 മണിക്ക് മുൻപായി 0497-27634473 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 കർഷക ദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷനും കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയും വനിതാ കർഷകർക്കായി സ്ത്രീ സൌഹൃദ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും പരിചയപ്പെടുത്തലും എന്ന പരിപാടി കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ വെച്ച് ഇന്നും നാളെയും മറ്റന്നാളുമായി സംഘടിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ സ്ത്രീ സൌഹൃദ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും കാണുന്നതിനും പ്രവർത്തിപ്പിച്ചു നോക്കുന്നതിനും സൌകര്യമുണ്ടായിരിക്കും. ചെറിയ ടില്ലറുകൾ, പുൽവെട്ടി യന്ത്രങ്ങൾ, പ്രൂണറുകൾ, അടുക്കളത്തോട്ടത്തിന് ഉപയോഗിക്കാവുന്ന വിവിധ കാർഷിക ഉപകരണങ്ങൾ മുതലായ യന്ത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട നമ്പർ 2812-00673. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 20-21 തീയതികളിൽ രാവിലെ 10 മണി മുതൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട നമ്പർ 0494-29622-296. മിത്രനികേതന്റെ 70th വാർഷികത്തോടനുബന്ധിച്ച് നാളെ മുതൽ 20th തീയതി വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. നാളെ വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 20-21 തീയതികളിലെ ആടുവളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9388-464-383. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെയും ആറ്റിങ്ങൽ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നു. ആറ്റിങ്ങൽ അവനവൻചേരി ഗ്രാമത്തുമുക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക കർഷക ദിനം ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ ശ്രീ M പ്രദീപ് അധ്യക്ഷനായിരിക്കും. കർഷകരെ ആദരിക്കുന്നതിനൊപ്പം വിവിധ കാർഷിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ആലപ്പുഴ ജില്ല ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17-നാണ്. 1990 ആലപ്പി എന്ന ഇതിന്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് നാമധേയം ആലപ്പുഴ എന്നാക്കി മാറ്റിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ. കൂടാതെ കയർ വ്യവസായത്തിനും പേരുകേട്ടതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക കയർ വ്യവസായ സ്ഥാപനങ്ങളും ഈ ജില്ലയിലാണ്. കേരളത്തിൽ വനമില്ലാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ. തലങ്ങും വിലങ്ങുമായി ഒഴുകുന്ന തോടുകളും അതിലൂടെയുള്ള ജലഗതാഗതവും കണ്ട് കിഴക്കിന്റെ വെനീസ് എന്നാണ് കഴ്സൺ പ്രഭു ആലപ്പുഴയെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരസേനാനിയും ധീരരക്തസാക്ഷിയുമായ മദൻലാൽ ദിൻഗ്രയെ ബ്രിട്ടീഷുകാർ ലണ്ടനിലെ പെന്റൺവിൽ ജയിലിൽ തൂക്കിലേറ്റിയത് 1909 ഓഗസ്റ്റ് 17-നാണ്. ബ്രിട്ടീഷ് മണ്ണിൽ വെച്ച് വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനികളിൽ ഒരാളാണ് അദ്ദേഹം. ലണ്ടനിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരുന്ന മദൻലാൽ ദിൻഗ്ര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഇന്ത്യ ഹൌസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ വിപ്ലവകാരികളോട് ബ്രിട്ടീഷ് സർക്കാർ കാണിച്ച ക്രൂരതകൾക്ക് പ്രതികാരമായി 1909 ജൂലൈ 1 അദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സർ കഴ്സൺ വില്ലിയെ വെടിവെച്ചു കൊന്നു. തുടർന്ന് നടന്ന വിചാരണയ്ക്കൊടുവിലാണ് 25-ാം വയസ്സിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. 1947 ഓഗസ്റ്റ് 17-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിശ്ചയിച്ചുകൊണ്ടുള്ള റാഡ്ക്ലിഫ് രേഖ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ബൌണ്ടറി കമ്മീഷനാണ് ഈ ഭൂപടം തയ്യാറാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനവേളയിൽ പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ രണ്ട് രാജ്യങ്ങൾക്കുമായി വിഭജിച്ചുകൊണ്ടാണ് ഈ രേഖ വരയ്ക്കപ്പെട്ടത്. രാജ്യം സ്വാതന്ത്ര്യം നേടി 2 ദിവസത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ഈ രേഖ ദശലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കയിലാഴ്ത്തി. ഒട്ടനവധി ഗ്രാമങ്ങളും കുടുംബങ്ങളും ഒറ്റരാത്രി കൊണ്ട് ഇരു രാജ്യങ്ങളിലായി വിഭജിക്കപ്പെടാൻ ഇത് കാരണമായി. ഉപഭൂഖണ്ഡത്തിലെ ഇക്കാലത്തെയും വലിയ മാനുഷിക ദുരന്തങ്ങൾക്കും ജനകീയ കുടിയേറ്റങ്ങൾക്കും ഈ അതിർത്തി രേഖ വഴിമരുന്നിട്ടു. 1945 ഓഗസ്റ്റ് 17-നാണ് ഡച്ച് ഭരണത്തിൽ നിന്നും ഇന്തോനേഷ്യ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇന്തോനേഷ്യയിൽ ഈ ദിവസം ഹരി കമർദേ ഖാൻ എന്ന പേരിൽ ദേശീയ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജോർജ് ഓർവെല്ലിന്റെ രാഷ്ട്രീയ വ്യംഗ്യ കാവ്യ സ്വഭാവമുള്ള ലോകപ്രശസ്ത നോവൽ ആനിമൽ ഫാം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1945 ഓഗസ്റ്റ് 17-നാണ്. റഷ്യൻ വിപ്ലവത്തെയും തുടർന്നു വന്ന സ്റ്റാലിനിസ്റ്റ് ഭരണകൂടത്തെയും പരിഹസിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവലാണിത്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ കോമ്പാക്ട് ഡിസ്ക് ജർമ്മനിയിലെ ഒരു ഫിലിപ്സ് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടത് 1982 ഓഗസ്റ്റ് 17-നാണ്. വിഖ്യാത പോപ്പ് സംഗീത ഗ്രൂപ്പായ അബ്ബായുടെ ദ വിസിറ്റേഴ്സ് എന്ന ആൽബമാണ് ആദ്യമായി സിഡിയിലേക്ക് മാറ്റിയത്. ഡിജിറ്റൽ ഓഡിയോ സാങ്കേതിക വിദ്യയുടെയും സംഗീത വിപണിയുടെയും ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമായിരുന്നു ഇത്. വിവരസംഭരണ സാങ്കേതിക വിദ്യയിൽ പുതിയൊരു യുഗപ്പിറവിക്കാണ് ഈ ദിവസം തുടക്കം കുറിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോളം കോമ്പൻ ഓഫർ.
1: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിലെന്ന് കൺകുരു, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
3: നമ്മുടെ കൺപോളകളിൽ കണ്ടുവരുന്ന ചെറിയ എണ്ണഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കൺകുരുവായി കണ്ടുവരുന്നത്. ഇതിനെ ഹോർഡിയോളം എന്നാണ് പറയുന്നത്. കൺകുരു പ്രധാനമായും രണ്ട് തരത്തിൽ കണ്ടുവരുന്നു. ആദ്യത്തേത് ഹോർഡിയോളം എക്സ്റ്റേണം, ഇതാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇതിനെ സ്റ്റൈ എന്നും പറയുന്നു. ഇത് കൺപീലികളുടെ അരികിലായി കണ്ടുവരുന്ന സൈസ് ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന എണ്ണഗ്രന്ഥികളുടെ വീക്കം മൂലമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ഹോർഡിയോളം ഇന്റേണം, ഇത് കൺപോളകളുടെ ഉള്ളിലായിട്ടാണ് കണ്ടുവരുന്നത്. മീബോമിയൻ ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന എണ്ണഗ്രന്ഥികളുടെ വീക്കം മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. കൺകുരു വളരെ സാധാരണയായി കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നു. കൺകുരുവിന്റെ ലക്ഷണങ്ങൾ: കൺപോളകളിൽ പ്രത്യേകിച്ച് കൺപീലികളുടെ അരികിലായി കണ്ടുവരുന്ന ചെറിയ വേദനയോടുകൂടിയ തടിപ്പാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കണ്ണിൽ നിന്നും പഴുപ്പും വെള്ളമെടുപ്പും ചൊറിച്ചിലും ഉണ്ടാവുക, കൺപോളകൾ ഒട്ടിപ്പിടിച്ചിരിക്കുക, കണ്ണിനുള്ളിലെ കരകരപ്പും തട്ടലും, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കൺകുരുവിന്റെ കാരണമാകാം. കൺകുരു

0: സാധാരണയായി മറ്റുള്ളവരിലേക്ക് പകരുന്നതല്ല. പക്ഷെ അനുബന്ധമായി അണുബാധയുണ്ടെങ്കിൽ, അതായത് കണ്ണിൽ നിന്നും വെള്ളമെടുപ്പും പഴുപ്പുമുണ്ടെങ്കിൽ, അണുബാധ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൺകുരു ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങൾ: കൺപോളകളിൽ ഉണ്ടാകുന്ന ചില രോഗാവസ്ഥകൾ, ഉദാഹരണത്തിന് ബ്ലിഫറൈറ്റിസ് എന്ന രോഗം. ഇവിടെ ഗ്രന്ഥികളുടെ നാളത്തിൽ തടസ്സമുണ്ടാവുകയും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. അനിയന്ത്രിതമായ പ്രമേഹം, അലർജി, വരണ്ട ചർമ്മം, തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് അഥവാ താരൻ, ഹോർമോണുകളുടെ വ്യതിയാനം, ഉയർന്ന കൊളസ്ട്രോൾ, ഐസ്ട്രെയിൻ അഥവാ കണ്ണുകളുടെ പേശികൾക്കുണ്ടാകുന്ന ആയാസം, കണ്ണടകൾ ആവശ്യമുള്ള വ്യക്തികൾ അവ ഉപയോഗിക്കാതെ ദീർഘനേരം നിയർ വർക്ക് അഥവാ അടുത്തു വെച്ച് ചെയ്യുന്ന കേന്ദ്രീകൃത ജോലികളിൽ ഏർപ്പെടുന്നത്, വിറ്റമിന്റെ കുറവുകൾ, പ്രത്യേകിച്ചും വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതെല്ലാം കൺകുരുവിന്റെ കാരണങ്ങളാകാം. കൺകുരുവിന്റെ ചികിത്സ: സാധാരണയായി കൺകുരു ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ശമിക്കുന്നതാണ്. കൺപോളകളിൽ തുണി ഉപയോഗിച്ച് ചൂടുപിടിക്കുന്നത് വേദനയും നീർവീക്കവും കുറയ്ക്കുവാൻ സഹായിക്കും. കൺപോളകൾ ബേബി ഷാംപു ഉപയോഗിച്ചോ ലിഡ് ക്ലീനിംഗ് ഷാംപു ഉപയോഗിച്ചോ വൃത്തിയാക്കുക. ഇത് ഗ്രന്ഥികളുടെ നാളത്തിലെ തടസ്സം നീക്കുവാൻ സഹായിക്കും. ചില അവസരങ്ങളിൽ ആന്റിബയോട്ടിക് തുള്ളിമരുന്നുകളും ഓയിന്റ്മെന്റും ആവശ്യമായി വന്നേക്കാം. വളരെ അപൂർവമായി അണുബാധ കൺപോളകൾക്ക് മുകളിലായി വ്യാപിക്കാം. ഇവിടെ ആന്റിബയോട്ടിക് ഗുളികകളും വേദന സംഹാരികളും ആവശ്യമായി വന്നേക്കാം. ചില അവസരങ്ങളിൽ കൺകുരു ആഴ്ചകളോ മാസങ്ങളോ മാറാതെ നിൽക്കുകയും കല്ലിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനെ കെലേസിയോൺ എന്ന് പറയുന്നു. ഇവിടെ INC അഥവാ ഇൻസിഷൻ ആൻഡ് ക്യൂററ്റേജ് എന്ന ലളിതമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ചില അവസരങ്ങളിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളും കെലേസിയോണിന്റെ ചികിത്സയ്ക്ക് നൽകാറുണ്ട്. കൺകുരു ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന വ്യക്തികൾ കണ്ണിൽ അണുബാധയോ മറ്റ് അസ്വസ്ഥതകളോ ഉള്ളപ്പോൾ അവ ഉപയോഗിക്കാൻ പാടില്ല. കൺമഷി തുടങ്ങി കൺപോളകളിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഗ്രന്ഥികൾക്ക് കൂടുതൽ തടസ്സമുണ്ടാക്കുകയും കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. പ്രമേഹ രോഗികൾ നല്ല നിലയിൽ പ്രമേഹ നിയന്ത്രണം ചെയ്യുക. കണ്ണടകൾ ആവശ്യമുള്ള വ്യക്തികൾ അവ ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന കണ്ണടകളുടെ പവർ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അടിക്കടി ഒരേ ഭാഗത്തു തന്നെ കൺകുരു വരികയാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ഒരു ബയോപ്സിക്ക് നിർദ്ദേശിച്ചേക്കാം. ഇത് മറ്റ് ഗുരുതര സങ്കീർണതകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനാണ്. സാധാരണയായി കൺകുരു വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ്. ശരിയായ വ്യക്തിശുചിത്വവും ജീവിതശൈലി ക്രമീകരണവും കൊണ്ട് ഇത് പരിഹരിക്കാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കൺകുരു കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ജെ രാധാകൃഷ്ണൻ.
1: ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നു. പ്രകാശന ചടങ്ങ് മാത്രമല്ല, ഒരു പ്രസാദന സംരംഭത്തിന്റെ സമുദ്ഘാടനം കൂടിയായിരുന്നു. സ്വാഗത പ്രസംഗകൻ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു: സർവാദരണീയരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എല്ലാവരും ആദരിക്കുന്ന വിശിഷ്ടാതിഥികളെ എന്നാകാം സ്വാഗത പ്രസംഗകൻ ഉദ്ദേശിച്ചത്. സന്ദർഭവും അതാണല്ലോ. പക്ഷേ സർവാദരണീയർ എന്ന വാക്കിന് എല്ലാവരും ആദരിക്കേണ്ടവർ എന്നാണ് അർത്ഥം. സർവാദരണീയരായിരിക്കുന്നതോ എല്ലാവരും ആദരിക്കേണ്ടവരായിരിക്കുന്നവരാകും. ഇത്രയും വേണോ? ഈ സംരംഭത്തിന് ശോഭനീയമായ ഭാവിയുണ്ട് എന്ന് സമാശ്വസിച്ചുകൊണ്ടാണ് സ്വാഗത പ്രസംഗകൻ നിർത്തിയത്. ശോഭനീയം ശോഭിക്കപ്പെടേണ്ടതാണ്. സ്വാഗത പ്രസംഗകന് അക്കാര്യത്തിൽ ആത്മവിശ്വാസമോ ഉറപ്പോ ഇല്ലെന്നേ ശോഭനീയമായ ഭാവിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ ശോഭനീയമെന്ന വാക്കിന്റെ അർത്ഥമറിയാവുന്നവർക്ക് തോന്നുന്നു. ഈ സമാരംഭത്തിന് ശോഭനമായ ഭാവിയുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമാകുന്നിടത്ത് വ്യാകരണജ്ഞർ കൃത് പ്രത്യയം എന്ന് വിളിക്കുന്ന പദങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? കൃത് പ്രത്യയങ്ങൾ ഭാവത്തിലും കർമ്മത്തിലും വരും. അകർമ്മകങ്ങൾക്ക് ഭാവത്തിലും സകർമ്മകങ്ങൾക്ക് കർമ്മത്തിലും പ്രയോഗമുണ്ടാകും. രമണീയം അല്ലെങ്കിൽ രമ്യം രമിപ്പിക്കുന്നതാണ്. ഇത് ഭാവത്തെ വ്യക്തമാക്കുന്നു. കർത്തവ്യമാകുമ്പോൾ കർമ്മത്തെ കാണിക്കുന്നു. കൃത് പ്രത്യയങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു ബാങ്കിൻ്റെ ഈയിടെ കണ്ട പരസ്യം ഓർത്തത്. പ്രതിമാസം അനുവദനീയമായ തവണയ്ക്കുമേൽ ATM വഴി പണം പിൻവലിക്കുകയാണെങ്കിൽ 10 രൂപ മുതൽ 50 രൂപ വരെയാണ് ചാർജ്. അനുവദനീയമായ തവണകൾക്കപ്പുറം അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്തിയാൽ ചാർജ് ചെയ്യപ്പെടും. അനുവദിക്കാവുന്ന തവണയാണ് അനുവദനീയ തവണ. അനുവദിക്കാവുന്ന തവണ ആപേക്ഷികമായി കൂടുന്നില്ല. പക്ഷേ ഇവിടെ വക്താവ് ബാങ്ക് ഉദ്ദേശിച്ചത് അനുവദിച്ചിട്ടുള്ള തവണയിലധികം എന്നാണ്. മറിച്ചാണെങ്കിൽ പരസ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ.

0: നല്ല മലയാളം അവതരിപ്പിച്ചത് ജെ രാധാകൃഷ്ണൻ.
1: തൊഴിൽ ദർശനം.
2: മഹാരത്ന പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ONGC മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. ഒക്കുപേഷണൽ ഹെൽത്ത് 14, ഹോമിയോപ്പതി 2, സ്പെഷ്യലിസ്റ്റ് 8. യോഗ്യത ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി, MBBS അല്ലെങ്കിൽ MD, MS, DNB, PG ഡിപ്ലോമ അല്ലെങ്കിൽ BHMS. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ongcindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ongcindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 18. ഔഷധി തൃശൂർ കുട്ടനല്ലൂർ ഫാക്ടറിയിൽ ബോയിലർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുണ്ട്. യോഗ്യത ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ്. പ്രായം 20-41 ഇടയിൽ. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 19. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aushadhi.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aushadhi.org. നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എയിംസ് ഗ്രൂപ്പ് എ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് വനിത 2, ചൈൽഡ് സൈക്കോളജിസ്റ്റ് 1, മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി യുനാനി 2, മെഡിക്കൽ ഫിസിസ്റ്റ് 2, ട്യൂട്ടർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://aimsnagpur.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aimsnagpur.edu.in. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രൊഫസർ 2, അസോസിയേറ്റ് പ്രൊഫസർ മാനേജ്മെന്റ് 1, അസിസ്റ്റന്റ് പ്രൊഫസർ മാനേജ്മെന്റ് സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ്, AI, ML, സസ്റ്റൈനബിൾ പാക്കേജിംഗ് ആൻഡ് LCA, പാക്കേജിംഗ് ഡിസൈൻ പ്രിന്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻസ് 8. ലെക്ചർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ 1, അക്കാദമിക് കൌൺസിലർ പ്ലേസ്മെന്റ് ഓഫീസർ 1, യങ് പ്രൊഫഷണൽ അഡ്മിൻ ഇൻസ്ട്രുമെന്റേഷൻ ലൈബ്രറി 5, ലബോറട്ടറി അറ്റൻഡന്റ് 2, പാക്കേജിംഗ് ഡിസൈനർ 2. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iip-in.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iip-in.com. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 134 ഒഴിവുണ്ട്. യോഗ്യത സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദം, BE, BTech, ഡിപ്ലോമ അല്ലെങ്കിൽ BSc, BCom, BBA അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, മാനേജ്മെന്റ് സയൻസ്, ബിസിനസ് സ്റ്റഡീസിൽ ബിരുദം. 2021-2025 വരെയുള്ള വർഷങ്ങളിൽ യോഗ്യത നേടിയവരെയാണ് പരിഗണിക്കുക. പ്രായം 18-25 ഇടയിൽ. ഓഗസ്റ്റ് 24, 25, 27, 28 തീയതികളിൽ മുംബൈയിൽ വച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും. കൊങ്കൺ റെയിൽവേക്ക് സ്ഥലം നൽകിയവർക്കും പ്രദേശവാസികൾക്കും മുൻഗണന. അപേക്ഷകർ NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://kongan-railway.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://kongan-railway.com.
1: തൊഴിൽ ദർശനം.

0: ലൈൻ ബസ് എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. പുലർവെട്ടത്തിലെ മറ്റിനങ്ങൾ 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ചെന്നൈയിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22nd ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. 2047 ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവാക്കൾ, ദരിദ്ര സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു.

0: കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज यही मन से किसानों को किसान सम्मान निधि, पशुपालकों के लिए 500 करोड़ की डेयरी की व्यवस्थाएं, युवाओं को नौकरी और माताओं के लिए बहनों के लिए सरस डेयरी का एक्सटेंशन का काम आज सरकार ने किया.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി NTA നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്ന് മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള VTZ എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചിലയിടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
3: മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിതാ ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ, മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി യു എസ് പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗാസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15-ഇന മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ച.

0: ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രിസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3 ദിവസമായി ഇന്ന് ഇന്ത്യ 1 ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാസമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ സമാന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബി ഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പശ്ചിമബംഗാളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രേഖകളില്ലാത്ത കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമായി 2 നേപ്പാൾ സ്വദേശികളെ ഉദ്യോഗസ്ഥർ പിടികൂടി. സിലിഗുരിയിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ September 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
1: ജുബ്ബ രാമകൃഷ്ണപിള്ള. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജുബ്ബ രാമകൃഷ്ണപിള്ള 1910 August 29 കൊല്ലത്ത് ജനിച്ചു. 14 വയസ്സിൽ അദ്ദേഹം വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുത്തു. 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിൽ മോചിതനായ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജുബ്ബ തയ്ച്ചു നൽകിയതിനെ തുടർന്നാണ് ജുബ്ബ രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 1933 അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് സൌജന്യ തയ്യൽ പരിശീലനം നൽകുന്നതിനായി ഫ്രീ ഹരിജൻ തയ്യൽ വിദ്യാലയം ആരംഭിച്ചു. മദ്യവർജന കമ്മിറ്റി, ഖാദി പ്രചരണ കമ്മിറ്റി തുടങ്ങി വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. 1944 സ്കാവഞ്ചേഴ്സ് യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചു. 1972 രാജ്യം താമ്രപത്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2005 August 18 ജുബ്ബ രാമകൃഷ്ണപിള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ജുബ്ബ രാമകൃഷ്ണപിള്ളയുടെ ശബ്ദം.
2: ഇവിടെ CP രാമസ്വാമിയാർ ഭരിച്ചിരുന്ന കാലത്ത് രൂപ ഇട്ടും കൊണ്ട് ആരും

0: തല്ലിത്തളച്ചു. ഒരു ദിവസം മഹാരാജാവിൻ്റെ അമ്മാവനായിരുന്ന രാജരാജവർമ്മോഹന് രണ്ട് ജുബ തയ്പ്പിച്ചു. അത് ലാങ്കോട്ട് പോലിരിക്കും, അത് കിട്ടും കൊണ്ട് അദ്ദേഹം തിരുമനസിനെ മുഖം കാണിക്കാൻ പോവുകയും അതിനുശേഷം സി പി രാമസ്വാമിയർ അവിടെ ചെന്ന് മഹാരാജാവ് തിരുമനസ് കൊണ്ട് അത്തരം ഒരു ജുബ തയ്പ്പിച്ചു കൊണ്ടുപോയി ഇടുകയും ചെയ്തപ്പോൾ പിറ്റേ ദിവസം മുതൽ സി പി രാമസ്വാമിയർ എല്ലാവരും ജുബ ധരിക്കാനുള്ള ആർഡറ് ഉത്തരവ് ഇറക്കി.
1: മഹാരാജാപ്രകാരം അല്ലേ,
0: മഹാരാജാവിന് ധരിച്ചതിന് ശേഷമാണ് രാജരാജവർമ്മ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ജുബ തയ്പ്പിച്ചു കൊണ്ടുപോയി ഒന്ന് മഹാരാജാവിന് കൊടുത്തു. അദ്ദേഹം ഇട്ടുകൊണ്ട് നിന്നപ്പോഴാണ് സി പി രാമസ്വാമിയിൽ ചെന്നത്. അന്ന് എല്ലാവരും ഔദ്യോഗിക വേഷമായിട്ട് ജുബായോ കുർത്തായോ
1: ധരിക്കണമെന്ന്
0: വിഷമമില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അന്ന് ചുനക്കര രാമവാര്യർ ഒരു പദ്യം എഴുതി, ആജാനു രമ്യനി രമ്യ ഭാരതീയ ഹിമപ്രഭ അസ്താന്ത ഹസ്തകവച സാജൂപ രാജസമ്മത എന്നുള്ള ആ കവിതയും അന്നെഴുതി. സജീവോത്തമൻ ജുബാവേഷത്തിൽ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം സെക്രട്ടറിമാരെ ചീഫ് സെക്രട്ടറിയുടെ റൂം പരിശോധിച്ചു, മറ്റേ റൂം പരിശോധിച്ചു, അങ്ങനെ ഇതാണ് ജുബ എന്ന് പറഞ്ഞ് പൗരധ്വനി എഴുതി 8 കാലത്ത്. അതിനെതിരായിട്ട് ഞാൻ ജുബായും കുത്തായും എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതി. അതിൽ ജുബ ബംഗാളി ജുബയുണ്ട്, പഞ്ചാബി ജുബയുണ്ട്, ഗുജറാത്തി ജുബയുണ്ട്, ഇങ്ങനെ ജുബ പലതരത്തിലുണ്ട്. കുർത്ത ഏക്ക് പഹനാവാ ജോ സുർ ഡോക്കർ പഹനാ ജാത്താഹെ, അങ്ങനെ എഴുതിയതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ എഴുതിയതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എനിക്ക് എൻ്റെ ഹരിന തയ്യൽ വിദ്യാലയത്തിൽ അദ്ദേഹം കൊടുത്തയച്ചു. അന്ന് മുതൽ ആളുകളെല്ലാം ജുബ രാമകൃഷ്ണ പിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജുബ എന്നുള്ള പേര് ലഭിച്ചത്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ജുബ രാമകൃഷ്ണ പിള്ളയുടെ ശബ്ദം.
3: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവ്രിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പഞ്ചതന്ത്രം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ദേവരാജൻ.

കർക്കിടക പെയ്ത്തിൻ്റെയും തുടർന്നുള്ള വറുതിയുടെയും സങ്കടങ്ങളെ ആകെ മറന്നുകൊണ്ട് ചിങ്ങം പിറക്കുകയായി. പ്രകൃതി പ്രശാന്ത സുന്ദരിയാകുന്നു. ആകാശം നറുനിലാവുകൊണ്ട് പാലാഴിയായി മാറുന്നു. മണ്ണിൽ പൂക്കളും ആകാശത്ത് നക്ഷത്രങ്ങളും ചിരിക്കുന്ന ചിങ്ങം വിടരുന്നു. കവിഭാവന കടം കൊണ്ട് പറഞ്ഞാൽ ശ്യാമസുന്ദരിയായി, മണ്ണിൻ്റെ ആർദ്രയായവളായി, മഴമുടി കൊണ്ട് നൃത്തം ചെയ്തവളായി കർക്കിടകം അരങ്ങൊഴിയുകയും അനുജത്തിയായ ചിങ്ങത്തെ സ്നേഹശാന്തതയുടെ പ്രതീകം പോലെ പകരമെത്തിക്കുകയും ചെയ്യുന്നു. ശ്രാവണ നക്ഷത്ര പൂർണിമയോട് കൂടിയത് എന്നർത്ഥത്തിൽ ചിങ്ങത്തെ ശ്രാവണമാസം എന്നുകൂടി വിളിക്കുന്നുണ്ട്. ശ്രാവണ പുഷ്പങ്ങൾ കാതോർത്തു നിൽക്കുന്നുരീ വഴിത്താര എന്ന് ചിങ്ങത്തിൻ്റെ വരവിനെക്കുറിച്ച് ഒ എൻ വി കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങൂ എന്ന കവിതയിൽ പറയുന്നുണ്ട്. കൊല്ലവർഷത്തിൻ്റെ ആരംഭമാണ് ചിങ്ങപ്പിറവിയിലൂടെ കുറിക്കുന്നത്. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കേരളത്തിൻ്റെ മാത്രമായ ഒരു കാലഗണനയാണ് ഇതെന്ന് പറയാം. എന്നാൽ മധുര, തിരുനെൽവേലി, ശ്രീലങ്ക എന്നിവിടങ്ങളിലും കൊല്ലവർഷത്തെ കാലഗണനയ്ക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും മലയാള വർഷമായിട്ടാണ് ചിങ്ങം മുതൽ ആരംഭിക്കുന്ന കൊല്ലവർഷത്തെ കണക്കാക്കുന്നത്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം എന്നിവയാണ് മറ്റ് 11 മാസങ്ങൾ. ഈ മാസങ്ങളെ രാശികളായി ഗണിക്കാനാണ് ജ്യോതിശാസ്ത്രജ്ഞർക്ക് താൽപ്പര്യം. പരശുരാമ വർഷമാണ് കൊല്ലവർഷമായി മാറിയതെന്ന് ചില പാശ്ചാത്യ വിദ്വാൻമാർക്ക് അഭിപ്രായമുണ്ട്. ശങ്കരാചാര്യർ കൊല്ലത്തു വന്ന് തൻ്റെ അദ്വൈത വേദാന്തം ബ്രാഹ്മണർക്ക് മനസ്സിലാക്കി കൊടുത്തതിൻ്റെയും അവർ അത് അംഗീകരിച്ചതിൻ്റെയും സ്മരണ നിലനിർത്താനാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന കഥയും പ്രചാരത്തിലുണ്ട്. ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് കൊല്ലവർഷം ഏർപ്പെടുത്തിയതെന്ന് വാദിക്കുന്ന ചരിത്ര പണ്ഡിതരുമുണ്ട്. കൊല്ലം നഗരം സ്ഥാപിച്ചതിൻ്റെ

0: ഓർമ്മയാണ് കൊല്ലവർഷത്തിലൂടെ നിലനിൽക്കുന്നതെന്നും വ്യാപാര സമൂഹം കൊല്ലത്ത് വന്നെത്തിയതിനെ കുറിക്കുന്നതാണെന്നും വാദിക്കുന്നവരുണ്ട്. ഋതുസംക്രമണത്തിന്റെ ഭാഗമായി വേണം കർക്കിടകം കൊണ്ട് അവസാനിക്കുന്ന കൊല്ലവർഷാന്ത്യത്തെയും ചിങ്ങത്തിലൂടെ ആരംഭിക്കുന്ന വർഷാദ്യത്തെയും കാണാൻ. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഭാവങ്ങളെല്ലാം തെളിയുന്നത് ചിങ്ങപ്പിറവിയിലൂടെയാണ്. സങ്കടങ്ങളെ മുഴുവൻ ഇരുട്ടിലേക്കെറിഞ്ഞ് പ്രതീക്ഷയുടെ നറുനിലാവ് ചുരുത്തുന്ന ചിങ്ങം മലയാളിക്ക് ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്.
1: എത്രയോ ജഡജീർണ ദിനരാത്രങ്ങൾ പിന്നിട്ടെത്തുന്നു വീണ്ടും ഞാനീ ധന്യമാം നിമിഷത്തിൽ
0: എന്നു പാടുന്ന കവി ക്ഷണികഭദ്രേ നിന്റെ സാന്നിധ്യമെൻ ഭാഗ്യം എന്ന് ചിങ്ങത്തോട് സ്നേഹവായ്പോടെ പറയുന്നുണ്ട്. കവിക്ക് മാത്രമല്ല ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് ചിങ്ങപ്പിറവിയുടെ പുലരി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ്.
1: ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തിയുലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെപ്പോൽ തെളിഞ്ഞു നിന്നു.
0: പേറ്റുനോവിന്റെ വേദനകളെല്ലാം അനുഭവിച്ച് ഒടുവിൽ പൊൻനിറമുള്ള കുട്ടിയെ കിട്ടിയ അമ്മയുടെ സന്തോഷം ചിങ്ങത്തിന്റെ പിറവിയിൽ നാം അനുഭവിക്കുന്നു.
2: ആവണി പിറന്നു, ആഹ്ലാദം പൊട്ടിവിടർന്നു. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
3: എസ് ജാനകിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഇണം നൽകിയ ഈ ഗാനം റെസ്റ്റ് ഹൌസ് എന്ന ചിത്രത്തിലേത്.

0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

നമുക്ക് ചുറ്റും കേരള വെറ്ററിനറി സർവകലാശാലയുടെ MSc, PG ഡിപ്ലോമ, BSc ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10:30 പൂക്കോട് ക്യാമ്പസിൽ. വിശദവിവരങ്ങൾക്ക് kvasu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്ലസ് ടു സേ പരീക്ഷ ജയിച്ചവർക്ക് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒഴിവുള്ള ബിരുദം PFA സീറ്റുകളിൽ അവസരം. ഈ മാസം 19-ന് 11 മണിക്ക് ബന്ധപ്പെട്ട കേന്ദ്രത്തിലെത്തണം. വിശദവിവരങ്ങൾക്ക് SSUS.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിൻ നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കവാടം. ഗാനരചന ONV, സംഗീതം ബെണി ഇഗ്നേഷ്യസ്.

പ്രിയശ്രോതാക്കളെ, എല്ലാവർക്കും നല്ല നാളുകൾ വരട്ടെ എന്ന ആശംസകളോടെ ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്.

0: on the Irish duo of Scott Gilday and Paul Reynolds. In the mixed doubles category, 15th seed pair of Dhruv Kapila and Tanisha Krasto have also proceeded to the round of 32 after a bye. Ashish Abraham, Akashwani News, Delhi.
1: In men's cricket, India will resume the first innings at the overnight score of 460-9 on day 3 of the first test match of the series, the Gull International Stadium in Sri Lanka today. Prasidh Krishna and Kuldeep Yadav were on the crease at the draw of stumps yesterday evening. Devdutt Padikkal hit his maiden test century, scoring 167 runs. KL Rahul scored 82 runs and Dhruv Jurel contributed 51 runs. For Sri Lanka, Prabhat Jayasurya clinched 4 wickets, while Keshara Nuwantha took 3 wickets. And now for a look at today's newspapers, it's over to VC Pramod.
2: Thank you, Abhishek. Amit Shah seeks Congress apology over Vande Mataram Rao, reports The Hindu. West Bengal launches Ayushman Bharat, CM health insurance schemes, says The Statesman. Hindustan Times in its editorial piece, A Roadmap for Progress, writes that the successes of the PM Sabsadara focus is critical to resolving the immediate crisis of jobs. The paper elaborates that like every such address from the ramparts of the Red Fort over the past 8 decades, Prime Minister Narendra Modi's speech to mark the 80th Independence Day combined a short-term actionable roadmap with the long-term path that the country should embark on. And finally, in a world record and Guinness feat, the Asian Age writes that 3 UAE-based Indians were among 65 skydivers who jumped from an aircraft at an altitude of 13,000 feet, each carrying their respective national flag, making it to the Guinness World Records. And with that, it's back to you, Abhishek.
1: Thank you, Pramod. And now, before we end the bulletin, the headlines once again. Self-enumeration for Census 2027 to begin today in Ladakh and identified snowbound areas of Jammu and Kashmir. NTA to reconduct UGC NET exams for 3 subjects, English, Sociology and Commerce, following complaints of errors in these papers. Protesting Jharkhand students to hold fresh round of talks with state government in Ranchi today. IMD issues red alert for very heavy rainfall in Odisha and Gangetic West Bengal. Annual pilgrimage to Himalayan Shrine of Burha Amarnath begins in Jammu and Kashmir. And BWF Badminton World Championships to begin today in New Delhi. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
3: ആകാശവാണി നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: നീണ്ടു നീണ്ടു പോകുന്ന റെയിൽപാളങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധ. ഈ പാളങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളെ തമ്മിൽ കൂട്ടി ബന്ധിക്കുന്നുവെന്ന് തോന്നി. ഭൂമി ഉരുണ്ടിട്ടാണെന്ന് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ റെയിൽപാളങ്ങൾ ഭൂമിക്ക് ചുറ്റുമായി ഇട്ട ഇരട്ട വലയങ്ങൾ പോലെ ഉണ്ടാകും. പാളങ്ങൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ യോജനകൾക്കപ്പുറം എന്ത് നടക്കുന്നുവെന്ന് അവയ്ക്ക് പറയാൻ കഴിയുമായിരുന്നു. അവൾക്കും അനുജനും യാത്ര ചെയ്യേണ്ട വണ്ടി ഇപ്പോൾ എത്ര നാഴിക ദൂരത്താണെന്നും അവ പറഞ്ഞു തരുമായിരുന്നു. എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ ആലോചിക്കുന്നു, അവൾ തന്നെ തന്നെ ശാസിച്ചു. അപ്പോൾ തന്നെ മറിച്ചും വിചാരിച്ചു, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ തന്നെപ്പറ്റി ആലോചിക്കാതെ കഴിയുമല്ലോ. അനിയ, വണ്ടി വരാറായില്ലേ? രാധ പതുക്കെ അനുജന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. അയാൾ വിളക്കുകാലും ചാരി ഒരു ബീഡിയും വലിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്കാവും. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞുവെന്ന നാട്യത്തിൽ ഗോപാലകൃഷ്ണൻ ഊന്നി വലിച്ചു. രാധ സ്റ്റേഷൻ ചുമരിന് അഭിമുഖമായി നിന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും പാറിക്കളിക്കുകയാണ്. ആ ചുമരുകളിൽ തെണ്ടി ചെക്കന്മാരുടെ കലാവാസനകൾ പലതും എഴുതി ചേർത്തിട്ടുണ്ട്. കാതിൽ വളയിട്ട ഒരു താടിക്കാരൻ വായും പൊളിച്ചു നിൽക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് ഒരു തെങ്ങ് മുളച്ചു പൊന്തിയിരിക്കുന്നു. മുഖം വരച്ചതൊരാളും തെങ്ങ് കൂട്ടിച്ചേർത്തത് മറ്റൊരാളുമാണെന്ന് സ്പഷ്ടം. അത് കണ്ടപ്പോൾ രാധയ്ക്ക് ചിരി വന്നു. അങ്ങേപ്പുറത്ത് 3-4 തരം ചെവികൾ വരച്ചിരിക്കുന്നു. ഒരു ചെവിയിൽ ലോലക്കുണ്ട്, അത് ചെവിയേക്കാൾ വലുതാണ്. തൊട്ടടുത്ത് കുറെ സാഹിത്യ സൃഷ്ടികളുണ്ട്. കുട്ടൂസാൻ്റെ ഉമ്മാനെ കൊളമ്പുകാരൻ കെട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്താശകലമാണ് ആദ്യം.

0: പുള്ളി അയത്രമാന്റെ പെരടിക്ക് ബീക്കുകൊണ്ടു. കരയണ്ട മോളെ, കരയണ്ട എന്ന് ചരിത്രവും സാന്ത്വനവും കൂടിക്കലർന്ന വാക്യങ്ങൾ അടുത്തത്. കൊച്ചാമിനെ കെട്ടാന്നും പറഞ്ഞിട്ട് നായരിച്ചിനെയും കൊണ്ട് ചാടിപ്പോയ കോസറക്കണ്ണ എന്ന് സംഭവ ബാഹുല്യം ഉൾക്കൊള്ളുന്ന ഒരു സംബോധന മാത്രം. അതിന് ചുവട്ടിലായി ഒരു കവിതാശകലവുമുണ്ട്. രാധ അതും വായിച്ചു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വച്ചപ്പോ ചൂളം വിളിച്ചല്ലേ മാധുക്കുട്ടി. ആ അജ്ഞാത സാഹിത്യകാരൻ എന്തർത്ഥമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായില്ലെങ്കിലും ആ കവിത രാധയെ രസിപ്പിച്ചു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് അവൾ മൂളി. എന്നിട്ട് അപ്പുറത്തേക്ക് നോക്കി. ഛേ, അവൾ മുഖം തിരിച്ചു കളഞ്ഞു. മുട്ടൻ തെറികൾ എഴുതി വച്ചിരിക്കുന്നു. അവൾ റെയിലിലേക്ക് തന്നെ നോക്കി. ഒരു ചെറിയ ആൾക്കൂട്ടം ആ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വന്നു ചേർന്നിരിക്കുന്നു. പല തരക്കാർ, പല വേഷക്കാർ. അപ്പോൾ രാധ ആലോചിച്ചു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കുമോ ആ പാട്ടെഴുതിയത്? ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ആ പാട്ടിലെ കഥാനായികയായ മാധുക്കുട്ടി ഒരു പാവമായിരിക്കണമെന്ന് തോന്നി. അവളെ ഉപദ്രവിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. പാവം, ഒടുവിൽ അവൾ നാടുവിട്ടുപോയതാകും. എല്ലാ പെൺകുട്ടികളുടെയും ഗതി ഇതുതന്നെയാണോ? ചിന്തകൾ ആ വഴിക്ക് തിരിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കടിഞ്ഞാനിട്ടു. ആലോചിക്കരുതെന്ന് വിചാരിച്ചിടത്തേക്കാണ് മനസ്സ് പോകുന്നത്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495569321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി സ്മൃതിമധുരം. നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുരത ഉണർത്തുന്ന ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം വിഷുക്കണി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി സലിൽ ചൌധരി ഈണം നൽകി യേശുദാസും സംഘവും പാടിയത്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
4: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം കൈതപ്പുറം രചിച്ച് ജോൺസൺ ഈണം നൽകി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയത് ചിത്രം സന്ദേശം.

0: നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ അനുലോമ വിലോമ പ്രാണായാമം, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
3: ജീവൽ പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മഭാവമാണ് പ്രാണൻ. ശ്വാസകോശത്തിന് ഗുണകരവും ഫലപ്രദവും ലളിതവുമായ അനുലോമ വിലോമ പ്രാണായാമത്തെ പരിചയപ്പെടാം. തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർ ഗതിവിച്ഛേദ പ്രാണായാമം എന്നാണ്. ബോധപൂർവമായ ശ്വാസോച്ഛ്വാസ നിയന്ത്രണമാണ് പ്രാണായാമം എന്ന് പറയാം. ശ്വാസമാണ് ജീവനെ നിലനിർത്തുന്നത്. പ്രാണൻ എന്ന വാക്കിനെ ശ്വസിക്കുന്ന വായു, ജീവശക്തി, പ്രപഞ്ചചേതന എന്നിങ്ങനെ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രാണായാമം അഷ്ടാംഗയോഗയിലെ നാലാം ഘട്ടമാണ്. ആസന സ്ഥിരത വന്നാൽ പ്രാണായാമം പരിശീലിക്കാം. പ്രാണായാമം ശ്വാസകോശ ആരോഗ്യം, രക്തചംക്രമണം, വാതകവിനിമയം എന്നിവയ്ക്ക് വളരെ ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മിൽ ചിലരെങ്കിലും അധികമായി പ്രാണായാമം ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് ചിലരുടെ ശൈലിയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതിനാൽ തുടക്കക്കാർ ലളിതമായ ആസനവും ലളിതമായ പ്രാണായാമവും പരിശീലിക്കണം. ഒരു പരിശീലകന്റെ നിർദ്ദേശം കൂടി വാങ്ങിയാൽ വളരെ നല്ലത്. നമുക്കിനി അനുലോമ വിലോമ പ്രാണായാമത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും സുഖകരമായ ആസനത്തിൽ നിവർന്നിരിക്കുക. നട്ടെല്ല് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വിദ്യയുണ്ട്. അതായത് താടി പൊങ്ങാതെ തറനിരപ്പിൽ തന്നെ സമാന്തരമായി സ്ഥിതി ചെയ്യിക്കുക. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ആദ്യം ശ്വാസം പുറത്തുവിടുക. അതേ മൂക്കിലൂടെ തന്നെ വളരെ സാവധാനം ശ്വാസമെടുക്കുക. നടുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്ന് ശ്വാസം സാവധാനം വിടുക. ശ്വാസം എടുക്കുന്ന സമയത്തേക്കാൾ ഇരട്ടി സമയം എടുത്തുകൊണ്ട് നിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം ഓരോ മൂക്കിലൂടെയും എടുക്കുന്ന ശ്വാസം അല്പസമയം ഇരുമൂക്ക് അടച്ച് ഉള്ളിൽ നിർത്തിയതിനു ശേഷം പുറത്തുവിടുക. ശ്വാസം അകത്തെടുക്കുന്നതിനെ പൂരകമെന്നും ഉള്ളിൽ നിലനിർത്തുന്നതിനെ കുംഭകമെന്നും പുറത്തുവിടുന്നതിനെ രേചകം എന്നും അറിയപ്പെടുന്നു. ഈ ശ്വാസക്രമം 1:4:2 എന്നതിലായാൽ നന്ന്. തുടക്കത്തിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുത്താൽ മതി. കുറച്ചു നാളത്തെ സ്ഥിരമായ പരിശീലനത്തിന് ശേഷം നമ്മുടെ

0: മനസ്സും പ്രാണനുമൊക്കെ പരസ്പരം യോജിക്കുന്ന ഒരു അനുഭവമുണ്ടാകുമ്പോൾ എണ്ണത്തിൽ അല്ല മറിച്ച് ശ്രദ്ധയിലും അവബോധത്തിലുമാണ് കാര്യമെന്ന് സ്വയം ബോധ്യപ്പെടുന്നു. അപ്പോൾ നാം അറിയാതെ തന്നെ യോഗയുടെ പാതയിലായി എന്ന് അനുഭവപ്പെടുന്നു.
1: അനുലോമ വിലോമ പ്രാണായാമം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ ചോദിച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷെ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
4: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരു കടം കഥ പോലെ. ഗാനരചന ONV, സംഗീതം മോഹൻ സിത്താര. യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം വാത്സല്യം എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സജീവമാകുന്ന ഓണം വിപണി.

0: ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 1. പുതുവർഷം പിറന്നതോടെ ഓണവിപണിയും സജീവമാകുകയാണ്. ഓണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ അവശേഷിക്കെ പലതരത്തിലുള്ള കച്ചവടങ്ങൾക്ക് തിരക്ക് ഏറുകയാണ്. കർക്കടകത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന പേമാരിക്കും കാലവർഷക്കെടുതികൾക്കും ശേഷം വിളവെടുപ്പിന്റെയും കാർഷികോത്സവത്തിന്റെയും നാളുകളാണ് വരുന്നത്. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുകയാണ്. കാർഷിക വിപണിയിൽ പലതിനും വില കൂടിയിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിലുണ്ടായ വിളനാശവും കൃഷി കുറഞ്ഞതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായി കാർഷിക വിഭവങ്ങൾ ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്താൻ കാരണമാകുന്നു. കേരളത്തിലെ ഓണം വിപണി ലക്ഷ്യമാക്കി അയൽ സംസ്ഥാനങ്ങളിൽ കാർഷിക വിഭവങ്ങളും പൂക്കളും വെളിച്ചെണ്ണയുമെല്ലാം വൻതോതിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര.
1: കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരി സമൂഹം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഓണം വിപണി. സാധാരണയായി വ്യാപാര മേഖല ഏറ്റവും സജീവമായ കാലഘട്ടമാണിത്. എന്നാൽ ഇത്തവണ ആവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വ്യാപാരികളെയും സാധാരണക്കാരെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പഴം, പച്ചക്കറികൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 20% വരെ വർധനമുണ്ടായി. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടേണ്ടതുണ്ട്. ഓണത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ തടസ്സമില്ലാതെ മിതമായ വിലയിൽ കേരളത്തിലെത്തേണ്ടതുണ്ട്. ഇതിനായി ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബന്ധപ്പെട്ട് അധികൃതരുമായി സർക്കാർ അടിയന്തരമായി ചർച്ച നടത്തണം. കഴിഞ്ഞ 1 മാസത്തിനിടെ വിവിധ ഇനം അരികളുടെ മൊത്തവിലയിൽ കിലോഗ്രാമിന് 5 രൂപ മുതൽ 15 രൂപ വരെ വർധനമുണ്ടായി. വിപണി കണക്കുകൾ വ്യക്തമാക്കുന്നു. പഞ്ചസാരയുടെ വില കിലോഗ്രാമിന് 44 രൂപയിൽ നിന്നും 54 രൂപയായി ഉയർന്നു. ഇടയ്ക്ക് കുറഞ്ഞ വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്ന് ലിറ്ററിന് 300 രൂപ കടന്നിരിക്കുകയാണ്. വിലക്കയറ്റം സാധാരണക്കാരെ മാത്രമല്ല വ്യാപാരികളെയും ഗുരുതരമായി ബാധിക്കും. പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികളാണ് ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുക. വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഉപഭോക്താക്കൾ കുറവുണ്ടാകും. ഉപഭോഗം കുറയുമ്പോൾ വ്യാപാരിയുടെ വരുമാനവും കുറയും. ഒപ്പം സർക്കാരിന് GST കുറയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിലക്കയറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭ സൂചനയല്ല. സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ വിപണി സജീവമാകൂ. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം. വിലക്കയറ്റം നിയന്ത്രിച്ച് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ആവശ്യ സാധനം ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനാവശ്യമായ സാഹചര്യം സർക്കാർ ഒരുക്കണം. ചെറുകിട വ്യാപാരികളെ ചേർത്ത് നിർത്തുക സമീപനമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്.
0: അന്യസംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഓണം പൂ വിപണിക്ക് വേണ്ടി 1000 കണക്കിന് ഏക്കറുകളിലാണ് പൂക്കൃഷി നടത്തുന്നത്. തെക്കൻ കേരളത്തിലെ പൂമാർക്കറ്റായ തിരുവനന്തപുരം ചാലയിൽ പ്രധാനമായും പൂക്കൾ എത്തുന്നത് തോവാളയിൽ നിന്നാണ്. നിമിഷങ്ങൾക്കകം പൂക്കളുടെ വില മാറുന്നത് ഓണവിപണിയിലെ പ്രത്യേകതയാണ്. പൂവില നിയന്ത്രിക്കുന്നതിന് ഇന്ന് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പൂക്കൃഷി നടത്തുന്നുണ്ട്. റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് അത്തപ്പൂക്കളം ഇന്ന് ലഭ്യമാണ്. നമ്മുടെ വാണിജ്യ സംസ്കാരം തന്നെ മാറിയിരിക്കുന്നു. എല്ലാം ഒരിടത്ത് തന്നെ ലഭ്യമാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പത്രപ്രവർത്തകനും കോളമിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ KR പ്രമോദ്.
2: പണ്ട് ഓണം നിഷ്കളങ്കതയുടെ ആഘോഷമായിരുന്നു. ഇപ്പോഴങ്ങനെയാണോ? അല്ല. കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരു ഒറ്റ നഗരമായി തീർന്ന കേരളത്തിൽ ഓണം ഇപ്പോൾ ട്രേഡ് ഫെയറുകളാണ്, വ്യാപാരോത്സവങ്ങളാണ്. പണ്ട് മുതിർന്നവർക്ക് വെളുത്ത മുണ്ടും കുട്ടികൾക്ക് മഞ്ഞ മുണ്ടും വാങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ബെർമുഡയും മൊബൈൽ ഫോണുകളും വില കൂടിയ കാറുകളും മറ്റുമാണ് ആളുകൾക്ക് ആവശ്യം. നാടെങ്ങുമുള്ള പഞ്ചനക്ഷത്ര മാളുകളിൽ കാണുന്ന തിക്കും തിരക്കും അപകടകരമായ ഒരു വാണിജ്യ സംസ്കാരത്തിന്റെ സൂചനകളാണ് നൽകുന്നതെന്ന് പറയാതെ വയ്യ. ഇടത്തട്ടുകാരുടെ ക്രയവിക്രയശേഷി ഉയർന്നതോടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണില്ലാതെ വരുന്നു. നമ്മൾ പഴയ ആഗ്രഹങ്ങൾ തീർക്കുകയാണ്. ഒരു പ്രതികാരം പോലെ എല്ലാവരും വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. നമ്മുടെ ആർത്തികൾക്ക് പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് യാത്രയെന്ന് പറയേണ്ടി വരും. പണ്ട് ഈർക്കിൽ പമ്പരവും ബലൂണുകളും ഓലക്കിളികളും കുപ്പിവളകളും നിരന്നിരുന്ന പാവം ഓണച്ചന്തകൾ ഇന്നൊരു സ്വപ്നം മാത്രമായി തീർന്നിരിക്കുന്നു. രാക്ഷസ രൂക്ഷ വിഭ്രാന്തി നിൽക്കുന്ന ആനന്ദങ്ങൾ നമ്മളെ എവിടേക്കോ കൊണ്ടുപോവുകയാണ്. മാനവർ നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് മാമര പോലെ ധനം കുന്നുകൂട്ടി, എന്നിട്ടും എന്തേ മനസ്സിന് ശാന്തി എന്നും അകലെയായി മാറി നിൽപ്പൂ. ഒരു ചെറു പൂമ്പാറ്റത്തിൻ ചിറകിൽ ഒളിച്ചിരിപ്പൂ പ്രപഞ്ചത്തിൻ സത്യം എന്ന അക്കിത്തം കവിത ഓർമ്മ വരുന്നു. ഇപ്പോൾ ഓണത്തിനുള്ള പൂക്കൾ അതുപോലും വിപണിയിൽ നിന്ന് വാങ്ങണം. പക്ഷേ മാർക്കറ്റിൽ യഥാർത്ഥ ഓണപ്പൂക്കൾ പോലും കിട്ടുന്നില്ല. ചിത്തിയും മന്ദാരവും അരിമല്ലിയും ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നില്ല. നാട്ടുമ്പുറത്തെ പൂക്കൾ ഇപ്പോൾ കാണാനുമില്ല. ഇന്ന് മിക്ക വീടുകളിലും പൂക്കളങ്ങളുമില്ല. പൂക്കളങ്ങൾ പരസ്യങ്ങളിൽ മാത്രമാണുള്ളത്. പിന്നെ കാണുന്നത് മാവേലികളെയാണ്. സുമോ ഗുസ്തിക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന മാവേലി വേഷക്കാർ ഇങ്ങനെ കാഴ്ച വസ്തുക്കളായിട്ട് ഒട്ടുമിക്ക വ്യാപാരശാലകളുടെ മുമ്പിലും കാവൽ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച ഒരു പരിധിവരെ സങ്കടകരവും അപഹാസ്യവുമാണ്.
0: കച്ചവടത്തിന്റെ സുവർണകാലം കൂടിയാണ് ഓണം. സംസ്ഥാനത്ത് പലതരത്തിലുള്ള വിപണന മേളകൾ നടക്കുന്നുണ്ട്. പ്രധാന ഖാദിമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് നൽകുന്നുണ്ട്. കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ പലിശരഹിത ക്രെഡിറ്റിൽ തുണിത്തരങ്ങൾ വാങ്ങാവുന്നതാണ്. സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം മെഗാ ട്രേഡ് ഫെയറും കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വിപണിയുമാണ് തലസ്ഥാനത്ത് ശ്രദ്ധേയമാകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി ശ്രീ റജു കോലിയക്കോട്.
3: കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിലാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ നടക്കുന്നത്. സ്വകാര്യ സർക്കാർ വിഭാഗങ്ങളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 4,000 സ്ക്വയർ ഫീറ്റിലുള്ള സപ്ലൈകോ സ്റ്റാളിന് പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുട്വെയറുകൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളാണ് മെഗാ ട്രേഡ് ഫെയറിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് മെഗാ ട്രേഡ് ഫെയർ പ്രവർത്തിക്കുന്നത്. ഓണസദ്യയ്ക്കാവശ്യമായ പ്രധാന ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും സപ്ലൈകോ പുറത്തിറക്കുന്നുണ്ട്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, വിവിധ ശബരിമസാലകൾ തുടങ്ങി 21 ഇനങ്ങളടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ് 1,000 രൂപയ്ക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും. പരമാവധി വിൽപ്പന വില 1,280 രൂപയുള്ള ഈ കിറ്റ് 280 രൂപ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുക. 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാട കിറ്റ് പരമാവധി വിൽപ്പനയിൽ നിന്നും 380 രൂപ കുറച്ച് 1,500 രൂപയ്ക്കും 30 ഇനങ്ങളടങ്ങിയ പ്രീമിയം ഓണാഘോഷ കിറ്റായ തിരുവോണം കിറ്റ് 540 രൂപ വിലക്കുറവിൽ 2,000 രൂപയ്ക്കും സപ്ലൈകോ നൽകുന്നു. ഇതിനു പുറമെ പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളകുപൊടി, മഞ്ഞപ്പൊടി തുടങ്ങി 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ശബരി സിഗ്നേച്ചർ കിറ്റ് 75 രൂപയിലധികം വിലക്കുറവിൽ 299 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുക. പൊതുവിപണിയേക്കാൾ ഏകദേശം 30 മുതൽ 50% വരെ വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണിയിൽ സാധനങ്ങൾ ലഭിക്കുന്നത്. പൊതുവിപണിയിൽ 1,735 രൂപ വില വരുന്ന 13 ഇനങ്ങൾ 1,042 രൂപയ്ക്ക് മേളയിലൂടെ ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡ് സംസ്ഥാനത്ത് 2,000 സഹകരണ വിപണികളാണ് ഒരുക്കിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണികളും ഈ മാസം 25 വരെ പ്രവർത്തിക്കും.
0: വലിയ വിലയുള്ള വസ്തുക്കൾക്ക് ആകർഷകമായ മറ്റൊരെണ്ണം സൗജന്യമായി നൽകുന്ന തന്ത്രവും പൊതുവെ കാണാവുന്നതാണ്. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകൾ തുടങ്ങി ധാരാളം സാധനങ്ങൾക്ക് വിലക്കിഴിവ് കൊടുത്തുകൊണ്ടാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. യുവജനതയ്ക്ക് ഏറെ ആകർഷകമാകുന്നത് മൊബൈൽ ഫോണുകളാണ്. മികച്ച എക്സ്ചേഞ്ച് ഓഫറുകളാണ് പല കച്ചവടക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മാസം തോറും വിഹിതങ്ങളായി തുക അടയ്ക്കുന്നതിനുള്ള സൗകര്യവും നിലവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിർമ്മാതാക്കളും വിപണനക്കാരും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുന്നതിനുള്ള തിരക്കാണ്. വാഹന വിപണിയിൽ ഓണക്കാലത്ത് ധാരാളം വിലക്കിഴിവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ പീടികകളിൽ തിരക്കുകൂട്ടുന്ന ഗ്രാമീണ ജനത മിക്കവാറും നഗരപ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഓൺലൈൻ വ്യാപാരത്തിലും ഓണക്കാലത്ത് വർധനയാണ്. ഇതിൽ ആശങ്കയുണ്ടെന്ന് ചെറുകിട കച്ചവടക്കാരനായ ശ്രീ ചന്ദ്രകുമാർ.
4: ഇപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിലും ഈവന്റ് മാനേജ്മെന്റ് സംവിധാനത്തിലുമാണ് ശ്രദ്ധ കൊള്ളുന്നത്. അതുകൊണ്ട് വ്യാപാര സമൂഹത്തിന് ആശങ്കയുണ്ട്. കാരണം ബിസിനസ്സുകളുടെ തകർച്ചയും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഓണാഘോഷത്തോടൊപ്പം തന്നെ വ്യാപാര സമൂഹവും ഈ ഓണത്തിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഒരു സന്തോഷത്തിന്റെ ഉണർവിന്റെയും കാലമാണ്. കാരണം ആ ജനങ്ങളുടെ പങ്കാളിത്തവും വ്യാപാര സമൂഹത്തിന്റെ പങ്കാളിത്തവും ഈ കാലഘട്ടത്തിൽ ഉണർവ് നൽകുന്ന ഒരു കാലമാണ്. ഈ ഓണ വ്യാപാരം വ്യാപാരികൾക്ക് സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഓൺലൈൻ ബിസിനസിന്റെയും ഈവന്റ് മാനേജ്മെന്റിന്റെയും കടന്നുകയറ്റം ഒരു പരിധിവരെ അവരെ തളർത്തുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാല് ബിസിനസ്സുകൾ വളരെ കുറയുന്നുണ്ട്, ചെറിയ ഉണർവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈവന്റ് മാനേജ്മെന്റ് ഓണം എന്ന് പറയുമ്പോഴേ എന്ത് വേണം, അത്തപ്പൂക്കളം വേണമെങ്കിൽ പാട്ടോടുകൂടി അത്തപ്പൂക്കളം റെഡി. ഇന്നത്തെ ഓണം ഈവന്റ് മാനേജ്ഡ് ഓണമായിട്ട് മാറിയിട്ടുണ്ട്. പഴമയുടെ കൂട്ടായ്മ ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്യമായി നിന്നു പോകുന്നു. കാരണം എന്തെന്ന് വെച്ചാല് അന്ന് കാരണവരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ആർക്ക് ജോലി ചെയ്യാൻ വയ്യാതെ ഓൺലൈൻ സദ്യ മേടിച്ചിട്ട് എത്ര വേണമെന്ന് പറയുന്നു, ആ സമയത്ത് വീട്ടിൽ വരുന്നു. ഓൺലൈൻ വ്യാപാരം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ വിപണികളെല്ലാം തകർച്ചയിലോട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ വില സ്ഥിരതയില്ലായ്മ.
0: ഒരു സ്ഥാപനത്തിൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്ന വമ്പൻ മാളുകൾ ധാരാളമായി പലയിടത്തും പുതുതായി എത്തുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും കച്ചവടം സജീവമാകുന്നതോടെ തിരക്കിന്റെ സമയവും കൂടിയാണ്. വിലക്കിഴിവും കോംബോ ഓഫറുകളും ധാരാളമായി ലഭ്യമാകുമ്പോൾ ധാരാളം സാധനങ്ങളും വിറ്റഴിക്കപ്പെടുന്നു. മുമ്പ് ഓണക്കോടിയെടുത്ത് തച്ച് കിട്ടും വരെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മിക്കവാറും എല്ലാവരും റെഡിമെയ്ഡ് വസ്ത്രത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. എങ്കിലും തയ്യൽ മേഖലയിൽ ഇന്നും പ്രവർത്തിക്കുന്നവരുണ്ട്. ശ്രീമതി ഗീതു:
5: ഞാനൊരു ഹോം സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പൂക്കളം, ഓണസദ്യ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓണത്തിന് ഏത് ഡ്രസ്സ് വെയർ ചെയ്യണമെന്ന്. എന്റെ കുഞ്ഞുനാളിൽ എന്റെ അമ്മയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു പഠിച്ചൊരു വ്യക്തിയാണ്. മുൻകാലങ്ങളിലൊക്കെ ഒരു ഓണത്തിന് 3 മാസം മുന്നേ തന്നെ മെറ്റീരിയൽസ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വളരെ സ്റ്റിച്ചിങ് കുറവാണ്. സ്റ്റിച്ചിങ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റിച്ചിങ് കുറവാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകൾ അവൈലബിൾ ആണ്. അതില് നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള എല്ലാ ഐറ്റം ഡ്രസ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതാണ് ചൂസ് ചെയ്യുന്നത്. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ഈ വീട്ടിലൊക്കെ വീട്ടമ്മമാര് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ സ്റ്റിച്ചിങ് കുറവാണ്. അപ്പൊ നമ്മൾ ഓണത്തിനായിരിക്കും അല്ലേ നമ്മൾ കാത്തു കാത്തിരിക്കുന്നത്, ഒരു കുറച്ച് സ്റ്റിച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ കാത്തു കാത്തിരിക്കും. പക്ഷെ അത് വളരെ കുറവാണ്, നമുക്ക് കുറച്ച് ബിസിനസ് ഡൽ ആണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഐറ്റം ചിലപ്പോൾ നമ്മുടെ അളവിന് കിട്ടണമെന്നില്ല, മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കിട്ടണമെന്നില്ല, ലൈനിങ്ങേ ഉണ്ടാവത്തില്ല. നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ലൈനിങ് ഇട്ട് പെർഫെക്റ്റ് ആയിട്ട് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാരി ഉടുത്ത ലുക്ക് നമുക്ക് കിട്ടും. മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്ഷൻ ഒരിക്കലും നമ്മുടെ ഓൺലൈൻ പർച്ചേസിന് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഒന്ന് സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുക, ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുക. നമ്മള് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അളവിനനുസരിച്ചുള്ള ഡ്രസ്സ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനെങ്കിൽ ഒരു നോളജ് നമ്മൾ പഠിച്ചിരിക്കുക.
0: മികച്ച കമ്പോളമാണ് ഓണക്കാലത്ത് കേരളം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വഴിയോരങ്ങളിൽ വിൽക്കുന്ന വസ്തുക്കൾ ഗുണനിലവാരം പോലും നോക്കാതെയാണ് വാങ്ങുന്നത്. ഓരോ വസ്തുക്കളും ആവശ്യമാണോ എന്ന് അല്പം ചിന്തിച്ച ശേഷം വാങ്ങുന്നതാണ് നല്ലത്. ഉത്സവങ്ങളെല്ലാം സന്തോഷം തരുന്നവയാണ്, അതെല്ലാം ആഘോഷിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ അതിന്റെ പേരിൽ വീണ്ടും ഒരാലോചനയുമില്ലാതെ വാങ്ങുന്ന സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടതാണ്. ഓണം എന്നതുകൊണ്ട് ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു മഹത്തായ സങ്കല്പം കൂടി അതിലുണ്ട്. എല്ലാവർക്കും നീതി ലഭിക്കുന്ന, സമത്വവും സുന്ദരവുമായ നന്മകൾ വിളയുന്ന ഒരു നാട്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സംഗീതവും ജീവിതാനുഭവങ്ങളും ഒത്തുചേരുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയുടെ താളത്തിനൊപ്പം ജീവിതം ക്രമീകരിച്ച മണ്ണിന്റെ മണമറിഞ്ഞ ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ജൈവ കൃഷി രീതികളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന തണൽ എന്ന സംഘടനയുടെ അമരക്കാരിൽ ഒരാളായ ഉഷാ ശൂലപാണിയാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. വിത്ത് സംരക്ഷണത്തിനും കീടനാശിനി വിരുദ്ധ പോരാട്ടങ്ങൾക്കും തന്റെ ജീവിതം മാറ്റിവെച്ച അവർ തന്റെ കർമ്മപഥത്തിലെ വെല്ലുവിളികളും ആവേശം പകരുന്ന സംഗീത വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഉഷാ ശൂലപാണിയെ ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മേഡം.
4: സന്തോഷം.
3: പ്രകൃതിയോടും മണ്ണിനോടും ഇത്രയേറെ ആഭിമുഖ്യം തോന്നാൻ കാരണമായത് എന്താണെന്നൊന്ന് പറയാമോ? ചിലർക്കത് കുട്ടിക്കാലവും അന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സംരക്ഷണ മേഖലയിലോട്ട് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം?
4: പ്രകൃതി എന്നുള്ളത് എനിക്കൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്കത് അനുഭവം ആണത്. അത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജനിച്ച തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അങ്ങനെ പ്രകൃതിയിൽ കളിച്ചു വളർന്ന് മണ്ണുമായിട്ടും ചെടികളുമായിട്ടും മരങ്ങളുമായിട്ടും ഒരു കൂട്ടുകൂടി അവരും കൂടെ ചേർന്നതാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളർന്നു വന്നപ്പോൾ, പക്ഷെ പ്രകൃതി എന്നുള്ള വാക്കൊന്നും നമ്മളന്ന് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഓർമ്മിക്കുന്നില്ല. പിന്നീട് ശരിക്കും ഇതിലേക്ക് വരാൻ കാരണം ഒരർത്ഥത്തിൽ വയനാട്ടിലേക്കുള്ള ഒരു യാത്ര അനുഭവമാണ്. അപ്പൊ ആ യാത്ര മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് നേരിട്ട് അവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ആ യാത്ര കഴിഞ്ഞു, അതിന് തുടർന്ന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുമായിട്ടും, പ്രത്യേകിച്ചും ഡോക്ടർ ശാന്തി ഈ രംഗത്തെ ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെയാണ് പ്രകൃതി വേറൊരു രീതിയിൽ കാണാനായിട്ട്. കാരണം മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം, പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ, പക്ഷേ നമ്മൾ അതിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയോട് ഇടപഴകേണ്ടത്? നമ്മൾ പറയും ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്, അല്ലാണ്ട് അതൊരു വിഭവമായിട്ടല്ല കാണുന്നത്. ഇത്തരം ആശയങ്ങളൊക്കെ വാസ്തവത്തിലും ആ സമയത്താണ്, 1980s-ലും 1990s-ലുമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതാണ് കൃഷിശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഞാനൊരു എങ്ങനെയാണ് പ്രകൃതിയും കൃഷിയും മനുഷ്യനും ഒരുമിച്ച് നിലനിൽക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരുപാട് വായന അനുഭവം ഉണ്ടായി, പ്രത്യേകിച്ചും സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതാണ് ഒരർത്ഥത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചത്. അത് ലോകത്തിന്റെ പരിസ്ഥിതി ബോധത്തിനെ സ്വാധീനിച്ചതാണ്. നിയമങ്ങൾ, അമേരിക്കയിലടക്കം നിയമങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആ പുസ്തകത്തിന്റെ തുടർ ചലനമാണ്. പക്ഷെ ആ പുസ്തകം ഞാൻ വായിച്ച് ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം, ഭോപ്പാൽ ട്രാജഡി സംഭവിക്കുന്നതും 1984-ലാണ്. അപ്പൊ അതും ഒരർത്ഥത്തിൽ വല്ലാതെ നമ്മൾ ഞെട്ടിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ സൈലന്റ് സ്പ്രിംഗ് വായിച്ച് കീടനാശിനികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. കാരണം നമ്മൾ പഠിക്കുന്നത് കൃഷിശാസ്ത്രമാണ്, അതിൽ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നു, അത് കർഷകരോട് പഠിപ്പിക്കാൻ ആണല്ലോ ആ പ്രൊഫഷൻ തന്നെ. അപ്പൊ ആ സമയത്താണ് ഈ പുസ്തകം വായിക്കുന്നതും തുടർന്ന് ഈ ദുരന്തം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും വല്ലാതെ നമുക്കൊരു ആഘാതം ഉണ്ടാക്കുകയും ഒരുപാട് ചർച്ചകൾ ഇതിനെ തുടർന്ന് കീടനാശിനികളെ കുറിച്ച് ഇന്ത്യയിലും ഉണ്ടായി. അതിൽ ഒരുപാട് ഡോക്ടേഴ്സ്, ഡോക്ടർ മീരാശിവ പോലെയുള്ളവര്, പിന്നീട് മെഡിക്കോ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് വാസ്തവത്തിലും ഞാൻ കീടനാശിനി ഉപയോഗിച്ച് എങ്ങനെയാണ് കർഷകനോട് കൃഷി ചെയ്യാൻ പറയുക എന്നുള്ള ഒരു വേവലാതിയായിരുന്നു വാസ്തവത്തിലും. കാരണം ഭോപ്പാൽ ദുരന്തം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ദുരന്തമാണെങ്കിൽ ഇതെന്തായാലും ഒരു പോയ്സൺ ആണെന്നുള്ളൊരു തിരിച്ചറിവ്. കാരണം കീടനാശിനിയെ നമ്മൾ എപ്പോഴും മരുന്നെന്നാ പറയുക, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതൊരു പോയ്സൺ ആണ്. അപ്പൊ ആ പോയ്സൺ ചെറിയ അളവിൽ ചെറിയ ജീവികൾക്ക് നശിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ഫലം എന്ന് പറയുന്നത് മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളെയും ബാധിക്കുമല്ലോ എന്നുള്ളൊരു അവലോകനം ആ സമയത്ത് പല ആളുകളും വായനയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്.
3: നമ്മളൊരു ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടം വരെയും പരിസ്ഥിതിയും അല്ലെങ്കിൽ ജീവിതവും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല, അതെങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്, വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നങ്ങ് ആ ബാലൻസ് മാറിയിട്ട് മനുഷ്യൻ എന്തോ കൺസ്യൂം ചെയ്യുന്ന ഒരാളും പ്രകൃതിയെ അതിന്റെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ വിഭവങ്ങൾ തരുന്ന ഒരു കാര്യവുമായിട്ട് അങ്ങനെ മാറുകയാണ്. അപ്പോൾ എവിടെയാണ് ആ ബാലൻസ് തെറ്റിയതായിട്ട് തോന്നുന്നത്? ഇപ്പൊ മനുഷ്യന്റെ ജനസംഖ്യ കൂടിയതാണോ, അവന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചതാണോ, വികസനം വന്നതാണോ, മനുഷ്യന്റെ മനസ്സിലുണ്ടായ മാറ്റമാണോ, അതെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ വേണം എന്നുള്ള ഒരു സർവൈവൽ അതിന്റെ ഭാഗമായിട്ടാണോ ആ മാറ്റം വന്നത്?
4: ഇതൊരു പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യന്റെ പരിണാമത്തിന് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരു പക്ഷേ പ്രകൃതിയെ ഒരർത്ഥത്തിൽ കുറെ നശിപ്പിച്ചിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. മനുഷ്യന്റെ പരിണാമം തന്നെ കൂടെയുള്ള പല ജീവികളും ഇല്ലാതെ ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ വലിയ തോതിലുള്ള വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ നാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ്. അതിനെ തുടർന്നാണ് നമ്മൾ രാസവസ്തുക്കളുടെ ആ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, ആ യുദ്ധങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ, അതായത് പ്രകൃതി എപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ ആ വൈവിധ്യം എന്ന് പറയുന്നത് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വാസ്തവത്തിലും ഈ രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം. രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ ആയിരിക്കാം, പക്ഷേ അത് എന്തിനുപയോഗിച്ചു, അത് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് അത് പ്രകൃതിയുമായിട്ടുള്ള ഒരു വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിക്കാതെ പോയി. അതേസമയം ഇതിനെക്കുറിച്ച് അപ്പോഴും പഠിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അതിൽ പ്രത്യേകിച്ചും വലിയൊരു രസതന്ത്രജ്ഞയായിട്ടുള്ള ഒരു വലിയൊരു ശാസ്ത്രജ്ഞ അന്ന് ഉണ്ടായിരുന്നു. അവര് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും, ഫ്രിറ്റ്സ് ഹാബർ, ക്ലാര ഹാബർ എന്നാണ് അവര് പേര്. ഫ്രിറ്റ്സ് ഹാബർ വളരെ അറിയപ്പെടുന്ന ആളാണ്, രസതന്ത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ലാര ഹാബർ അത്ര അറിയപ്പെടുന്നില്ല. ഫ്രിറ്റ്സ് ഹാബർ ഈ രാസവസ്തുക്കൾ യുദ്ധത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു ഭരണകൂടത്തിന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ശാസ്ത്രത്തിനെ ഇങ്ങനെ മനുഷ്യർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ക്ലാര ഹാബർ അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു ഭാര്യയാണ്. പക്ഷെ അവസാനം അവർ ആത്മഹത്യയാണ് ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് അന്നോട്ടായിരിക്കണം ഇത്രയും ഒരു കൃഷി തുടങ്ങിയതൊട്ട് മാറ്റമുണ്ട്. പക്ഷെ കൃഷിയിലും കുറെ കൂടെ പ്രകൃതിയുമായിട്ട് നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കി അതിനൊരു സാവകാശമുണ്ട്. പക്ഷെ ഈ ഒരു ഇതില് വാസ്തവത്തിലൊരു യുദ്ധം തന്നെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ യുദ്ധത്തിനായിരുന്നെങ്കിൽ പിന്നീട് കൃഷിഭൂമിയിലാണ് ആ യുദ്ധം തുടർന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം വരുന്നത്. അതുവരെ അത്രയില്ല. ഇന്ത്യയിലാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിൽ കഴിഞ്ഞൊരു 200 വർഷത്തിന്റെ ഒരു എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം വരെ വളരെ കുറച്ച്. ഇപ്പോൾ ചില ഫംഗിസൈഡ്സ് ആയിട്ട് കൃഷിശാസ്ത്രം പഠിക്കുന്നവർ പഠിക്കുന്ന എപ്പോഴും ഉള്ളത് മുന്തിരി തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന, അപ്പൊ അതൊക്കെ വളരെ കുറച്ചുകൂടി മൈൽഡാണ്. പക്ഷെ പിന്നീട് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട്സ് പല പഠനങ്ങളും പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രി അത് പിന്നീട് ആവശ്യമില്ല, യുദ്ധം വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ പലതിനെയും പുതിയ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് രാസവളങ്ങളുടെയും അതുപോലെ രാസകീടനാശിനികളുടെയും വളർച്ച ഉണ്ടാവുന്നത്.

0: അത് കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു, അപ്പൊ പട്ടിണി എന്നുള്ളതൊരു ലോകത്ത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അപ്പൊ ആഹാര ഉൽപാദനം കൂട്ടണം, ഒരർത്ഥത്തിൽ ഒരു എളുപ്പവഴിയായിട്ടാണ് നമ്മൾ അതിനെ സ്വീകരിച്ചത്. അപ്പൊ അതേസമയം നമുക്കറിയാം ഈ ശാസ്ത്രത്തിന്റെ വളർച്ച കാരണം മനുഷ്യ സൗകര്യങ്ങൾ കൂട്ടുന്ന, നമ്മുടെ ജീവിതം കുറെ കൂടെ എളുപ്പമാക്കുന്ന കുറെ വികസനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രകൃതിയിലെ വൈവിധ്യം കുറയ്ക്കുന്ന, അതിലെ വെള്ളം മണ്ണ് എല്ലാത്തിനെയും ഒരു നമ്മളൊരു ഡംപിംഗ് ഗ്രൗണ്ട് പോലെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അവിടെയാണ് ആ ഒരു വിടവ് ഉണ്ടായിരിക്കുന്നത്.
1: ഇപ്പൊ മാഡം കൃഷിയാണ് പഠിച്ചത്, അഗ്രികൾച്ചറോ, അന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ ഒക്കെ സ്വപ്നങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ മാഡം ഇങ്ങനെ കൃഷിയെ കുറിച്ച് പഠിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണോ വന്നത്, അല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണോ?
0: ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഭവിച്ചു പോയതാണെന്ന് പറയാം. കാരണം അന്നത്തെ കാലത്ത് മെഡിസിൻ തന്നെയാണല്ലോ എല്ലാവരും, അന്ന് എൻട്രൻസ് എക്സാം ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്കും 2-3 മാർക്കുകൾ കുറവായിരുന്നു, അങ്ങനെ മെഡിസിൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും അത് ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. വാസ്തവത്തിൽ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഹോർട്ടിക്കൾച്ചറാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പോലും പക്ഷെ അറിഞ്ഞത് അപ്പോഴാണ് കേട്ടോ. എന്നെ അതിലേക്ക് നയിച്ചത് വാസ്തവത്തിൽ എൻ വി കൃഷ്ണവാര്യരാണ്. എന്റെ അച്ഛന്റെ ഗുരുവാണ് എൻ വി കൃഷ്ണവാര്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളും ഹോർട്ടിക്കൾച്ചറാണ് പഠിച്ചത്. അപ്പൊ കൃഷിയോട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൃഷി നമ്മൾ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെയാണ് കൃഷി പഠിക്കാനായിട്ട്.
1: ഞാൻ
0: തൃശ്ശൂര് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിലാണ് പഠിച്ചത്.
1: അപ്പോ ഈ പരിപാടിയില് നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ മാഡത്തിന് ആദ്യം കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള പാട്ടൊന്ന് പറയാമോ?
0: എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്. അപ്പോ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഗാനം എന്ന് പറയുന്നത് വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ. അത് എനിക്ക് തോന്നുന്നു ഞാൻ പ്രീഡിഗിരിക്കൊക്കെ പഠിക്കുന്ന കാലത്താണ് ആ സിനിമ ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച ഇറങ്ങുന്നത്. എം പി ശ്രീനിവാസന്റെ സംഗീത സംവിധാനത്തിൽ യൂസഫ് അലി കച്ചേരി എഴുതിയ ഒരു ഗാനമാണ്. സാഹിത്യം താല്പര്യമുണ്ട്, അപ്പൊ കവിതകളൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം നമ്മളെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടും സിനിമയുമാണത്.
1: പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: തണൽ എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം ഒന്ന് പറയാമോ?
1: തണൽ എന്ന സംഘടന രൂപീകരിച്ചത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ടാണ്, മെയിൻലി കണ്ണൂരുള്ള. അപ്പോൾ കണ്ണൂര് ഇന്നുമുള്ള ഒരു സംഘടനയാണ് സീക്ക് എന്ന് പറയും, സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ കേരള. അപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ പരിസ്ഥിതി വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രൊഫസർ ജോൺ സി ജേക്കബാണ് അത് നയിച്ചിരുന്നതെന്ന്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേര്, ജയകുമാർ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്, ഇപ്പോൾ അദ്ദേഹം, ജയൻ, പിന്നെ ശശികുമാർ, പിന്നെ കുഞ്ഞിക്കണ്ണൻ, പിന്നെ ഞങ്ങൾ കുറച്ച് പേര്, അങ്ങനെ ഞാൻ ചേർന്നിട്ടാണ് തണൽ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിക്കുന്നത്. തുടങ്ങാനുള്ള കാരണം നമുക്ക് കാട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം കാട്ടിൽ പോയി കുറച്ചുകൂടെ ഗവേഷണം, പ്രത്യേകിച്ച് ഇവരെല്ലാം ബേർഡ് വാച്ചേഴ്സും അങ്ങനത്തെയാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ചെടികളിലാണ് താല്പര്യം. അപ്പം അങ്ങനെ കാട്ടിൽ പോകാനുള്ളതാണ് പ്രധാനം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഠനങ്ങളും ചെയ്യാം. അപ്പം അതിന് നമുക്കൊരു അഡ്രസ്സ് വേണം. അങ്ങനെയാണ് വാസ്തവത്തിലും വളരെ നിഷ്കളങ്കമായൊരു ആശയത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതിൽ കുറച്ചുപേർ അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും പല വഴിയിൽ ജോലി ചെയ്യാനും തുടങ്ങി. ജയൻ അന്ന് തിരുവനന്തപുരത്ത് WWFന്റെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു കണ്ണൂരിൽ നിന്ന്. ഞാൻ കൃഷി വകുപ്പിൽ 3-4 വർഷം പാലക്കാട് ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് ഇൻടാക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശാന്തിയുമൊക്കെ ചേർന്നിട്ട് ഇക്കോസിസ്റ്റം റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ, അങ്ങനെ കുറച്ചു കാലം ഒരു 10 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ചു. അന്ന് കൂടുതലും നമ്മൾ പശ്ചിമഘട്ട സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പുഴകളുടെ സംരക്ഷണം, പിന്നെ ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, അതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങളും വിദ്യാഭ്യാസ പരിപാടികളുമാണ് ഒരു 10 വർഷത്തോളം ചെയ്തിട്ടുള്ളത് ഞാനും ഈ എല്ലാവരും. പക്ഷെ 97-98 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ നേരത്തെ പ്രവർത്തിച്ചിരുന്നതെന്ന് മാറി. കാരണം കേരളത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഒരു സംഘടനയുമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അതിന് ഫണ്ടിങ് ഒന്നും ഉണ്ടാവില്ല, അപ്പം നമുക്ക് ജീവിക്കുകയും വേണമല്ലോ. അപ്പം ആ സമയത്താണ് ഞങ്ങൾ ചിലർക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അവരൊരു റിസർച്ച് പ്രോഗ്രാം ആ സമയത്ത് തുടങ്ങിയിരുന്നു. കേരള റിസർച്ച് പ്രോഗ്രാം ഫോർ ലോക്കൽ ലെവൽ ഡെവലപ്മെന്റ് ആണ് അതിന്റെ പേര്. അതിൽ അന്ന് ഈ ഡീസെൻട്രലൈസേഷൻ, ജനകീയാസൂത്രണം നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണ്, തുടക്കമാണ്. അപ്പം അതിൽ വേണ്ട ലോക്കൽ ഒരു ഗവേഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ചില വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള, ഗവേഷണം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്തത്. പൊതുവേ അങ്ങനെ സാധ്യമല്ലല്ലോ, ഒരു മെയിൻ സ്ട്രീം ഇതിനകത്ത് അവിടെ ചേർന്ന് നമ്മൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരർത്ഥത്തിൽ സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഗവേഷണം നടത്താനുള്ള ഒരു അവസരം, അതിനുള്ള സാധ്യത കിട്ടി. അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ വരികയാണ് ചെയ്തത്. ഞാൻ അന്ന് ഗവേഷണത്തിന് തിരഞ്ഞെടുത്തത് കീടനാശിനികളെ കുറിച്ച് പഠിക്കാനാണ്. കാരണം ഇവിടെ പഠനങ്ങൾ അധികം ഇല്ല, കീടനാശിനികളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള പഠനങ്ങളില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പുറത്തുനിന്നുള്ള പഠനങ്ങളെയാണ്. അപ്പൊ അതിനെ വെച്ച് ഞാൻ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അറിവ് കൊടുക്കാം എന്നല്ലാതെ നമുക്ക് അതിന്റെ ഒരു അനുഭവം ഇല്ല. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുമ്പോഴുമൊക്കെ കർഷകരുടെ ഭാഗത്ത് നമുക്ക് നേരിട്ട് അറിയാലോ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ കുറച്ചും കൂടിയും അവരുപയോഗിക്കുന്ന കീടനാശിനികളെ കുറിച്ച് എനിക്ക് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവർക്കത് നിയമപരമായി പാലിക്കേണ്ട പലതും പാലിക്കാതെയാണ് അവർ അത് ചെയ്യുന്നതും, കാരണം അവർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് ഉണ്ടായി. അങ്ങനെ ഇടുക്കിയിലും കാടവം ഏലക്കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. അന്നും അത്, ഇന്നും അത്. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി. പിന്നെ നെല്ലില്, അങ്ങനെ 3-4 വിളകളിലാണ് ഞാനത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കർഷകരുമായിട്ട് കുറെ ഇന്റർവ്യൂസ്, അതുപോലെ ഡോക്ടേഴ്സ് അവിടെയുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കാനും, പിന്നെ കൃഷി ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു, പെസ്റ്റിസൈഡ് വിൽക്കുന്ന കടകളിൽ പോയി അവരെ ഇന്റർവ്യൂ ചെയ്തു. കാരണം ആർക്കു വേണമെങ്കിലും തുടങ്ങാം, അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രാധാന്യമില്ല.
0: അന്നത്തെ കാലത്ത് കോൺസിക്വൻസിനെ കുറിച്ച് ഡേറ്റ ഇല്ലല്ലോ,
1: ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു കീടനാശിനി നിയമമുണ്ട്, 68 മുതൽ ഒരു കീടനാശിനി നിയമം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന നോക്കുമ്പോൾ ഒട്ടും അതിനെക്കുറിച്ച് അറിയ പോലും ഇല്ല. അപ്പോൾ ജനങ്ങൾക്കും അറിയില്ല, നടപ്പാക്കുന്ന അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു ഭീതിജനകമായ ഒരു, കാരണം ഇതിനകത്ത് നമ്മൾ പറയും ശാസ്ത്രീയമായിട്ട് കീടനാശിനി ഉപയോഗിക്കാന്ന് പറയും, പക്ഷെ അത് നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അറിയത് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത്തരത്തിലൊരു കാഷ്വൽനെസ് അതിനുണ്ട്. പിന്നെ അതുപോലെ അത് തുടക്കം ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, പിന്നീട് അത് ഇപ്പോൾ വീടുകളിൽ സൂക്ഷിക്കും. അപ്പൊ അത് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും ചെറുപ്പക്കാരും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചുള്ള ആത്മഹത്യകൾ ധാരാളം നടക്കും, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാൻ കണക്കുകൾ എടുത്തു ശരിക്കും വന്ന് പഞ്ചായത്തുകളിൽ പോയി റെക്കോർഡ് സൂയിസൈഡിന്റെ. അപ്പൊ അങ്ങനെ ആ ഒരു 3-4 വർഷത്തെ പഠനമാണ് വാസ്തവത്തിലും ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷേ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ ഭോപ്പാൽ ദുരന്തം നേരത്തെ പറഞ്ഞ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ, അപ്പൊ എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുക. ആ സമയത്താണ് വൺ സ്റ്റോർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒറ്റ വൈക്കോൽ വിപ്ലവം, അത് പല ഭാഷകളിൽ തർജ്ജമ ചെയ്തു വരുന്നു. കേരളത്തിലും അത് ആദ്യം അതിന്റെ ചെറിയ ചാപ്റ്റേഴ്സ് സൂചിമുഖി എന്ന് പറയുന്ന സീക്ക് പ്രസിദ്ധീകരിക്കുന്ന മാഗസീനിലാണ് അത് വന്നത്. അതിനുശേഷം അതൊരു മലയാളം ബഗംഗാധര മാഷ തർജ്ജമ ചെയ്ത പുസ്തകമായി വന്നു. അപ്പൊ അത് വലിയൊരു കോളിയിൽ അക്കമരർത്ഥത്തിൽ ഒരു ചിന്തയിൽ കൃഷിയുടെ ഒരു ഫിലോസഫിയെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുക. അത് കർഷകര് മാത്രമല്ല, കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകരാണ്, ചെറുപ്പക്കാര്, പരിസ്ഥിതി പ്രവർത്തകരെന്നും പറയാൻ പറ്റില്ല, ഞങ്ങളെ പോലെയുള്ള അന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഇത്തരത്തിലും പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള ചെറുപ്പക്കാർ, ജോലിയുള്ളവരൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ കർഷകരും കുറച്ച് കർഷകരും ഒക്കെയുള്ള കൂട്ടായ്മകളിലാണ് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെ തുടർന്ന് ചിലത് അതിന് പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. പിന്നീട് 90s അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ, കാരണം ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു വഴിയില്ലാന്ന്, ഇതിന്റെ ഒരു ഫിലോസഫി നമുക്ക് കിട്ടുന്നു, ചില കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനം എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നു, പക്ഷേ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും പരീക്ഷണം നടത്തി, ചിലരന്ന് പൊട്ടി ഫളിസായിട്ടുണ്ട്. പക്ഷേ 90s ഇതിനൊരു വലിയൊരു വളർച്ച, ഒരുപാട് ചില ആളുകൾ, അത് ചിലത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്തിരുന്ന കാർഷിക രീതികളിൽ നിന്ന് തന്നെയാണ് ചില ആശയങ്ങൾ എടുത്തിട്ട്. അത് പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൃഷി നോക്കുകയാണെങ്കിൽ നമ്മൾ ചാണകവും പച്ചിലവളവുമാണ് മെയിൻലി കൃഷിയിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ വെണ്ണീറാണ്. പക്ഷെ അതൊക്കെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള വച്ചിട്ട് തന്നെയാണ് നമ്മൾ കൃഷി. അപ്പൊ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, അവിടെ അന്ന് പൊതുസ്ഥലങ്ങൾ കുറേയുണ്ട്. ഇപ്പൊ കാടിനടുത്തുള്ളവർക്കാണെങ്കിൽ കാട്ടിലെ നിലകൾ എടുക്കാനും അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ അന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നിറയെ മരങ്ങളുണ്ട്. ഇപ്പൊ കർഷകരൊക്കെ തന്നെ ഇപ്പൊ എന്റെയൊക്കെ വീടുകളിൽ തന്നെ വളത്തിന് വേണ്ടിയിട്ടുള്ള മരങ്ങൾ വളർത്തിയിരുന്നു. അപ്പൊ അതിന്ന് വെട്ടി ആ സമയത്ത് നമ്മൾ പാടത്തുകൊണ്ടിടും, അല്ലെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലിടും. പിന്നീട് വലിയൊരു വിപ്ലവം പോലെ തന്നെ വന്നതാണ് ശീമക്കൊന്ന വളർത്താനുള്ള. അതെനിക്ക് നിയമസിന്റെ കാലത്താന്ന് തോന്നുന്നു, മന്ത്രിസഭയിലാണ് ആദ്യം വന്നത്. അപ്പോൾ ആ ഒരു ആശയം എന്നുള്ളത്. പിന്നെ കമ്പോസ്റ്റിംഗ്. അപ്പൊ അന്ന് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വീടുകളിൽ വന്ന് അന്ന് ബ്ലോക്കിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥനാണ് വന്നിട്ട് കമ്പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുഴിയെടുക്കുന്നതൊക്കെ പറഞ്ഞു തന്നെ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വാസ്തവത്തിലൊരു റിവൈവൽ പോലെയാണ്. പക്ഷെ അതിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായി. ഇപ്പൊ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ബൈസിആർ ഒക്കെ തന്നെ പാക്കേജസ്, പാക്കേജ് ഓഫ് പ്രാക്ടീസ് എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കീടങ്ങളെ നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞു. അപ്പൊ
0: ഗൈഡ് ലൈൻസ് ഇപ്പോ ഉണ്ട്, ആൾക്കാർക്ക് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്.
1: അതെ, ഒരുപാട് കഴിഞ്ഞൊരു 20-25 കൊണ്ട് വലിയൊരു മാറ്റം അത്തരത്തില്, ഗവേഷണ തലത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ, പൈലറ്റ് പ്രോജക്ട്സ് ഒരുപാട്. അത് കൂടുതലും സംഘടനകൾ, പല സംഘടനകളും എല്ലാ സംസ്ഥാനത്തിലും അത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടും കൂടിയാണ് അത് വന്നത്. ഇപ്പൊ പക്ഷെ ഗവൺമെന്റ് പോളിസിയിലേക്ക് അത് വന്നിട്ടുണ്ട്.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ മലമേലെ മിരി വെച്ചു. ആ പാട്ട് എനിക്ക്, ഞാൻ ഇടുക്കിയിൽ കുറെ കാലം വർക്ക് ചെയ്ത ആളാണ്. അപ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ ഇടുക്കിയിൽ എത്തിയത് പോലെ തോന്നും. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ബിജിപാൽ പാടിയത്. നല്ലൊരു പാട്ടാണ്.
0: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം, കീടനാശിനികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും?
1: ഇതിന്റെ ഏറ്റവും ചാലഞ്ച് ഉണ്ടായത് രണ്ടുപേരുടെ ഭാഗത്തുനിന്നാണ്. ഒന്ന്, ഇൻഡസ്ട്രി തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ലാഭം എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളുണ്ടല്ലോ, എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് കഴിയും. രണ്ടാമത്, ഇതിനെപ്പറ്റി കാര്യമായ അറിവ് സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് വലിയൊരു ചാലഞ്ച്. അപ്പൊ അത് അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ഇത് വലിയൊരു കടമ്പയായിരുന്നു. അപ്പൊ അത്രയും നമുക്ക് വിവരം കിട്ടിയാൽ മാത്രമേ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ചാലഞ്ച് കാർഷിക ശാസ്ത്ര മേഖലയിൽ നിന്ന് തന്നെയാണ്. അവര് എപ്പോഴും വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു വഴി തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന അത്രയൊന്നും പ്രശ്നക്കാരല്ല ഈ കീടനാശിനികൾ. അത് കൃത്യമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളതും വലിയൊരു ചാലഞ്ചാണ്. ചിലത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അതിന് ഫണ്ട് വേണം, അതിനുവേണ്ട സംവിധാനങ്ങൾ, ICR എന്ന് പറയുന്ന ഹോൾ സിസ്റ്റം അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. പിന്നെ അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാനുള്ളതുണ്ടായി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ഫുൾ സിസ്റ്റം അതിനുവേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഭക്ഷണം ഉൽപാദനം കൂട്ടണം, രാജ്യത്തെ പട്ടിണി മാറ്റണം എന്നുള്ള ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയായിരുന്നു. പക്ഷേ ഈ ജൈവകൃഷിയിലേക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അത് വേറൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിയതും വളർത്താനുള്ള ഇടപെടലുകളൊക്കെ നടത്തും വളരെ സാധാരണ കർഷകരും അവരുടെ അറിവ് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള അതിൽ ശാസ്ത്രജ്ഞരുണ്ട് കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കുകയാണെങ്കിൽ കൃഷിശാസ്ത്രം പഠിച്ചവരും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളവരുണ്ട് ഇതിനെ മനസ്സിലാക്കാനും. അപ്പൊ കുറെ കൂടെ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത് 90s. അതിനൊരു കാരണം ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭൗമ ഉച്ചകോടി നടന്നു 92. പിന്നീട് 2000s സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് അത് വന്നു. അപ്പൊ കൃഷിയെയും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അതില് മണ്ണിന്റെ ആരോഗ്യം, ജൈവ വൈവിധ്യം നിലനിർത്തല്, കർഷകരുടെ വരുമാനം ഉറപ്പാക്കല്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസിന്റെ ഗോളുമാണ് അതെല്ലാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിലും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുറെ ശാസ്ത്രജ്ഞരും വരുന്നത്. അപ്പൊ ആ ശാസ്ത്രജ്ഞരും കർഷകരും പല സംഘടനകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ആശയം വളർത്താനുള്ള. അപ്പൊ പക്ഷെ ഇതിനൊരു സപ്പോർട്ടും ഇല്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഇല്ല, ടെക്നിക്കൽ സപ്പോർട്ട് തരാനുള്ള ആളുകളില്ല. ഒരർത്ഥത്തിൽ ജനകീയമായിട്ടുള്ള ഗവേഷണം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല

0: ഇത് ഡോക്യുമെന്റ് ചെയ്യാനൊന്നും അന്ന് സാധിച്ചിട്ടില്ല. അതിന് കാരണം അതിനുള്ള
1: സോഴ്സസ്
0: ഇല്ല, അതിന് ആൾക്കാർ വേണമല്ലോ. അതിപ്പോഴും കുറവുണ്ട്. ഒന്ന് കർഷകർ മനസ്സിലാക്കണം, ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ താല്പര്യം ഉണ്ടായാലും അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റണം, അത് പഠിപ്പിക്കണം. ഇതിനൊക്കെ ധാരാളം സമയം വേണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷി വേണോ വേണ്ടയോ എന്ന് ഉള്ളൊരു സംശയത്തിലാണ് ജനങ്ങൾ, അല്ലേ? കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ട്. അപ്പൊ അതിനെ മറികടക്കണം. സേഫ്റ്റി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക? ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൽ കീടനാശിനിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവിടെ ലോക്കലിൽ അവിടുത്തെ ആൾക്കാരെ എന്നെ വിളിക്കുകയാണ് അവിടുത്തെ ഇഷ്യൂല ഇടപെടാനായിട്ട്. ഞാൻ പോലും സത്യത്തിൽ ഇത്രയും മാരകമായൊരു കീടനാശിനിയാണിതെന്നൊന്നും എനിക്കതെന്ന് അറിയില്ല. അപ്പൊ അത് പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് പല വീടുകളിലും രോഗികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഒന്നും ഇല്ലല്ലോ, അന്ന് കമ്പ്യൂട്ടറൊന്നും അത്ര ആയിട്ടില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും. പിന്നീട് ഡോക്ടേഴ്സുമൊക്കെ വന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നടന്ന നിയമരാഹിത്യം ഒരു വശത്തുണ്ട്, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിൽ പറമേ ഒരു കീടനാശിനിക്ക് എന്തുമാത്രം ആ നിയമപരമായിട്ട് തന്നെ, ഇപ്പൊ കീടനാശിനി, ഈ കീടനാശിനിയുടെ അന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ വീഴാണ്. ഇപ്പൊ മത്സ്യങ്ങൾക്കെന്ന് അത് ചത്തുപോകും. കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് വെള്ളമാണ്, പുഴകളായിട്ടും കുളങ്ങളായിട്ടും തുറന്ന അങ്ങനെ സ്ഥലങ്ങളാണ്. വാസ്തവത്തിലും കേരളത്തിൽ അത് ഉപയോഗിക്കാനേ പാടില്ലാത്തൊരു കീടനാശിനിയായിരുന്നു, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നു. അതിനകത്തുള്ള നിയമപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു എന്നുള്ള കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് മാത്രമല്ല, അതൊരു പ്ലാന്റേഷനും കൂടിയാണ്. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ നിരോധനം ഉണ്ടായി. അതിൽ തണലും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയുടെ വലിയൊരു ഒരു നെക്സസ് ഉണ്ട് ഇതിനകത്ത്. മാത്രമല്ല, കീടനാശിനി വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, കയറ്റുമതിയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഇക്കോണമിയുടെ അത് ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജൈവ വൈവിധ്യത്തിനെ കുറിച്ചോ കൃഷിയെ കുറിച്ചോ ഉള്ള ചർച്ചകളിൽ എന്തുമാത്രം നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇൻഡസ്ട്രി തന്നെയാണ് പവർഫുൾ ആയിരിക്കുക. അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഡേറ്റ ഉണ്ടാവണം. ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അത്രയും പ്രവർത്തിക്കണമെങ്കിൽ അത്രയും ഇതിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വേണം, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ വികസിതമാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ വികസിതമാകുന്നത് പോലെ തോന്നാം. കാരണം ഇപ്പൊ നമ്മൾ പുറത്ത് യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള അവരൊക്കെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന് ചില സംവിധാനങ്ങളുണ്ട്. അവിടെ ഇത് ഉപയോഗിക്കുന്ന സമയത്തിന് അവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ഡേറ്റയുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡേറ്റയും ഇല്ല. നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നു, അത് ചെയ്യുന്നു, അതിന്റെ ഗുണങ്ങൾ, അതായത് കീടനാശിനി അടിക്കുമ്പോൾ കർഷകർക്ക് കുറച്ച് നഷ്ടം കുറയുമല്ലോ. ഞാൻ അതിനുശേഷം പുതിയ പുതിയ കീടനാശിനികൾ വരികയാണ് ചെയ്യുന്നത്. കാരണം കീടങ്ങൾ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവ് നേടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 250 കീടനാശിനികൾ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്, പിന്നെ പ്രോഡക്ട്സ് വേറെയുണ്ട്, വന്നു കഴിഞ്ഞു. തുടക്കത്തിലുള്ള പലതും ഇപ്പൊ ഇല്ലാതെ ആയിട്ടുണ്ട്. ഇതൊരു ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കൃഷി വന്നു എന്നുള്ളതാണ്. അപ്പൊ കർഷകർക്ക് കൃഷിയുടെ പുറത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു, അതാണ് അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം.
1: എൻഡോസൾഫാൻ പോലെ അല്ലെങ്കിൽ ഭോപ്പാൽ പോലെ ഉള്ള ഒരു ദുരന്തം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇത്രയധികം ആൾക്കാരെ അഫക്ട് ചെയ്യുന്നു, അവരുടെ ജീവിതവും ജീവനും പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നതും ഒരു സാമൂഹികമായ ശ്രദ്ധ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലോട്ട് വരുന്നതും. അല്ലെങ്കിൽ അത് എത്ര മാരകമാണെങ്കിൽ പോലും അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് അത് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു.
0: തീർച്ചയായിട്ടും
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് അധികം ഞാൻ ഇപ്പൊ റേഡിയോയിൽ നിന്ന് കേൾക്കാറില്ല. യേശുദാസ് പാടിയ കിളി ചിലച്ചു കിലുകിലേ കൈവള്ള, അത് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. സമസ്യ എന്നുള്ള ഒരു സിനിമയാണ്, കി സിനിമ പോലെ ആൾക്കാർ മറന്നുപോയിട്ടുണ്ടാവും. ഒ എൻ വി കുറിപ്പ് എഴുതി, കെ പി ഉദയഭാനു സംഗീതം കൊടുത്തൊരു പാട്ടാണ്.

0: മാഡം, ഇപ്പോ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നു നമുക്ക് ആവശ്യമുള്ള എത്രയധികം ആൾക്കാരുണ്ടോ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, ഇക്കണോമിക് ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്, വിശപ്പ് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു പ്രാധാന്യമില്ല. നമുക്ക് ആൾക്കാരുണ്ടോ അവർക്ക് വിശക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മുടെ സാംസ്കാരിക തനിമയോടുകൂടി അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതെങ്ങനെയുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരുവിധം ആൾക്കാരും ആശങ്കാകുലരൊന്നും അല്ല. ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് ഉള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഏറ്റവും പ്രാധാന്യം ഈ ആശയത്തിനുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി വരുന്നത്. കാരണം ഈ ആശയം ഒരു ഏകദേശം 25 വർഷം മുമ്പ് പല രാജ്യങ്ങളിലും, ഇപ്പൊ നേപ്പാൾ ഉദാഹരണത്തിന്, നേപ്പാൾ ഇതൊരു നയം തന്നെയായിട്ട് 2004 തോന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ചെറിയ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ എനിക്ക് തോന്നുന്നു ബെനിൻ, അങ്ങനെ ചില രാജ്യങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലെ കുറെ ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു പങ്കുണ്ട് ആ ആശയം എത്തിക്കുന്നതിൽ. അതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പോഷക ദാരിദ്ര്യം, അതിന്റെ ഒരു പ്രത്യാഘാതം തന്നെയായിട്ട് ഞാനിപ്പോ പറയും. ഇത് പക്ഷെ ആശയം തുടങ്ങുന്നത് പക്ഷേ ഏകദേശം 95 ശേഷമാണ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്ന സമയത്താണ് അന്താരാഷ്ട്ര തലത്തിൽ വാസ്തവത്തിലും ഈ ചർച്ചകളൊക്കെ കുറെക്കൂടി സജീവമാകുന്നത്. അപ്പൊ അതിനകത്ത് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും രാജ്യങ്ങൾക്കും കർഷകർക്കും തന്നെ അവരുടെ പരമാധികാരത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചർച്ച വരുന്നത്. അപ്പൊ അതിൽ ഇതെല്ലാം ഈ ജൈവവൈദ്യ സംരക്ഷണം, നമ്മുടെ ആരോഗ്യം, അങ്ങനെയുള്ള ആശയങ്ങളും പിന്നെ സാമ്പത്തികം. കർഷകർ പല സ്ഥലം, ഇപ്പൊ ഇന്ത്യയിലടക്കം ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്തതും ആ സമയത്താണ്. അതിന്റെ ഒരു വലിയൊരു ഉണ്ടായിട്ടുണ്ട് പ്രശ്നം. അപ്പൊ ഇതെല്ലാം ചർച്ചയിൽ വന്നപ്പോഴാണ് ഭക്ഷ്യ പരമാധികാരം, ഭക്ഷ്യ സുരക്ഷ മാത്രം പോരാ, ഭക്ഷ്യ പരമാധികാരം എന്നുള്ള ഒരു ആശയം വേണം, ഒരു പോളിസിയായിട്ട് രാജ്യങ്ങൾക്ക് വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ കർഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയരൂപീകരണം. മറ്റു നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയറ് സമാധാനം കിട്ടുക, അതുണ്ട് നമുക്ക്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യേകിച്ചും ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് ഇപ്പൊ പറയുന്നത്, പോഷക സുരക്ഷയും കൂടെ ചേർത്ത് വെച്ച് പറയുന്നത്, നമ്മുടെ കൾച്ചറിന് കൾച്ചർ ഉണ്ടാവുന്നത് ഒരു പ്രദേശത്ത്

0: ഇതിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ജീവിത രീതികൾക്കായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ കൾച്ചർ നിലനിർത്തുന്ന ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ ഒരുപാട് പഠനങ്ങൾ തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ റൊമാൻറ്റിക്കായി പറയുന്ന ആദിവാസികളുടെ ഒരു ജീവിത രീതിയെ കുറിച്ച്, അപ്പൊ അമേരിക്കയിൽ അങ്ങനത്തെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്, പല ജോലിക്കുമൊക്കെ ആയിട്ട് വരുന്നവരാണ്. അപ്പൊ അതിൽപ്പെട്ടവർക്ക് ശരിക്കും അമേരിക്കൻ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ആക്ച്വലി അവർക്കാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നീട് തിരിച്ചുപോയി പഠിക്കുമ്പോഴാണ് അവരുടെ ആഹാരം എന്നുള്ളത് അവരുടെ ആരോഗ്യത്തിന് എത്ര പ്രധാനമാണ്. ഒരുപക്ഷെ തലമുറകൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അഡാപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പൊ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉടനെ രോഗാവസ്ഥ മാത്രമല്ല, പക്ഷെ രോഗങ്ങൾ കൂടുന്നതിനൊരു കാരണം ആരോഗ്യമില്ലാത്തതും കൂടിയാണ്. അത് പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടതും കൂടിയാണല്ലോ. ഇപ്പൊ നമുക്കറിയാം WHO തന്നെ വൺ ഹെൽത്ത് എന്നുള്ള ഒരു ആശയമാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നടപ്പാക്കാം? അപ്പൊ നമ്മൾ അരിയും ഗോതമ്പും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ കഴിഞ്ഞ 2023 എന്തുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് മില്ലറ്റ് ക്യാമ്പയിൻ തുടങ്ങുകയുണ്ടായി, വലിയൊരു ആചരണമൊക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതൊരു 10-20 വർഷമായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ചും ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റെയിൻഫെഡ് കൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും പറ്റിയത് മില്ലറ്റ്സ് ആണ്. ഇപ്പൊ നെല്ലിനാകുമ്പോൾ കുറെ കൂടെ വെള്ളം വേണം. അപ്പൊ കേരളം പോലെയുള്ള വെള്ളം ധാരാളമുള്ള സ്ഥലത്ത് നെൽകൃഷി ചെയ്യണം. പക്ഷെ നമ്മൾ തിരിച്ച് നെൽകൃഷി ഉപേക്ഷിക്കുകയും പഞ്ചാബ് പോലെയുള്ള വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനം കൊണ്ടുവന്ന് അവിടെ അരിയും ഗോതമ്പും ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു സിസ്റ്റം സസ്റ്റൈനബിൾ അല്ല ഒന്നാമത്. അതിന്റെ ഭാഗമാണ് കർഷക ആത്മഹത്യയും. കാരണം കർഷകർ നിലനിൽക്കണമല്ലോ. കൃഷി നമുക്ക് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ കർഷകരില്ല. അതാണ് ഇത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷേ കൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വലിയൊരു റോളുണ്ട്. അപ്പൊ അവിടെയാണ് ഈ പരമാധികാരം. ഇപ്പൊ ഒരു പ്രദേശം, ഇപ്പൊ വയനാട് എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് അവരുടെ സംസ്കാരവുമായിട്ടും അവിടുത്തെ ഭൂപ്രകൃതി അവിടുത്തെ ഭക്ഷണ രീതി എല്ലാം അനുസരിച്ച് വേണം ചെയ്യാൻ. പക്ഷെ നമ്മുടെ നയം അതിനനുവദിക്കുന്നില്ല. അപ്പോൾ കൃഷി വകുപ്പിന് നടപ്പാക്കേണ്ട പദ്ധതികൾ വരുമ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും അതിനെ ചിന്തിക്കുക. ഇതിലൊരു മാറ്റം വരണം എന്നുള്ളത് ഇന്നിപ്പോ ലോകത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അടക്കം അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവര് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഭക്ഷ്യപരമാധികാരത്തിന്റെ ഒപ്പം തന്നെ അവർ പറയുന്ന അഗ്രോ ഇക്കോളജി എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ അഗ്രോ ഇക്കോളജിക്കൽ സൊണേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ അഗ്രോ ഇക്കോളജിക്കും പറ്റിയ കാർഷിക വൈവിധ്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഒരു ഭക്ഷ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. കഴിയുന്നത്രയും ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ കൂടുതലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അവരൊന്നും കാണുന്നില്ലല്ലോ കൃഷി. ഇപ്പം ഞങ്ങൾ തന്നെ കുട്ടികളുടെ പരിപാടി നടത്തുമ്പോൾ നെല്ല് നെൽച്ചെടി കാണാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പശുവിനെ കാണാത്ത കുട്ടികൾ, അപ്പം ഇത് ഇവിടെ നിന്നാണ് വരുന്നത് എന്നറിയാത്തവർ, അതുകൊണ്ട് കർഷകരുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതെയായി പോകുന്നു. അപ്പം ഇത് കൃഷി എന്ന് പറയുന്നത് ഒരു പരസ്പര ബന്ധമാണ്. അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഒരു വലിയൊരു അതൊരു ആവാസ വ്യവസ്ഥയാണ്, ഒരു ഇക്കോസിസ്റ്റമാണ്. അത് മനുഷ്യന്റെ ഇടപെടൽ അല്ലെങ്കിൽ പങ്ക് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ നമ്മൾ റീജനറേറ്റീവ് ഒക്കെ ഉള്ള ആശയം പറയുന്നത്, നമുക്ക് ശരിക്കും നമുക്ക് പുനർ നിർമ്മിക്കാൻ കഴിയുന്നത് ചെടി വിത്ത് നടാനും ചെടികൾ നടാനും മാത്രമേ, ബാക്കിയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കല്ല, അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം കുഴിച്ചെടുത്ത് നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പക്ഷെ തിരിച്ച് നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല. അത് മണലായാലും പാറയായാലും ഇനി മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കളാണെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ മനുഷ്യനെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് സസ്യങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ വളർത്താം.
1: പരിസ്ഥിതി പ്രവർത്തക ഉഷ ചൂലപാണി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യാ ഗിരിജ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 9495659321 9495659321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: പുറമെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
3: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷകദിന ആശംസകൾ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എ എസ്.
3: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റിമൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റിവൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റിമൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റിമൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിന്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യ

0: മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധ ശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധ ശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമേ പ്രതിരോധം ആർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധം ആർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചിലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചിലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം, അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ്പ്, അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ, കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി, ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടുമൊരു പൊഞ്ചിങ്ങം തെളിയുന്നു. മലയാള ഭാഷയുടെ സുഭഗതയുമായി കർണാടക സംഗീത പരിപാടികളും തയ്യാറാണ്. ചിങ്ങം ഒന്നാം തീയതിയായ ഇന്നു മുതൽ ചതയ ദിനം വരെ മലയാള കൃതികളാണ് രാഗാമൃതത്തിലും സംഗീതസുധയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ പരിപാടിയിൽ ഇന്ന് എൽ ശിവദർശന പാടുന്ന മലയാള കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം. ആദ്യം ചൊല്ലേറും പുഴിക്കരയിൽ എന്നാരംഭിക്കുന്ന കെ സി കേശവപിള്ള രചിച്ച കൃതി, രാഗം മോഹനം, മിശ്രചാപ്പ് താളം.

അടുത്തതായി പൂർവി കല്യാണി രാഗത്തിൽ ശ്രീബാലകൃഷ്ണം എന്നു തുടങ്ങുന്ന കൃതി, രൂപകതാളം കെ.സി. കേശവപിള്ള രചിച്ചത്.

അവസാനമായി ഭാഗേശ്വരി രാഗത്തിൽ ഭജനം ചെയ്‌വിൻ കൃഷ്ണപാദം എന്നാരംഭിക്കുന്ന മഹാകവി കുട്ടമ്മത്ത് രചിച്ച കൃതി ആദിതാളം.

ഇതുവരെ കേട്ടത് എൽ ശിവദർശന പാടിയ മലയാള കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം.

0: പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കും. ഈ തുക 2,000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായി 4 മാസം കൂടുമ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നു. നിങ്ങളുടെ കൃഷി ചെലവുകൾക്ക് ഈ തുക പ്രയോജനപ്പെടുത്താം.

0: ആയിരം വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റ്

0: ആവശ്യമുണ്ട്. ഇനി എന്തിനു പഠിക്കണം? അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
4: ചിങ്ങമൊന്ന് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
5: ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി.
0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
6: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
6: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നി പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495569321. സ്റ്റുഡിയോയിൽ രമ്യ ഗിരിജയോട് സംസാരിക്കുന്നത് ഫഹദ് റാസ.
1: നമസ്കാരം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ സായുധ സേനയിലെ ഒരു കരിയർ, നേതൃപരമായ പദവിയിലുള്ള ഉയർന്ന ഉദ്യോഗം, അത് നേടാൻ അവസരം തേടുന്നവർ ഒരുപാടുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിരോധ സേനയിൽ ഒരു നല്ല കരിയർ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്, സ്കൂൾ കാലത്ത് എന്തൊക്കെ ചെയ്യാം, ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ കൂടുതലായി അറിയാനുണ്ടാകും. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവേശന പരീക്ഷയെക്കുറിച്ചാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി അഥവാ NDA, അതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്നാണ്. അതോടൊപ്പം ഡിഫൻസ് മേഖലയിലെ മറ്റ് തൊഴിലവസരങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. ആദ്യം

0: NDA എന്നത് എന്താണ്, പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: താങ്ക് യു. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡിലെ തന്നെ ആദ്യത്തെ ട്രൈ സർവീസ് അക്കാഡമിയാണ്. ട്രൈ സർവീസ് അക്കാഡമി എന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതും അല്ലെ, അതായത് ആർമി, നേവി, എയർഫോഴ്സ് ഈ മൂന്ന് വിങ്ങും ചേർന്ന് വരുന്ന ഒരു അക്കാഡമിയാണ് നമ്മളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ ഖഡക്വാസ്ല എന്ന് പറഞ്ഞു പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു വലിയ ക്യാമ്പസാണ്, ഒരു 7,000 ഏക്കർ വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. ഈ മൂന്ന് ഫോഴ്സിലുള്ള ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നതും മീൻസ് ട്രെയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. 1949 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്കാഡമി നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു ചർച്ച വരികയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോണ് ഇടുകയും ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റുകളോടും ഏരിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയാണ് ഏറ്റവും അധികം ഏരിയ അന്നത്തെ ബോംബെ കൊടുക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് അവിടെ വരുന്നത്. പിന്നീട് ഒരു 1955 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമലി അക്കാഡമി ആയിട്ട് തന്നെ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നത്. സോ അത്രയും പഴക്കമുള്ള ഒരു അക്കാഡമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി.
0: ഓക്കെ, അപ്പോൾ NDAയിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫാണ്, എങ്കിലും ഒരുപാട് പേര് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആരാണ് പരീക്ഷ നടത്തുന്നത്, ഒരു വർഷം എത്ര തവണ പരീക്ഷ നടക്കുന്നുണ്ട്, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാമോ?
1: ഓക്കെ, ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ റിക്രൂട്ട്മെന്റ്സ്, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ, NDA എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്.
0: അതെ,
1: ഇത് UPSC ആണ് നടത്തുന്നത്. നമുക്കറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ സിവിൽ സർവീസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അതേ ബോഡി തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട്, കാരണം ഈ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഈ നീറ്റ്, JEE അല്ലെങ്കിൽ CUET ഇങ്ങനെയുള്ള എക്സാംസ് നടത്തുന്നത് NTA ആണ്, അപ്പം അതുപോലെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, സിവിൽ സർവീസ് പോലെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയാണിത്. ഇപ്പം UPSC തന്നെയാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റിട്ടേൺ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്, അത് SSB ഇൻ്റർവ്യൂ ആണ്, അതായത് സർവീസ്
0: സെലക്ഷൻ ബോർഡ്,
1: ആ സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതൊരു 5 ദിവസത്തെ പ്രോസസ്സാണ്
0: ഇൻ്റർവ്യൂ.
1: അതെ അതെ
0: അതെ. ഇപ്പോൾ ഈ ഒരു പ്രവേശന പരീക്ഷയുടെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം എക്സാം ആണല്ലോ റിട്ടേൺ എക്സാം, അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു പാറ്റേണിലായിരിക്കില്ല NDA എക്സാം നടത്തുന്നത്. അപ്പോൾ NDA എക്സാമിന്റെ റിട്ടേൺ എക്സാമിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്?
1: NDA എക്സാം ആദ്യം തന്നെ നമ്മൾ റിട്ടേൺ എക്സാമിന്റെ കാര്യം പറയുന്നതിന് മുന്നേ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ല. അതായത് ഒരു വർഷം 2 തവണയാണ് ഈ പറയുന്ന NDAയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. NDA 1 എന്നും NDA 2 എന്നുമാണ് അതിനെ പറയുന്നത്. അത് ഏപ്രിലും സെപ്റ്റംബറിലുമാണ് എക്സാംസ് നോർമലി നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ എക്സാം എഴുതാനായിട്ട്. പാറ്റേൺ UPSC പോലെ അല്ല, NDAക്ക് സെപ്പറേറ്റാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ NDAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അവരുടെ മക്കൾക്കോ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എക്സാം എന്നും എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നും മനസ്സിലാക്കുക. അതൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതോടുകൂടെ എക്സാമിൻ്റെ ഒരു 25% ബേർഡൻ നമുക്ക് കുറഞ്ഞു എന്ന് പറയാം. കാരണം പല ആൾക്കാരും ഇതിൻ്റെ പാറ്റേൺ അറിയാതെയാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് റിട്ടേൺ എക്സാം എന്ന്, അതായത് UPSC കണ്ടക്ട് ചെയ്യുന്ന റിട്ടേൺ എക്സാം രണ്ട് ലെവലാണ്. രണ്ട് ലെവലെന്ന് പറയുമ്പോൾ അതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ഒരു പേപ്പറ്, പിന്നെ വരുന്നത് GAT എന്ന് പറയും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. 300 marks, ടോട്ടൽ 900 marks ആണ് എക്സാം എന്ന് പറയുന്നത്. അതിൽ മാത്സ് 300 marksിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 600 marksിനുമാണ് വരുന്നത്. അപ്പം ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ഒരു ഇതാണ്, ഇപ്പോൾ എലിജിബിലിറ്റി ചോദിച്ചല്ലോ. അപ്പോൾ എലിജിബിലിറ്റി +2 ആണ് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, സയൻസ് ആണോ കമ്പ്യൂട്ടർ, നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ, സയൻസ് കമ്പ്യൂട്ടർ സയൻസ്.

0: ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഇങ്ങനെയുണ്ട്. അപ്പം ഇതിലേതെടുത്താലാണ് നമ്മൾ എലിജിബിൾ ആവുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, NDA എന്ന് പറയുമ്പോൾ മൂന്ന് സർവീസിലേക്കുമുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ. അതിൽ ആർമിയിൽ ഏത് സ്ട്രീം എടുത്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, എലിജിബിൾ ആണ് അവർ. നേവിയുടെ കേസിലും എയർഫോഴ്സിൻ്റെ കേസിലും ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. ബിക്കോസ് അതൊരു ടെക്നിക്കൽ ഇത് വരുന്നത് കാരണം അതിൻ്റെ ഒരു നോളജ് ആവശ്യമാണ്. അപ്പം പ്ലസ് ടുവിന് പഠിച്ച എല്ലാവർക്കും NDAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നേവിയോ എയർഫോഴ്സോ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷൻ പ്ലസ് ടുവിന് എടുക്കേണ്ടി വരും.
1: പക്ഷെ അപ്പോഴുള്ളൊരു സംശയം, ഇപ്പോൾ ഏത് പ്ലസ് ടു ഏത് വിഷയം പഠിച്ച ആൾക്കും അപ്ലൈ ചെയ്യാമെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് പരീക്ഷയിൽ വരുന്നതുകൊണ്ട് പ്ലസ് ടുവിൽ മാത്സ് പഠിക്കാത്ത ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കില്ലേ?
0: മാത്സ് പഠിക്കാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്തമാറ്റിക്സ് കവർ ചെയ്യുന്നുണ്ട്. അതായത് 10th വരെയുള്ള ബേസ് മാത്തമാറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, പ്ലസ് നമ്മളുടെ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്തമാറ്റിക്സും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട് അതിൽ. ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി ഇങ്ങനെയുള്ള, കാരണം ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്നാണ് വരുന്നത്. പക്ഷേ മാത്തമെറ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റി ഒന്നല്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, മാത്സ് അറിഞ്ഞിരിക്കണം. അപ്പം മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് NDA ക്വാളിഫൈ ചെയ്യാൻ ഇച്ചിരി
1: ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോകാം. നമസ്കാരം.
2: ഹലോ.
1: നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ലക്ഷ്മി എന്നാണ്. താങ്ക് യു. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, NDAയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ അല്ലാതെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് സെൽഫായിട്ട് ലേൺ ചെയ്യാൻ പറ്റുമോ? എന്താണ് മാമിന്റെ ഒപ്പീനിയൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: ഓക്കെ, താങ്ക് യു ലക്ഷ്മി. ഇപ്പോൾ NDAയുടെ പ്രിപ്പറേഷൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് വേൾഡാണ് ഇപ്പോൾ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടും. ഇതിൽ ഒരു കമ്പൽസറി ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു എക്സാം തന്നെയാണ് NDA. പക്ഷേ നമ്മൾ 10th class മുതൽ പ്രിപ്പയർ ചെയ്യണം. അതായത് 10th class വരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പ്ലസ് വൺ പ്ലസ് ടുവിന് വരുന്ന സമയത്ത് ആ പറയുന്ന ടെക്സ്റ്റുകൾ, ഇവർ മെൻഷൻ ചെയ്യുന്ന സിലബസുണ്ട്, ആ സിലബസിൽ വരുന്ന സബ്ജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിളാണ്. ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ബുക്സ് അവൈലബിളാണ്, ഇൻ്റർനെറ്റിൽ ഒത്തിരി മെറ്റീരിയൽ അവൈലബിളാണ്. സോ ചെയ്യേണ്ട ഒരു കാര്യം, സെൽഫ് പ്രിപ്പറേഷൻ്റെ ഒപ്പം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, മസ്റ്റായിട്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും ഒരു സെൽഫ് പ്രിപ്പറേഷനിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി കോമ്പറ്റേറ്റീവ് എക്സാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും മോക്ക് ടെസ്റ്റ് എഴുതിയില്ലാന്നുണ്ടെങ്കിലും ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി ആണ് എല്ലാം, പക്ഷേ നിർബന്ധമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ.
1: മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
2: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷയെ കുറിച്ചാണ്. അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഏജ് എന്തെങ്കിലും പറയുന്നുണ്ടോ? മിനിമം ഇത്ര ഏജ് വേണം?
0: അതെ അതെ, ഏജ് ഒരു ക്രൈറ്റീരിയ. ഏജ് മാത്രമല്ല, അൺമാരീഡ് ആവണം എന്ന് അങ്ങനെ ഒരു ഇതും
1: കണ്ടീഷനുണ്ട്.
0: കാരണം 16.5 to 19.5 ആണ് പറയുന്ന ഒരു ഏജ് എന്ന ക്രൈറ്റീരിയ. പിന്നെ നമ്മളുടെ ഒരു കൺട്രിയുടെ ഇത് വെച്ചിട്ട് ദെർ ആർ ലോട്ട് ഓഫ് ഈവൻ ദോ മാരേജിൻ്റെ ഏജ് ഒരു ഇത് ആണ് നമുക്ക് ലീഗലി ആണെന്നുണ്ടെങ്കിൽ, ദെർ ആർ ഡിഫറെൻറ്റ് കസ്റ്റംസ് ആൻഡ് സിസ്റ്റംസ് വിച്ച് ഇസ് ഫോളോഡ് ഇൻ അവർ കൾച്ചർ ആൻഡ്. അതുകൊണ്ടാണ് അവരത് എടുത്തു പറയുന്നത് അൺമാരീഡ് ആവണം, 16.5 to 19.5 ആണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
1: പ്ലസ് ടു 19.5 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടുത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല.
0: ഇല്ല, പക്ഷേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ NDAക്ക് പ്രിപ്പയർ ചെയ്തു, നമുക്ക് എലിജിബിൾ മീൻസ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ NDAയെ കുറിച്ച് അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏജ് കഴിഞ്ഞു പോയാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, CDS എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഗ്രാജുവേറ്റ്സിന്

0: എഴുതാനായിട്ട് സാധിക്കും.
1: ഓ
0: സോ സെയിം തന്നെയാണ്, ഇതേ പാറ്റേൺ തന്നെയാണ്. ഒരു വർഷത്തിൽ രണ്ട് തവണ എക്സാം നടക്കും, യു പി എസ് സി കണ്ടക്ട് ചെയ്യും, എസ് എസ് ബി ആണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എൻ ഡി എ മിസ്സായി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല.
1: പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം, ഇതിലേക്ക് രണ്ടിലേക്കും കയറുന്നത് ഒരേ പോസ്റ്റിൽ തന്നെയാണോ
0: അതെ,
1: രണ്ടും?
0: ഒരു ഒരു ഏകദേശം ഒരേ പോസ്റ്റിൽ തന്നെയാണ് കയറുന്നത്.
1: അപ്പോൾ എൻ
0: പക്ഷേ
1: ഡി എ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കയറാം.
0: നേരത്തെ കയറാം എന്നുള്ളത് മാത്രമല്ല, എൻ ഡി എക്ക് ഉള്ള അഡ്വാൻറ്റേജ് ദേ ആർ ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ്. ഇപ്പം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു, റിട്ടൺ എക്സാം എഴുതി, ഈ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തു, നമ്മൾ എൻ ഡി എയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ സാധാരണ ഇതൊരു റെസിഡൻഷ്യൽ യു ജി പ്രോഗ്രാമാണ്, അതായത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ 3 വർഷം ഈ പറയുന്ന അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ലൈക്ക് വി ആർ ഓപ്റ്റിംഗ് ആർമി, നേവി, എയർഫോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഇതും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ്സ് ആണ്. അതായത് ഇപ്പോൾ ആർമി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂണിലായിരിക്കും ഇവരുടെ ലാസ്റ്റ് 1 ഇയർ ട്രെയിനിങ് നടക്കുക. നേവി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല അവിടെയാണ് നടക്കുന്നത്. പിന്നെ എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലാണ് ഈ 1 ഇയർ നടക്കുന്നത്. ഈ സമയത്ത് 56,100 rupees പെർ മന്ത് കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പാരൻസ് പല ആൾക്കാരും പറയാറുണ്ട് നമ്മളുടെ സാമ്പത്തിക ഒരു വലിയ പ്രശ്നമാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ സാമ്പത്തിക ഒരു പ്രശ്നമല്ല, മാർക്കും ഒരു പ്രശ്നമല്ല. മാർക്കിൻ്റെ സ്ട്രെസ് കുട്ടികൾക്കുണ്ടല്ലേ, 90, 85, 90, 95 കിട്ടിയിട്ടും കരയുന്ന ആൾക്കാരുണ്ട്, 99 കിട്ടിയിട്ടും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ ഡി എക്ക് പ്ലസ് ടു പാസ്സാണ്, സോ അവിടെ നമുക്ക് മാർക്കിൻ്റെ ഒരു വിഷയം വരുന്നില്ല. രണ്ടാമത് പൈസ ചിലവില്ല, അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുവാണ്. പ്ലസ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റും എല്ലാം നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ട് ഫ്രീ ആണ്. പ്ലസ് നമുക്കൊരു സ്റ്റൈഫൻഡ് ഇത്രയും കിട്ടും. ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു ജോലിക്ക് സാലറിക്ക് സമാനമായ ഒരു സ്റ്റൈഫൻഡ് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും സേഫറായിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ എ ഐ വരുന്നു, ജോലി പോകും, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇതിലൊന്നും അങ്ങനെ അഫക്റ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് ഈ പറയുന്ന ഇതിലൂടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ എല്ലാവരും ആ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
1: അപ്പോൾ ഈ ആദ്യത്തെ ഒരു 3 വർഷക്കാലല്ലേ പറഞ്ഞത് ഈ പഠനം? അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: അവരുടെ ഗ്രാജുവേഷൻ ഇപ്പം നമ്മളിപ്പം യൂണിവേഴ്സിറ്റീസ് ഡിഫറെൻറ്റ് ടൈപ്പാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റി, ഇതെല്ലാം സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി, ജെ എൻ യു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇത്. അപ്പോൾ ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന എൻ ഡി എയിൽ ഉള്ള കുട്ടികൾ കിട്ടുന്നത്. ദാറ്റ് ഇസ് ജെ എൻ യു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആണ് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത്.
1: ഓക്കെ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് കരിഷ്ണ എന്നാണ്. ഞാൻ എന്റെ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാണ്.
1: ചോദിച്ചോളൂ,
0: ചോദിക്കൂ.
2: എന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് എത്ര പെർസെന്റേജ് മാർക്കാണ് വേണ്ടത്?
0: എൻ ഡി എയുടെ അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പ്ലസ് ടു പാസ്സാണ്, അതിൽ പ്രത്യേകിച്ച് ഒരു പെർസെൻറ്റേജ് യു പി എസ് സി പറയുന്നില്ല. മാത്സ് കമ്പൽസറിയാണ്, മാത്സ് പഠിച്ചിരിക്കണം എന്നുണ്ട്. അതിൽ എക്സാമിന് മാത്തമെറ്റിക്സ് വരുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പം പ്ലസ് ടുവിന് മാത്സ് പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. എങ്കിലും നമുക്ക് എൻ ഡി എക്ക് എലിജിബിൾ ആണ് നമ്മൾ, അതിൽ ആർമിയിലേക്ക് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എയർഫോഴ്സിനും നേവിക്കും നമ്മൾ എലിജിബിൾ ആണ്. അതെ അതെ, കുഴപ്പമില്ല.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ഇപ്പോൾ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495 96 4321, 9495 96 4321.

0: 9 5 6 3 1 9 9 5 6 3 1 പരിപാടി തുടരുന്നു.
1: നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ 3 വർഷം അവരുടെ പഠനം എങ്ങനെയായിരിക്കും, NDA പരീക്ഷ പാസ്സായതിനു ശേഷമുള്ള അതിനെക്കുറിച്ചാണ്. അതിനുശേഷം എങ്ങനെയായിരിക്കും ഈ ഇത്, പഠനം കഴിഞ്ഞതിനു ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
2: പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ അതാത് അക്കാഡമിയിലേക്ക് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഇത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഇവരുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ആർ കമ്പൽസറി കോഴ്സസ് ഉണ്ട്, ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഓപ്ഷണൽ കോഴ്സസ് ഉണ്ട്. അപ്പം ഈ കമ്പൽസറി കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സബ്ജക്ട്സ്, നമ്മൾ ഗ്രാജുവേഷൻ എടുക്കുന്ന എല്ലാ സബ്ജക്ട്സും വരും. പിന്നെ ഇത് കൂടാതെ മറ്റുള്ള ഡിഗ്രിയിൽ നിന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് മിലിറ്ററിയുടെ ഹിസ്റ്ററി, പിന്നെ വെപ്പൺസ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രെയിനിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പെസിഫിക് സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്, BA ലിബറൽ ആർട്സ് ആണോ സയൻസ് ആണോ BTech ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവർക്കൊരു ഗ്രാജുവേഷൻ എല്ലാം അവാർഡ് ചെയ്തതിന് ശേഷം ദേ വിൽ ബി അറ്റാച്ച്ഡ് ആസ് എൻ ഓഫീസർ, ബേസ് ലെവൽ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇമീഡിയറ്റ്ലി, അതായത് ജോലിയുടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ ഇവിടെ വരുന്നില്ല, കാരണം പഠിച്ച് കഴിയുന്നു നേരെ ജോലിയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 56,000 to 1,77,500 ഒക്കെയാണ് ബേസ് വരുന്നത്, ബേസിക് സാലറി വരുന്നത്. ഇത് കൂടാതെ അറിയാമല്ലോ ഒരുപാട് അലവൻസസ് ഉണ്ട്, അതായത് DA, പിന്നെ ഇവർക്ക് ഹൗസിൻ്റെ അലവൻസസ് ഉണ്ട്, പിന്നെ കുറേ റിസ്ക് അലവൻസസ് ഉണ്ട്, ഫ്ലൈയിങ് അലവൻസസ് ഉണ്ട്, യൂണിഫോം അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഈസ് ഓൾവേസ് ടേക്കൺ കെയർ ഇൻക്ലൂഡിങ് ദ ഫാമിലി, അങ്ങനെയുണ്ട്. പിന്നെ മെസ്സിൻ്റെ അലവൻസ്, അങ്ങനെ കുറേ അലവൻസസും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ സാധാരണ ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ മിക്കവാറും ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് PG പോകും, അത് കഴിയുമ്പോൾ ജോലിയുടെ ഒരു ഇതാണ്, ഇനി എന്ത് ജോലി കിട്ടും, എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ഒറ്റ എക്സാം കംപ്ലീറ്റ് കൺഫ്യൂഷനെയും മാറ്റുന്ന ഒരു എക്സാമാണ്. നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് നമ്മൾ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് സെറ്റ്, ടെൻഷൻ്റെ ആവശ്യമില്ല.
1: ശരി, ഓക്കെ. നമുക്കൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: ഹലോ, ആകാശവാണി പരിപാടിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. പ്രദീപ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: പാപ്പനംകോട്.
1: ശരി, ചോദിച്ചോളൂ.
3: മാഡം, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സർ.
3: ഞാൻ എന്റെ മകൻ MSc സൈക്കോളജി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ.
2: ഓക്കെ.
3: 23 വയസ്സുണ്ട്. അപ്പൊ നമുക്ക് NDAയിലേക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അപേക്ഷ കൊടുക്കാൻ ചെയ്യാൻ അപേക്ഷിക്കാൻ പറ്റുമോ?
2: അപേക്ഷിക്കാനായിട്ട് പറ്റില്ല സർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം 16.5 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയാണ് ഏജ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആണ്. അതിനും ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഏജിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ സൈക്കോളജി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ ഓപ്ഷൻസ് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏജും ബാക്കിയുള്ള ക്രൈറ്റീരിയയും നമുക്ക് ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എലിജി മീൻസ് ഈ പറയുന്ന ആംഡ് ഫോഴ്സിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ NDAയില് ഓപ്ഷൻ ഇല്ല. അത് അവര് നോട്ടിഫൈ ചെയ്യും. ഇപ്പൊ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയും ഈ പറയുന്ന ഒരു ഏജ് ക്രൈറ്റീരിയ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അത് അവര് നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സൈക്കോളജിയുടെ അല്ല, ഇപ്പോൾ ജനറൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരാറുണ്ട്. സൈക്കോളജി എക്സാക്ട്ലി വളരെ റെയറാണ് അങ്ങനെ വരുന്നത്. ഇപ്പം ലോയൊക്കെ വരാറുണ്ട്. ഇപ്പം ലോയുടെ ഒരു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാഗ് എന്ന് പറഞ്ഞിട്ട്, ഷോർട്ട് സർവീസ് കമ്മീഷൻ. അതുപോലെ സൈക്കോളജി സ്പെസിഫിക്കലി വിളിക്കുന്നത് കുറവാണ്, ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.
3: ഇത് രണ്ട് കോഴ്സ് കൂടി കാണാം, ഡിസാസ്റ്റർ മാനേജ്മെന്റും സൈക്കോളജിയും കൂടി ഒരുമിച്ചാണ്, ഒറ്റ കോഴ്സാണ്, സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
2: ഓക്കെ. സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ഇന്ന് ഐ തിങ്ക് ഡേറ്റ് കഴിഞ്ഞു എന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, ഒരു ആർമിയുടെ ഒരു ഇന്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 15 ആയിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആർമി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക, അപ്പോൾ അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും 75 ദിവസം ആർമിയുടെ ന്യൂഡൽഹിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടൊരു അവസരമുണ്ട്. അതിൽ 75 ദിവസത്തിൽ 60 ദിവസം ന്യൂഡൽഹിയിലും 15 ദിവസം വർക്ക് ഫ്രം ഹോമും ആണ്. ഈ കുട്ടികൾക്ക് 75,000 രൂപ സ്റ്റൈഫൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ അതൊന്ന് ഗൂഗിൾ ചെയ്ത് മകനോടൊന്ന് നോക്കാൻ പറയുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും.
3: സാർ
2: ഗൂഗിളിൽ ആർമി ഇന്റേൺഷിപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അതിൽ അപ്പൊ തന്നെ വരും. ഇന്റേൺഷിപ്പ് ഡോട്ട് gov.in എന്തോ ആണ് അതിൽ വരുന്നത് എക്സാക്ട്ലി, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ അത് കിട്ടും നമുക്ക്. ആർമി ഇന്റേൺഷിപ്പ് എന്ന് കൊടുത്തിരുന്നാൽ മതി.
1: ഓക്കെ, താങ്ക്
2: യു സാർ.
1: നമ്മൾ സംസാരിച്ചത് ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളാക്കി പൂർത്തിയാക്കി കഴിഞ്ഞാലുള്ള കാര്യം. ഇൻ കേസ് ഈ ഒരു 3 വർഷത്തിൽ ഈ ഒരു ട്രെയിനിങ് സക്സസ്ഫുൾ അല്ലാത്തൊരവസ്ഥ വരുന്നുണ്ടോ വരാറുണ്ടോ, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
2: വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ കുട്ടികളെല്ലാവരും വലിയൊരു ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇമോഷണലിയും ഫേസ് ചെയ്യുന്നില്ല, ഫിസിക്കലിയും ഫേസ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ആക്ച്വലി മോർ പാമ്പേർഡ് എന്ന് പറയാം കുട്ടികൾ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള, ഇപ്പം ഇതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല മക്കളെ, സ്ട്രിക്റ്റ് എന്നല്ല ഞാൻ എനിക്കത് പറയേണ്ടത്, ഡിസിപ്ലിൻഡ്, ചിട്ടയായ ഒരു ജീവിത ശൈലിയുണ്ട്. ഇപ്പോൾ അവർ ഒരു ആർമിയിൽ ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആണ് അവരുടെ എന്താ പറയുന്നത്, ഏർലി എന്ന് പറയുന്നതാണ് റൈറ്റ് ടൈം അവരുടെ. നമ്മളൊരു 10 എന്ന് പറഞ്ഞാൽ ഒരു 9:55 എത്തുന്നതാണ് അവരുടെ റൈറ്റ് ടൈം. 10 എത്തുന്നത് പോലും റൈറ്റ് ടൈം അല്ല. സോ ഇങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പം എന്ത് പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് കുട്ടികൾ കയറുമ്പോൾ ഇവർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജേണിയാണ്. എഴുന്നേൽക്കുന്നു, പിന്നെ യൂണിഫോം ഇത് ചെയ്യുന്നു, അവർ ഗ്രൗണ്ടിൽ എക്സസൈസിന് പോകുന്നു, തിരിച്ചു വരുന്നു, ക്ലാസ്സിന് പോകുന്നു. സോ എവറിത്തിങ് ഈസ് പാക്ഡ്. അപ്പം ഈ ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇനീഷ്യലി പ്രശ്നമാവാം. അപ്പോൾ ഇത് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില പാരൻസ് പറയും കുഴപ്പമില്ലെങ്കിൽ പോര് എന്ന് പറയും, ചില പാരൻസ് പറയും കുറച്ചും കൂടെ നോക്കൂ എന്ന് പറയും. ഇപ്പം ഈ പോരെന്ന് പറയുമ്പോൾ ഇനീഷ്യലി പെട്ടെന്ന് കുട്ടികൾക്ക് അത് വിട്ടിട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് 1 ഇയറാണ്, ഇനീഷ്യൽ 1 ഇയറിൻ്റെ ഉള്ളിലാണ് ഈ ഡ്രോപ്പ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രോപ്പ് വരാറില്ല. പിന്നെ വരുന്ന
1: ശീലമായിക്കോളും.
2: ആ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇപ്പം ഒത്തിരി പരാതികൾ ആൾക്കാർ പറയുന്നുണ്ട്, സ്ക്രീൻ അഡിക്ഷൻ പറയുന്നുണ്ട്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഒരുപാട് കംപ്ലയിൻസ്. ഇപ്പം ഒരു കരിയർ കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പാരൻസിനെയും കുട്ടികളെയും ഞാൻ കാണുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ പരാതി വരും. ഈ പരാതികളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാജുവേഷൻ കാലഘട്ടമാണ് NDA എന്ന് പറയുന്നത്. സമാധാനം, പാരൻസിനും സമാധാനമാണ്, കുട്ടികൾക്കും സമാധാനമാണ്, എല്ലാം കൊണ്ടും. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട, ജോലിയെക്കുറിച്ച് ചിന്തിക്കണ്ട, കാശിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഒരു അൺസർട്ടനിറ്റി ഇല്ല എഡ്യൂക്കേഷനിൽ.
1: മാത്രമല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ ശാരീരികമായും മാനസികമായും പരമാവധി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതും ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്.
2: അതെ അതെ അതെ അതെ. അപ്പൊ കുഞ്ഞിലെ ഇപ്പം നമ്മൾ സ്കൂളിൽ ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു 8-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്യാം, ചിലപ്പോൾ ചെയ്യില്ല, പക്ഷെ അവരുടെ ലൈഫ് മാറും. ഈ 8-ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിരുന്നു. നമ്മളൊരു ഫിസിക്കലി ഇപ്പം അറിയാലോ, ഒത്തിരി കുട്ടികൾ ഒബീസാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, അവർ മൊബൈൽ കാണുന്നു, TV കാണുന്നു, അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരും. ആ കുട്ടിയുടെ ഫിസിക്കൽ നേച്ചറും മാറും, ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് മാറും കാര്യങ്ങളോടുള്ള, അതായത് ഒരു ഡിസിഷൻ മേക്കിങ്, പിന്നെ ഒരു ടീം വർക്ക്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആകും. അപ്പോൾ നമുക്ക് NDA സപ്പോസ് എഴുതി കിട്ടിയില്ലെങ്കിലും ദേ ക്യാൻ ട്രൈ ഫോർ CDS. ഇല്ലെങ്കിലും ലൈഫിൽ NDAക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാരും സക്സസ്ഫുൾ ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ.
1: ഇതിൽ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കുട്ടികൾ പലപ്പോഴും ഒബേസ് ആണ്, അവരുടെ വെയ്റ്റും ഹൈറ്റും എല്ലാം ഇതിലൊരു ഫാക്ടർ ആയിരിക്കും. ആ തരത്തിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഈ കാര്യത്തിൽ പറയുന്നുണ്ടോ, ഹൈറ്റിൻ്റെയോ വെയ്റ്റിൻ്റെയോ കാര്യത്തിൽ?
2: ഉണ്ട്. അതായത് ഇത്

0: റിട്ടേൻ്റെ ടൈമിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ റിട്ടേൺ കഴിഞ്ഞ് എസ് എസ് ബിയുടെ ഇൻ്റർവ്യൂവിന് പോകുന്നു. അത് കഴിയുന്ന സമയത്ത് ഈ മെഡിക്കൽ ഒരു പ്രശ്നമാണ്. മെഡിക്കൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ വിഷൻ നമുക്ക് ഒരു പ്രശ്നമാണ്. വിഷൻ അത് അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയയുടെ ഉള്ളിൽ വരണം. കാരണം നമ്മൾ ഇപ്പോൾ എയർക്രാഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേവിയുടെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷൻ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഹൈറ്റ്, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് വേണം. അതെല്ലാ ഇതിലും ഡിമാൻഡ് ചെയ്യുന്നൊരു ഇതാണ്. പക്ഷെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 157 സെൻറ്റിമീറ്റർ മിനിമം വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതിൽ റിലാക്സേഷൻ കൊടുക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാർ, ബിക്കോസ് ദേ ആർ ജനറ്റിക്കലി അവർ കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ നേച്ചറാണ്. സോ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്.
1: മാത്രമല്ല ജെൻഡർ അനുസരിച്ച് ഉണ്ടാകാൻ സാധ്യത,
0: ജെൻഡർ അനുസരിച്ചും ഉണ്ട്. ഫീമെയിൽസിനും ഹൈറ്റ് ഇത്രയും വേണ്ട എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്.
0: ഓക്കെ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ബിന്ദു ആണ്.
1: ചോദിച്ചോളൂ.
2: പി ടി പി നേരിൽ നിന്ന് വിളിക്കുകയാണ് മാഡം.
0: ആ പറയൂ മാം.
2: എന്റെ മകൻ ഇപ്പോ 10ാം ക്ലാസ്സിലാണ് മാഡം.
0: ഓക്കെ,
2: അപ്പോഴത്തേക്കും ചെറിയ ഹൈപ്പർ പ്രോബ്ലം ഉള്ള കുട്ടിയും കൂടിയായിരുന്നു.
0: എന്ത് പ്രോബ്ലം ആയിരുന്നു മാം?
2: ഹൈപ്പർ, ചെറിയ തോതില്
0: ഹൈപ്പർ ആണോ? ആ ഓക്കെ ഓക്കെ
2: മാഡം.
0: തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഹൈപ്പർ എന്ന് പറയുന്നത് അത് മെയിൻലി ഇപ്പം ഹൈപ്പർ ആക്ടിവിറ്റി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പം ഈ പറയുന്ന കുട്ടിയുടെ എനർജി എക്സോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഹൈപ്പർ ആയിട്ട്. അതായത് എനർജി കൂടുതലാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. സോ അവരെ നമ്മൾ നല്ല ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവരുടെ എനർജി നമുക്ക് ഡ്രെയിൻ ഔട്ട് ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള മിക്ക കുട്ടികളെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് NDA. പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം അത്യാവശ്യം ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്. സോ അപ്പം അത് അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിൽ റൈറ്റ് ടൈമാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. 10th കഴിഞ്ഞ് ഇപ്പോൾ ഈ 10th തന്നെ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണ് NDA. നമുക്ക് ഇതിൽ പ്ലസ് ടുവിലാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. പ്ലസ് ടു ആണെങ്കിലും ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 16.5 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയാണ് ക്രൈറ്റീരിയ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ NDA നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂനെയിലാണ് പഠിക്കേണ്ടി വരിക. 3 വർഷത്തെ ഗ്രാജുവേഷൻ നമ്മൾ പൂനെയിൽ പഠിക്കണം. അത് കഴിയുമ്പം നമുക്ക് കേരളത്തിലുള്ള ഓപ്ഷൻ, നമ്മൾ നേവിയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എഴിമലയിലാണ് ഈ നേവൽ അക്കാഡമി ഇരിക്കുന്നത്. പിന്നെ 1 വർഷം അവിടെ നമുക്ക് ട്രെയിനിങ് എടുക്കാം.
1: NDA പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് ആയിരിക്കും ചോദിച്ചത്.
0: ആണോ? NDA പ്രിപ്പറേഷൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് മാം. അത് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് അറിയാം. ഓൺലൈനും ഓഫ്ലൈനും അങ്ങനെ ഒരുപാട് അക്കാഡമീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ,
0: താങ്ക് യു.
1: നമ്മൾ ഇപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം തന്നെ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ +1, +2 കടന്നിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട മേഖല ഏതായിരിക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലേ?
0: ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, പാറ്റേൺ ഓഫ് ദി എക്സാമിനേഷൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് എത്ര മാർക്കിന് വരുന്നു, 900 മാർക്സിനാണ് വരുന്നത് എന്നുള്ള പാറ്റേൺ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന മാത്തമെറ്റിക്സ് 180 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓക്കെ, ഈ 180 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അതായത് റൈറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഓരോ ശരി ഉത്തരത്തിനും 2.5 മാർക്ക് നമുക്ക് കിട്ടും. എന്നാൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -negative mark അപ്പോൾ 0.85 കുറയും അതിൽ നിന്ന്. ഇതാണ് മാത്സിൻ്റെ പാറ്റേൺ. ഇനി നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 600 മാർക്കിനാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇംഗ്ലീഷും വരുന്നത്, ജനറൽ നോളേജും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ഇത് ഒരു റൈറ്റ് 4 മാർക്കാണ്. ഒരു ശരി ഉത്തരം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആക്കിയാൽ 4 മാർക്ക് കിട്ടും. അതേസമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1.33. ഇത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ആൻസർ അറ്റൻഡ് ചെയ്തു പോകും. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റ് മനസ്സിലാക്കണം. ഇപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡ്

0: ടെസ്റ്റിൽ വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്.
1: ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് 10th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ജനറൽ നോളേജസ് ആണ് വരുന്നത്. അത് ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ജനറൽ സയൻസ് ആവട്ടെ. നമ്മളെല്ലാവരും ഇപ്പം ഒരു പെട്ടെന്ന് ഇപ്പം കേൾക്കുന്ന കുട്ടികൾ, ഇപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സെല്ല്. നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണും പവർ ഹൗസ് ഓഫ് സെൽ എന്താണ്. ഇത് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ് മൈറ്റോകോൺഡ്രിയ. അപ്പം അത് മുതൽ, ആ ബേസ് മുതൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിനൊരു ഒരു പാറ്റേൺ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം.
0: നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: എന്റെ പേര് ദീപ, ഞാൻ നെയ്യാറ്റിൻകരയിൽനിന്നാണ് വിളിക്കുന്നത്.
1: ആ പറയൂ.
0: പറയൂ ദീപ.
2: എന്റെ മോൻ ഇപ്പം 7th ക്ലാസ്സിലായി. അവൻ മാത്സ് നല്ലപോലെ പഠിക്കുന്നുണ്ട്.
1: ഓക്കെ.
2: പക്ഷേ അവന് കണ്ണാടി വെച്ചിട്ടുള്ളത് കൊണ്ട് അവന് MBA ചേരാൻ പറ്റുമോ ഇല്ലേ എന്നൊരു വലിയൊരു പാറ്റേൺ.
1: മാഡം, ഇതിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം, നമ്മൾ കണ്ണാടി വെക്കുന്നത് പല റീസൺസ് ഉണ്ടാവാം. നമുക്ക് കണ്ണാടി വെക്കുന്നത് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, വേറെ പ്രശ്നങ്ങളും പലതും ഉണ്ടാവാം. അപ്പം ഇതിൽ NDAയിൽ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്, ഇപ്പം ചില ഇതിന് 6x6 ആണ്, 6x9 ആണ്, പിന്നെ ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യും. ഇതിൽ തന്നെ മെയിനായിട്ടും സ്പെക്ടക്കിൾ, അതായത് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാത്തത് എയർഫോഴ്സിൻ്റെ ഇതിൽ കൺസിഡർ ചെയ്യാറില്ല, ബാക്കിയുള്ള ആർമിയിലൊക്കെ കൺസിഡർ ചെയ്യും. ഓക്കെ. പക്ഷേ വിഷൻ ഡിപ്പെൻസ് ആണ്. എന്താണ് കണ്ണിന്റെ അതിൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാം, ഇതിപ്പോ നമ്മൾ ലേസർ വഴി എന്തെങ്കിലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ എലിജിബിൾ ആണ്. അപ്പോ ഇപ്പം 7th ക്ലാസ്സിൽ ആയതുകൊണ്ട് നല്ല ഒരു, നമ്മളിപ്പം ഒപ്റ്റോമെട്രീഷ്യൻ, അതായത് ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവരടുത്ത് എന്താണ് ശരിക്കുള്ള പ്രശ്നം, ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതായത് അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മളൊരു ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണാടിയിൽ മിസ്റ്റ് വരും, പിന്നെ വിയർക്കുമ്പം ഈ കണ്ണാടിയുടെ ഒരു ഇഷ്യൂ, അങ്ങനെ ഈ ഒരു കണ്ണാടി നമുക്കൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. അപ്പം അതിൽ അവർ കറക്റ്റായിട്ട്, മോനിനി 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്, ആ സമയത്ത് കറക്റ്റായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് വിഷനിൽ അവർ അംഗീകരിക്കാത്തതെന്ന്. അപ്പം അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പം പ്രിപ്പറേഷൻ ഒരു ഇത് കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട, തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറയുക എക്സാമിന്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കണ്ണാടിയുടെ കാര്യങ്ങളും മറ്റും ഓർത്ത് മീൻസ് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കണ്ട, പ്രിപ്പയർ ചെയ്യട്ടെ.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ NDA പരീക്ഷയിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ വലിയൊരു ഭാഗം വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണല്ലോ, അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം?
1: ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 7 to 8 months ഉള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഏപ്രിലാണ്, ഇപ്പം സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ നമ്മൾ ഓഗസ്റ്റിന് പുറകിലേക്ക് ഒരു 6-7 months നോക്കുക എന്നുള്ളതാണ്. അതിൽ ഈ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഭയങ്കര ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് ഇൻ ദ സെൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ
0: കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണ് വരുന്നത്.
1: എക്സാമ്പിൾ ഇപ്പം ഒരു ഇപ്പം NDAയുടെ തന്നെ എന്തെങ്കിലും ഒരു ഇപ്പം ഫീമെയിൽസിന് അലോ ചെയ്തു എന്ന് സുപ്രീം കോർട്ടിൻ്റെ ഒരു നോട്ടി മീൻസ് റൂള് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ്, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ആണ്. എന്താണ് ആ ന്യൂസ്, അല്ലെങ്കിൽ എന്ത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ കേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. ഇതേ സമയത്ത് ഇവർ ചോദിക്കും NDA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പറിൽ വരുന്നതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കണം ജനറൽ നോളജിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന് പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നാഷണൽ ന്യൂസസ് ക്വസ്റ്റ്യൻസ് വരാം, ഇൻ്റർനാഷണൽ ന്യൂസസ് വരാം, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരാം, എക്കണോമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ മേജർ വരുന്നത് GK. കറണ്ട് അഫയേഴ്സിനും ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്യേണ്ടത് ഡിഫൻസ് റിലേറ്റഡ് ആണ്.
0: അതിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്.
1: ഓക്കെ,
0: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
3: ഹലോ, ഞാൻ സതീഷ് ആണ്.
0: ചോദിച്ചോളൂ.
1: പറയൂ സർ.
3: ഗുഡ് മോർണിംഗ്.

0: 50%, അതായത് ടോട്ടൽ 900 മാർക്സ്, 900 മാർക്സ് ആണ് എക്സാം വരുന്നത്. അതിലൊരു 350, 400, 450 അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കട്ട് ഓഫിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ SSB യുടെ ഇന്റർവ്യൂവിന് എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. റിസൾട്ട് അല്ല, ഫൈനൽ റിസൾട്ട് അല്ല, നമ്മൾ എലിജിബിൾ ആവും. എലിജിബിൾ ആവുമ്പോൾ നമുക്ക് SSB യുടെ ഇന്റർവ്യൂവിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതൊരു 5 ദിവസത്തെ റെസിഡൻഷ്യൽ ഇന്റർവ്യൂ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫർദർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റുമായിട്ട് നമ്മളെ അവർ പറഞ്ഞു വിടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഫർദർ 3 ദിവസം കൂടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ കുറേ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അതിനുശേഷം പിന്നെ മെഡിക്കലും എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് കുട്ടി ഫൈനലി NDAയിൽ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുന്നത്. ഫിസിക്കല് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമല്ല ഫിസിക്കല്. വളരെ എന്താ പറയുന്നത്, ട്രെയിൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് നാളത്തെ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഫിസിക്കല് നമുക്ക് റെഡിയാക്കി എടുക്കാം. മെഡിക്കലാണ് ഇതിലൊരു കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതായത് മെഡിക്കൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ടാവാൻ പാടില്ല കുട്ടിക്ക്. ഇപ്പം വിഷൻ്റെ ആണെന്ന്, വിഷൻ ഇഷ്യൂ ആണെങ്കിൽ അത് എയർഫോഴ്സിന് പറ്റില്ല, നേവിക്ക് പറ്റില്ല. പിന്നെ ഈ ആർത്രൈറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ, സ്കിൻ ഡിസീസസ്, പിന്നെ ഡിസ്കിൻ്റെ കംപ്രഷൻ, ഇപ്പം നമ്മൾ കുട്ടികൾ വീണിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മീൻസ് അവർ ക്രൈറ്റീരിയയിലുണ്ട് മെഡിക്കലിൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഇതെല്ലാം ക്വാളിഫൈ, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാം. എന്താ പറയുന്നത്, നമുക്കൊരു ഓഫീസർ പോസ്റ്റിലേക്ക് എത്താവുന്നതാണ്. ഫ്ലാറ്റ് ഫൂട്ട്, നോക്ക് നീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ട്രെയിൻ ചെയ്ത്, അതായത് നമുക്കതൊരു എക്സസൈസ് വഴി മാറ്റാൻ പറ്റും സാർ. പല ആൾക്കാരും കരുതുന്നത് ഇനീഷ്യലി ഫ്ലാറ്റ് ഫൂട്ട് ആണ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫൂട്ട് ആയതുകൊണ്ട് പറ്റില്ല എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പല ട്രെയിനിങ് വഴി കുട്ടീനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എക്സസൈസ് ചെയ്യിപ്പിച്ച് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ്സ് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെയുള്ള പെർമനന്റ് ഇഷ്യൂസ് ഒക്കെ, അതായത് ഞാൻ പറഞ്ഞ സിവിയർ സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ആർത്രൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്കിൻ്റെ കംപ്രഷൻ മാറ്റാൻ പറ്റാത്ത കുറച്ച്, ഇപ്പം സ്കിൻ ഡിസീസസ് ഉണ്ട്, അലർജിക്ക് ആയിട്ടുള്ള ചില അലർജീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അല്ലാതെയുള്ള ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, പിന്നെ കുട്ടി ഹൈറ്റ് കുറവാണെങ്കിൽ നേരത്തെ അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എക്സസൈസ് വഴിയൊക്കെ കുറച്ചൊക്കെ ആ ഒരു ഇതിലോട്ട് എത്തിക്കാൻ സാധിക്കും.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതിൽ തന്നെ ഉള്ളൊരു കാര്യം, നമുക്ക് ഈ റിട്ടൺ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, അത് വളരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 5 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഘട്ടം എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്?
0: അതിൽ ഇനീഷ്യലി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, അതായത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിരിക്കും. അതായത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എത്രത്തോളം അവെയറാണ്, നമ്മളൊന്നും പറഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളല്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു സെർവ് ദ നേഷൻ, സോ വി ഷുഡ് ബി അവെയർ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കും, അതിൽ അവർ എന്താ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, പിന്നെ ഒരു ലെക്ചറായിട്ട് അവർക്ക് സംസാരിക്കേണ്ടി വരും അവരതിൽ. അപ്പം അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ, ഒരു കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ വേർഡ്സ് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ടെല്ലിങ് യു ഡെത്ത്, എന്നിട്ട് ഞാൻ പറയുകയാണ് ആ വേർഡ് പറഞ്ഞു, ഐ ഗീവ് യു വെരി ഫ്യൂ സെക്കൻഡ്സ്, അതിനുള്ളിൽ യു ഹാവ് ടു ഫ്രെയിം എ സെൻറ്റൻസ്. ഇപ്പോൾ ഡെത്ത് എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചില ആൾക്കാർ ഡെത്ത് ഇസ് ഇന്നവേറ്റബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ഡോഗ് ഡൈഡ്. അപ്പം ഇങ്ങനെ ഫ്രെയിം ചെയ്യും, പല കുട്ടികളും പല രീതിയിലാണ് ഫ്രെയിം ചെയ്യുന്നത്. ഈ ഫ്രെയിമിങ്ങിൽ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ സൈക്കോളജി. അപ്പോൾ പിന്നെ ഓരോ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടാവും, അത് ഒരു ഫ്ലാഷാണ്. ആ ഫ്ലാഷിൽ നമ്മൾ കണ്ട പിക്ചർ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വി ക്യാൻ റൈറ്റ് എ സ്റ്റോറി ഫ്രം ദാറ്റ് പിക്ചർ. അപ്പം ഇത് ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ അപ്രോച്ചിനെയും അവരുടെ ഒരു സെൻസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: ആ ഒരു അനാലിസിസ് ആണ് അതിലൂടെ പ്രധാനമായിട്ടും
0: നടക്കുന്നത്. ഇത് ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന ഇത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇതിൽ ആദ്യത്തെ 2 ദിവസം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് ഫർദർ ടീം ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ്, അങ്ങനെ കുറേ ഉള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പം അത് പിന്നെയാണ് വരുന്നത്, ആഫ്റ്റർ 2 ഡേയ്സ് ആണ് വരുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ആവുന്നത്, ഇപ്പോൾ

0: ഫൈനൽ ഒരു പരീക്ഷ നടന്ന് സെലക്ട് ആവുന്ന ആളുകൾ ഏതാണ്ട് ഒരു 300-350 പേരായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അതിൽ എത്ര പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും?
1: ഇന്റർവ്യൂവിന് ഓൾമോസ്റ്റ് 6,000 ആൾക്കാരെ വിളിക്കും.
0: 6,000? ഓ, അതിൽ നിന്നാണ് ഈ 300-ലേക്ക് ചുരുങ്ങുന്നത്.
1: അതെ അതെ അതെ. ആ 6,000-ൽ ഇനീഷ്യലി വരുന്ന 2 ഡേയ്സിൽ തന്നെ ഈ പറയുന്ന
0: ഒരുപാട് പേര്
1: പുറത്താവും. അത് കഴിഞ്ഞ് വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദിസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എന്താ പകരം വെക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ എപ്പോഴും വർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
0: അപ്പം
1: അതെ, ഇങ്ങനെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് സാധാരണ കിട്ടാറില്ല.
0: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്.
1: ഓക്കെ,
0: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: സർ, എന്റെ പേര് അമുത.
0: ചോദിച്ചോളൂ.
2: എനിക്ക് ഒരു സംശയമുള്ളത്, മോൻ നേരത്തെ CDSന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ മാഡം.
1: അതെ അതെ.
2: മാഡം, അപ്പോഴും എനിക്ക് അറിയേണ്ടത്, മോനെ PG ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസില്.
1: CDSന് ഏജ് ബാർ ഉണ്ട് മാം. CDSന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർ അതിൽ മെൻഷൻ ചെയ്യാറുണ്ട് എത്രയാണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ PG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എലിജിബിൾ ആയിരിക്കും. UPSCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് CDS നോട്ടിഫിക്കേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ അവർ കൊടുക്കാറുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴാണോ എഴുതുന്നത് ആ സമയത്ത് ചെക്ക് ചെയ്യണം. പഴയ നോട്ടിഫിക്കേഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ എലിജിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പാടില്ല, കാരണം ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ CDSന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരിതുണ്ടെങ്കിൽ നമ്മൾ ഏത് വർഷമാണോ എഴുതുന്നത്, അതായത് ഇനി വരുന്നത് ഏപ്രിലാണ് ഇനി അടുത്ത CDS വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് ജാൻവരിയിലായിരിക്കും. ഓക്കെ, അപ്പം മാഡം മകനോട് പറയുക ജാൻവരിയിലെ നോട്ടിഫിക്കേഷനാണ് അദ്ദേഹം നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി വന്ന, ഇപ്പോൾ ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ നോക്കുന്നത് നല്ലതാണ്. ഈ ജൂലൈയിലും ജാൻവരിയിലും വരുന്നത് വലിയ വ്യത്യാസം വരാറില്ല നോട്ടിഫിക്കേഷനിൽ. സോ ഓൾറെഡി ജൂലൈയിലെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, UPSCയുടെ സൈറ്റിലുണ്ട്. അതെടുത്തൊന്ന് നോക്കാൻ പറയുക. ഏജ് മാത്രമല്ല, ബാക്കിയുള്ള ക്രൈറ്റീരിയാസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് നോക്കിയിട്ട് ജാൻവരിയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറയുക, എന്നിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
0: നമ്മൾ ഇത്രയും നേരം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് NDA പരീക്ഷയെക്കുറിച്ചാണ്. പക്ഷേ അതിന്റെ NDA പരീക്ഷ ഈ മാസം അടുത്ത മാസം വരാനിരിക്കുന്നുണ്ട് അല്ലേ?
1: September 13 NDA ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം വരുന്നത് ഏപ്രിലാണ്. ഞാൻ പറഞ്ഞല്ലോ,
0: അതെ,
1: ഒരു വർഷം 2 തവണയാണ് എക്സാം നടക്കുന്നത്.
0: 2 തവണയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് NDA ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ അവസാനിക്കുന്നില്ല ആ ഒരു ഡിഫൻസ് മേഖലയിലേക്ക് വരാനുള്ള അവസരങ്ങൾ. അപ്പോൾ അതല്ലാതെ മറ്റെന്തെല്ലാം വഴികളാണ്, മറ്റെന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസാണ് ഡിഫൻസിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ലഭ്യമായിട്ടുള്ളത്?
1: ഡിഫൻസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് രണ്ട് വേറെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ, ഓഫ് കോഴ്സ് നമ്മൾ ഡിഫൻസിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഡിഫൻസിൻ്റെ കരിയറിലേക്ക് പോകുന്നു, NDA എഴുതുന്നു, കിട്ടുന്നില്ല, ദെൻ നമുക്ക് CDS എഴുതാം. പിന്നെ മിലിറ്ററി നഴ്സിംഗ് ഉണ്ട്, അവിടെ ഹൈറ്റ് ഒന്നും ഒരു ക്രൈറ്റീരിയ വരുന്നില്ല, കണ്ണാടി ഒരു ക്രൈറ്റീരിയ വരുന്നില്ല. പിന്നെ നമുക്ക് ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം, ഡോക്ടേഴ്സിന് സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അല്ലാതെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഷോർട്ട് സർവീസ് കമ്മീഷൻ വിളിക്കാറുണ്ട്, CDS ഉണ്ട്, FCAT എന്ന് പറയുന്ന AFCAT എന്ന് പറഞ്ഞ എക്സാംസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല എക്സാംസും എഴുതാം. ഞാൻ പറയുന്നത് ഇപ്പം NDAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് കിട്ടിയില്ല. അപ്പം നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു അക്കാഡമിയിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുട്ടികൾക്ക് വീണ്ടും ഇവിടുത്തെ സ്റ്റേറ്റിലൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഒരു വിഷമം തോന്നും. കാരണം ഇത്രയും വലിയ ആഗ്രഹം, ഇത്രയും അംബീഷ്യസ് ആയിട്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ എന്നുള്ളത്. ഈ NDAയുടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ടോപ്പ് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒന്നാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് സിമിലർ ആണ്, ഇതിന് സിമിലാരിറ്റി ഉണ്ട്. സോ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ നടത്തുന്ന എക്സാമും കൂടെ അവർക്ക് എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
0: അത് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത
1: കൂടുതലാണ്, കാരണം ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ബേസാണ് ഈ NDAയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ NDA എഴുതി കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, വേറെ എക്സാംസും എഴുതാം.
0: ഓക്കെ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: സിന്ധു കണ്ണിക്കാനേ. പിന്നെ മോക്ക് ബികോം സെക്കൻഡ് ഇയർ ആണ്. പിന്നെ ഈ ആർമിയിലേക്ക് ചേരാൻ ഭയങ്കര താല്പര്യമാണ്. അന്നേരം എൻ സി സിക്ക് എല്ലാം ഉണ്ട്. അപ്പോ അത് ബികോം എടുത്ത കുട്ടികൾക്ക് അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നറിയാനാ.
1: ബികോം എടുത്ത കുട്ടികൾക്ക് പറ്റും മാം. അതൊരു ജനറൽ ഗ്രാജുവേഷന്റെ ഓപ്ഷൻസ് വരുമ്പോഴാണ് നമുക്കതിന് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ മോൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ എക്സാംസിൻ്റെയൊക്കെ ഒന്ന് നോക്കുക. അതുകൂടാതെ ഈ പറയുന്നത് പോലെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം മോൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്റേൺഷിപ്പിന് വിളിക്കാറുണ്ട് ആർമി.
0: കോഴ്സ് തീർന്നിട്ടില്ല എന്നാണോ തോന്നുന്നത്?
1: തീർന്നിട്ടില്ല,
0: ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടില്ല,
1: സെക്കൻഡ് ഇയർ ആണ്.
0: അപ്പോൾ ഈ 19 വയസ്സിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൂടെ?
1: 19.5 കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ. 19.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ മാം?
2: 19 കഴിഞ്ഞ് മെയ്യിലാണ്, അടുത്ത് 18 വയസ്സാവുക മെയ്യിലാണ്.
1: 18 ആവുന്നേ ഉള്ളോ?
2: 19.
1: അപ്പൊ ഇനി അടുത്ത ഏപ്രിലിലെ എക്സാം, അതായത് ജാനുവരിയില് ഈ പറയുന്ന 19.5 കഴിയാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NDA എഴുതാവുന്നതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അല്ല, ബികോമിന്റെ ഇതിലല്ല, അത് പ്ലസ് ടുവിന്റെ ബേസിസിലാണ് എഴുതുന്നത്
2: ഗ്രാജുവേഷൻ.
1: അല്ല, അപ്പൊ ആംഡ് ഫോഴ്സിന് ആർമിയിലേക്ക് എലിജിബിൾ ആണ്. അതെ അതെ അതെ. ഇത് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന സമയമുണ്ട്, ആ സമയത്തേക്ക് 19.5 കഴിയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ജാനുവരിയിൽ ഇത്ര വയസ്സ് കഴിയാൻ പാടില്ല. അപ്പം മെയ്യിൽ 19 ആണ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അടുത്ത ഈ വരുന്ന ഇതിൽ അത് കഴിയുമെന്ന് ഡൗട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ആർമിയുടെ ഇന്റേൺഷിപ്സ് ഉണ്ട്, ആർമിയുടെ ഉണ്ട്, ഡിഫൻസ് DRDO ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ ഇന്റേൺഷിപ്പ് മോളോടൊന്ന് ചെയ്യാനായിട്ട് പറയുക.
0: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല പാരൻസും കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അത് കുട്ടികൾ താല്പര്യമെടുത്ത് വരുന്നവർ ഒരുപാടുണ്ട്, അതേസമയം പാരൻസ് കുട്ടികളെ നിർബന്ധിക്കുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഒരു ഒരു റിയാലിറ്റി എന്താണ്, ഈ ഒരു ഫിസിക്കൽ റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്?
1: ഇത് ആൾക്കാർ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മൂവീസ് ആണ്. നമ്മൾ കാണുന്ന എല്ലാ മൂവീസിലും ഇങ്ങനെയുള്ള ഒരു ഒരു രക്തസാക്ഷിത്വപരമായ ഒരു അങ്ങനത്തെ ഇതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പം അത് പാരൻസിൻ്റെ മനസ്സിലുണ്ടാവുകയും അവരവരുടെ മകളെ മകനെയോ അവിടെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മകൾക്കോ മകനോ ഇത് സംഭവിക്കാം അല്ലോ എന്നുള്ളത്. ശരിക്കും നമ്മൾ കാണുന്നത് വളരെ ഒരു ചെറിയൊരു വിഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. റിസ്ക്, ലൈഫിന്റെ റിസ്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇല്ലേ. നമ്മളിവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും റിസ്ക് ഉണ്ട്, നമ്മൾ എന്ത് എവിടെയും റിസ്ക് ഉണ്ട്. അപ്പം ഒരിക്കലും ഈ പറയുന്ന ഏത് ജോബിലും റിസ്ക് ഉണ്ട്. നമ്മളൊന്ന് ബാത്റൂമിൽ തെന്നി വീണാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പം റിസ്ക് എല്ലാ ജോലിയിലും ഉള്ള പോലെ തന്നെയാണ്, അതുപോലെ ഹൈലി പെയ്ഡ് ആണ് ഈ പറയുന്ന ജോബ്. ആൻഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഒരു വെബിനാർ ഉണ്ടായിരുന്നു ഒരു എയർഫോഴ്സിലെ മീൻസ് മാഡവുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ദർ ഇസ് നോ 1-to-1 ഫൈറ്റ് അല്ലേ. നമ്മൾ രണ്ടുപേരും കൂടെ നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് അല്ല ഇത്. മിസൈൽസ് വന്ന് വീഴുന്നു, അത് അങ്ങനെയുള്ള ഒരു ഇതാവായിരുന്നു. നമ്മൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിലിയൻസിന് എന്തോരം ഇഞ്ചുറീസ് പറ്റുന്നുണ്ട് അല്ലേ. മിസൈൽസ് വന്ന് അവരുടെ ഇതിൽ വീഴുന്നു, സ്കൂളിൽ വീണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ലൈഫ് ത്രെട്ടനിങ് ഒരു ജോബാണ് ഇതെന്ന് ഒരിക്കലും കരുതരുത്. ലൈഫ് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ജോബാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ കംപ്ലീറ്റ്ലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇസ് ടേക്കിംഗ് കെയർ. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു 7-ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ സൈനിക് സ്കൂളോ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ്, കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് അവർക്ക് മാറാനായിട്ട് ഈസിയാണ്. സ്കൂൾ ലെവലിൽ തന്നെ സൈനിക് സ്കൂളിൽ 6-ാം ക്ലാസ് മുതലും 6-ലും 9-ലും ആണ് അഡ്മിഷൻസ് നടക്കുന്നത്. സോ കുഞ്ഞിലെ കുട്ടിക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സൈനിക് സ്കൂളിലേക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ ട്രാക്കിലായിട്ടായിരിക്കും കുട്ടി സഞ്ചരിക്കുക.
0: അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സംഗതിയിൽ ആ ഒരു ഡിസിപ്ലിനിൽ വരാൻ സഹായിക്കും.
1: അതെ അതെ, തീർച്ചയായിട്ടും. കൂടുതലും ഈ സൈനിക് സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാറില്ല, കാരണം അവർ
0: ഓൾറെഡി
1: ട്രെയിൻഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ സൈനിക് സ്കൂൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ.
0: പിന്നെ ഇപ്പോൾ സ്കൂളിലും മറ്റുമൊക്കെ NCC ഉണ്ടല്ലോ.
1: NCC വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്, NDA അല്ലെങ്കിൽ ഡിഫൻസിന്റെ സർവീസിലേക്കോ. അതായത് NCC ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് NCCക്കൊക്കെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്.
0: പിന്നെ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതും പ്രയോജനപ്പെടുന്നതാണല്ലോ.
1: തീർച്ചയായിട്ടും, അതായത് നമ്മളിപ്പം SSB യുടെ ഇന്റർവ്യൂവിൽ അവർ

0: ആണ് ഒരു ഇത്ര കിലോമീറ്റർ റണ്ണ് വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു റുട്ടീൻലി നമ്മൾ നടക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഈസിയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. കുറേ ടാസ്ക് തരും അവർ നമുക്ക് റോപ്പിൽ ഇങ്ങനെ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല, പക്ഷെ എന്നാൽ അത്ര ഈസിയും അല്ല. ഇപ്പം റോപ്പിൽ ക്ലൈംബ് ചെയ്യുക, അപ്പം അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ചില ചെറിയ ഹേർഡിൽസ് ഉണ്ടാവും, അത് ചാടിക്കടക്കുക. അപ്പം അതൊന്നും എന്താ പറയുന്നത്, ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാൾക്ക് പറ്റില്ല.
1: മാത്രമല്ല ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ലല്ലോ ഈ SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്കഷനും ഇൻ്റർവ്യൂവും എല്ലാം കടന്ന് ഒരാൾക്ക് ഇതിലേക്ക് സെലക്റ്റഡ് ആവണമെങ്കിൽ ഒരുപക്ഷെ ഈ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പരിപാടികൾ, ഡിബേറ്റ്സ്, ചർച്ചകൾ, ക്വിസ് പരിപാടികൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ടീം ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഒരുപക്ഷെ സഹായിക്കും അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ആണ് നമ്മളിപ്പോൾ പാരൻസ് ഒക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ ഇസ് ദ ബേസ്. അപ്പോൾ സ്കൂളിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, സ്കൂളിൽ കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഈ പറയുന്നത് എന്തും സ്കൂളിനൊരു വലിയ റോള് ഈ കുട്ടികളുടെ പ്രിപ്പറേഷനിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഷുഡ് ഹാവ് എ വിഷൻ ടു കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു തലമുറേനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മളുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സ്കൂൾ ഷുഡ് ബി വെരി പ്രൗഡ് അവരുടെ കുട്ടികൾ NDA ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുന്നത് വലിയൊരു മാറ്റം നമുക്ക്.
1: അത്തരത്തിലുള്ള സ്കിൽസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.
0: അതെ അതെ, അതൊരിക്കലും ഒരു എക്സാമിന്റെ ഇതിലല്ല പറയുന്നത്. ഓൾ ടുഗദർ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ.
1: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റുകളെല്ലാം നൽകുന്ന രീതിയിൽ സ്കൂളുകൾ കുട്ടികളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കരിയറിലേക്ക് വലിയ,
0: അതെ, അതിനൊരു മാറ്റം ഇപ്പം മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ടോട്ടൽ 33 സൈനിക് സ്കൂൾസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂൾസിലേക്ക് ഉള്ള ഒരു 100 പ്രൈവറ്റ് സൈനിക് സ്കൂൾ കൊണ്ടുവരാനായിട്ടുള്ള ഇത് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പം എറണാകുളത്ത് ഒരു സ്കൂള് പ്രൈവറ്റ് സൈനിക് സ്കൂളിൽ അപ്രൂവ്ഡ് ആണ്. സോ അപ്പം ഇങ്ങനെയുള്ള സ്കൂൾസ് വരുന്നത് തന്നെ ഒരു കൺട്രിയുടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്കൂൾസ് ഇസ് ഹാവിങ് എന്താ പറയുന്നത് ഒരുപാട് റോളുണ്ട് എന്ന് സ്കൂള്, ഇപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിലോ, അവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു ഇത് തുടങ്ങേണ്ടത്.
1: ഓക്കെ, അപ്പോൾ NDA എന്നത് വെറും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നതിനപ്പുറം ചെറുപ്പത്തിൽ തന്നെ ലീഡർഷിപ്പ്, ഡിസിപ്ലിൻ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു യാത്ര കൂടിയാണെന്ന് മനസ്സിലാക്കാം.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ NDA ലക്ഷ്യമിടുന്ന ആളുകൾ പ്രധാനപ്പെട്ടത് അവസാന നിമിഷത്തെ ഒരു പ്രിപ്പറേഷൻ അല്ല, നേരത്തെ തുടങ്ങുന്ന നല്ല ശീലങ്ങളും സ്ഥിരതയുള്ള പഠനവും നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും സ്വന്തം വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമവുമാണ് ആവശ്യം. പ്രതിരോധ സേനയിൽ ഒരു കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിലെത്തി NDA പരീക്ഷയെക്കുറിച്ചും അതിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഡിഫൻസ് കരിയറിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ചും വിശദമായി സംസാരിച്ച കരിയർ വിദഗ്ധ രമ്യ ഗിരിജയ്ക്ക് വളരെ നന്ദി. പങ്കെടുത്ത ശ്രോതാക്കൾക്കും നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രമ്യ ഗിരിജയോട് സംസാരിച്ചത് ഫഹദ് റാസ. സ്റ്റുഡിയോയിൽ ഒപ്പം ശ്രീജയ്ഷാർ, TS പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങമൊന്ന് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12:00.
2: വരയ്ക്കുള്ളിൽ അനന്തവർണ്ണങ്ങൾക്കു ബുദ്ധ ജഗദം നൽകും.
3: ശ്രീ ബി ഡി ദത്തന്റെ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റിപ്പോർട്ട്.
2: എന്റെ ഉൾപ്രപഞ്ചത്തിൽ ഏതോ സത്യേതിഹാസത്തിന്റെ യുദ്ധശംഖുലികൾക്കാം.
3: പ്രമുഖ ചിത്രകാരൻ ശ്രീ ബി ഡി ദത്തന്റെ ചിത്രപ്രദർശനം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 14 തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആരംഭിച്ചു. ബൊട്ടാണിക്കൽ ഫാന്റസി എന്ന പേരിലുള്ള ചിത്രപ്രദർശനം 23 വരെയാണ് നടക്കുന്നത്. ഗാനരചയിതാവ് ശ്രീ പി കെ ഗോപി ശ്രീ ബി ഡി ദത്തന്റെ ചിത്രരചനയെക്കുറിച്ച് എഴുതിയ കവിത കേൾപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അന്തർദേശീയ ആരോഗ്യ ഉപദേഷ്ടാവും ന്യൂറോ സർജനുമായ ഡോക്ടർ ഉമാ നമ്പ്യാർ.
4: It's a very emotional moment for me because from whatever Rajni you spoke, I mean that's all, you know, not even important in life. The moment I became an assistant professor, I suddenly realized that I had 6 to 7 hours in the day, or I would say night, when I didn't have to study at all and I didn't know what to do with myself. And it was important in those days where I used to like photography, but I couldn't travel out. We had to be at home because there were no mobile phones. You have to be on call every day. I read a lot, you know, got a lot of books on art, tried to see whether I could paint. Obviously, somewhere in my childhood, I must have, you know, I wanted to become an artist and I couldn't because I also wanted to become a doctor and science won over art at that time in my passion. And suddenly there was this free time, but I didn't know what to do. Say, that was true of my journey as I was starting out as an artist. He's been my best mentor in art. He's been my mentor for lessons in life because art, beyond the textbooks in science, it also helps us. I mean, we all know about how do we balance different cognitive functions, different sensory functions. How do we balance our life between what our left brain and the right brain thinks in a very, very colloquial sense. And to move in a complete holistic fashion in our life is what is important. It's not important whether you're a scientist or an artist or what we choose in life. As a skill to earn our living, what is important is to move beyond a skill and to be a complete human being and to understand what other human beings feel and how do we relate to everybody else. And that is what this complete understanding of rationality of science and the expression using colors and healing. So science is not about, you know, medicine is not about treatment. I always tell people that, you know, through our surgical skill, I treat. But through art is what we achieve healing. And all our patients need healing. We, our souls need healing. We as human beings individually, we all need to heal ourselves. And that is what I've learned from sir. And I'll always be grateful to you, sir, for teaching me the skill to live and to express myself. And I don't need to tell you about him because everybody here knows about him. And my grateful to you as a teacher.
3: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കലാ സംവിധായകൻ ശ്രീ നേമം പുഷ്പരാജ്.
5: ഒരുപാട് പരീക്ഷണങ്ങളാണ് ദത്ത സാർ നടത്തിയിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ദത്ത സാർ തന്നെയാണ് വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഒരു ഇലസ്ട്രേറ്റീവ് ടൈപ്പുള്ള അല്ലെങ്കിൽ നരേറ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ദത്ത സാർ അതിൽ നിന്നും മാറി വളരെ ഫാന്റസിയിലേക്ക് പോകുന്നു. അനന്തമാണ് ശരിക്കും ഈ പരീക്ഷണങ്ങൾ. ചിലപ്പോൾ കൊളാഷുകൾ ചെയ്യുന്നു, ചിലപ്പോൾ പ്രിന്റഡ് പേപ്പറുകൾ എടുത്തിട്ട് അതിൽ കോറിയും ചിത്രങ്ങൾ വർണ്ണങ്ങൾ ആഡ് ചെയ്തും ഒക്കെ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നു. ഇത്തരം നിരന്തരം തന്നെ തന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കിക്കൊണ്ട് അത് ചിത്രകലയിലൂടെ സന്നിവേശിപ്പിക്കുവാൻ, അത് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ചിത്രകാരനെയാണ് സത്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദത്തസാറിന്റെ ഏത് ചിത്രം നോക്കുമ്പോഴും അറിയാം, ചിലപ്പോൾ ചില വികാരങ്ങൾ പെട്ടിട്ട് വരയ്ക്കുന്ന കലി പോലുള്ള ചിത്രങ്ങളുണ്ട്. ഞാൻ ദത്തസാറിനോടൊപ്പം ഒരുപാട് കാലം ഒരുമിച്ച് ഉണ്ടാവുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചില സംഭവങ്ങളൊക്കെ കൃത്യമായി എനിക്കറിയാവുന്നതാണ്. ചിലപ്പോൾ മാനസികമായി വിഷമമുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളെ അത് സർഗാത്മകമായി ചിത്രരൂപത്തിലേക്ക് കൊണ്ടു

0: വരാൻ ദത്തസാറിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളാണ് കലിയുടെ രൂപത്തിൽ ചിത്രങ്ങളായി മാറുന്നത്. മറ്റു ചിലപ്പോൾ വളരെ അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇവിടെ ഫാന്റസിയിലേക്ക് എത്തിയിരിക്കുന്നു, ബൊട്ടാണിക്കൽ ഫാന്റസിയിലേക്ക് എത്തിയിരിക്കുന്നു. ശരിക്കും ഇതൊരു നിറങ്ങളുടെ നൃത്തമാണ്. നമ്മൾ ആ ഒരു ചിത്രങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നിറങ്ങൾ നൃത്തമാടുന്നത് നമുക്ക് കാണാൻ പറ്റും, അത് ഇളകുന്നത് നമുക്ക് കാണാൻ പറ്റും, സഞ്ചരിക്കുന്നത് കാണാൻ പറ്റും. കുറേ നേരം നമ്മൾ ഈ ചിത്രങ്ങളുമായിട്ട് സംവദിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു ചലനം അനുഭവപ്പെടുന്നു നമുക്ക്. അത്തരത്തിൽ വളരെ സർഗാത്മകമായി ചിത്രരചനയിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ഈ കാലത്തിനിടയിൽ ഒരു 50 ചിത്ര പ്രദർശനങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ 35 ചിത്ര പ്രദർശനം നടത്തിയത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അത്രമാത്രം ചിത്ര പ്രദർശനങ്ങൾ ഈ ചിത്രകലയുടെ പ്രാരംഭകാലത്ത് വളരെ റിയലിസ്റ്റിക്കായിട്ട് വരച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖവും മയിൽപ്പീലിയും വരച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മാറി പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദത്തസാറായിരുന്നു.
1: മുഖ്യ അതിഥിയായിരുന്ന കവിയും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപി.
2: ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വരയുടെയും വർണ്ണത്തിന്റെയും മഹാത്ഭുത ലോകമാണ്. ഈ ലോകം കണ്ടു നിർവചിക്കാൻ കഴിയാത്തവണ്ണം ഞാനിങ്ങനെ മൗനിച്ചിരിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഒരുപാട് കലാകാരന്മാരെ ചുറ്റുപാടും നിത്യേന എന്നോണം പരിചയപ്പെടുന്നു. ചിലർ ഈ നിമിഷത്തിന് വേണ്ടി വരയ്ക്കുന്നു, ചിലർ കാലത്തിന് വേണ്ടി വരയ്ക്കുന്നു, ചിലർ ഈ അണ്ടകടാഹത്തിന് വേണ്ടി മാത്രം കടലാസ് എടുക്കുന്നു, പേനയെടുക്കുന്നു. ഒരു വരയും വർണ്ണവും കൂടി മത്സരം ഏതുമില്ലാതെ ഹൃദയം കൊണ്ട് ഇണങ്ങി നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കലകളെല്ലാം സംജാതമായത് എന്നറിയാം. എനിക്ക് ദുഃഖം വരുമ്പോഴൊക്കെ ഞാൻ കലി ചിത്ര പരമ്പരയെ വായിക്കാൻ ശ്രമിക്കും, കാണാൻ ശ്രമിക്കും, നിർവചിക്കാൻ ശ്രമിക്കും. അത്രത്തോളം ദുഷ്ടത എന്നിലുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. അതിരൗദ്ര ഭാവമാർന്ന കണ്ണ്, കൊരുത്തിരിക്കുന്ന പല്ല്, വിജൃംഭിച്ച മുഖം, തീവാറുന്ന കണ്ണുകൾ, മരുഭൂമി പോലെയുള്ള നെറ്റിത്തടങ്ങൾ, കോമ്പല്ലുകൾ ഉള്ള മനുഷ്യർ, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതൊന്നും അയഥാർത്ഥമായ കാര്യങ്ങളല്ല, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം അതിസമർത്ഥമായി ഒളിച്ചു വയ്ക്കുന്ന ശാന്തമനസ്കരെന്ന് പുറമേ തോന്നിക്കുന്ന പ്രക്ഷുബ്ധത ഉള്ളിലടക്കം ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെല്ലാം. അണു മുതൽ ആനയെ വരയ്ക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ട്, കരിയില മുതൽ പ്രപഞ്ചം വരെ നക്ഷത്രകോടികളെ മുഴുവൻ വരച്ചു ചേർക്കാൻ കഴിയുന്ന മനുഷ്യർ എത്രയും ഉണ്ട്. റിയലിസ്റ്റിക്കായോ അൺറിയലിസ്റ്റിക്കായോ അപ്സൈഡായോ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, അക്കാദമിക്കായ ചിത്രരചനകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു തൂലികയുടെ ഉടമസ്ഥത വഹിക്കാൻ കാലം അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ പഠിക്കൽ വന്ന് പറഞ്ഞു, നേത്ത ഇങ്ങിറങ്ങി വന്നെ കൈ നീട്ട് ഒരു തൂലിക തരാനാണ്, അത് കാലത്തെ ഉല്ലംഘിച്ച് വരയ്ക്കാനുള്ള ഒരു തൂലികയാണ്. അവിടെ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്, അവിടെ പഠിച്ചതിനപ്പുറത്ത് നിനക്ക് വരയ്ക്കാൻ ഒരു പ്രാപഞ്ചികമായ വർണ്ണ അത്ഭുതമുണ്ട്, ഒരു വരയുടെ മറ്റൊരു ലോകമുണ്ട്. നാം സമുദ്രം കാണാൻ പോകുമ്പോൾ തിര കാണുന്നു, പത കാണുന്നു, നിരന്തരം കാല് നനച്ചു പോകുന്നു, അതിനെ വർണ്ണിക്കുന്നു, അതൊക്കെ ശരിയാണ്. അതിൽ അനന്തമായ ചക്രവാളത്തിന് അപ്പുറത്തു നിന്ന് ഏതോ ഒരു ഗോളം സൗമ്യമായി വർണ്ണങ്ങൾ വിതറി മേഘജ്യോതിഷിലേക്ക് തൊട്ടുണർത്തി ചുംബിച്ച് അത് അഗാധതയിലേക്ക് മറിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളതിനെ സായാഹ്നം എന്ന് വിളിക്കുന്നു. അത് വരയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ്. പക്ഷേ അത് മറിഞ്ഞു പോകുന്നൊരിടമുണ്ടെന്നും അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും അതിൽ വിളയാനുള്ള മുത്തുണ്ടെന്നും നിങ്ങൾ കാണാത്ത ചിപ്പികളുണ്ടെന്നും അതിൽ ചുഴികളുണ്ടെന്നും ആ ചുഴികളെ കാണാൻ അതിൻ്റെ ഒരു ചുഴിയുടെ ശക്തി ഏറ്റുവാങ്ങാൻ പോലും മനുഷ്യായുസ്സിന് ബലമില്ലെന്നും നിങ്ങൾ എപ്പോൾ പഠിക്കുന്നു അപ്പോൾ മാത്രമാണ് നിങ്ങൾ എളിമയുള്ള ചിത്രകാരനാകുന്നത്, കലാകാരനാകുന്നത്, എളിമയുള്ള ഒരു അക്ഷരോപാസകൻ ആകുന്നത്.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിരുന്ന ശ്രീ കെ തോമസ് ജേക്കബ്.
3: സാറിനെ കൂടുതൽ മനസ്സിലാക്കിയത് സാറിന്റെ ഒരു ബയോഗ്രഫി ഏകദേശം ഒരു വർഷം മുമ്പ് ചിത്രകലയുടെ വർണ്ണവസന്തം എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് വായിച്ചപ്പോഴാണ് ഒരു അഗാധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സാറ്. ഏതെല്ലാം നമ്മള് ആരാധിക്കുന്ന വ്യക്തികളുമായി കലാകാരന്മാരുമായി സാറിന് ആത്മബന്ധമുണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് സാറിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസിൽ നിന്നൊക്കെയാണ് ഈ ചിത്രങ്ങള് അല്ലെങ്കിൽ ഈ സീരീസ് ഒക്കെ സാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സാറൊരു അബ്സ്ട്രാക്ട് പെയിന്റർ ആണ്, സാറിന്റെ കയ്യില് റിയലിസ്റ്റിക് പെയിന്റിങ്ങുകളൊക്കെ എങ്ങനെയാണ് സാറ് ചെയ്യുന്നെന്നുള്ളത്. എന്റെ ആ ചിന്തയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരവസരമായിരുന്നു സാർ ഏകദേശം ഒരു 45 ചിത്രങ്ങൾ, പോർട്രേറ്റ്സ്, വയലാർ അവാർഡ് ജേതാക്കളുടെ പടങ്ങൾ വരച്ചിട്ട് VJT ഹാളിൽ വെച്ച് അത് എന്റെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ 45 അവാർഡുകൾ കൊടുത്ത ഫങ്ഷൻസ് എല്ലാം കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഓരോ വ്യക്തികളും നമുക്ക് അവിടെ നിൽക്കുന്ന പോലെ

0: തോന്നും ഈ സാറിന്റെ കൈകളുകൊണ്ട് ഈ അബ്സ്ട്രാക്ട് വരയ്ക്കുന്ന സാറ് എങ്ങനെ ഇത് ശരിയാക്കിയെടുത്തു. അതിശയമായി പോയി.
1: പ്രമുഖ സംരംഭക ശ്രീമതി ഷീല ജെയിംസ്.
2: ദത്തൻ സാറുമായുള്ള ബന്ധം 33 വർഷത്തെ പഴക്കമുണ്ട്. അദ്ദേഹം നടത്തിയിരുന്ന ഒരു പെയിന്റിംഗ് സ്കൂളിൽ ഞാൻ അന്ന് വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് തുടങ്ങിയ ബന്ധം പിന്നീട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാറി ഇന്നും അത് വളരെ ഹൃദ്യമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സാറിന്റെ പെയിന്റിംഗ് ക്ലാസ് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പല വർണ്ണങ്ങളുടെയും വരകളുടെയും ഒരു മായാലോകം. പല പ്രായത്തിലുള്ള മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും പല വിധത്തിലുള്ള ക്യാൻവാസിൽ പലതരം ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. സാറ് അവരോരോരുത്തരുടെയും അടുത്തു പോയി വളരെ ക്ഷമയോടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ എന്താണെന്നും എത്ര മഹാനായ കലാകാരനാണെന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ അതിന്റെ യാതൊരു ഭാവവും കണ്ടിരുന്നില്ല. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ഓരോരുത്തരോടും പെരുമാറിയിരുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ അഭിരുചി മനസ്സിലാക്കിയാണ് സാർ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത്. അല്ലാതെ സ്വന്തമായ ആശയങ്ങളൊന്നും അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഞാനും ആ കാലത്ത് എന്റെ പിതാവിന്റെ ഒരു ചിത്രം വരയ്ക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. തീർച്ചയായും വരയ്ക്കണം എന്ന് പറഞ്ഞ് സാറിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സാറിന്റെ ഒരു ശിക്ഷണത്തിൽ ആ ചിത്രം പൂർത്തിയാക്കി. എന്നെ സംബന്ധിച്ചോളത്തോളം അത് ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്.
1: ചടങ്ങിൽ ആർട്ട് ക്രിറ്റിക് ആൻഡ് ക്യൂറേറ്റർ ശ്രീ സുനിൽ സി സ്വാഗതം പറഞ്ഞു. നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ ബി ഡി ദത്തൻ.
3: 1984 ഞാൻ കലി ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സമയവും ഒരുപാട് ചിന്തയും ഒരു ചിത്രത്തിന് വേണ്ടി ഞാൻ 10-60 സ്കെച്ചുകൾ ചെയ്ത് വെട്ടിക്കളയുകയും കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടാണ് തൃപ്തികരമായ ഒരു ഇതിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 6-7 വർഷം ഞാൻ തുടർച്ചയായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരുന്നത്. കലാകൗമുദിയിൽ പിന്നെ അത് പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും പലരും ആ കലിയെക്കുറിച്ച് ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തന്നെ തോന്നി ഈ കലി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ തന്നെ ഒരു മാനസിക രോഗിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകത എന്നിലുണ്ടാകുമെന്ന് ഭയന്നിട്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ കലി എന്നോട് പറഞ്ഞിട്ടല്ല ഞാനത് അവസാനിപ്പിച്ചത്, എൻ്റെ മനസ്സ് പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അതങ്ങ് വിടാതെ നിന്നിട്ടാണ് മുഖങ്ങൾ എന്ന് പറയുന്നത്. വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, വളരെ ഹോണ്ട് ചെയ്യുന്ന 1000-കണക്കിന് മുഖങ്ങൾ വരച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറേ കാലം കൊണ്ട് ഒരു 6-8 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇനി കറുപ്പിൽ കിടന്ന് മുങ്ങുക. അപ്പം എനിക്ക് തോന്നി അതിൽ നിന്നൊരു മോചനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ നിറങ്ങളിലേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് നിറങ്ങളെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ സ്വപ്നം കണ്ട് കണ്ടാണ് ഈ ബൊട്ടാണിക്കൽ ഫാൻറ്റസി രൂപം കൊണ്ടത്. 2012 ഞാൻ ആദ്യമായിട്ട് ഇതിങ്ങനെ ബൊട്ടാണിക്കൽ ഫാൻറ്റസി ചെയ്യാൻ തുടങ്ങിയത്. അത് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് പറഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് വേറെ അവസ്ഥ പരിണാമം ഇങ്ങനെ പലതിലേക്കും പഠിച്ചു. പക്ഷേ 2024 വീണ്ടും എന്നെ ഈ ഇതിലേക്ക് ബൊട്ടാണിക്കൽ ഫാൻറ്റസി എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും ചെയ്യണമെന്ന്. അത്തരം കുറേ വർക്കുകളാണ് ഇത്. കുറേ വർക്കുകളെല്ലാം പലപ്പോഴായിട്ട് വിറ്റുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ശേഷിക്കുന്നതും പുതുതായിട്ട് വരച്ചതായിട്ടുള്ള കുറേ ചിത്രങ്ങളാണ്. കഴിഞ്ഞ 65 വർഷമായി നിരന്തരമായിട്ട് ഞാൻ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കിയിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഞാൻ ചിത്രം വരച്ചു, സന്തോഷിച്ചു, ആഹ്ലാദിച്ചു, ആഘോഷിച്ചു.
4: സപ്തസാഗരം കോരിയെടുത്ത കൈക്കൊമ്പിൽ ദുഃഖസാന്ദ്രമായി നിന്നും.
1: ശ്രീ ബി ഡി ദത്തന്റെ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.
4: കത്തുന്ന കലിബാധയ്ക്കപ്പുറം വ്രണപ്പെട്ട മർത്യമാണ്.

0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
2: ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി.
3: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ അഭിജിത്ത് ടി അജിത് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം മധു അഞ്ചൽ. ആദ്യഗാനത്തിന്റെ വരികൾ എഴുതിയത് കമലൻ പുതുക്കുളം. ആവണി മാസനിലാവിൽ മയങ്ങുമ്പോൾ മന്ദസ്മിതം തൂകി മുന്നിൽ വന്നു എന്നാരംഭിക്കുന്നു.

കമലൻ പുതുക്കുളം, പി ശ്രീകുമാരൻ നായർ എന്നിവർ വരികൾ എഴുതി മധു അഞ്ചൽ ഈണം പകർന്ന് അഭിജിത് ടി അജിത് പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച്. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം 2-ാം ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക.
1: കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി വി രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇത്തവണ 2-ാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽ

0: വിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണാടി. പഞ്ചായത്തിൽ 29 പാടശേഖരങ്ങളും 3000 കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്.
1: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവബദ്ധയും അഡ്വാൻസും ഇന്നു മുതൽ വിതരണം ചെയ്യും. 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബദ്ധയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബദ്ധ 1250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം പമ്പ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പമ്പയിലും ശബരിമലയിലെ ഉൾക്കഴകത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് സന്നിധാനത്തും നടന്നു. കരുനാഗപ്പള്ളി അമ്പലത്തും കാവ് ദേവസ്വത്തിലെ കുമാരൻ നമ്പൂതിരി, കരുനാഗപ്പള്ളി പടയനാർകുളങ്ങര ദേവസ്വത്തിലെ ഗിരീഷ് നമ്പൂതിരി എന്നിവരെ പമ്പ മേൽശാന്തിമാരായും ഉള്ളന്നൂർ ഗ്രൂപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ഗണേഷ് പ്രസാദിനെ ശബരിമല ഉൾക്കഴകമായും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു.
1: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2 മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ 1-ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7-ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റിപ്പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670, നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി, പവന് 400 രൂപ വർദ്ധിച്ചു. 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.

0: പുറമെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു.
1: ഒന്ന് ആലോചിച്ചേ, ഒരാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ജോലിയിൽ വളരെ ശോഭിക്കുന്ന ആളാണ്, സുഹൃത്തുക്കൾക്ക് ഉപദേശം കൊടുക്കും, ആത്മാർത്ഥമായി സഹായിക്കും, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സന്തോഷമുള്ള പടങ്ങൾ ഇടും, അവരോട് കുശലം ചോദിച്ചാൽ മറുപടി റെഡിമെയ്ഡാണ്, ഓക്കെയാണ്, സുഖമാണ്. പക്ഷേ രാത്രി തനിച്ചാകുമ്പോൾ ഉള്ളിൽ വലിയ ശൂന്യത അല്ലെങ്കിൽ വിഷാദം, ഇതാണ് സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ഇതും വിഷാദ രോഗം തന്നെയാണ്, പക്ഷേ പുറമേ എല്ലാം നോർമലാണെന്ന് നടിക്കുന്നു. സാധാരണ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായ അലസത, ദുഃഖം, നിരാശ എന്നിവയ്ക്ക് തികച്ചും വിപരീതമാണ് ചിരിക്കുന്ന വിഷാദ ലക്ഷണങ്ങൾ. പുറമേ കാണുമ്പോൾ എല്ലാം തികഞ്ഞവരായി തോന്നും. ഊർജ്ജസ്വലത, ജോലി, ജീവിത തുലനാവസ്ഥ, ശുഭാപ്തി വിശ്വാസം, ദിവസത്തിൽ ഭൂരിഭാഗവും ഉന്മേഷം എന്നിവ ഉള്ളതായി തോന്നും. ചിരിക്കുന്ന വിഷാദത്തെപ്പറ്റി പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഇത് യഥാർത്ഥ വിഷാദ രോഗം തന്നെയാണ്. രണ്ട്, മറ്റുള്ളവരെ മറയ്ക്കാൻ മുഖംമൂടി ഉണ്ട്, അതായത് ജോലിക്ക് പോകും, പഠിക്കും, കുടുംബത്തെ നോക്കും, ഒന്നും നിർത്തില്ല. മൂന്ന്, ഇവർ എന്തിന് ചിരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രകടിപ്പിച്ചാൽ ആരും ടെൻഷൻ ആവില്ലല്ലോ എന്ന് കരുതിയാണ്. സമുദ്രത്തിലെ മഞ്ഞുമല പോലെയാണ് ചിരിക്കുന്ന വിഷാദം. മുകളിൽ കാണുന്ന ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചിരി, എന്നാൽ ഭൂരിഭാഗം വേദനയും സങ്കടവും അടുത്തിട്ടിൽ. വ്യക്തി സ്വയം പറയുന്നത് വരെ ആരും അറിയില്ല. എന്തുകൊണ്ടാണ് ചിരിക്കുന്ന വിഷാദം ഉള്ളവർ ഇങ്ങനെ മുഖംമൂടി അണിയുന്നത്? ഒന്ന്, ഉത്തരവാദിത്വ ബോധം. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്, ഞാൻ തളർന്നാൽ ആരുണ്ട്, ഞാൻ ഒരു ടീച്ചറാണ്, ഞാനൊരു നഴ്സാണ്, അങ്ങനെ പോകും. എനിക്ക് തളരാൻ പറ്റില്ല എന്ന് അവർ സ്വയം പറയും. നാണക്കേടും പേടിയും ആണ് അടുത്തത്. എനിക്ക് എന്തിൻ്റെ കുറവ്? നല്ല ജോലി, നല്ല വീട്, പിന്നെന്താ ഈ വിഷാദം? ആളുകൾ അഭിനയം എന്ന് പറയും, അത് മോശമാണ്. മൂന്ന്, തകർന്നു പോകുമോ എന്ന പേടി. ഒന്ന് കരഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് കരുതി ജോലിയിലും ഫോണിലും ബിസിയാക്കും, തനിച്ചിരിക്കുന്നത് ഒഴിവാക്കും. ചിരിക്കുന്ന വിഷാദക്കാരെ എങ്ങനെ തിരിച്ചറിയാം? പുറമെ സന്തോഷം അഭിനയിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, അമിതമായ പൂർണ്ണതാവാദവും ക്ഷീണവും. എല്ലാം ചെയ്യും, പക്ഷേ ഒന്നിലും സന്തോഷമില്ല, തൃപ്തനല്ല. രണ്ട്, ദേഷ്യം. സങ്കടത്തിന് പകരം പ്രകോപിതനായി കാണും, ന്യായീകരിക്കും, ഞാൻ നല്ല പിരിമുറുക്കത്തിൽ ആണെന്ന് പറയും. മൂന്ന്, ഉറക്ക പ്രശ്നം. ചിന്തകളുടെ അമിതമായ പ്രവാഹം നിമിത്തം ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തം ചുറ്റുവട്ടത്തു നിന്ന് മാറി നിൽക്കാൻ കൂടുതൽ ഉറക്കത്തെ ആശ്രയിക്കും. നാല്, ശരീരവേദന. പരിശോധനയിൽ ഒന്നുമില്ല, എങ്കിലും തലവേദന, വയറുവേദന, ദേഹവേദന എന്നിവ പറയും. അഞ്ച്, ആസ്വാദനം നഷ്ടപ്പെടുക. പണ്ട് ഇഷ്ടപ്പെട്ട പാട്ട്, സിനിമ, കൂട്ടുകാരെ കാണൽ ഒന്നും ഒരു സന്തോഷം തരില്ല. ആറ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ സന്തോഷവാനെന്ന് പറഞ്ഞ് സംഭാഷണം വേഗം അവസാനിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ആഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ തുടർന്നാൽ ഇത് കാര്യമായി എടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ചിരിക്കുന്ന വിഷാദം അപകടമാണ്? ഇത് വിഷാദമാണ് എന്ന് തിരിച്ചറിയില്ല. ആൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ കരുതും. നിനക്ക് ശരിക്കും സുഖമാണോ എന്ന് ആരും ചോദിക്കില്ല. മുഖംമൂടിക്കുള്ളിൽ ഒറ്റയ്ക്ക് പൊരുതി പൊരുതി ഒരു നാൾ പെട്ടെന്ന് തകരും. തങ്ങൾ എന്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മനസ്സിലാക്കാത്തതിനാൽ സഹായം തേടില്ല. ഇക്കാരണത്താൽ ചിരിക്കുന്ന വിഷാദക്കാരുടെ ഇടയിൽ ആത്മഹത്യാ സാധ്യത കൂടുതലാണെന്ന് ഗവേഷണ പഠനങ്ങൾ പറയുന്നു. ചിരിക്കുന്ന വിഷാദം എങ്ങനെ കൈകാര്യം ചെയ്യാം? മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം ഏറ്റവും പ്രധാനം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക. ഇവർ ക്ലിനിക്കൽ ഡിപ്രഷൻ ആണോ എന്ന് പരിശോധിക്കും. ചികിത്സ കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകും. സൈക്കോതെറാപ്പി ചികിത്സ രീതിയായ CBT നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് മാറ്റി യുക്തിചിന്തകൾ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ ദിനചര്യയിൽ മാറ്റം, പ്രശ്നങ്ങൾ യുക്തി ഉപയോഗിച്ച് ആരോഗ്യപരമായ നിലപാടിൽ എത്താൻ സഹായിക്കും. മരുന്ന് ചികിത്സ ആവശ്യമെങ്കിൽ അതും പ്രയോജനപ്പെടുത്തും. അത് സൈക്കോതെറാപ്പിയെ കൂടുതൽ വിജയിപ്പിക്കും. ചിരിക്കുന്ന വിഷാദമുള്ളവർ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്,

0: ഒരാളുടെങ്കിലും മനസ്സ് തുറക്കുക. എനിക്ക് ശരിക്കും സുഖമില്ല എന്ന് വിശ്വസ്തനായ ഒരാളോട് പറയുക ഒളിപ്പിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. 2. ദിനചര്യയിലുള്ള ശ്രദ്ധ. വിഷാദം ശരീരത്തെയും തളർത്തും. അതുകൊണ്ട് ചില കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം. രാത്രിയിൽ 7-8 മണിക്കൂർ ഉറക്കം, സമയത്ത് ഭക്ഷണം, രാവിലെ 10 മിനിറ്റ് വെയിൽ കൊള്ളുക, ദിവസവും 20-30 മിനിറ്റ് നടത്തം. ഇത് ഒരു സ്വാഭാവിക ആന്റി ഡിപ്രസന്റ് ആണ്. ദിവസവും സന്തോഷം തരുന്ന ഒന്ന് തീർച്ചയായും ചെയ്യണം. ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോബി നടപ്പിലാക്കുകയോ. അതുപോലെ ഏതെങ്കിലും ഒരു പരോപകാര പ്രവൃത്തിയിൽ ഏർപ്പെടുക. എപ്പോഴും ചിരിക്കണം എന്ന കടുംപിടുത്തം വേണ്ട. ഞാൻ ഓക്കെ അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം സ്വയം കൊടുക്കണം. ചിരിക്കുന്ന വിഷാദം കൈകാര്യം ചെയ്യുന്നതിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പങ്ക്. 1. ശ്രദ്ധിക്കുക, ചിരി മാത്രം നോക്കരുത്. ചിരിക്കുന്ന വിഷാദമുള്ളവർ വേദന മറക്കുന്നതിൽ വിദഗ്ധരാണ്. എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്നുണ്ടോ, പക്ഷേ പെട്ടെന്ന് ഒറ്റപ്പെടുന്നുണ്ടോ, ജോലിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ടോ, ഉറക്കം നഷ്ടമായിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ട പാട്ടുപോലും കേൾക്കാതിരിക്കുന്നുണ്ടോ, തളർച്ചയോടുള്ള അയാം ഒക്കെയും ഊർജത്തോടെയുള്ള ഒക്കെയും തമ്മിൽ വ്യത്യാസമുണ്ടോ അത് തിരിച്ചറിയുക. 2. സംസാരിക്കുക. അവരോട് പറയൂ, നീ കുറച്ച് ടെൻഷനിലാണെന്ന് തോന്നുന്നു, എന്നോട് അഭിനയിക്കേണ്ട, ഞാൻ നിന്നെ കേൾക്കാൻ ഇവിടെയുണ്ട്. അവരോട് എന്ത് പറയരുത്, പോസിറ്റീവായി ചിന്തിക്ക്. മറ്റുള്ളവർക്ക് ഇതിനേക്കാൾ മോശമല്ലേ, ഇതൊന്നും വേണ്ട. ഈ നിയമം ഓർക്കുക, 80% കേൾക്കുക, 20% ഉപദേശിക്കുക. ഉടൻ ശരിയാക്കാൻ പോകരുത്, കൂടെ ഇരിക്കുക. 3. സാവധാനം സഹായത്തിലേക്ക് പോകുക. അവർ സ്വയം ഡോക്ടറെ കാണാൻ പോകാൻ സാധ്യത കുറവാണ്. നിങ്ങൾ പറയൂ, ഒരു കൗൺസിലറെ കണ്ടെത്താൻ ഞാൻ സഹായിക്കട്ടെ, ആദ്യത്തെ ദിവസം ഞാൻ കൂടെ വരാം. തെറാപ്പി എന്നത് പനിക്ക് മരുന്ന് കഴിക്കുന്നത് പോലെയാണ്. ബലഹീനതയല്ല, ആരോഗ്യമാണ്. 4. ജോലികൾ ലഘൂകരിക്കാൻ സഹായിക്കുക. നീ വ്യായാമം ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ 10 മിനിറ്റ് നടക്കാൻ പോകാമോ എന്ന് കൂടെ ചോദിക്കുക. ഇന്ന് ഞാൻ പാചകം ചെയ്യാം എന്ന് പറയുക. 5. ഏറ്റവും പ്രധാനം, അവരെ സംരക്ഷിക്കുക. അവർ ഇങ്ങനെ പറഞ്ഞാൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാനില്ലെങ്കിൽ എല്ലാവർക്കും നല്ലത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? തനിച്ചാക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് നേരിട്ട് ചോദിക്കുക. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. കുടുംബാംഗത്തിന്റെ സുഖത്തിന്റെ ജോലി തെറാപ്പിസ്റ്റ് ആകുകയല്ല, നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയാകുകയാണ്. ഞാൻ നിന്നെ കാണുന്നുണ്ട്, നീ അഭിനയിക്കേണ്ട, സഹായം തേടാൻ ഞാൻ നിന്നെ സഹായിക്കാം. ചിരിക്കുന്ന വിഷാദക്കാരെ മുഖ്യമായും ക്ഷീണിപ്പിക്കുന്നത് അവർ ഒരേ സമയം 2 ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് പുറത്തെ ജീവിതവും ഉള്ളിലെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നത്. സുഖപ്പെടാൻ തുടങ്ങുന്നത് അഭിനയം നിർത്തി സഹായം തേടുമ്പോഴാണ്. ഇത് ബലഹീനതയല്ല, കാൽ ഒടിഞ്ഞിട്ടും നടക്കുന്നത് പോലെ ആണ്. ചികിത്സ വേണം. നിങ്ങൾ ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് അർത്ഥമില്ല. സഹായം ചോദിക്കുന്നത് കരുത്താണ്.
1: സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത്

0: Avenida. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3-ാം തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: യുവപൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ രണ്ട് ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704 നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിയിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സമയം 1 മണി.
5: ആകാശവാണി.

0: ആവണിപ്പൊന്നുഞ്ഞാൽ. ചിങ്ങം ഒന്ന്, കർഷക ദിനമായ ഇന്ന് ആവണിപ്പൊന്നുഞ്ഞാലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഇന്ന് ചിങ്ങം ഒന്ന്, കർഷക ദിനം, മലയാളികളുടെ പുതുവർഷം കൂടെയാണിന്ന്. ആകാശവാണിയുടെ ആവണിപ്പൊന്നുഞ്ഞാൽ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് ആണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഭരണസാരഥ്യം അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ആദ്യ ഓണക്കാലമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പൊന്നോണം എത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികളുടെ പ്രിയ മാസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായാണ് ചിങ്ങമാസത്തെ കാണുന്നത്. ഈ അവസരത്തിൽ കൃഷിവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ കാർഷിക മേഖലയെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത് എന്ന് പറയാമോ?
2: ആകാശവാണിയുടെ ആവണിപ്പൊന്നൂഞ്ഞാൽ എന്ന മനോഹരമായിട്ടുള്ള ഈ പരിപാടിയിൽ ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം കേരളത്തിലെ കർഷകരുടെ പ്രതിനിധിയായി കൃഷിവകുപ്പ് മന്ത്രിയായി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചിങ്ങം ഒന്നിന്റെ കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. കാർഷിക കേരളം മനോഹരമായിട്ടുള്ള സങ്കല്പം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വീടിനോടനുബന്ധിച്ച് ഒരു തടമെങ്കിലും എടുത്ത് അതിൽ കൃഷി ചെയ്യുന്ന വീട്ടുവളപ്പിലെ കൃഷിയും മട്ടുപ്പാവിലെ കൃഷിയും സ്വന്തം മുറ്റത്തും സ്വന്തം ചെറിയ പറമ്പിലും ഒക്കെയായി ഒരു കാർഷിക സംസ്കാരത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കൃഷിയും കർഷകനും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മളൊക്കെ ആപ്തവാക്യം ഉച്ചരിക്കാറുണ്ട്. അതിന്റെ കൂടെ ചേർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട നാമധേയമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ കർഷകൻ. ആ ഉത്തരവാദിത്തം പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കാനും അവർക്ക് പകർന്ന് നൽകുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ദിവസം കൂടിയാണ് ഇന്ന് ചിങ്ങം ഒന്ന് എന്നുള്ളത്. അയൽ സംസ്ഥാനങ്ങളെ ഈ ഓണത്തിന്റെ സമയത്തും മനുഷ്യനാവശ്യമുള്ള മലയാളികൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ ഏറിയ പങ്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. അതിൽ മാറ്റം വരുത്താനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പും അതിന്റെ പദ്ധതികളും പരിപാടികളും. അതിനുവേണ്ടി പുതിയതായ വിഷൻ ക്രമീകരിക്കാൻ ഇന്ന് അതിന്റെ അനുബന്ധമായ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. തീർച്ചയായും മണ്ണിൽ കാലുവെച്ച് വിയർപ്പിന്റെ ഗന്ധവും മണ്ണിന്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കേരളത്തിലെ കൃഷിവകുപ്പ് മുന്നോട്ടു പോകും. ആ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദായകരമായ കൃഷിയിലേക്കുള്ള കർഷകന്റെ പ്രയാണം, മണ്ണും വിളവെടുപ്പും സമൃദ്ധിയും ഒക്കെയായി കടന്നുപോകുന്ന ഒരു കേരളം, അതിനുവേണ്ടിയിട്ടുള്ള ചിന്ത പകർന്നു നൽകാനുള്ള ഇടമാണ് ചിങ്ങം ഒന്നും ഈ ഓണവുമൊക്കെ. അതിലേക്കുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളെല്ലാവരും. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. ക്ലൈമറ്റിക് ചേഞ്ച് അതിലുണ്ട്, വിലയുടെ വ്യത്യാസങ്ങൾ അതിലുണ്ട്, മാർക്കറ്റുകളുടെ ലഭ്യതക്കുറവുണ്ട്, വാല്യൂ എഡിഷന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്കുള്ള ബാക്കപ്പ് ഫൈനാൻഷ്യൽ സ്കീംസിന്റെ അഭാവമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേണ്ടത്ര ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, പാക്കേജിംഗ് കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് കമ്മിങ്സ്, നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അത് നികത്താൻ ആവശ്യമായിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ ഓരോന്നോരോന്നായി കൃഷിവകുപ്പിൽ ആവിഷ്കരിക്കുകയാണ്. ആ ആവിഷ്കരണം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയാണം കൂടുതൽ സുഗമമാകും. അതിനുവേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണ പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്.
1: നമ്മുടെ ആവണി പൊന്നുഞ്ഞാൽ എന്ന പരിപാടി ഈ മേഖലയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ശ്രവണമധുരമായ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം അത് ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ പരിപാടിയിലേക്ക് വരാം.
2: പാട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിൽ ചിങ്ങമൊന്നും ഓണവും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി കടന്നുവരുന്ന ചില ഈരടികളുണ്ട്. അതിലൊന്നാണ് പഞ്ചവടി എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറ് രചന നിർവഹിച്ച പൂവണിപ്പൊന്നും ചിങ്ങം പിറന്നു വരുന്നു, പൂമകളെ നിൻ ഓർമ്മകൾ പൂത്തുലഞ്ഞു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം. അത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു.

0: ആയിരം വിജയികളുമായി പിട്ടാമ്പളിൽ വമ്പനോണം
1: കേരളത്തിന്റെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം പലപ്പോഴും ഉയർന്ന കൃഷിച്ചെലവോ വിളകളുടെ വിലയിലെ അസ്ഥിരതയോ മാത്രമാണ് എന്ന് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഈ പ്രയോറിറ്റിയിൽ വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന പദവിയിൽ നിന്ന് കൃഷി മാറിപ്പോയതാണ് ഇപ്പോൾ നാം നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണുള്ള
2: ഒന്ന്, വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു സ്ഥാനത്ത് നിന്ന് നമ്മൾ കൃഷിയെ ചെറിയ രീതിയിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലൊരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നുണ്ടായിരുന്ന ജനതയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്ര നിർമ്മാതാക്കളുടെ ഒരു കാലഘട്ടമുണ്ട്. അതേ രാഷ്ട്ര നിർമ്മാതാക്കൾ തുടങ്ങി പിന്നീട് പഞ്ചവത്സര പദ്ധതികളും ഹിരാക്കുഡ് ബക്രാനകൽ അണക്കെട്ടുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും തരിശു നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതികളും അതുപോലെ അതിപ്രധാനമായി ഈ രാജ്യത്ത് ഉയർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വികാസ പ്രവർത്തനങ്ങളും അതിന് അഗ്രികൾച്ചർ മേഖലകളിലേക്ക് കൊണ്ടുവന്നതും അതോടനുബന്ധിച്ച് വളങ്ങളും പെസ്റ്റിസൈഡ്സും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആവിഷ്കരിച്ച് വിജ്ഞാനദായകമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയമായി ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ ആ ചുവടുവെപ്പുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പല സന്ദർഭത്തിലും നമുക്ക് ഇടിവ്.

0: അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക വിജ്ഞാന പ്രവർത്തനങ്ങളും വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ചേരുവകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിലും നമുക്ക് വന്ന പോരായ്മയാണ് അതിലേറ്റവും പ്രധാനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു പുതിയ സ്കീം എടുത്തു. അത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അത് കതിർ പദ്ധതിയാണ്. ചെറുപ്പക്കാർ ഇന്ന് കാർഷിക മേഖലയിലില്ല. ആ കാർഷിക മേഖലയിലേക്ക് ചെറുപ്പത്തെ വീണ്ടും കൊണ്ടുവരണം. അവർ ഇതര രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ആ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അപ്പൊ നമുക്കൊരു വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ ഒരു HR കമ്മ്യൂണിറ്റി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളം ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡിംഗിലാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അത് എല്ലാ സെഗ്മെന്റിനെയും ബാധിക്കുന്നുണ്ട്. കൃഷിയെ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തെ ചിത്രമെടുക്കുമ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്തെടുക്കാനാണ് കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി കതിർ എന്ന പേര്. കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കുക. അതിന് നോഡൽ ടീച്ചറുണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും, ആ കമ്മിറ്റിയിൽ അധ്യാപകരുണ്ടാകും, PTA പ്രതിനിധികൾ ഉണ്ടാകും, അതിൽ നാട്ടിലെ നല്ല പ്രധാനികളായ കർഷകരുണ്ടാകും, ലോക്കൽ ബോഡി അംഗങ്ങളുണ്ടാകും, അവരെ സഹായിക്കാൻ പറ്റുന്ന മറ്റാളുകളുണ്ടാകും. അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. സ്കൂളിൽ അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന കൃഷിസ്ഥലം അവിടെ ഒരുക്കും. കൃഷിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്ക് ഈ കമ്മിറ്റി കൃഷിസ്ഥലം കണ്ടെത്തി കൊടുക്കും. ഒരു വലിയ ട്രെയിനിങ് ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യാൻ പോകും. ഈ ഗ്രൂപ്പ് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ഓരോ സ്കൂളുകൾക്കും ഒരു ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള വിത്തും നടീൽ വസ്തുക്കളും കൊടുക്കുന്നു. കുട്ടികൾ കൃഷിയിലേക്ക് ചലിക്കും. കതിർ ഗാനം, കതിർ മാർക്കറ്റ്, കതിർ പ്രോഗ്രാമുകൾ, കതിർ വർക്ക്ഷോപ്പുകൾ, ഏറ്റവും നല്ല സ്കൂളിന് സംസ്ഥാനതല ജില്ലാ അവാർഡുകൾ, അങ്ങനെ തുടങ്ങിയൊരു വലിയ ഒരു പ്രോജക്റ്റ് പോലെയാക്കി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. 500 സ്കൂളുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ആ 500 സ്കൂളുകളുടെ മാപ്പിംഗ് കഴിഞ്ഞു. അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും, സർക്കാർ എയ്ഡഡ് അതുപോലെ പ്രൈവറ്റ് 3 സെക്ടറിലും നമ്മൾ ഈ സ്കീം വ്യാപിപ്പിക്കുകയാണ്. ഞാൻ 3-ാമത്തെ റൗണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കൺസെപ്റ്റ് നോട്ടോടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. അത് വിദ്യാർത്ഥികൾക്ക് NCC പോലെ, സ്കൗട്ട്സ് പോലെ, ഗൈഡ്സ് പോലെ, കലാകായിക മത്സരം പോലെ കൃഷിയിലേർപ്പെടുന്ന കുട്ടികൾ വെയിറ്റേജ് മാർക്ക് കൊടുക്കണം എന്നാണ്. വളരെ പോസിറ്റീവായിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരുടെ ടീമിന്റെയും പ്രതികരണം. ഇപ്പോൾ അതിലേക്കൊന്ന് ഞങ്ങൾ കടക്കുകയാണ്. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക്, ആ വിദ്യാർത്ഥിയിലൂടെ കാർഷിക സംസ്കാരത്തെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. ഒരു 3-4 വർഷം കൊണ്ട് കേരളത്തിന്റെ ഭക്ഷ്യഭദ്രതയിൽ, പച്ചക്കറി പഴങ്ങളുടെ ഭക്ഷ്യഭദ്രതയിൽ ഒരു നിർണായക സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയാണ്. ഓരോ സ്കൂളുകൾക്കും 10,000 രൂപയുടെ ടോക്കൺ ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് നിലമൊരുക്കാൻ അവിടെ മണ്ണിന്റെ പരിശോധന നടക്കും. അവിടെ ഏതൊക്കെ കമ്പോണന്റ്, ഫെർട്ടിലിറ്റി, പോഷക മൂലകങ്ങൾ ഏതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശോധന നടക്കും. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അവിടെ ഉണ്ടാകും. ആധുനിക കൃഷിരീതികളെ കുറിച്ച് കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് നടക്കും. അങ്ങനെ കേരളത്തിന്റെ വലിയ ഒരു മൂവ്മെന്റ് ആരംഭിക്കുകയാണ്. ക്യാച്ച് ദ യങ് എന്നുള്ള പദപ്രയോഗം ഡ്രഗ്സിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബ്ലാക്ക് ബിസിനസ് ലോബി ഉപയോഗിക്കുന്ന വാചകമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കൃഷിയാണ് ലഹരി എന്നുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് നമ്മൾ കടന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലഹരിയാണ്. ചെറുപ്പം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കും, അവരെപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അവരെ കറക്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ നിർമ്മാണാത്മകമായി പോകും. അങ്ങനെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സ്പർശിക്കപ്പെടും. ആ സ്പർശനം ഒഴിവാക്കി കൃഷിയിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ടച്ചിങ് ബ്രിഡ്ജിങ് കണക്ടിവിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 1 ഭക്ഷ്യഭദ്രത, 2 പോഷകാഹാരം, 3 മനുഷ്യജീവന ഏറ്റവും അത്യന്താപേക്ഷിതമായത്, 4 നാർക്കോട്ടിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് കതിർ ഒരു വലിയ ചുവടുവയ്പ്പായിരിക്കും.
1: അപ്പോൾ വീണ്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയം അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് തിരിച്ച് പരിപാടിയിലേക്ക് വരാം.
0: മിഥുനം എന്ന മനോഹരമായ ചിത്രത്തിൽ ഞാറ്റുവേലക്കിളിയെ നീ പാട്ടുപാടി വരുമോ.

0: കൃഷിവകുപ്പ് മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റതിന് ശേഷം ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂതന പദ്ധതിയാണ് ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. മുൻകാലങ്ങളിലും ഇതുപോലെ പച്ചക്കറി ഉൽപ്പാദന വർധനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പദ്ധതി, അതായത് ഈ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം, എങ്ങനെയാണ് മുൻകാല പദ്ധതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഒന്ന് വിശദമാക്കാം.
1: ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ കൃഷിവകുപ്പ് കേരളത്തിൽ 2000 ഓണച്ചന്തകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ, VFPCK നേതൃത്വത്തിൽ, പ്ലസ് അതിന്റെ കൂടെ സപ്ലൈകോയുടെ മാർക്കറ്റുകളിലും വിപണികളിൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവൻ എത്തിക്കാനുള്ള പുതിയ സ്റ്റാൾ ഉൾപ്പെടെ ഒരു വലിയ ക്രമീകരണമാണ് നമ്മൾ അതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതില് നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയ്ക്ക് എടുക്കുക, എന്നിട്ട് അതില് പെസ്റ്റിസൈഡ്സ് കുറഞ്ഞത്, ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന, അങ്ങനെയൊക്കെ ഓരോ ക്രമീകരണം അതിന്റെ ഭാഗമായി സ്ലോട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്കറ്റുകളിലേക്ക് ഇതെത്തിക്കും. ഹോർട്ടികോർപ്പിന്റെയും VFPCK അതുപോലെ സപ്ലൈകോയുടെയും മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള നടപടിയാണ് ആരംഭിച്ചത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്നുള്ളത് ഈ ഓണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തുടർ ഓണങ്ങളുടെ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റായി കൊണ്ടുപോവുകയാണ്. അതിന് കർഷക ഗ്രൂപ്പുകൾ, കർഷകർ, അവർക്കുള്ളതായിരിക്കുന്ന സബ്സിഡികൾ, അവർക്കുള്ള ഇൻസെന്റീവ് സ്കീംസ്, പ്രോഗ്രാമുകൾ, മാർക്കറ്റുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ച് മുന്നോട്ട് പോവുക.
0: വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായി, അതിനുശേഷം തിരിച്ചു വരാം.
1: നായർ സാബ് എന്ന മനോഹരമായ ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം നിർവഹിച്ച, നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ ആലാപനം നിർവഹിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. പുഞ്ചവയലും മാനത്തെ പൊൻകതിരും വയലേലകളും വിളവെടുപ്പും ഇതെല്ലാം മനോഹരമായി ഇതിവൃത്തം തീർത്തതായിരിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ട്, പുഞ്ചവയലു കൊയ്യാൻ പോന്നവളെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം.

0: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങളില്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
1: അങ്ങ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം പ്രഖ്യാപിച്ച പദ്ധതികളിൽ വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യം തോന്നിയ ഒരു പദ്ധതിയാണ് കൃഷി സാഖി പദ്ധതി. അതിന് ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു സവിശേഷതയും പ്രത്യേകതയുമെല്ലാം. വളരെ ശ്രദ്ധ നേടിയ പദ്ധതിയുമാണത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റ് മേഖലകളിലൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഈ വനിതാ കർഷകർ അല്ലെങ്കിൽ കർഷക വനിതകൾ, കർഷക തൊഴിലാളികളായി ജോലി ചെയ്യുന്ന വനിതകളൊക്കെ പലപ്പോഴും അവരുടെ അധ്വാനത്തിന്റെ മൂല്യം എത്രയാണെന്നറിയാതെ അണിയറയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രവണതയുണ്ട്. കാരണങ്ങൾ പലതാവാം. അതിനൊരു പരിഹാരമായിട്ടാവണം തീർച്ചയായിട്ടും അങ്ങ് ഈ ഒരു ഭാവനാ സമ്പന്നമായ പദ്ധതി പ്രഖ്യാപിച്ചതെന്നും അത് നടപ്പാക്കാൻ തുടങ്ങിയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അണിയറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വനിതാ കർഷകരെ ഈ പദ്ധതിയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ?
2: കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് കൃഷി സഖി എന്ന പേരിലുള്ള പുതിയ പദ്ധതി. ചില സന്ദർഭത്തിൽ ഇന്ററാക്ഷൻ നടത്താറുണ്ട്. ഈ ഇന്ററാക്ഷനിലൂടെ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. ഒരു ദിവസം അങ്ങനെ നടത്തിയ ഒരു ഇന്ററാക്ഷനിലാണ് ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റാണ് എന്നോട് 2026 വനിതാ കർഷക വർഷമാണ് എന്നുള്ള ഒരു ഇൻപുട്ട് തരുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചത് ദേശീയ തലത്തിലോ വിവിധ സ്റ്റേറ്റുകളിലോ ഇതോടനുബന്ധിച്ച് വല്ല പദ്ധതികളും പ്രഖ്യാപിച്ചോ എന്നുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പദ്ധതിയൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2026 ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും സമാനമായിട്ടുള്ള പദ്ധതിയോ പരിപാടിയോ പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഞാനത് ഉടനെ തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് 2026 ഐക്യരാഷ്ട്ര സംഘടന വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോഗ്രാം വനിതകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി സഖിയിലേക്ക് എത്തുന്നത്. ഞാൻ അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു വർഷത്തെ പദ്ധതിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്. നമുക്ക് 5 പദ്ധതിയായി ഇത് രൂപപ്പെടുത്തണം. അങ്ങനെ ഇന്ത്യ രാജ്യത്താദ്യമായി വനിതകൾക്ക് വേണ്ടി പ്രത്യേക കൃഷി പദ്ധതി, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ കർഷകർ എന്നുള്ള കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൂൺ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, തേൻ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, മട്ടുപ്പാവല് കൃഷി നടത്തുന്ന വനിതകളുണ്ട്, നല്ല മനോഹരമായി കൃഷിയിൽ ഇടപെടുന്ന സ്ത്രീകളുണ്ട്, കയറ്റുമതി വാല്യുവേഷൻ നടത്തുന്ന സ്ത്രീ കൂട്ടായ്മയുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു പദ്ധതി ഇതുവരെ വിഭാവനം ചെയ്തിട്ടില്ല. അതാണ് കൃഷി സഖിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവരുടെ സ്വാശ്രയ സംഘ രൂപീകരണം, FPO രൂപീകരണം, അവരുടെ കൺസോർഷ്യം, അവർക്കുള്ള വാല്യൂ അഡിഷൻ ഉൾപ്പെടെ എല്ലാം വരും. ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പുതിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള മിഷൻ സ്റ്റാർട്ട് ചെയ്തു. 350,00,000 രൂപ ആദ്യമായി ഈ വർഷം അതിനുവേണ്ടി നീക്കിവെച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ ഒത്തിരി വലിയ ക്യാൻവാസ് വനിതാ കർഷകർക്ക് വേണ്ടി ഉണ്ടാകും. കാർഷിക മേഖലയിൽ വനിതകളുടെ ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ടുള്ള പ്രയാണം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഞാനതിൽ ഒരു കാര്യം കൂടെ പറയുന്നു. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഐക്കൺസ് പലരും ഈ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ കതിർ പദ്ധതിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഇതുവരെ പുറത്ത് പ്രഖ്യാപിച്ചില്ല. ഞാൻ ആകാശവാണിയിൽ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. നടൻ മോഹൻലാൽ അതിന്റെ ബ്രാൻഡ് അംബാസഡറായി കടന്നത്. ചർച്ച കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, അതേ കോവിഡ് സമയത്ത് നടൻ മോഹൻലാലിന്റെ കൃഷിയിടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എത്ര മനോഹരമായി അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്, വിളവെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ. അദ്ദേഹം അതിൽ സമ്മതം തന്നു. അദ്ദേഹം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മളൊരു കതിർ ബുക്ക് കൊടുക്കും. ആ കതിർ ബുക്കിൽ അവർ സ്കൂളിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും വീട്ടിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും അത് മോഹൻലാൽ നേരിട്ട് പരിശോധിക്കുന്ന സിസ്റ്റം കൂടി വരികയാണ്. അങ്ങനെയുള്ളൊരു ഒരു നല്ല രീതിയിലുള്ള ഒരു മോൾഡിംഗ് അതിലും നടക്കുക.
1: ഈ കൃഷി സഖിയിലും വനിതാ ഐക്കണുകളെ രംഗത്തിറക്കും തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഈ പച്ചക്കറി ഉൽപാദനം പോലെ തന്നെ കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെൽകൃഷി മേഖല. നമുക്കെല്ലാം അറിയാം, വളരെ ക്ലേശം സഹിച്ചാണ് നിലവിൽ നെൽകർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വിളവെടുത്ത് നെല്ല് സംഭരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കർഷകർക്ക് സമയബന്ധിതമായി പണം ലഭ്യമാകുന്നില്ല എന്ന പരാതികൾ പതിവാണ്. ഇതെന്നെ എങ്ങനെയാണ് അങ്ങ് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്?
2: വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ നെല്ലിന്റെ സ്വാധീനം ഒട്ടും കുറവല്ല. പക്ഷേ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളുടെ കുറവ് വളരെ സീരിയസ് ആയിട്ട് നമ്മളെ ബാധിക്കുകയാണ്. നേരത്തെ 1970 8,00,000 ഹെക്ടറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം 200,000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. മാത്രമല്ല കൃഷിരീതികളിൽ മാറ്റം വന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും കെടുതികളും സഹിച്ചുകൊണ്ടാണ് ഈ നെൽകർഷകരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത്. MSP കൂട്ടാനുള്ള നടപടിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ബോണസ് ഉണ്ട്, അത് അല്പമെങ്കിലും കൂട്ടി അവരെ താങ്ങി നിർത്താമോ, അതും സീരിയസ് ആയിട്ട് ആലോചിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിലവിൽ സപ്ലൈകോ ആണ് ഇതിന്റെ സംഭരണത്തിന്റെ നോഡൽ ഏജൻസി. പുതിയ ഗവൺമെന്റ് കടന്നു വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ ഒരു കാര്യം പറഞ്ഞു, കൃഷിമന്ത്രി എന്ന രീതിയിൽ നെല്ല് സംഭരണത്തിന്റെ കാശ് കൊടുത്തിട്ടില്ല, പെൻഡിംഗ് ആണ്. അപ്പൊ ഇത് എല്ലാ സന്ദർഭത്തിലും ഉയരുന്ന പ്രശ്നമാണ്. അപ്പൊ ഇപ്പോ അവസാനത്തെ ഒരു ഗഡു പെൻഡിംഗ് ഉണ്ട്, 104 കോടി രൂപ നമ്മൾ റിലീസ് ചെയ്തു. ഇനിയിപ്പോ ചെറിയൊരു കാശാണ് കൊടുക്കാനുള്ളത്, ആ കാശ് ഉടനെ റിലീസ് ചെയ്യും. ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അപ്പൊ തന്നെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി, സഹകരണ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും. പിറ്റേ ദിവസം ഞങ്ങൾ യോഗം ചേർന്നു. ഒന്ന്, സംഭരണം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. PRS ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചു. വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പണം കൊടുക്കാനുള്ള നടപടികളെടുത്തു. പാലക്കാട് ജില്ലയിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പാക്സിനെയാണ് ചുമതലപ്പെടുത്തിയത്. ആ സംഭരണം പാളിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി ടോട്ടൽ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് വൃത്തിയിൽ നടക്കുകയാണ്. കർഷകർ ഉയർത്തുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവർക്ക് പണം സമയാസമയം ലഭിക്കുന്നില്ല. രണ്ട്, സമയം ഡിലേ

0: ആവുമ്പോൾ ഇവർക്ക് പി ആർ എസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പണത്തിന് പകരം പി ആർ എസ്. ഈ പി ആർ എസ് വായ്പ പോലെയാണ്, പി ആർ എസിൽ അടവ് വന്നില്ലെങ്കിൽ അത് ഇവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുക. അപ്പോൾ കേരളത്തിലെ കർഷകന്റെ സിബിൽ സ്കോർ വരെ ഈ പണത്തിന്റെ പ്രശ്നത്തിൽ ബാധിക്കുകയാണ്. ഞാൻ ബഹുമാനനായ കേന്ദ്ര കൃഷിമന്ത്രിയെ കാണാൻ പോയി, നല്ല ചർച്ചയായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം പിന്നെ ഞാൻ എൻ സി സി എഫ് പോയി. എൻ സി സി എഫ് ദേശീയ നോഡൽ ഏജൻസിയാണ് സംഭരണത്തിന്, അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടക്കം പിന്തുണ തേടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയൊരു സമയം കൊണ്ട് ഒന്നുകിൽ ടോട്ടൽ റിവോൾവിംഗ് ഫണ്ട് നമ്മൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ എൻ സി സി എഫ് പോലെയുള്ള ഏജൻസിയുമായിട്ട് ചേർന്ന് അതിന്റെ ക്രമീകരണം നടത്തുക. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കർഷകർക്ക് സംഭരിക്കുന്ന നെല്ല് അതിനുള്ള കാശ് ആ സമയത്ത് ഉടനെ കിട്ടണം, ഡി വി ടി ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. ആ വരാനുള്ള നടപടികളെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള തിങ്കിങ്ങും ഓപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ളതായിരിക്കുന്ന പെൻഡിങ് ആ പെൻഡിങ് ഉടനെ തീർക്കും, അത് ഓണത്തിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു വാർത്തയാണ് സർ. ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമായി. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞാൽ അതുകൂടെ കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിതിലേക്ക് വരാം.
0: ആ പാട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട എസ് രമേശൻ നായർ രചന നിർവഹിച്ച്, എച്ച് പി വെങ്കടേഷ് സംഗീതം പകർന്ന മനോഹരമായിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ളൊരു പാട്ട്. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ

ഇന്ത്യയുടെ പഴക്കൂട എന്നാണ് കേരളം അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഫലവർഗ കൃഷി അത്ര വ്യാപകമല്ല. നമ്മുടെ നാടൻ ഫലങ്ങളുടെ കാര്യമാണെങ്കിലും ഇതുതന്നെയാണ്.

0: പരിസ്ഥിതി. എന്നാൽ ഇപ്പോൾ റംബുട്ടാൻ, ദുരിയാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ പോലുള്ള നിരവധി എക്സോട്ടിക് ഫ്രൂട്ട്സ്, വിദേശ ഫലസസ്യങ്ങൾ ഇവിടെ എത്തുകയും അവ തൽപരരായ കർഷകർ കൃഷി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങ് തന്നെ ഈ ഇടയ്ക്ക് വയനാട് ജില്ലയിലെ അമ്പലവയൽ അവക്കാഡോ സിറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു റംബുട്ടാൻ എൻക്ലേവ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിനൊരു നല്ല കാലമാണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫലവർഗ്ഗ കൃഷിയുടെ വ്യാപനത്തിന് കൃഷി വകുപ്പ് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കൃഷിയിൽ കേരളീയരായ കർഷകർ നിലയുറപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തും ഇന്ത്യയിലും ആവശ്യമുള്ളതായിരിക്കുന്ന പുതിയ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാർഷിക മേഖലയിലേക്കൂടെ നമ്മുടെ കർഷകർ കടന്നുപോവുകയാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വാല്യൂ അഡിഷൻ ഉണ്ട്. രണ്ട്, എക്സ്പോർട്ടുണ്ട്. കൂടുതൽ അവർക്ക് ആദായകരമായ സാഹചര്യത്തിലേക്ക് പോകാവുന്ന കാർഷിക വിളകളാണ്. രണ്ട് കാര്യം ഗവൺമെന്റ് എടുക്കുകയാണ്. ഒന്ന്, രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് നിലവിലുള്ളതായിരിക്കുന്ന തോട്ടഭൂമികളെ, കൃഷിഭൂമിയെ ഫ്രാഗ്മെന്റ് ചെയ്തും കേറ്റ് അലോസരപ്പെടുത്താനുള്ളതല്ല, അവർക്ക് ഈ തോട്ടങ്ങൾക്കിടയിലും മറ്റു വിളകൾ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ. ഇപ്പൊ തേയിലയുടെ വില വളരെ കുറവാണ്, നിന്നു പോകാൻ ഈ പ്ലാന്ററെ സംബന്ധിച്ച് വലിയ പാടാണ്. ഇപ്പോ ഈ വിളകൾക്കിടയിൽ അതിന്റെ തനത് സ്വഭാവം കൈവിടാതെ, ടോട്ടൽ വെട്ടിമാറ്റി പുതിയതെന്നല്ല പറയണേ, തനത് സ്വഭാവം കൈവിടാതെ അതിനിടയിൽ മറ്റുള്ളതായിരിക്കുന്ന കൃഷികൾ കൂടെ അവർക്ക് ലിമിറ്റഡായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദേ കാൻ എക്സിസ്റ്റ്, അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതായ ഒരു മാറ്റം, ചേഞ്ച് കൊണ്ടുവരാണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 3 മണിക്കൂർ മീറ്റിംഗ് ഹോൾഡ് ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, കേരളത്തിലെ ഭൂപ്രകൃതിയുടെ ഒരു മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗിൽ ഓരോ സ്ഥലങ്ങളെ, നിങ്ങൾ പൊട്ടൻഷ്യൽ സ്ഥലങ്ങൾ ഏത് വിളക്ക് പറ്റും അത് നിങ്ങൾ മാപ്പ് ചെയ്യണം. അതിന്റെ ഓരോ റിപ്പോർട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അമ്പലവയൽ അവക്കാഡോ സിറ്റി. അപ്പോൾ അമ്പലവയൽ എന്നുള്ള ഒരൊറ്റ സ്ഥലം മാത്രമല്ല, പഞ്ചായത്ത് മാത്രമല്ല, അമ്പലവയലിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഏരിയ മുഴുവൻ നമ്മൾ അവക്കാഡോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ARS അമ്പലവയൽ അവിടെയുണ്ട്. അവക്കാഡോ നന്നായി ഉണ്ടാകുന്നുണ്ട്. ഗുജറാത്ത് എന്നുള്ളൊരു കർഷകനാണ് കെനിയയിൽ പോയി ലോകത്തെ ഏറ്റവും നല്ല അവക്കാഡോ ബ്രാൻഡ് എന്ന് പറയുന്നത് കെനിയൻ ഹാസൻ. അപ്പോൾ ഈ ബ്രാൻഡ് ഉൾപ്പെടെ കേരളത്തിൽ നന്നായി വളരും എന്നാണ് അഗ്രികൾച്ചർ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഏത് സ്ഥലത്ത് എന്ത് പറ്റുമോ അവിടെ ലോക്കൽ ബോഡീസ് അവരുടെ പദ്ധതി വെക്കുമ്പോൾ ഒരു വീടിന് 10 തൈകൾ, ഏറ്റവും നല്ല മനോഹരമായ 10 തൈകൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ക്ലിയർ ചെയ്യാനുള്ള ക്ലിനിക് ഉണ്ടാവണം. പിന്നെ ഇത് വളർന്നു വന്ന് കായ്ക്കുന്ന സമയത്ത് അത് മുഴുവൻ എടുത്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. പാക്കിംഗ്, വാല്യൂ അഡിഷൻ, ചില്ലിംഗ്, കൂളിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള പ്രൈമറി ഡിസ്കഷൻ നടന്നു. കാപ്കോയുടെ മീറ്റിംഗ് നടന്നു, കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ കാപ്കോ. കാപ്കോയാണ് എക്സ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഏജൻസി. അവക്കാഡോയുടെ കേസ് മാത്രമല്ല, റംബുട്ടാന്റെയും മാംഗോസ്റ്റിന്റെയും ലിച്ചിയുടെയും അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ പുതിയ എക്സോട്ടിക് ഫ്രൂട്ട്സ് വിളകളുടെയും കാര്യതാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുക്കാനുള്ള നെറ്റ്വർക്കിംഗ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പാതി വഴി ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. വാല്യൂ അഡിഷൻ പാക്കിംഗ് സംവിധാനങ്ങൾ പൂർണ്ണതോതിലാക്കണം. അതിനുള്ള നടപടികളും ഞങ്ങൾ കടക്കുക. 3 മാസത്തിനകം കേരളത്തിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു പുതിയ കോൺക്ലേവ് നടക്കും. ആ കോൺക്ലേവിൽ അഗ്രി സ്റ്റാർട്ടപ്പ്, അഗ്രി വാല്യൂ അഡിഷൻ, ട്രോപ്പിക്കൽ റീജിയൻ പ്ലസ് അതിന്റെ എക്സ്പോർട്ടേഴ്സ് ഒന്നിച്ചിരിക്കുകയാണ്. B2B മീറ്റിംഗ് ആണ്. അതിൽ ഞങ്ങൾ MOU അനുബന്ധ കാര്യങ്ങളിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ കർഷകരുടെ സാമ്പത്തിക ക്രയശേഷി കൂടാൻ പോവുകയാണ്. അതിനുള്ള അതിനിർണായകമായ സ്റ്റെപ്സാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തെയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്, വയനാട് ജില്ല കൂടാതെ ഇടുക്കി ജില്ല. ഇതൊക്കെ നമ്മുടെ ഹൈറേഞ്ച് മേഖലകളാണ്. ഇവിടെയെല്ലാം കേരളത്തിൽ മറ്റെങ്ങും വളരാത്ത ശീതകാല ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി വളരുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന വർധനവിനും വിപണനത്തിനും സഹായകമായ പുതിയ പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
1: ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ കീഴിൽ 6 ഇടത്ത് 6 വലിയ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റുകൾ പലതും വീണുകിടക്കുകയാണ്, ചിലത് നിർജ്ജീവമാണ്, ചിലത് പാർഷ്യലി പ്രവർത്തനക്ഷമമാണ്, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ 6 മാർക്കറ്റുകൾ ഒരു ഭാഗത്ത്, 2 പുതുതായി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന സമീപനങ്ങൾ, മുതലമടയിലെ മാംഗോ സിറ്റി, കോട്ടയം എറണാകുളം കേന്ദ്രീകരിച്ച് വാഴക്കുളം കേന്ദ്രമായിട്ടുള്ള പൈനാപ്പിൾ ക്ലസ്റ്റർ, വാഴക്കുളത്തെ ഫാക്ടറി അബദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, റംബുട്ടാനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, അമ്പലവയൽ, അവക്കാഡോ. ഇപ്പൊ പുതിയതായിരിക്കുന്ന ഒരു, ഞാൻ അതിശയപ്പെട്ടു, ഞാൻ ആ കൃഷിയിടത്തിൽ പോയി, വയനാട്ടിൽ വൈത്തിരിയിൽ സുഗന്ധ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരോമാറ്റിക് ചെടികളുടെ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കും. അവർ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, 2 കർഷകർ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിച്ച്

0: അഗ്രികൾച്ചർ പ്രാക്ടീസസും ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് അതിന്റെ പേപ്പർ പ്രസന്റേഷനിലേക്കും നടപടികളിലേക്കും ഡിപ്പാർട്ട്മെന്റ് കടക്കുക. വയനാട്ടിലെ 60% കാപ്പിയാണ്. ഈ കാപ്പിക്ക് ഇറിഗേഷൻ ഇല്ല, മഴ മാത്രമേ ആശ്രയുള്ളൂ. ഇറിഗേഷനുള്ളതായിരിക്കുന്ന കൃഷി വളരെ കുറവാണ്. പുതുതായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം കനാലുകളിലൂടെ വെള്ളം എത്തിക്കുക, റിസോഴ്സുകളിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കുക, ക്ലൈമറ്റിക് റെസീലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൃത്യമായി ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളതായിരിക്കുന്ന നടപടികൾ ആരംഭിക്കും.
1: കാലഘട്ടത്തിന്റെ അനിവാര്യത
0: തീർച്ചയായും.
1: വീണ്ടും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: പ്രിയപ്പെട്ട യൂസഫ് അലി കച്ചേരിയുടെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. നമ്മളൊക്കെ ഒളിപ്പാട്ട് പോലെ പാടിപ്പോകുന്ന പാട്ട് തന്നെയാണ്. സഹ്യസാനു ശ്രുതി ചേർത്തുവെച്ച മണിവീണയാണ് എന്റെ കേരളം.

സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഒരു പ്രധാന പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് സുശക്തമായ ഒരു മാർക്കറ്റിംഗ് വിങ്ങിന്റെ അഭാവമാണ്. ഇത് അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചില തസ്തികകൾ അത്യാവശ്യം ഡയറക്ടറേറ്റിൽ ഉണ്ടെങ്കിലും അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് വിഭാഗം ഇവിടെ

0: ഉണ്ടാക്കാൻ ആലോചനയുണ്ട്?
1: ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്റെ കൃഷി വകുപ്പിനെ ഞാൻ ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്, അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ അവരെ ഉപയോഗിക്കുന്നതിൽ പല രീതിയിലുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഒന്ന്, 64 ഫാംസുണ്ട്, കുറെ ഏറിയ പങ്ക് ഫാംസും വീണ് കിടക്കണം. ഈ ഫാംസിനെ PPP മോഡലുമായിട്ട് കണക്ട് ചെയ്ത് വരുമാനം കിട്ടുകയും ചെയ്യും, ഫാം ടൂറിസം ആരംഭിക്കുകയും ചെയ്യാം. സർക്കാർ മാത്രമല്ല, പ്രൈവറ്റ് മേഖലയിലുള്ള ഫാംസിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ അഗ്രി ഫാം ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനില്ല. 2, അഗ്രി സ്റ്റാർട്ടപ്സ് പുതിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ അഗ്രി സ്റ്റാർട്ടപ്സിനെയും അഗ്രി എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിനെയും ട്രിഗർ ചെയ്ത് നല്ലപോലെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോളിസി ഫ്രെയിംവർക്ക്, അതിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുണ്ട്, വിപുലമായ തലത്തിലില്ല. 3 പ്രധാനപ്പെട്ട കാര്യം, അഗ്രി ബിസിനസ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഞങ്ങൾക്കില്ല. അപ്പോ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അവന്റെ നോഹവ് അനുസരിച്ച്, അവന്റെ അറിവനുസരിച്ച്, അവന്റെ ടെക്നോളജി അനുസരിച്ച് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വേൾഡ് വൈഡ് മാർക്കറ്റ് ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഡിപ്പാർട്ട്മെന്റിന്റെ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ആലോചിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള 2 കോൺക്ലേവ്, 1 വിഷൻ മിഷൻ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുക. തിരുവനന്തപുരത്തെ സമയത്തിൽ വെച്ചുകൊണ്ട് ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്തു. ഞങ്ങൾ പ്രധാനപ്പെട്ട ചേഞ്ചിലേക്ക് പോവാണ്. അതിൽ ജീവനക്കാരുമായിട്ട് സംസാരിക്കും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഐക്കാർ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും. കൂട്ടി യോജിപ്പിച്ച് ഈ പോരായ്മ നികത്താൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുക.
0: നല്ല കാര്യം, തീർച്ചയായിട്ടും. കാർഷിക വിജ്ഞാന വ്യാപനം കാലാനുസൃതമായി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: ഞാൻ FIB മീറ്റിംഗ് വിളിച്ചു, അതിന്റെ പ്രോജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ 2 മീറ്റിംഗ് കഴിഞ്ഞു. FIB ഒരു നല്ല സിസ്റ്റമാണ്. അപ്പൊ FIB ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഓഫീസസ് ഉണ്ട്, അല്പം സ്റ്റാഫും ഉണ്ട്. അപ്പൊ അവരെ നന്നായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയാൽ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാവിധ വിജ്ഞാനവും കൊടുക്കാനും അറിയിക്കാനുമുള്ള ഒരിടമായി അത് മാറും. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനമാണ്.
0: ഞാൻ ഇത്രയും ചോദ്യം ചോദിച്ചെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂട. കാരണം അങ്ങ് കാർഷിക മേഖലയെക്കുറിച്ച് വളരെ വിപുലമായ വിഷനുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പൊ അങ്ങയുടെ സിഗ്നേച്ചർ സ്കീം, കയ്യൊപ്പ് പതിഞ്ഞൊരു പദ്ധതി എന്തായിരിക്കണം എന്നാണ് അങ്ങ് മനസ്സിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ
1: ഞാനതിൽ 2 കാര്യം ചൂണ്ടിക്കാണിക്കുക. 1, കദർ പദ്ധതിയിലൂടെ ചെറുപ്പത്തെ കാർഷിക മേഖലയുമായിട്ടുള്ള ബ്രിഡ്ജിംഗ് നടത്തി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം കൊണ്ടുപോകാമോ അതിനനുസരിച്ചതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് 1. 2, കർഷകന്റെ വരുമാനം കൂട്ടുന്നതിനു വേണ്ടി അഗ്രോ ബിസിനസ് ഡെവലപ്മെന്റും മാർക്കറ്റിംഗ് അടക്കമുള്ള എക്സ്പോർട്ടിംഗ് അടക്കം നടത്തി ഇവരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. 3 കാര്യം, വിജ്ഞാനദായകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തുക. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ അങ്ങനെ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. കൃഷി വകുപ്പ് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് AI അപ്ലൈ ചെയ്യാൻ. ഇപ്പൊ കുരുമുളക് കൃഷിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ചെയ്തപ്പോ ഗമ്മത്ത് അറൌണ്ട് 10% പെസ്റ്റിസൈഡ്സ് കുറഞ്ഞു, ആദായം കൂടി. നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചൂടാ? അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മാർഗം സ്വീകരിക്കുക. വിജ്ഞാനവും ആധുനിക സങ്കേതങ്ങളും കാർഷിക ഭൂമിയിലേക്ക് കൊണ്ടുവരലും കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം എത്തിക്കാമോ അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. പാട്ട് പാടാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. BR പ്രസാദ് രചന നിർവഹിച്ച്, അൽഫോൺസ് ജോസഫ് സംഗീതം പകർന്ന ജലോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം.

0: ഈ കർഷക ദിനത്തിൽ സംസ്ഥാനത്തെ കർഷകർക്ക് എന്ത് സന്ദേശമാണ് അങ്ങ് നൽകാൻ ഉദ്ദേശിക്കുന്നത്?
1: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിയർപ്പിന്റെ ഗന്ധവും മണ്ണിന്റെ ചൂരുമുള്ള അധ്വാനിച്ച് മുന്നോട്ടു പോകുന്ന കർഷകനെ അവന്റെ കൃഷിയിടത്തിൽ നിലനിർത്താൻ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതിനുള്ള പിൻബലം കൊടുക്കാനുമുള്ള വലിയ പരിശ്രമം കേരളത്തിലെ കൃഷി വകുപ്പ് ആരംഭിച്ച് മുന്നോട്ട് പോകാം. അലോസരപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു രീതിയിലും പ്രയാസപ്പെടേണ്ടതില്ല. കേരളം ഒരുമിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാൽവയ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ കർഷകനെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ആവിഷ്കരിക്കണം. അന്നം തരുന്ന കർഷകനായിരിക്കും ആദ്യം മുൻപന്തിയിൽ നിർത്തുക. അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും കൃത്യമായി കേരളത്തിലെ ഗവൺമെന്റും പൊതുസമൂഹവും കർഷകരും നിർവചിച്ചു മുന്നോട്ട് കൊണ്ടുപോകും.

0: വളരെ സന്തോഷം സർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ പുരോഗതിക്കായി വകുപ്പ് വിഭാവനം ചെയ്യുന്ന നിരവധി പദ്ധതികളെക്കുറിച്ചും കർഷകർക്ക് ആശ്വാസമേകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സംസാരിക്കുകയും അതോടൊപ്പം കുറെ നല്ല ഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയും ചെയ്തു. ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
1: ആകാശവാണി ശ്രോതാക്കൾക്ക് ചിങ്ങം ഒന്ന് കർഷകദിന ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ.

0: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി എത്തിയത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എഴുത്തുകാരനായ ശ്രീ സുരേഷ്
1: മുതുകുളം.
0: നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ജി സന്തോഷ് കുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശ് നായർ വരികളെഴുതി ബേണി ഗ്നേഷ്യസ് ഈണം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണിപ്പൊന്നൂഞ്ഞാലിൽ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു വൈക്കം വിജയലക്ഷ്മി. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ആവണിപ്പൊന്നൂഞ്ഞാലിൽ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ് ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Government to constitute high-level committee to review banking reforms and future course of public sector banks towards Viksit Bharat. India reaffirms people-centric, humanity-first approach to BRICS collaboration during its chairship. 7 women died in stampede at Ashok Dham Temple in Bihar. 5 people killed in fire incident in Birbhum, West Bengal. IMD issues red alert for extremely heavy rainfall in Gangetic, West Bengal and Odisha today. In men's cricket, Sri Lanka were 167 for 5 in their first innings.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം. സംവിധാനം എൻ വാസുദേവ്.
1: ശോഭയുടെ ഹൃദയത്തിലേറ്റം മുറിവുണക്കാൻ അവന്റെ പശ്ചാത്താപത്തിനും പ്രായച്ചിത്തത്തിനും ഒന്നും കഴിയില്ല മായമേ. അത്ര ക്രൂരമായിരുന്നു അത്.
2: എന്താ സാറേ അത്? സാറിനറിയാമോ?

0: അറിയാം.
1: എന്നാ പറ സാറേ.
0: വിശ്വൻ ശോഭയോട് വെല്ലുവിളിച്ചത് നടപ്പാക്കാൻ വേണ്ടി ചതിയിലൂടെ അവളെ ഒറ്റയ്ക്ക് ലബോറട്ടറിക്കകത്ത് കുടുക്കി.
1: അയ്യോ സാറേ, അപ്പോൾ അവൻ
0: പിടിയും വലിയും ബഹളവും നടക്കുന്നതിനിടയിൽ അയാളെത്തി.
1: ആരാ സാറേ?
0: അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ സീനിയർ വിദ്യാർത്ഥി.
1: എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തിയോ സാറേ?
0: ആ, വിശ്വനുമായി കയ്യാങ്കളിയും മുഷ്ടിയുദ്ധവും ഒക്കെ ഉണ്ടായി. വിശ്വൻ പരാജയപ്പെടുമെന്ന് മനസ്സിലായപ്പോ മറ്റൊരു കെണി പണിതു.
1: എന്താ സാറേ?
0: അത് അതൊരു ആനക്കെണിയായിരുന്നു. ശോഭയെയും അവളെ രക്ഷിക്കാൻ വന്ന സീനിയറേയും ലാബിലിട്ട് പൂട്ടി. എന്നിട്ട് സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ വിളിച്ചുകൂട്ടി. അവിടെ എത്തിയ വിദ്യാർത്ഥികൾ കൂകി വിളിച്ച് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു.
1: എന്നിട്ട് എന്താ സാറേ? അധ്യാപകർ അന്വേഷിച്ചില്ലേ സത്യാവസ്ഥ എന്താണെന്ന്?
0: അന്വേഷിച്ചു. സത്യം ബോധ്യപ്പെടുകയും വിശ്വനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ശോഭ പഠിത്തം തുടർന്നില്ല. അപമാനിതയായി കണ്ണീരോടെ സ്വയം പടിയിറങ്ങി.
1: എന്തൊരു കൊടുംചതിയാ അവൻ ചെയ്തത്. ശോഭയുടെ ഭാവി തകർന്നില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ശോഭ അവനോട് ഈ മുറിയിൽ വെച്ച് നിഷ്കരണം പെരുമാറിയതിൽ ഒരു തെറ്റുമില്ലെന്ന്. അല്ല, സാറിന് ഈ സംഭവം ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം?
0: അത് അന്ന് ലബോറട്ടറിക്കുള്ളിൽ ശോഭയ്ക്കൊപ്പം വിശ്വനും സംഘവും പൂട്ടിയിട്ട സീനിയർ വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു.
1: എന്റെ മോഹൻ സാറേ, എന്തൊക്കെ അത്ഭുതങ്ങളായത്! പിന്നെ മോഹൻ സാറേ, ശോഭയുമായി ഇഷ്ടത്തിലായിരുന്നിട്ടും ഇത്രയൊക്കെ അപവാദങ്ങൾ ഉണ്ടായിട്ടും മനസ്സ് തകർന്നുപോയ ശോഭയെ സാറെന്താ കൈവിട്ടു കളഞ്ഞത്?
0: മനഃപൂർവ്വമല്ല മായമേ, പഠിത്തം നിർത്തി പോകരുതെന്ന് ശോഭയോട് ഞാൻ കേണപേക്ഷിച്ചതാ. പക്ഷേ സ്വന്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അവൾ തയ്യാറായില്ല. എന്റെ MBBS സ്വപ്നം എന്റേത് മാത്രമായ സ്വപ്നമായിരുന്നില്ല. എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി ഗൾഫിലുള്ള ഒരു ഓയിൽ കമ്പനിയിൽ ചോരയും വിയർപ്പുമൊഴുക്കുന്ന എന്റെ അച്ഛന്റെ അഭിലാഷം കൂടിയായിരുന്നു. ശോഭയെ പോലെ എന്റെ MBBS പഠനം ഞാൻ ഉപേക്ഷിച്ചാൽ എന്റെ അച്ഛനമ്മമാരെയും അവരുടെ ആഗ്രഹങ്ങളെയും ദുഃഖക്കയത്തിലേക്ക് വലിച്ചെറിയേണ്ടി വരില്ലേ? അത് ദൈവദോഷമാവില്ലേ? അതുകൊണ്ട് അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ശോഭയെ പിരിയേണ്ടി വന്നു.
1: എന്തായാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ പിന്നാലെയുണ്ട് സാറേ. ചേരേണ്ടവരെ തമ്മിൽ ചേർത്ത് വെക്കാൻ ദൈവം ഓരോ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കും. വിട്ടുപോകാൻ ശ്രമിച്ചാലും ദൈവം വിടില്ല.
2: മായമേ.
1: ആ ശോഭ, ഗീത ഡോക്ടറെ കാണാൻ പോയിട്ട് നേരം എത്രയായി? മോഹൻ സാർ വന്ന് കുറെ നേരം കാത്തിരുന്നു.
2: അയ്യോ, മോഹൻ വന്നിരുന്നോ?
1: വന്നിരുന്നു. സരള മയക്കം തെളിഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴെത്തിയത്. ഞാൻ പറയുകയും ചെയ്തു, സരള ഈ സൈക്കോ ആശുപത്രി വിറപ്പിക്കാൻ തുടങ്ങുമ്പോഴാ സാർ എത്തിയതെന്ന്. എത്ര നേരമാ ശോഭയെ കാണാൻ മുഷിഞ്ഞ് കാത്തിരുന്നത്?
2: സാരല്ല, അടുത്ത തവണ വരുമ്പോ ഞാൻ നല്ലൊരു സോറി പറഞ്ഞോളാം.
1: വെറുതെ ഇരുന്നപ്പോ മോഹൻ സാറ് കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ അത്ഭുതം തോന്നുന്ന പലതും.
2: അത് പിന്നെ മായമ്മ അങ്ങനെയാണല്ലോ, ആരെ കിട്ടിയാലും വിശേഷങ്ങൾ വിസ്തരിക്കാനും ചോദിച്ചറിയാനും ഒക്കെ മിടിക്കുകയാണല്ലോ.
1: എന്നാലും എന്റെ ശോഭയെ, ഏത് നിലയിലെത്തേണ്ടവളാ നീ? എന്ത് നല്ല സുഖമായിട്ട് ജീവിക്കേണ്ടവളായിരുന്നു നല്ലൊരു ഡോക്ടറായിട്ട്.
2: മായമ്മേ.
1: എന്താ ശോഭയെ?
2: മോഹൻ സാർ എന്തെങ്കിലും പറഞ്ഞോ?
1: ചിലതൊക്കെ പറഞ്ഞു, കേട്ടപ്പോ ഞാൻ സ്തംഭിച്ചിരുന്നു പോയി.
2: എന്നാ ഇനി സ്തംഭിച്ചു പോണ്ട. അറിഞ്ഞതും കേട്ടതും ഒക്കെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. കഴിഞ്ഞതൊക്കെ ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയതാ, വീണ്ടും ചികഞ്ഞെടുക്കാൻ വയ്യ.
1: എനിക്ക് മനസ്സിലാവും ശോഭ, ആരും പിന്നീട് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് സംഭവിച്ചത്. ഇനി ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല.
2: മോഹന് കുടിക്കാൻ ചായയോ മറ്റോ കൊടുത്തോ മായമ്മ?
1: ചായ കൊടുത്തു. പിന്നെ മോഹൻ സാറ് പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു.
2: എന്താ മായമ്മേ?
1: സർലയുടെ അസുഖ വിവരങ്ങൾ മണിക്കൂർ വെച്ച് ചോദിച്ചറിയാൻ കൂടെ കൂടെ ഡോക്ടർമാരുടെ അടുത്ത് ചേർന്ന് ശല്യപ്പെടുത്തരുതെന്ന്.
2: കൺമുമ്പിൽ ഒരു അഗ്നിപർവ്വതമല്ലേ പുകഞ്ഞോണ്ടിരിക്കുന്നത്? ആള് കത്തോ ആര് തണുക്കോ എന്നറിയാനുള്ള ആധിയ മായമ്മേ.
1: മോഹൻ സാറ് തറപ്പിച്ചു പറഞ്ഞു, സരളയ്ക്ക് ഒരു ആപത്തും സംഭവിക്കില്ല, ഈശ്വരനാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, അതുകൊണ്ട് കൈപ്പിഴ വരില്ല എന്ന്.
3: ആഹാ, അപ്പോ ഇവിടുത്തെ ഡോക്ടറുടെ ചികിത്സക്ക് വലിയ പ്രാധാന്യമില്ലെന്നാണോ?
2: ഞങ്ങൾക്ക് മനസ്സിലായില്ല.
3: ഞാൻ ലക്ഷ്മി വർമ്മ, നിങ്ങളുടെ വർമ്മ ഡോക്ടറുടെ ഭാര്യയാണ്.
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: സോറി മാഡം, ചേച്ചിയുടെ അസുഖാവസ്ഥയിൽ മനനൊന്ത് ഓടി നടക്കുന്നതുകൊണ്ട് മായമ്മ ഒരു ഉപമ പറഞ്ഞതാ.
3: പറഞ്ഞത് വളരെ ശരിയല്ലേ, ഈശ്വരൻ തന്നെയാണ് സർവജ്ഞൻ.
2: ഇരിക്കണം മാഡം.
3: താങ്ക് യു മോളെ. ശോഭ അല്ലേ?
2: അതെ മാഡം.

0: ഇത് മായമ്മ, വെറും പരിചാരകയല്ല, പ്രായം കുറവാണെങ്കിലും എന്റെ അമ്മയുടെ സ്ഥാനോ.
1: നന്നായി. ഈശ്വര വിശ്വാസമുള്ള നല്ല മനുഷ്യർക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരാളെ ദൈവം കൊണ്ട് എത്തിച്ചു തരും.
0: മാഡം, ചായയോ കാപ്പിയോ?
1: ഒന്നും വേണ്ട മോളെ, നിന്റെ മുഖത്തെ ഈ തെളിച്ചം കണ്ടാലറിയാം ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ സംസ്കാരമുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്ന്. ചേച്ചിയെ കുറിച്ചുള്ള ദുഃഖം ഉള്ളിലുള്ളതൊഴിച്ചാൽ എന്തുകൊണ്ടും ഐശ്വര്യമുള്ളവളാ നീ. വിഷമിക്കണ്ട, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും, ഒപ്പം എന്ത് സഹായത്തിനും ഞങ്ങളും കൂടെ ഉണ്ടാവും.
0: മാഡത്തിന്റെ ഈ സ്നേഹവും സാന്ത്വനവും എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെയാ.
1: ഡോക്ടർ ചില അപൂർവം കേസുകളെ പറ്റി എന്നോട് സംസാരിക്കാറുണ്ട്. സരളയെ പരിശോധിച്ച ആദ്യ ദിവസം തന്നെ ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്ന് വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു. പക്ഷേ ആത്മവിശ്വാസവും പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. അപ്പോഴേ തോന്നിയതാ സരളയെയും ശോഭയെയും ഒന്ന് കാണണമെന്ന്.
0: വന്നതിലും കാണാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷവും നന്ദിയുമുണ്ട്.
2: ശോഭ, ഡോക്ടർ.
0: ആ, നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം, നമസ്കാരം. ഇടയ്ക്ക് സരള നല്ല ബഹളം വെച്ചു എന്നറിഞ്ഞു, ഇപ്പൊ എങ്ങനെ?
0: ഈ മായമ്മ ഒരുപാട് സഹിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ മയങ്ങിക്കോളും.
3: ആ, ഇനി അങ്ങോട്ട് തുടരെ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്ക് ശാന്തമാക്കാൻ പറ്റില്ല. വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രം, അല്ലാത്തപ്പോഴൊക്കെ സ്വയം ശാന്തമാകണം. അതിന് നിങ്ങളും ശ്രമിക്കണം.
0: ശരി ഡോക്ടർ.
1: ഞാനിവിടെ കാലുകുത്തിയില്ലേ, ഇനി എല്ലാം ശാന്തമാവും, ശുഭപ്രതീക്ഷയുണ്ട് എനിക്ക്. ആ ഡോക്ടറെ, എനിക്കൊരാഗ്രഹം.
3: എന്താഗ്രഹം?
1: ശോഭയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു റിലാക്സേഷന് വേണ്ടി ശോഭയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ചായ സൽക്കാരം കൊടുത്താലോ എന്ന്.
3: വൈ നോട്ട്, അതൊരു നല്ല കാര്യമല്ലേ? ആയിക്കോട്ടെ.
0: മാഡം, ഞാൻ
1: നോ എന്ന് പറയരുത്. എനിക്ക് ശോഭയെ ഇഷ്ടമായി, അതുകൊണ്ട് എന്റെ സ്നേഹാദരമാണ്, നിഷേധിക്കരുത്. ഡോക്ടറെ,
3: ഞാനിവിടെ ഉണ്ട്. എന്താ ലക്ഷ്മി?
1: ഒന്ന് ഹാളിലോട്ട് വന്നേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ.
3: അല്ല, ഇതാരാ? ശോഭയോ? സർപ്രൈസ് ആണല്ലോ.
0: നമസ്കാരം ഡോക്ടർ.
3: ആ, നമസ്കാരം. ശോഭ ഇരിക്ക്.
0: താങ്ക് യു സർ.
3: വീട്ടിലേക്ക് വരാൻ രണ്ടു മൂന്ന് തവണ ലക്ഷ്മി ശോഭയെ ക്ഷണിച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് പ്രതീക്ഷിച്ചില്ല.
1: പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞ് ഇന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ വിട്ടില്ല, കൈയോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. വരൂ ശോഭ, നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഇരിക്കാം. ആദ്യം എന്തെങ്കിലും കഴിക്കാം, എന്നിട്ടാകാം വർത്തമാനമൊക്കെ. സാവിത്രി.
0: വേണ്ട മാഡം, എനിക്കിപ്പോ ഒന്നും വേണ്ട.
1: മടിക്കണ്ട, ചേച്ചിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ വീട്ടില് വിസിറ്ററായിട്ടല്ല ശോഭ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ ഗസ്റ്റായിട്ടാ, ഞങ്ങളുടെ സ്വന്തം ഗസ്റ്റ്.
0: അല്ല, എന്റെ ചേച്ചിയുടെ ജീവൻ തിരിച്ചു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാ ഞാനിപ്പോ നിൽക്കുന്നത്.
1: ശോഭയുടെ മനസ്സ് ഇത്രയും വിശാലമാണെന്ന് ആദ്യ ദിവസം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതാ ഒറ്റ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു പോയതും.
3: ശോഭ എന്താ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ. ഇവിടെ കൂടുതൽ അംഗങ്ങളൊന്നുമില്ല. ഈ വലിയ വീടും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അംഗങ്ങൾ കുറവാ.
1: അതെ, ഞങ്ങൾക്ക് ഒരേ ഒരു മോൻ മാത്രമേ ഉള്ളൂ. സൗഭാഗ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മോന്റെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ അല്പം വിഷമത്തിലാ.
0: അതെന്താ മാഡം?
1: അവൻ ഒരുപാട് വളർന്നപ്പോഴും കുട്ടിക്കളി മാറാത്ത ശീലമായിരുന്നു. വാശി പിടിക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ മനസ്സായിരുന്നു.
0: അങ്ങനെ ഒരു മകൻ അച്ഛനമ്മമാരുടെ ഭാഗ്യമല്ലേ മാഡം? കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ.
1: പക്ഷേ ഇപ്പോ അങ്ങനെയല്ല. ചിരിയും സന്തോഷവും ഇല്ലെന്ന് മാത്രമല്ല, അവന്റെ ജീവിതം തന്നെ അസ്തമിച്ച മട്ടാണ്.
0: അതെന്താ മാഡം? അല്ല, മാഡം ഒന്നും മിണ്ടുന്നില്ല. എന്താ ഡോക്ടർ, മോന് വല്ല അസുഖമാണോ?
1: അസുഖമൊന്നുമല്ല മോളെ. അബദ്ധങ്ങൾ പറ്റിപ്പോയതിന്റെ ദുഃഖം, കുറ്റബോധം, പിന്നെ ചില കുറ്റവും കുറവുകളുമില്ല.
0: അല്പസ്വല്പം കുറ്റവും കുറവുകളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ മാഡം?
1: ശോഭെ, ഈ മാഡം എന്നുള്ള വിളിയിൽ അല്പം അകൽച്ചയുള്ളതുപോലെ അമ്മയെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം.
0: അയ്യോ, ഞാൻ മാഡത്തിനെ അമ്മയെന്ന്?
1: അമ്മയെന്ന് തന്നെ വിളിക്കണം, ഇന്ന് മാത്രമല്ല ഇനി എന്നും.
0: എന്ന് വെച്ചാ?
1: ശോഭയെ ഞങ്ങൾ ഈ വീട്ടിലൊരു അംഗമാക്കാൻ തീരുമാനിച്ചു.
0: മാഡം പറഞ്ഞു വരുന്നത്?
1: മോളെ കണ്ടത് മുതൽ എനിക്ക് തോന്നിയ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ മകനെ കൊണ്ട് ശോഭയെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
0: അയ്യോ മാഡം, എനിക്ക് വിവാഹോ? അതും ഡോക്ടറുടെ?

0: ശോഭ, ആശ്ചര്യപ്പെടണ്ട, ലക്ഷ്മി പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ശോഭയെപ്പോലെ മഹാമനസ്കതയുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിൽ കടന്നു വന്നാൽ മാത്രമേ ഞങ്ങളുടെ മകന്റെ ജീവിതത്തിന് വീണ്ടും ഒരർത്ഥമുണ്ടാവൂ. ഈ വീട്ടിലെ സന്തോഷം തിരിച്ചു കിട്ടൂ.
1: അതെ മോളെ, മോളി വീട്ടിലേക്ക് കടന്നു വരണം. വരുന്നത് മരുമകളായിട്ടാണെങ്കിലും ഞങ്ങളുടെ മകളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണം. വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അസ്തമിച്ചു പോവില്ലെന്ന മനസമാധാനത്തോടെ ഞങ്ങൾക്ക് കണ്ണടയ്ക്കണം.
2: മാഡം, സത്യം പറഞ്ഞാ ഞാൻ ഒരു നിമിഷം സ്വപ്നത്തിലാണെന്ന് തോന്നിപ്പോയി. വളരെ പ്രയാസപ്പെട്ട പരിസരബോധം വീണ്ടെടുത്തപ്പോഴാ മനസ്സിലായത്, കടലും കടലാടിയും പോലെ ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന്.
1: ഏത് ബന്ധങ്ങളുടെയും ചേർച്ച എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിൽ വിളക്കി ചേർക്കേണ്ടതാ, അല്ലാതെ വിലയും നിലയും അളന്നു തൂക്കി കൂട്ടിച്ചേർക്കുന്നതിലല്ല.
2: അത്രത്തോളമൊക്കെ അതിരുകടന്ന് ചിന്തിക്കാനുള്ള മനസാന്നിധ്യമൊന്നും എനിക്കിപ്പോ ഇല്ല മാഡം. എന്റെ മനസ്സിൽ ആധി പിടിച്ചു നേർന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ.
1: അറിയാം മോളെ, ചേച്ചിയുടെ കാര്യം. ഒരപകടവും കൂടാതെ ചേച്ചി സുഖം പ്രാപിക്കും. എന്നിട്ട് ചേച്ചിയുടെ ആശീർവാദത്തോടെ തന്നെയാവും വിവാഹവും. പക്ഷേ മോൾ ഇപ്പോ എനിക്കൊരു വാക്കു തരണം, എന്റെ ആഗ്രഹത്തിന് സമ്മതമാണെന്ന്.
0: സരളയുടെ ഭാവിയോർത്ത് ശോഭ പേടിക്കണ്ട. സരളയും എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി നമ്മളോടൊപ്പം ജീവിക്കും.
1: അതെ മോളെ, ഞങ്ങളുടെ മകൻ ആരാണെന്നറിയുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന് വഴുതി മാറിപ്പോകുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാ എനിക്ക് ഉറപ്പെന്നൊരു വാക്ക് തരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്.
0: വളച്ചുകെട്ടില്ലാതെ പറയാം, ഞങ്ങളുടെ മകനെ ശോഭ അറിയും.
2: ഞാനെങ്ങനെ
0: അറിയും മോളെ? നിങ്ങൾ തമ്മിൽ അറിയും. എല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടാവണം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത്. ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കാനും നല്ലൊരു പുതിയ ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കാനും കഴിയണം.
1: അതെ മോളെ, ഇതാ ഇതാ നോക്കൂ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ മകൻ.
2: ഇത്
3: വേനൽ മഴ. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: കിസാൻ യോജനയുടെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും? കൃഷിഭൂമി കൈവശമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് കർഷക കുടുംബം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, കഴിഞ്ഞ വർഷം ആദായ നികുതി അടച്ചവർ, പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള ചില വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കർഷക കുടുംബമാണോ എങ്കിൽ ഉടൻ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ്, CIET സ്പോൺസർ പരിപാടി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് ചിങ്ങമൊന്ന്. നാടും നഗരവും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അതെ, ഇന്ന് കർഷക ദിനം കൂടിയാണ്. കേൾക്കാം ഏതാനും മണ്ണിൻ്റെ മണമുള്ള ഗാനങ്ങൾ. ആദ്യഗാനം ഒ എൻ വി കുറുപ്പ് വാരികൾ എഴുതി, ജോൺസൺ ഈണം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം ഗുൽമോഹർ.

ഗാനോഭാരത്തിൽ ഇനി നമുക്ക് ബാലു കിരിയത്ത് വരികൾ എഴുതി ജോൺസൺ ഈണം പാർന്ന് ചിത്രയും കൂട്ടനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എൻ്റെ ശ്രീകുട്ടിക്ക്.

ചിത്രപാടിയത് ചിത്രം മയിൽ പീലിക്കാവ്, വരികളെഴുതിയത് എസ് രമേശ് നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഗാനോപഹാരത്തിൽ നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. സന്തോഷ് വർമ്മ വരികൾ എഴുതി ബിജിബാൽ ഈണമിട്ടതാണ് ഈ ഗാനം. പി ജയചന്ദ്രനും കൂട്ടരും പാടിയത്. ചിത്രം പുണ്യാളൻ അഗർബത്തീസ്.

പ്രിയ ശ്രോതാക്കളെ, പി ജയചന്ദ്രനും കൂട്ടരും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ.

0: പ്രിയ ശ്രോതാക്കളെ, വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ഹരിവാലേത്ത്.
1: കേരളത്തിൽ വള്ളംകളിക്കാലമാണ്. ഓണത്തിന് മുമ്പ് കേരളത്തിലെ, പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിലെ എല്ലാ നേട്ടായങ്ങളും നതോന്നതകളുടെ താളമുട്ടിൽ മുഖരിതമാകുന്ന ഒരു കാലഘട്ടം. ഓരോ ജലമേളകളിലും ഉയർന്നു കേൾക്കുന്നത് വായ്ത്താരികളും ഇടിയന്റെ താളവുമായിരിക്കും. അകലേക്ക് അത് കഴിയുമ്പോൾ വള്ളം മുന്നേറുമ്പോൾ ആരവങ്ങൾ ഉയർന്നു കേൾക്കാം. ഇതിനിടയിലൂടെ ഇരുകരകളെയും ത്രസിപ്പിക്കുന്ന രീതിയിൽ വായ്ത്താരികൾക്കും മേലെ നിൽക്കുന്ന ഒരു ശബ്ദഭേരിയുണ്ട് വഞ്ചിപ്പാട്ടുകളുടെ. ഈ വഞ്ചിപ്പാട്ട് രംഗം ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ശൈലിയും കുട്ടനാടിലെ വെച്ചുപാട്ടിൻ്റെ ശൈലിയും അതുപോലെ തന്നെ ദ്രുത താളങ്ങളിലുള്ള വായ്ത്താരികളും ഗീതങ്ങളുമൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അനുവാചക ഹൃദയങ്ങളിലേക്ക് കരിങ്കൽ ലിഖിതം പോലെ തൻ്റെ പേരുറപ്പിച്ച ഒരാളാണ് ഇന്ന് സായന്തനത്തിൽ അതിഥിയായിത്തീരിക്കുന്നത്, കുട്ടനാട്ടുകാരുടെ പ്രിയങ്കരനായ ബേബിച്ചായൻ, ചമ്പക്കുളം ബേബിച്ചായൻ. തലമുറകളിലൂടെ താൻ സിദ്ധിച്ചെടുത്ത ആ അറിവുകൾ, താളത്തിൻ്റെയും വായ്ത്താരികളുടെയും എല്ലാം അറിവുകളുടെ ആ അക്ഷേഖനിയെ സായന്തനത്തിലേക്ക് സ്നേഹപരിസരം സ്വാഗതം ചെയ്യും. നമസ്കാരം.
2: നമസ്കാരം.
1: ബേബിച്ചായൻ പല തലമുറകളിലൂടെ വള്ളങ്ങളുടെ അണിയത്തും അമരത്തും ഇടിതടിയിലുമെല്ലാം നിന്ന് എല്ലാ അംശങ്ങളിലും തുഴച്ചിൽക്കാരനായും പങ്കായക്കാരനായും ഒക്കെ തൻ്റെ യുവത്വങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറോ ഖ്യാതി നേടിയത് ശരിയായ ഒരു താളക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു വഞ്ചിപ്പാട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ വള്ളങ്ങളെ ശരിക്കും

0: വെടിച്ചില് പോലെ വള്ളങ്ങൾ കുതിച്ചു പായുമ്പോൾ അതിനേക്കാൾ ചടുലമായ താളത്തിലും ഭേരിയിലുമൊക്കെ ആ മുഖരിതമാകുന്ന ആഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആ ഒരു സ്വരം ഉയർത്തുന്നതിലൂടെയാണ്. നമുക്ക് ഒരു വായ്ത്താരിയിലൂടെ തന്നെ ചമ്പകുളം ബേബിച്ചേട്ടനെ, വള്ളംകളി പ്രേമികളുടെ അല്ലെങ്കിൽ കരകളുടെ പ്രിയങ്കരനായ, കുട്ടനാട്ടിലെയും ഓണാട്ടുകരയിലെയും എല്ലാം കല്ലട മുതൽ കുമരകം വരെയുള്ള മേഖലയിൽ വള്ളപ്പാട്ടുകാരനായി അറിയുമെങ്കിൽ കാസർഗോഡ് മുതൽ കളിയിക്കവിളയുള്ള പ്രദേശങ്ങളിൽ വള്ളപ്പാട്ട് ആശാനായിട്ടാണ് അറിയപ്പെടുന്നത്. ആ ആശാന്റെ വായിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു വായ്ത്താരിയിലൂടെ തന്നെയാണ് ഈ അഭിമുഖം ആരംഭിക്കുന്നത്.
1: കുട്ടനാടൻ ജനതയുടെ മാത്രമല്ല മലയാളിയുടെ ഹൃദയത്താളവും സംസ്കാരവുമാണ് വഞ്ചിപ്പാട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് കരയുടെയാണേലും ഏത് വള്ളത്തിന്റെ ആണേലും ഏത് പ്രദേശത്തിന്റെ ആണേലും വായ്ത്താരികൾക്ക് വ്യത്യാസം ആ സ്വഭാവമാണ്. അപ്പൊ ഇവിടെ അതല്ല. നമ്മള് കുട്ടനാടന്റെ ഒരു ശൈലി, ആറന്മുള ശൈലി, കുട്ടനാടൻ ശൈലി തന്നെ വേറെ ഒരു വ്യത്യസ്തമായതുകൊണ്ട് ഇത് നമ്മുടെ കുട്ടനാടൻ ശൈലിയുടെ വായ്ത്താരിയുടെ സ്ഥായി ഭാവം ആർവായാണ്. ഈ ആർവാത്താരിന്റെ ദൂരം എത്രയാണോ,
0: അത് കേൾക്കുന്ന ദൂരമാണോ ഉദ്ദേശിക്കുന്നത്?
1: അല്ല അല്ല, ഇത് സഞ്ചരിക്കുന്ന ദൂരം. അപ്പൊ ഉദാഹരണത്തിന് അപ്പോ അറുപത്താറിന്റെ ആദ്യ ഭാഗത്തിന്റെ ദൂരം ഇത്രമാണ്. ഈ ദൂരത്തിനനുസൃതമായി മാത്രമേ അതിന്റെ അനുപല്ലവി അല്ലെ തൊട്ടു പിന്നിൽ വരുന്ന ആ ശബ്ദം വരാവൂ. അത് സഞ്ചരിച്ച ദൂരം മനസ്സിലായില്ല. അതിന്റെ പുറകെ വരുന്ന പുറവ് പാട്ടുകാര് അല്ലെ പിൻപാട്ടുകാര് ഇടുന്ന താളമാണ് കറങ്ങ് തീയോ കറങ്ങ് തീയോ കറങ്ങ് തീയോ. ആർപ്പോ ഇതിന്റെ ദൂരം തന്നെ സഞ്ചരിക്കും തീയോ. അങ്ങനെ അപ്പൊ അങ്ങനെയാകുമ്പം തുഴ പൊങ്ങുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ എപ്പോഴും ഒരുപോലെ നിൽക്കും. താളക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലീഡ് താളമിടുന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ദൂരം തന്നെ ആയിരിക്കണം പോരിന് പിടിക്കുന്നവന്റെ ശബ്ദവും അല്ലെങ്കിൽ ഏറ്റ് താളം പിടിക്കുന്നവന്റെ ശബ്ദവും. ഒന്ന് താളം വീഴും, ഒന്ന് തുഴച്ചിട്ടോടെ ഇവൻ രണ്ടേ അടിക്കൽ പറഞ്ഞാൽ തുഴ
0: വീഴും.
1: ഇടയല്ല ആ രണ്ടിന് അതേ ദൂരം തന്നെ ഞാൻ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അതായിരിക്കണം അല്ലെ. ഒന്ന് രണ്ട്
0: പറഞ്ഞു.
1: അപ്പം താളബോധമുള്ളവനായിരിക്കണം പുറകിലത്തെ താളക്കാരൻ, വള്ളംകളിക്കാരൻ, ഇപ്പോഴെ ലീഡിംഗ് ക്യാപ്റ്റൻ, ക്യാപ്റ്റന്മാര് ഒക്കെ ഇത് മനസ്സിലാക്കണം. ലീഡ് പാടുന്നവന്റെ താളത്തിന്റെ ദൂരം അനുസരിച്ച് മാത്രം വേണം മറ്റദ്ദേഹത്തിന്റെ ശബ്ദം വരാൻ. വള്ളം പമ്മുന്നെങ്കിൽ ആ ലീഡ് പാടുന്ന ക്യാപ്റ്റന് മനസ്സിലാകും പമ്മുന്നെന്ന്. അത് പോരെന്ന് പറയണമെങ്കിൽ അത് ഇന്നാടാന്ന് പറയുന്നവനും അതേ ശബ്ദത്തിൽ
0: വരണം. ഇതൊക്കെ പ്രാദേശികമായിട്ട് ഉള്ള പദപ്രയോഗങ്ങളാണ് അല്ലേ?
1: ഒന്ന്
0: ഇന്നാട, അത് വേറെ പ്രദേശങ്ങളിൽ വരുമ്പോൾ മാറ്റം വരുമോ? കുമരകത്ത്
1: വരുമ്പോഴും
0: കല്ലട ഭാഗത്തൊക്കെ ആണെങ്കിലോ?
1: കല്ലട ഭാഗത്ത് യു ബി സിക്ക് പ്രത്യേക ഒരു താളം, പണിക്കരച്ചോ ഞങ്ങൾ വരുന്നത്, പണിക്കരച്ചോ ഞങ്ങൾ വരുന്നത്. അപ്പം ഈ ഓരോ പ്രദേശത്തിന്റെ ആരാധനാമൂർത്തികള് പിന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ മത്സര വേദിയിലേക്ക് വരുന്നത്. ഇതൊന്നും ഇല്ലാത്തവര് അയ്യടാ പോയടാ, അയ്യോ അയ്യോ അയ്യോ, ഇത് ഇത് താളമാണ്. അപ്പം ഈ താളങ്ങളുടെ എല്ലാം ശബ്ദത്തിന്റെ ദൂരം സഞ്ചരിക്കുന്ന ഒരൊറ്റ അളവിലാണ്. ഡാന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ താമസം വരുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് യേശുവെ മാതാവേ പറയാതെ അയ്യോ പിടിക്കുന്നത്. സ്വാമിയെ അയ്യപ്പോ പിടിക്കുന്നതും ഈ ഇതിന്റെ ദൂരത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു തോന്നലുള്ളതാണ്. പക്ഷെ ശബ്ദം തുഴപ്പിക്കും,
0: സമയബന്ധിതമാണ്.
1: സമയബന്ധിതമാണ്. ഇപ്പൊ ഇതിന്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ താളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വള്ളംകളിയില് താളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് കാര്യം? ഈ ശബ്ദത്തിന്, ഈ താളക്കാരന്റെ കണ്ടനാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദത്തിനനുസരിച്ചാണ് തുഴ ജലത്തിൽ വീഴുന്നത്. ആദ്യത്തെ തുഴ കുത്തണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണ്ടനാളത്തിൽ ശബ്ദം പുറത്തു വരണം. ഉദാഹരണത്തിന്, 5 മിനിറ്റാണ് അന്നത്തെ കാലത്തെ ദൂരം, 1200. ഇപ്പൊ 200 ആയത്, 1250 ആയിരുന്നു, അത് 200 ആയി. ആയിക്കോട്ടെ, അതിന്റെ ദൂരമൊക്കെ എങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ ദൂരം സഞ്ചരിക്കുമ്പോൾ 90 തുഴക്ക് സ്റ്റാർട്ട് ചെയ്താൽ 450 തുഴ വീഴും. ആ വീഴുമ്പോൾ ലീഡ് പാടുന്ന ഞാൻ അല്ല അങ്ങ് 225 ശബ്ദവും നിങ്ങളെ കയ്യിൽ നിന്ന് വീഴണം.
0: ഇത് കൂടെ സമമായിട്ട് പോകണം,
1: സമമായിട്ട് വീഴണം. അപ്പൊ അവർക്ക് ബാക്കി 6 പേരോ 7 പേരോ ഉള്ളവർക്ക് വേണമെങ്കിൽ മോട്ടിക്കാം.
0: ലീഡ് പാട്ടുകാരനെ
1: മോട്ടിക്കാൻ പറ്റുകയാണ്. അവന്റെ കൃത്യമായിട്ട് 225 ശബ്ദവും കിട്ടണം. ആ 225 ശബ്ദം കിട്ടിയിട്ട് തുഴച്ചിക്കാരും ഇതൊരു പറയും, അല്ലെ തുഴ അഞ്ഞു പോയെന്ന് പറയും, താളം കേൾക്കാൻ മേലെന്ന് പറയും.
0: ശരിക്കും അപ്പൊ മത്സരത്തില് ഈ പാട്ടുകാരൻ ഒരു നിർണായക ഘടകം തന്നെയല്ലേ?
1: പാട്ടുകാരനല്ല, ഇതിന്റെ എല്ലാം
0: അത് തന്നെ. ഈ താളം തുടങ്ങുന്നതിൽ നിന്ന് പിന്നെ ഒരു പൂർത്തീകരിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് മുറുകാറുണ്ടോ?
1: മുറുകൻ, പക്ഷെ ഇപ്പൊ മുറുകന്റെ ആവശ്യമില്ല. ഇപ്പൊ കട്ടി വീണച്ചാൽ 90 തുഴയാണ് വീഴുന്നത്, 102 തുഴകൾ വീഴും എന്ന് പറയുന്നു. 102 ഇപ്പൊ പഴയ തുഴയേക്കാൾ ഭയങ്കര വീതിയാണ്.
0: അപ്പൊ വെള്ളപ്പെടുത്തം കൂടുതൽ,
1: ഇപ്പോഴത്തെ അധ്വാനം ചെറുതല്ല. നമ്മള് കളിക്കുന്ന അന്ന് കയറി കളിക്കുന്നതും 2 ദിവസം ട്രയൽ എടുക്കുന്നതും കരുത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ മാറിന്റെ വ്യത്യാസമല്ല, നല്ല വ്യത്യാസമല്ല തോറ്റോണ്ടിരിക്കും.
0: ശരിക്കും ചേട്ടാ, ഈ പാടിക്കളി മാറി കഴിഞ്ഞിട്ട് വേഗക്കളിയായി മാറിയപ്പോഴും നമ്മുടെ പാട്ടിന്റെയും അല്ലെങ്കിൽ താളക്കാർക്കും ബുദ്ധിമുട്ട് വരുന്നില്ലേ?
1: ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് മാത്രമല്ല, കാണികളുടെ ആ നയന സുഖം കിട്ടും. ഇതിപ്പം സ്പീഡ് ആൻഡ് സ്പിരിറ്റ്, ഒരു പോരിന്റെ പവറിൽ മാത്രമാണ് ഇപ്പൊ
0: കളി നടക്കുന്നത്. പാടിക്കളിയുടെ ലാസ്യഭാവം,
1: പാടിക്കളിയുടെ സ്വഭാവം. വെച്ചുപാട്ടൊന്ന് ഒരു ഒരു വരി കേൾക്കാം.
0: തീർച്ചയായിട്ടും.
1: ആദിത്യരാജൻ കറുകുത്തിത്തത്താതെയ്ത ആദിത്യരാജനൂറാനയില്ലാഞ്ഞിട്ട്, അത് 3 ലൈൻ എടുക്കണം. അത് കഴിയുമ്പോ ഇതിലൊരു കള്ളത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് പറയാം. അതിപ്പോ നമ്മള് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വെള്ളം കട്ടിയുള്ള വെള്ളം, നടുഭാഗം വെള്ളം കട്ടി കുറവാണ്. ഞങ്ങള് ചിലപ്പോ ഒരു പക്ഷേ ഘോഷയാത്രയ്ക്ക് ലോഹ്യമായിട്ട് ഞങ്ങൾ ഈ വള്ളത്തെ കയറി കഴിഞ്ഞാൽ രണ്ട് ഭയങ്കര ശത്രുക്കളാണ്.
0: അപ്പുറത്തേക്കാണ്.
1: അല്ല, എനിക്ക് ശത്രുത ഇല്ലല്ലോ. ഏത് ടീം മനുസരിച്ച് തോറ്റാലും ജയിച്ചാലും കളിക്കളം വിട്ടു കഴിഞ്ഞാൽ
0: ഞങ്ങളുടെ
1: തുമ്മിച്ചായാലും ഞങ്ങളുടെ തുമ്മിച്ചായാലും ഹൃദയത്തിൽ അസുഖം. എടാ കുഞ്ഞെ, നീ ഞങ്ങളുടെ കൊച്ചനല്ല എന്ന് പറയുമ്പോൾ തുമ്മിച്ചാലും ഞങ്ങളെ
0: ചേർത്ത് പിടിക്കുമ്പോ അതെല്ലാം.
1: അപ്പൊ മത്സരവേദിയിൽ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു വന്നത് പിച്ചുപാട്ട് യഥാർത്ഥത്തിൽ പണ്ട് എന്റെ ബാല്യത്തിന് തൊട്ടു മുന്നുള്ള എന്റെ അപ്പൻ പാട്ടുകാരനായിരുന്നു പേരപ്പൻ പാട്ടുകാരൻ. പേരപ്പന്റെ ശബ്ദമാണ് എനിക്കെന്നാ പറയുന്നത്, ചമ്പക്കുളം മത്താച്ചൻ. അവര് പാടുന്നത് ശ്രീപത്മനാഭമുകുന്ദ ശ്രീപത്മനാഭർഗുതിത്തേത, അത് കൂട്ടി പാടുമ്പോ ശ്രീപത്മനാഭമുകുന്ദമുരാന്തക അയ്യത്തേ കർഗുതിത്തേത്,
0: ഇതൊരു പാടിക്കളി തന്നെയായിരിക്കും.
1: ഇത്ര ഉള്ളാലും അപ്പൊ അത്തോം പാടി ഞങ്ങൾ അവര് ഒരുമിച്ച് പാടുമ്പോ ഞങ്ങൾ അവളെ അല്പം പുറകോട്ട്
0: പോകും.
1: അപ്പൊ ഞാൻ ഒരിടിക്ക് ഊട്ടി അങ്ങിട്ട്.
0: അതെങ്ങനെയായിരുന്നു?
1: അതെ, യോസു കുഞ്ഞൊക്കെ എപ്പോഴും ചോദിക്കാം. ഇത് തന്നെ അപേക്ഷിച്ച ഞങ്ങൾ നമ്മളെ ഒത്തു കളിക്കുമ്പോൾ ഞങ്ങളുടെ തോഴ തെറ്റുന്ന എന്താണ് അഭിഞ്ഞോട് ശ്രദ്ധിച്ച തെറ്റും
0: അതിനകത്തൊരു ഏകാഗ്രത വേണം അല്ലേ?
1: ഏകാഗ്രത അവരത് പഠിച്ചിട്ടില്ല. അവര് ഞാൻ
0: ഒരിക്കലും മറ്റൊരാളിനെ അനുകരിക്കാനും പാടില്ലല്ലോ.

0: വെള്ളത്തിന്റെ
1: അതനുകരിക്കാം
0: ചെയ്യാം.
1: 692 ലൈനുണ്ട് ഈ കുചേല കൊടുത്തതിന്, അതിന്റെ മുഴുവൻ ലൈനും ഞാൻ പാടുന്ന തന്നെയായിരിക്കും സാർ പാടുന്ന. അവര്
0: താളത്തിൽ അവരെ ശ്രദ്ധിക്കത്തില്ലേ?
1: താളത്തിൽ താളത്തിലൊന്നും അതിൽ എല്ലാം അതോണ്ടത് പറഞ്ഞ ഗണം ദക്ഷര മെട്ടെണ്ണ ഒന്നാം പാദത്തിൽ മറ്റേതിൽ ഗണമാറത നിൽക്കണം രണ്ട് മെട്ടാമത് അക്ഷരയെ ഗുരു തന്നെ എഴുത്തല്ല. ഇത് ഈ സ്ട്രക്ചറിൽ കിടക്കുന്നതിന്റെ പേരാണ്, ഈ ശീലിന്റെ പേരാണ് നദോന്നത. ഈ നദോന്നതയിൽ കിടക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും അതിലേ പാടാൻ
0: പറ്റുള്ളൂ,
1: എല്ലാവർക്കും അതേ പാടാൻ
0: പറ്റും. സ്പീഡ് പിന്നെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്?
1: ഞാൻ ഈ നമ്പർ കൂട്ടിയിട്ടത്
0: സാറിന്. അവിടെയാണ്
1: കൗശലം. അതിലൂടെ മൂന്നെണ്ണത്തിലൂടെ തീരും. ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തത് അതിപ്പോ എന്റെ സുഹൃത്തുക്കളും എന്റെ ശിഷ്യന്മാരും എല്ലാരും സ്നേഹത്തോടുകൂടി അത് പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. സ്വാഭാവികമായിട്ടും നമ്മുടെ നദോന്നത വൃത്തത്തിൽ തന്നെ പാടുന്ന മറ്റു പാട്ടുകളുണ്ടല്ലോ,
0: നമ്മുടെ പാരമ്പര്യ രീതി അനുസരിച്ച്. അതായത് തുറവശ്ശേരിയിലെ വീട്ടിൽ പറഞ്ഞ പോലെ അമിച്ചകരിയിലെ തുറവശ്ശേരി വീട്ടിലെ തോമസ് മാർത്താമ്മ അപ്പനും അമ്മയുടെ മകൻ പഠിച്ചു വന്ന ആ ഒരു രീതി, ആ ഒരു പാരമ്പര്യ രീതി ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കൊന്ന് വരുമ്പോൾ അതിൽ ആദ്യ ഗുരുവിനെ നമുക്കൊന്ന് ഓർക്കണം. ശരിക്കും ബേബിച്ചാന്റെ ആദ്യകാല ഗുരു എന്ന് വെച്ചാൽ മുത്ത് വല്യപ്പൻ, വല്യപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ. അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിലൊന്ന് ഓർക്കേണ്ടത്
1: ഓർക്കുന്നുണ്ട്. ഞാൻ സ്മരിച്ചുകൊണ്ട് വള്ളത്തേലാണെങ്കിലും എന്തിനാണെങ്കിലും പോകത്തുള്ളൂ. അദ്ദേഹം എന്റെ ഗുരുനാഥൻ മാത്രമല്ല എന്റെ വല്യപ്പായ അമ്മയുടെ അപ്പനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന
0: ഉണ്ടായിരുന്നു.
1: അദ്ദേഹത്തിന്റെ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ എന്ന് എല്ലാരെയും കൊണ്ടും അത് ആ ഒരു നീളം പാടിച്ചതിന് ശേഷം ഇരിക്കാൻ പറയും. ഇരുന്നിട്ടാണ് ഹരിശ്രീ എഴുതിയത്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹമാണ് എന്നെ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചതും വള്ളംകളിയുടെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹം പറയും, അക്ഷരസ്ഫുടില്ലാത്തവൻ വള്ളത്തേക്കാളും നമ്മുടെ മാന്തി വലിക്കത്തുള്ളൂ. പാട്ട് പഠിച്ചവൻ പാടിയാൽ രണ്ട് കരയെ കേൾക്കണം നീ പാടിയാൽ എന്ന് പറഞ്ഞാൽ മിക്സൽ
0: പഠിപ്പിക്കും.
1: ഇതിനകത്തൊരു വലിയ ടെക്നിക്കുണ്ട്. എല്ലാരും പാടും ദേവകിയുടെ എത്ര ഒച്ച പാടിയില്ല അവരങ്ങനെ. പക്ഷെ ഗുരു തലാക്ഷരം ആദ്യത്തെ അക്ഷരം എടുത്തു നിൽക്കണം, ഇതിൽ നിന്ന് തെറിച്ചു മാറി നിൽക്കണം. ദേവകിയുടെ വയറ്റിൽ നിന്നും ദേവകി ആ ദേവകിയുടെയും അവസാനത്തെ എൻഡിങ് പിന്നെ പഞ്ച് കിട്ടുന്ന ആ ശബ്ദം ഇന്നും എടുത്തു നിൽക്കണം. അത് പാട്ടുകാർ പാടാത്തതാണ് അവർക്കുള്ള കുഴപ്പം. അത് ഞാൻ പഠിപ്പിക്കുന്നിടത്ത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
0: ബേബിച്ചാനോട് ഞാനത് ഓർക്കുന്നത്, ബേബിച്ചാൻ ഇപ്പം യാത്രകൾ കുറച്ചിരിക്കുകയെന്ന് പറയുന്നു, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ബേബിച്ചാൻ ഒരു 3 പതിറ്റാണ്ടായിട്ട് കേരളത്തിന്റെ വടക്കേ അറ്റം വരെ കാസർഗോഡ് കളി തുടങ്ങിയതിന് വഞ്ചി കളി വന്നപ്പോഴും അവിടെ ഇത്രയും നമ്മുടെ തെക്കൻ ചിട്ടയിലെ പാട്ടുകൾ അധികം പ്രചാരമായിരുന്നില്ല. പക്ഷെ സ്കൂൾ കലോത്സവങ്ങളിൽ ഈ വഞ്ചിപ്പാട്ടൊരു മത്സരമായി വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും വേവിച്ചായൻ കാസർഗോഡ് മുതൽ കളിക്കുള്ള വരെയുള്ള സ്ഥലത്തുകളിൽ പോകുന്നതെന്ന് ഞാൻ പറയുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഈ അക്ഷരസ്ഫുടതയിൽ നിങ്ങളൊക്കെ വളരെ കർശനമായി ശ്രദ്ധിക്കുന്ന ആളുകളായിരുന്നു. ആ ഭാഗത്തുള്ള ഭാഷയുടെ ഉച്ചാരണമൊക്കെ ചില വ്യത്യാസമുണ്ട്. കാസർഗോഡും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ വ്യത്യാസമുണ്ട്. രാന്നുള്ള വാചകങ്ങൾ ഇല്ല, യായാണ് അവർ കൂടുതലൊക്കെ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തിരുവനന്തപുരത്തോട്ട് വരുമ്പോഴും ആ ഒരു ശൈലി വേണം. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു ഇത് പരിഹരിക്കുന്നത്?
1: അതിന് പരിഹരിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടികളെ എനിക്ക് കിട്ടും. പക്ഷെ എനിക്ക് സാറിന്റെ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്നാന്ന് പറഞ്ഞാൽ 2012 ഇത് സ്കൂൾ കലോത്സവത്തിൽ സി കെ സദാശിവന്റെ നിരന്തരമായ
0: പരിശ്രമത്തിന്റെ
1: പക്ഷെ അതിലെല്ലാം വലിയൊരു അപ്പുറത്തൊരു വലിയ അതിശയം നടന്നിട്ടുണ്ട്. അതിശയം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്നെ ഇപ്പം കുഞ്ഞസ്മാരകത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു സാറുണ്ട്, അദ്ദേഹം എന്നെ വടകര വില്യാപ്പള്ളി ഒരു മുസ്ലിം സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവരെന്നെ ക്ഷണിച്ചിട്ട് ഞാൻ അവിടെ ചേർന്നു
0: പഠിപ്പിക്കാനായിട്ട്
1: പഠിപ്പിക്കാൻ 2010. അപ്പം അവരെന്തുമാത്രം ഇതിനെപ്പറ്റി
0: പഠിച്ചിരിക്കും, താല്പര്യം
1: ഡീപ്പായിട്ട് എന്നെ പറ്റി മനസ്സിലാക്കിയോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ആരുമല്ലാതിരുന്ന ഒരു കാലഘട്ടം അവിടെ ചെന്ന് പഠിപ്പിക്കാൻ ചെന്ന്. ഇവരാരും ചിന്തിക്കുന്നതിന് മുൻപ് കോഴിക്കോട് ആ സ്കൂളുകാർ ചിന്തിക്കുകയും 2010 എന്നെ കൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ്.
0: അത് ഇവരെങ്ങനെ ഭാഷാപരമായിട്ട് ചിട്ടപ്പെടുത്തിയെടുക്കും?
1: അവരെ കോഴിക്കോട് അവിടെ വിളിക്കുന്ന പാർട്ടി നീ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചാൽ നമുക്ക് നീപ്പടാ നീ ഇപ്പൊ എവിടെയാന്നാ ചോദിക്കുന്നത്. പക്ഷെ ആ ടീമിനെ ഞാൻ നിർത്തി എന്റെ പറ എന്റെ ഞാൻ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചു
0: വഴി എന്ന് പറഞ്ഞാൽ വഴി അവര്
1: പറയുന്ന ഴ പറയിപ്പിക്കും അവരെ ഴ ഴ ഴ ഴ പറ.

0: നീ ഡാ പറയണം, നീ എഴി പറയണം. അങ്ങനെ പത്ത് പേരെ കൊണ്ട് ഡാ എഴി ഡാ എഴി. എന്റെ പിന്നെ ഇതിന് കിടപ്പുണ്ട്, ഞാൻ ഫിസിക്കൽ എക്സർസൈസ് കൊടുക്കും.
1: ഈ പാട്ടിന് അങ്ങനെ കൂടെ ഒരു ആവശ്യമുണ്ടല്ലേ, ശ്വാസം നിൽക്കാനും
0: പിന്നെ പാടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വയ്ക്കും, എല്ലാ കുട്ടികളും അങ്ങനെ വയ്ക്കണം. അപ്പൊ ഈ ശബ്ദം ഏകീകരിച്ചാണോ വരുന്നത്, ശബ്ദ തുല്യത വരുത്തിക്കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ തന്നെ അവരുടെ ശരീരഭാഷ ഒരുപോലെ ആക്കിക്കൊണ്ടാണ് എക്സസൈസ് പി ടി എടുപ്പിക്കുള്ളൂ.
1: അതും വേണം,
0: പി ടി എടുക്കും. പി ടി എടുക്കുമ്പോൾ കൈ, അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനൊരു വശം എന്ന് പറഞ്ഞാൽ തുഴയുള്ളൂ. തുഴഞ്ഞ് കൈ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുഴയും, ഒരാൾ ഇങ്ങനെ തുഴയും ചെയ്യും. അതിന് അവരെ കൊണ്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ഞാൻ കാണിച്ചത്.
1: ഈ വഞ്ചിപ്പാട്ടിന് അങ്ങനെ ഒരു ശീലം
0: അങ്ങനെ ശരി, ഞാൻ മാത്രം പഠിപ്പിക്കുന്ന
1: ഒരു വഞ്ചിപ്പാട്ട്
0: നല്ലപോലെ പഠിക്കണമെങ്കിൽ ഒരു 15 ക്ലാസ് എടുത്താൽ നല്ലൊരു പഠിക്കും,
1: എടുക്കേണ്ടി വരും,
0: എടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് 30 ദിവസത്തെ ക്ലാസ് ആയി എടുക്കുന്നത്. അതെങ്ങനെ, ഇന്ന് ക്ലാസ് എടുത്ത അടുത്ത് സ്കൂളിലോ ജില്ലയിലോ പോകും. അങ്ങനെ പോകുമ്പോ എന്നെ കേൾപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾപ്പിക്കും. അപ്പം ഏതെങ്കിലും കുട്ടികളുടെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടോ, ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് താളത്തിന് പുറകോട്ടാണോ എന്ന് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടുത്തെ ക്ലാസ്,
1: ഇവരെ വീട്ടിൽ പോയിരുന്ന് പാടി പഠിക്കുവോ കുട്ടികൾ?
0: അവർക്ക് എഴുതി കൊടുക്കും,
1: എഴുതി കൊടുക്കും.
0: അതവര് പിന്നെ ക്ലാസ് മുറിയിൽ ചെയ്യുന്ന പോലെ സാധകം ചെയ്യും. പിന്നെ ഇവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ആലാപിക്കും, അപ്പൊ എന്റെ കൈ ഇങ്ങനെ ഞാൻ പൊക്കും. അപ്പം അവരാ രീതി അവരുടെ ശബ്ദം വരും. പെൺകുട്ടികളാണെ കുറച്ചുകൂടെ
1: മനസ്സിലാകും,
0: അങ്ങനെ ചെയ്യിക്കും. അതിന്റെ എല്ലാ ടെക്നിക്കലും കൂടെ പഠിപ്പിച്ചാണ്.
1: രവിചന്ദ്രൻ ഇപ്പോഴും യാത്ര ചെയ്ത് പോകുന്നുണ്ടോ കുട്ടികളെ? പുതിയ തലമുറയെ പഠിപ്പിക്കാൻ,
0: പുതിയ തലമുറ പഠിപ്പിക്കാനായിട്ട് ഞാൻ യാത്രയിൽ എനിക്ക് എളുപ്പം തിരിച്ചു വരാൻ പറ്റുന്ന ദൂരം മാത്രം.
1: ഏതായാലും ഈ മേഖലയിലെ പുതിയ തലമുറയെ പറ്റി എന്താണ് പ്രതീക്ഷ? ഇപ്പൊ എല്ലാം ഈ സാങ്കേതിക വിദ്യയുടെ ഇതില് യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി പാട്ട് പാടുന്ന കാലഘട്ടമാണ്.
0: അത് കുഴപ്പമില്ല,
1: പക്ഷെ അവിടെ ഇത് ശരിക്കും നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉച്ചാരണ സ്ഫുടതയോടുകൂടി
0: പാടും,
1: എല്ലാം വേണ്ടതല്ലേ?
0: അതെ, പാടും. ഞാൻ തുഴയെടുത്ത് കൊടുക്കും, തുഴയുകൊണ്ട് പാടിക്കുന്നുണ്ട്, തുഴ വീശി അതുപോലെ തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫിക്ക് എന്റെ കുട്ടികൾ സെന്റ് തെരേസ കോളേജിലെ വിദ്യാർത്ഥികൾ ആണ് വന്നൊന്നാം സ്ഥാനം.
1: ഈ വഞ്ചിപ്പാട്ടിന്റെ മേഖല ശരിക്കും അതിനകത്തെ ഒരു സുൽത്താനാണ് ഇപ്പോഴും. അതിനോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ വായത്താരികളും നാടൻ പാട്ടുകളിൽ ദേവിചായൻ വളരെയേറെ ഒരു സ്ഥാനം കൈവരിച്ചിട്ടുള്ള ഒരാളാണ്. ആ കുറച്ച് നാടൻ പാട്ടുകൾ മിക്കവാറും ഈ വള്ളപ്പാട്ടുകളുടെ
0: കൂട്ടത്തിൽ നാടൻ പാട്ടിന് പ്രാധാന്യമുണ്ട്. പക്ഷെ നാടൻ പാട്ട് അതിൻ്റെതായിട്ടൊരു ശൈലി വള്ളത്തേലെടുക്കാം. പക്ഷെ വള്ളത്തേലെ
1: മത്സരത്തിനല്ല, ഈ പാടി വരുമ്പോഴും
0: കുത്തുവലി പാട്ടുണ്ട്.
1: കുത്തുവലി പാട്ട്
0: നിലനിൽക്കുന്ന റാണി
1: ഒന്ന് രണ്ട് പാട്ടുകൾ.
0: ചിത്രചലനം ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല, എന്റെ ഈ ശൈലി അങ്ങോട്ട് പാടിക്കൊടുക്കുമ്പോൾ ഇതിന് ശബ്ദം വേറെ വരുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്നാലും ഞാൻ അതിന്റെ ആക്ഷൻ കാണിക്കും. താളം ഇങ്ങനെ കിടക്കും. ചിത്രചലനം ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല, ഈ താളത്തിന് അവരുടെ കുത്തി വലിച്ചുകൊണ്ടിരിക്കും ഞാൻ. കുട്ടനാടൻ ജനതയുടെ അല്ലെങ്കിൽ ഈ സംസ്കാരം പേരുന്ന ഒരു സമൂഹം ഇന്നലെയും ഉണ്ടായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്തവർ ഒരുപാടും ചുമ്മാ ചുമ്മാ ചുമ്മാതെ തത്താതിത്തെ എന്തെങ്കിലും ഒരു അക്ഷരം അർത്ഥ സമ്പുഷ്ടമാണ്,
1: പക്ഷെ അവർക്ക് മനസ്സിലാണ്, അവരുടെ
0: മനസ്സിലാണ്. ഇപ്പം സി കെ പറയാൻ ബേബിച്ചന്റെ ഒരു താത്താം താത്ത എനിക്ക് ഇഷ്ടമാണെന്ന് സി കെ പല പ്രാവശ്യം പറയാനുള്ള ആ ശബ്ദത്തിനൊരു ചരിത്രമുണ്ട്. ഇപ്പം കുട്ടനാടൻ ജലാശയങ്ങള് വളച്ചുകെട്ടിയാണ് അവരുടെ പാടശേഖരങ്ങൾ. അവിടെ ആദ്യം പുറമുട കുത്തി എല്ലാം റെഡിയായി കഴിയും, പിന്നെ നമ്മുടെ ഇത് വയ്ക്കും, തൂമ്പ് വയ്ക്കും, മോട്ടോർ ബെഡ് വയ്ക്കും. മോട്ടോർ ബെഡ് വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ആൾക്കാർ ഇങ്ങനെ വീഴാതിരിക്കാൻ പരസ്പരം പിടിച്ചുകൊണ്ടാണ്
1: ഇരിക്കുന്നത്. അവിടെ
0: ഒരു താളമുണ്ട്, ആ താളത്തിന് ഇങ്ങനെ എന്ന് പറയുന്ന ശബ്ദത്തിനാണ് ഈ പാദത്തിന്റെ സ്പർശനം
1: താക്കുന്നത്
0: അവിടെ വരുന്നത്. അപ്പം അങ്ങയുടെയും ഇദ്ദേഹത്തിന്റെയും ഏകീകരിച്ചുള്ള ഈ പാദ സ്പർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദം
1: താളം
0: കൊടുക്കുന്നത്. അപ്പം ഒരു കാരണവശാലും നിങ്ങളുടെ കാല് ചെന്ന് മുട്ടി മറ്റേ പുള്ളിയുടെ കാല് മുട്ടാതെ പിന്നെ മുട്ടി അങ്ങനെ വരത്തില്ല. ഇങ്ങനെ ചവിട്ടി, ഇത് ചവിട്ട് റെഡിയായി കഴിഞ്ഞാൽ ഇനി ഒരു സയൻസ് ആവാൻ, ഇത് ചവിട്ട് റെഡിയായി കഴിയുമ്പോൾ കവീനധാരികളാണ് എല്ലാരും അന്നത്തെ കാലം. അതുകൊണ്ട് വെള്ളം ഒരുപാട് ഇതിനകത്ത് നിക്കത്തി, തോർത്താണ് വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ ശേഷം അദ്ദേഹം അതിന് എന്റെ വാലയിൽ നിന്നൊരു ശകലം വെള്ളം അങ്ങോട്ട് ഇട്ടിരിക്കും.

0: ഇറ്റിച്ചുകഴിഞ്ഞ ഡാ അപ്പുറത്തുനിന്ന് കാല് വെച്ചേര്. അപ്പം ഇത് ഇങ്ങോട്ടാണ് എന്റെ തുള്ളി തുടിച്ചു നിൽക്കുന്നെങ്കിൽ
1: ആ ചരിവ് ശരിയാകും,
0: ആ ചരിവ് ശരിയാകാൻ
1: തനി ഗ്രാമീണമായ കണക്കുകൂട്ടലുകളാണ്.
0: അതാണ് ആശാനും പറഞ്ഞിട്ടുണ്ട് കവീനം, പിന്നെ കൂടത്തരമില്ല താരുണ്യത്തിൽ ചിലർ കീറ കരിന്തുകിൽ ചിന്തൽ ചാർത്തി നാണം മറയ്ക്കും ചിലർ നിജായസ് ഒരു കോണകം കൊണ്ട് കഴിച്ചുകൂട്ടും. ഒരു പുരുഷായസ് മുഴുവൻ ഒരു കോണകം കൊണ്ട് കഴിച്ചു കൂട്ടുന്ന ആ മനുഷ്യന്റെ ബുദ്ധിയാണ് ഞാൻ ഈ പറഞ്ഞത്.
1: ബേബിചാറിനൊപ്പം പിന്നെ കുട്ടനാട്ടില് ഇതുപോലെയുള്ള പാട്ടുകൾ ബേബിചാറിന്റെ കുറെ അനുവാചകർക്ക് വളരെ ഹൃദയഹാരിയായ കുറെ നാടൻ ഉള്ള പാട്ടുകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് പാട്ടുകളിലൂടെ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി വന്ന്
0: പാടാം. ഒരു പാട്ട് പെഞ്ചപ്പാടത്തെ പൊങ്കില് ഞാൻ പിന്നെ പട്ടാള ചുണ്ടന് വേണ്ടിയിട്ട് പാടിയ
1: പാട്ടാണ്.
0: പെഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ, ഇതിന്റെ വായത്താല് ഇത് തന്നെ പാടണം പെഞ്ചപ്പാടത്തെ പൊങ്കില്. അപ്പൊ അതിനകത്ത് ഇച്ചിരി സ്പീഡിലും ഇച്ചിരി കരുതും കോറസ് പാടുമ്പോഴേ അതിന്റെ സുഖം. പുഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ, ആ കന്നിക്കൊയ്ത്തിനു കല്യാണമുണ്ടെന്നു ഞാൻ അറിഞ്ഞതു നേരാണോ, ആ പുഞ്ചപ്പാടത്തെ പൊങ്കുയിലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ. ആ പാട്ട് പാടും.
1: ഈ പാട്ടുണ്ട്. അല്ല ഓണമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പാട്ട് ചേട്ടൻ പാടിയിട്ടില്ല.
0: ഓണമായിട്ട് പറഞ്ഞാൽ
1: ഓണക്കാലത്തെ പാട്ട്,
0: ഓണക്കാലത്തെ പാട്ടില്ല. തുള്ളിച്ചേറിയ പെണ്ണ് നിന്റെ ആങ്ങിളമാര് വിടെ പോയി, ആ ആങ്ങിളമാരാമലയിൽ നല്ല ചൂരല് വെട്ടി വലിക്കാൻ പോയി. ചൂരല് എന്തിനടി പെണ്ണ് തുള്ളിച്ചേറിയ പെണ്ണ്, ചൂരല് വേണമല്ലോ നല്ല പുത്തൂർ കട്ടിൽ വരിഞ്ഞിറക്കാൻ, ആ പുത്തൂർ കട്ടിൽ എന്തിനടി പെണ്ണ് തുള്ളിച്ചേറിയ പെണ്ണ്, പുത്തൂർ കട്ടിൽ വേണമല്ലോ നല്ല നായന്മാർക്ക് ചമഞ്ഞിരിക്കാൻ, ആ നായന്മാരെന്തിനടി പെണ്ണ് തുള്ളിച്ചേറിയ പെണ്ണ്, നായന്മാർ വേണമല്ലോ നല്ല പടക്കളത്തിൽ അമ്പയ്യാൻ, ആ തുള്ളിച്ചേറിയ പെണ്ണിന്റെ ആങ്ങിളമാരവിടെ പോയി.
1: ഗ്രാമ്യമായ ശരിക്കും മത സൗഹാർദ്ദത്തിന്റെ പാട്ടുകൾ കൂടിയാണ്. കാരണം ഇത് കേൾക്കുമ്പോഴേ ഇത് പാടുന്നതും എല്ലാ സമുദായക്കാരും കൂടെ ചേർന്നാണ്. അന്നത്തെ കാലത്തെ ഉത്സവങ്ങൾ വഞ്ചികളിലെ ഈ പാരിഷ്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെ കൂടെയാണ് നമ്മൾ ഇതിലൂടെ ഓർക്കുന്നത്. ഇനിയിപ്പോ ഇതൊരു ഓണക്കാലമായപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ബേബിച്ചാൻ സ്ഥിരമായി ചില വേദികളിൽ, അതായത് ഒരു വഞ്ചിപ്പാട്ട് കച്ചേരി എന്നൊക്കെ പറഞ്ഞ പോലെ ചില പ്രോഗ്രാമുകൾ.
0: ഇതിനകത്ത് പിന്നെ ഒരു വലിയൊരു തമാശയുള്ള ഒരു കാര്യമുണ്ട്. പുന്നശ്ശേരി കേശവപിള്ള എന്ന് പറയുന്ന ഒരു നാട്ടുപ്രമാണിയാണ്, നല്ല കർഷകനാണ്. ഞങ്ങളുടെ വള്ളംകളിക്കും എന്നോട് ഒരു പാട്ട് പാടാൻ പറയും, ഞാൻ പാട്ട് പാടും. അത്തിനും തമ്പാടിയല്ലോ തിന്നിനും തമ്പാടിയല്ലോ നമ്മളൊന്നാണ് പഴ നമ്മളൊന്നാണ്, ആ തണ്ടു പണ്ടു നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടു വലിച്ച് മണി മഞ്ചൽ ചുമന്നേ. ഇതങ്ങോട്ട് നല്ലൊരു പാടും. പുള്ളിക്ക് വലിയ
1: അതിനകത്തൊരു സന്ദേശമുണ്ട്, നമ്മളൊന്നാണ്
0: നമ്മളൊന്നാണ് എന്നൊരു സന്ദേശം.
1: വലിയ
0: അതല്ല, ഇതിനെ ആവേശം വിളിക്കുന്ന ഒരു വരികളാണ്.
1: ഈ ഒരു കാലഘട്ടത്തിൽ ഇത് പാടി, ഇത് നമുക്ക് ഓണക്കാലത്ത് നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ഈ ഒരു നല്ല ഓണക്കാലം എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ സമൃദ്ധിയുടെയും ഏകതയുടെയും പാരസ്പര്യത്തിന്റെ ഒരു നമ്മളൊന്നാണ് എന്നുള്ള ബേബിച്ചാന്റെ ആ ഗാനം ഈ ഓണത്തിന് ഞങ്ങൾ മാന്യ ശ്രോതാക്കൾക്ക് സമ്മാനമായി നൽകുകയാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: നമസ്കാരം.
2: വഞ്ചിപ്പാട്ട് കലാകാരനായ ചമ്പക്കുളം ബേബിയുമായി ഹരിവാലയത്ത് നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്. സായന്തനം.

5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങളില്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന ബുധനാഴ്ച, അതായത് 19-ാം തീയതി രാവിലെ 11:05 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563211, ഒരു നമ്പർ കൂടി 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന ബുധനാഴ്ച, അതായത് 19-ാം തീയതി രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഭരദ്വാജ് സംഗീതം പകർന്ന് ചിത്രയും മനുവും പാടിയതാണ്.

ദേവരാഗമെന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഒരു ഗാനം കൂടി, റോയിപുരമഠം വരികളെഴുതി കൈതപ്പുറം വിശ്വനാഥൻ ഈണം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം തെരുക്കൂത്ത്.

പ്രിയ ശ്രോതാക്കളെ, ചിത്രപാണി ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവിൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് മഴവിലിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായാഹ്ന പരിപാടികളുമായി കൂടെ ചേരും ചിത്ര ജെ പി.

ആകാശവാണി. ചിങ്ങമൊന്ന്, മലയാളത്തിന്റെ പുതുവർഷമായ ഇന്നത്തെ സായം സന്ധ്യയിൽ കവിതയുടെ മാധുര്യത്തെ വരവേൽക്കുകയാണ് കാവ്യകേളി. അവതരിപ്പിക്കുന്നത് കൃഷ്ണഗാഥ കാവ്യകേളി സമിതി, കുളത്തൂപ്പുഴ, കൊല്ലം. പങ്കെടുക്കുന്നവർ ജലജ രാധാകൃഷ്ണൻ, സുമ എസ്, അഞ്ജിമ തുളസീധരൻ, നിത്യ വി ബി.

ടാങ്ങളും മുത്തനും മുത്തിയും അലുമിനിയ കലങ്ങളും താങ്ങി വന്നലയുകയായി ആർത്തിതൻ

ഞാലതും കുറ്റം, കൊടുക്കാൻ ഞാലതും കുറ്റം, അടുത്തെന്നാലതും കുറ്റം, അടുക്കാൻ ഞാലതും കുറ്റം, കുളിച്ചെങ്കിലതും കുറ്റം, കുളിക്കാൻ ഞാലതും കുറ്റം, പറഞ്ഞെങ്കിലതും കുറ്റം, പറയാൻ ഞാലതും കുറ്റം, എരിച്ചെങ്കിലതും കുറ്റം, എരിക്കാൻ ഞാലതും കുറ്റം.

കാവ്യകേളി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് കൃഷ്ണഗാഥ കാവ്യകേളി സമിതി, കുളത്തൂപ്പുഴ, കൊല്ലം. പങ്കെടുത്തവർ ജലജ രാധാകൃഷ്ണൻ, സുമ എസ്, അഞ്ജിമ തുളസീധരൻ, നിത്യ വി ബി.

കിസാൻ പദ്ധതിയിൽ എങ്ങനെ ചേരാം? വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ CSC വഴി അപേക്ഷിക്കാം. അല്ലെങ്കിൽ PM കിസാൻ വെബ്സൈറ്റിലെ ഫാർമേഴ്സ് കോർണർ ഉപയോഗിച്ച് സ്വയം രജിസ്റ്റർ ചെയ്യാം. ഭൂമിയുടെ രേഖകൾ, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന രേഖകൾ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ല് എന്ന ചിത്രത്തിനു വേണ്ടി കെ.എസ്. ചിത്ര ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഹരിഹരൻ, KS ചിത്ര എന്നിവർ ആലപിച്ചത് ചിത്രം അഴകിയ രാവണൻ.

അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡത്തിലുള്ള സീതാദർശനമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ഓം ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു.

ജനക നരപതി ദുഃഖിതൃവരനു ലക്ഷാങ്കവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തതന്

കുസുമശയസുരഭിയോടു പവനനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവ

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കതിരിന്റെ കാവലാളുകൾ പ്രത്യേക പരിപാടി രചന കിരൺ എ എസ്. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ജുവാൻ റുൾഫോ എഴുതിയ നോവൽ പെട്രോ പരാമോ. 8:00 ഹലോ ഡോക്ടർ. അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. സാഹിത്യ സംഗീതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ നിഖിലേഷ് നടുവണ്ണൂർ സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. വിവിധ സംഗീതജ്ഞർ അവതരിപ്പിച്ച മലയാള കൃതികൾ. 10:30 തൃപ്പുണിത്തുറ അത്തച്ചമയം റേഡിയോ റിപ്പോർട്ട്. ഇതേ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുഹൈബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ കുറ്റിപ്പുറം എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. 6:15 ഉദയഗീതം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധിസ്മൃതി, ചുമടുതാങ്ങി, നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 113-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. മുത്തുകൃഷ്ണൻ എം പാടുന്ന കൃതികൾ. വിഷ്ണുആർ വർമ്മ വയലിൻ. എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം. 11:00 ഹരിതവാണി. കിളിക്കൊഞ്ചൽ 13-ാം ഭാഗം. തേൻ കിളികൾ രചന സി റഹീം. 11:15 റേഡിയോ റിപ്പോർട്ട്. ആകാശവാണി ഇന്ന് സംഘടിപ്പിച്ച ശ്രാവണ സംഗീത പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട്. 11:30 കൂട്ടുകാരി ദേശീയ പഞ്ചഗുസ്തി താരം ബുഷ്ര ബീവിയുമായുള്ള അഭിമുഖം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി നേർവഴി അധ്യാപകനായ ജെയ്സൺ തോമസുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജി ഒ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നുഞ്ഞാൽ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം വേനൽമഴ 12-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CAT സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. സിനിമ മേം AI കാ ബഡ്താ പ്രഭാവ്. അവസർ യാ ഖത്തര. ധന്യാമോൾജി സംസാരിക്കുന്നു. 5:15 തുടിതാളം. തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം 1-ാം ഭാഗം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ചിത്ര ബി നായരുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി. ഭൈരവി പാടിയ ലളിതഗാനം. ശ്വേത ആനന്ദകൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം. അനാമിക കാർത്തികേയൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം. തുടർന്ന് ഹരികൃഷ്ണൻ BH അവതരിപ്പിക്കുന്ന അഷ്ടപതി. 8:00 സർഗകേരളം. വിനു വി എബ്രഹാം എഴുതി അവതരിപ്പിക്കുന്ന കഥ. തുടർന്ന് CS രാജേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. കൊല്ലം കാർത്തിക് അവതരിപ്പിച്ചത് കഥ ഒരു പെണ്ണിന്റെ കഥ. 10:00 കഥകളിപ്പദങ്ങൾ. കലാമണ്ഡലം ഹൈദരാലിയും സംഘവും അവതരിപ്പിച്ചത് കഥ നളചരിതം 3-ാം ദിവസം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ FM ഗോൾഡ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C. കുറഞ്ഞ താപനില 23.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C. കുറഞ്ഞ താപനില 23.6°C. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
3: ഇന്ത്യയിൽ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കേരളത്തിന്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴ ചേർന്നതാണ് കയർ വ്യവസായം. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനമുള്ളതും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്തമായ നാരുകൾ വാസ്തവത്തിൽ ഈ ചകിരിയാണ്. പ്രകൃതിയുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളാണ്. തേങ്ങയുടെ തവിടിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത നാരാണ് കയർ. തേങ്ങാ ഫൈബർ എന്നും അറിയപ്പെടുന്നു. പായകൾ, കയറുകൾ, പരമധാന്യകൾ, അപ്ഹോൾസ്റ്ററി എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ്. കയർ വ്യവസായത്തിന്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയായ കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമേ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും പരമാവധി 10 ലക്ഷം രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. ഇന്ത്യയിലെ കയർ വ്യവസായത്തിൻ്റെ വികസനത്തിന് ഉത്തരവാദിത്തമുള്ള സർക്കാർ സ്ഥാപനമായ കയർ ബോർഡാണ് കയർ ഉദ്യമി യോജന നടപ്പാക്കുന്നത്. രാജ്യത്ത് കയർ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിക്ക് യോഗ്യത നേടുന്നതിന് സംരംഭകർ ചില മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. കയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് പ്രായോഗികമായ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ അവർക്ക് ഉണ്ടായിരിക്കണം. പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സാങ്കേതികവും സാമ്പത്തികവുമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. അവർക്ക് നല്ല ക്രെഡിറ്റ് റേറ്റിംഗും ഉണ്ടായിരിക്കണം. കൂടാതെ കുടിശ്ശിക വായ്പകളോ മറ്റ് കുടിശ്ശികകളോ അവർക്ക് ഉണ്ടായിരിക്കരുത്. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇതുവരെ കേട്ടത്. എഴുതി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ AS ശ്രീലക്ഷ്മി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Union Home Minister Amit Shah today highlighted that the government under the leadership of Prime Minister Narendra Modi destroyed the ISI-backed terror group Shehzad Bhatti network ahead of Independence Day. He informed that the government also thwarted its plans for subversive attacks by arresting more than 200 operatives. In a social media post, he said that security forces ripped apart the network by launching coordinated operations across different locations in 14 states, upholding a brilliant example of India's zero tolerance towards terrorism. He underlined that substantial recoveries, including IEDs, grenades bearing Pakistan Ordnance factory markings, pistols, live cartridges and CCTV cameras used for espionage, were made from the ISI-funded group. Mr. Shah added that the network was involved in several terrorist activities. The government has approved 31 more applications under Electronics Components Manufacturing Scheme, or ECMS, with projected investment of 7,877 crore rupees. These approvals are expected to generate over 9,500 employment opportunities. These applications have come from 10 states, including 7 from Tamil Nadu and 6 each from Maharashtra and Haryana. Union Minister of Electronics and Information Technology Ashwini Vaishnav handed over the approvals to the applicants at a function in New Delhi. The applications are related to the manufacturing of products including acetylene black, speakers and microphones, optical transceivers, capacitors and coils. BJP National President Nitin Naveen today announced the new team of national office bearers of the party. Mr. Naveen has appointed 13 national vice presidents, including Vasundhara Raje Sindhia, Tirath Singh Rawat, Ram Madhav, Bejayant Jay Panda, Sardar Manpreet Singh Badal and Rekha Verma. Union Minister and BJP leader Piyush Goyal has been appointed as the national treasurer of the party. B.L. Santosh has been appointed as organizational national general secretary. Mr. Naveen has also appointed 8 party leaders as National General Secretary, including Vinod Tavade, Sunil Bansal, Smriti Irani and Biplab Kumar Deb. The party also named new heads of its various morchas, including Dr. Hemang Joshi as Yuva Morcha President, Roop Kumari Chaudhary as Mahila Morcha President and Bansilal Gurjar as Kisan Morcha President. Senior BJP leader and Prime Minister Narendra Modi has congratulated the newly appointed national office bearers of the party and those who have been given various responsibilities. Education Minister Prahlad Joshi today held a meeting with the Secretary, Department of Higher Education, DG of National Testing Agency, NTA, and other senior officials in New Delhi. During the meeting, the minister directed that strict compliance be ensured of the established exam protocols. He also directed that a complete overhaul of confidential operations architecture, secluded rooms, air-gapped systems, device deposit protocols be implemented on a war footing. The agency has been further directed to conduct a thorough audit of all exam processes and submit a report on corrective action taken. The Qatar India Remittance Service based on post-transfer powered by UPI is now available. It enables customers in Qatar to send funds directly to UPI-enabled bank accounts in India through Qatar Post outlets. The Communications Ministry said that the service offers an instant, secure, convenient and accessible channel for cross-border remittances, particularly benefiting the large Indian community in Qatar and their families in India. The initiative combines the extensive reach of postal networks with India's digital public infrastructure to provide an efficient and convenient channel for cross-border remittances. In men's cricket, Indian bowlers restricted host Sri Lanka at 284 in their first innings, taking a lead of 178 runs at stumps on day 3 of the first test in Galle. Manav Suthar led the wickets column for India with 4 scalps, while Ravindra Jadeja picked up 3. Jadeja became only the 4th player in test cricket history to reach the milestone of 350 wickets and 4,000 runs. He's also the first Indian left-arm bowler to achieve the haul. In badminton, Teresa Jolly and Gayatri Gopichand have won their first round clash against Paula Lopez and Lucia Rodriguez of Spain at BWF World Championships 2026 in New Delhi. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
3: എൺപതാം സ്വാതന്ത്ര്യദിനം കണ്ണൂരിൽ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും വർഗീയവാദവും ശക്തിപ്പെടുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അക്രമരഹിതവും സത്യാഗ്രഹ മാർഗത്തിലുള്ളതുമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടവയാണെന്നും മന്ത്രി പറഞ്ഞു. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വാണിജ്യ വ്യവസായ കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും വൻ കുതിച്ചുചാട്ടമാണ് രാജ്യം ഇതിനകം കൈവരിച്ചത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാണിതെന്നും മന്ത്രി പറഞ്ഞു. വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ വിവിധ വിഭാഗങ്ങളിലായി 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്ക് മന്ത്രി സമ്മാനം വിതരണം ചെയ്തു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ ബി വി വിജയഭാരത് റെഡ്ഡി, റൂറൽ പോലീസ് മേധാവി ഉമേഷ് ഗോയൽ എന്നിവരും പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു. മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, എംഎൽഎമാരായ ടി ഒ മോഹനൻ, കെ വി സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. മട്ടന്നൂർ എയർപോർട്ട് പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജുവായിരുന്നു പരേഡ് കമാൻഡർ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സർക്കിൾ മുതൽ സ്പോർട്സ് സ്കൂൾ വരെയുള്ള സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ക്ലോക്ക് ടവർ മന്ത്രി നാടിന് സമർപ്പിച്ചു. കണ്ണൂർ നഗരത്തിലെ മികച്ച വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഫണ്ടുൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. ഗാന്ധി സർക്കിളിന് സമീപം GPS സംവിധാനവും സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുമുള്ള ക്ലോക്ക് ടവർ, ഗാന്ധി സർക്കിൾ മുതൽ പാമ്പൻ മാധവൻ റോഡ് വരെ അലങ്കാര വിളക്കുകൾ, ടൈലുകൾ പാകിയ ഭിന്നശേഷി സൗഹൃദ ഫുട്പാത്തുകൾ, കൈവരികൾ, തെരുവ് വിളക്കുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് 2.5 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ ഒന്നാം ഘട്ട സൗന്ദര്യവൽക്കരണ പദ്ധതി. ഓണക്കാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതക്കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്തും. കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഈ മാസം 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുഗതാഗതത്തെക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാണ് സുരക്ഷാ ചുമതല നൽകിയിട്ടുള്ളത്. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി ആകെ 52 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉണ്ടാവും. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് യൂണിഫോം

0: ഫോമിലും മഫ്തിയിലുമായി 17 ബീറ്റുകളിലായി 54 ഉദ്യോഗസ്ഥരെ പട്രോളിംഗിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി അറിയിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ജില്ലാതല ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ചൊവ്വാ റൂറൽ സഹകരണ ബാങ്കിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ശക്തമായ വിപണി ഇടപെടലുകളാണ് കൺസ്യൂമർ ഫെഡ് മുഖേന ഗവൺമെന്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് ടി ഒ മോഹൻ MLA അധ്യക്ഷനായി. എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജില്ലയിൽ പരിശോധന വ്യാപിപ്പിക്കാൻ ടി ഒ മോഹനൻ MLA അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡലംതല ലഹരി വിമുക്തി സമിതി യോഗം തീരുമാനിച്ചു. എക്സൈസ് വകുപ്പിന്റെ മയങ്ങില്ല കേരളം ബോധവൽക്കരണ പരിപാടിയും ഇതിന്റെ ഭാഗമായി ജില്ലയിൽ നടപ്പിലാക്കും. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തും. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് കൌൺസിലിംഗ് നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന് പദ്ധതിയുടെ ഭാഗമായി നടപടി സ്വീകരിക്കും. ഇവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം ഏകോപിപ്പിക്കും. വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലുള്ള കടകളിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 19/8/2026 ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണി വരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. വികസിത ഭാരതസ്യ ദിശി സാർവജനിക ക്ഷേത്രസ്യ ബാങ്കേഷു തത്സംബദ്ധ പരിഷ്കാരാണാം അഥ ഭാവി സ്വരൂപസ്യ ച സമീക്ഷായൈ പ്രശാസനം ഉച്ചസ്തരീയ സമിതേഃ നിർമ്മാണം കരിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതഷാഹ അദ്യ ഉക്തവാൻ യത് മോദി പ്രശാസനേന സ്വാതന്ത്ര്യദിവസാത് പൂർവം ISI ഇത്യനേന സമർത്ഥിതം ഷാഹജാദ് ഭട്ടി ആതങ്കി ജാലം ധ്വസ്തീകൃതം. ശിക്ഷാമന്ത്രി പ്രഹ്ലാദ് ജോഷി നിർധാരിത പരീക്ഷാ കാര്യവിധേഃ കഠോരതയാ അനുപാലനം സുനിശ്ചേതും അധികാരിഭിസ്സഹ ഉപവേശനം കൃത്വാ നിർദ്ദേശാൻ പ്രദത്തവാൻ. ഭാരതേന സ്വീയ അധ്യക്ഷതാവസരെ ബ്രിക്സ് സഹയോഗേ ജനകേന്ദ്രിത മാനവതാ പ്രധാന ച ദൃഷ്ടിഃ പുനഃ പ്രകടിത. അപി ച BWF ബാഡ്മിന്റൺ വിശ്വസ്പർധാ നവദില്യാം പ്രാരബ്ധാ. ഭാരതസ്യ MR അർജുന ഹരിഹരൻ അംസാ കരുണൻ ഇത്യേതയോഃ പുരുഷയുഗലം ദ്വിതീയ ചരണേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിശദീകൃത്യ. വികസിത ഭാരതസ്യ ലക്ഷ്യപ്രാപ്തയേ സർവകാരേണ ശീഘ്രമേവ വിത്തകോശക്ഷേത്രേ കാചിത് ഉച്ചാധികാര സമിതിഃ നിർമാസ്യതേ. കേന്ദ്രീയ വിത്തമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത്യേഷ അദ്യ നവദില്യാം ദ്വിദിവസീയ സാർവജനിക ക്ഷേത്രീയ ബാങ്ക് സമ്മേളനസ്യ ഉദ്ഘാടനം കൃത്വാ എതത് ഘോഷിതവതീ. സാ പ്രതിപാദിതവതീ യത് ഏഷാ സമിതിഃ വിവിധ വിഷയാൻ വിചാര്യ വിത്തകോശീയ പരിഷ്കാരാണാം ഭാവി ദിശം നിർദ്ധാരയിഷ്യതി. വിത്തമന്ത്രിണാ ആശാ പ്രകടീകൃത യത് അസ്മിൻ സമ്മേളനേ സഞ്ജാതാനാം പരിചർച്ചാനാം നിഷ്കർഷാഃ വിത്തകോശാണാം ഭാവി ഭൂമികായാഃ വിഷയേ സംസ്തുതി നിർമ്മാണേ ച സമിത്യൈ മഹത്വപൂർണാന് ദൃഢ പരാമർശാന് പ്രദാസ്യന്തി. സാ ന്യഗാദീത് യത് ഭാരതീയ വിത്തകോശാഃ സമ്പ്രതി സുദൃഢസ്ഥിതൌ സന്തി യത്ര അനുത്പാദക പരിസമ്പത്തയഃ സ്വകീയ ന്യൂനതമസ്തരേ വർത്തന്തേ യാ സ്ഥിതിഃ അഗ്രേ പരിഷ്കാരാണാം കൃതേ ദൃഢാധാരം പ്രദാസ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതഷാഹ അദ്യ സ്പഷ്ടീകൃതവാൻ യത് പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന കുശല നേതൃത്വേ സർവകാരേണ സ്വതന്ത്രതാ ദിവസാത് പൂർവം ISI പോഷിതസ്യ ഷഹജാദ് ഭട്ടി ആതങ്ക സമൂഹസ്യ സമൂലനാശോ വിഹിതഃ. സഹ അസൂചയത് യത് സുരക്ഷാബലൈഃ 200+ സദസ്യാഃ നിഗൃഹീതാഃ അഥ തേഷാം രാഷ്ട്രവിരോധി വിധ്വംസകാക്രമണാനാം യോജനാശ്ചാപി വിഫലീകൃതാഃ. एकस्मिन् सामाजिक संजालीय संदेशे गृहमन्त्रिणा प्रतिपादितं यत् सुरक्षाबलैः 14 राज्येषु विविधेषु स्थानेषु समन्वित अभियानानि संचाल्य अयम् आतंकवादः ध्वस्तीकृतः. एतत्तावत् आतंकवादमभिव्याप्य भारतस्य असहिष्णुतायाः उत्कृष्टम् उदाहरणं वर्तते.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഈ ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
5: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
5: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
5: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
5: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
8: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
7: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി PC വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
9: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ 1-2 പ്രാവശ്യം നടത്തി വന്നിരുന്ന താമര സദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
7: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണ വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20-ന് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
10: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
7: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
7: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. പി ഐ ബി തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്.

0: ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൗന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പാ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21-ന് നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവ്വീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലം നിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. കർഷക ദിനം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 1. പഞ്ഞമാസമായ കർക്കിടകത്തിലെ പട്ടിണിക്കും പേമാരിക്കും ശേഷം പ്രകൃതിയും ജീവജാലങ്ങളും ഒരുപോലെ ഉന്മേഷത്തോടെ ഉണരുന്ന മാസമാണ് ചിങ്ങം. കർക്കടകം പഞ്ഞമാസമെന്നത് ഇന്ന് പഴമൊഴി മാത്രമായി മാറിയിരിക്കുന്നു. സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ് ചിങ്ങം 1. ചിങ്ങ സംക്രാന്തി എന്നും വിളിക്കാറുണ്ട്. സൂര്യൻ ശക്തി പ്രാപിക്കുന്ന ദിനവും കൂടിയാണ് ഈ ദിനം. കർക്കടകരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ പ്രകൃതിക്കും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കും പുതിയ ഊർജം കൈവരുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നു. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെയുള്ള മികച്ച കർഷകരെ കണ്ടെത്തി അവർക്ക് അംഗീകാരവും ആദരവും നൽകുന്നു. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകരുടെ വിയർപ്പിന്റെ വിലയാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിസ്ഥാനം. കാർഷികാനുബന്ധ മേഖലകളും വളരെ ശ്രദ്ധേയമാണ്. എങ്കിലും ഏറ്റവും അടിസ്ഥാനം കർഷകർ തന്നെയാണ്. കർഷകരെ ആദരിക്കുന്നതുവഴി പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും സഹായമാകുന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് കേരളത്തിന്റെ കാർഷിക സംസ്കാരം. ഇടവപ്പാതിയും തുലാവർഷവും കണക്കാക്കിയുള്ള കാർഷിക സംസ്കൃതിയിൽ പാരമ്പര്യമായി പകർന്നുവന്ന കൃഷിരീതികളും വിത്ത് സംരക്ഷണവും പ്രാധാന്യമർഹിക്കുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 50-ലധികം നാടൻ നെൽവിത്തുകൾ ജൈവരീതിയിൽ സംരക്ഷിച്ച് പരിപാലിച്ച വയനാട് കമ്മന സ്വദേശിയായ ചെറുവയൽ രാമനെ 2023 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് കേരളത്തിന്റെ തനത് കൃഷി സമ്പ്രദായത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ്. കുറിച്ചു സമുദായത്തിലെ അംഗമായ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നാടൻ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ചിരുന്നു. കേരളത്തിന്റെ നെല്ലച്ഛനായ അദ്ദേഹം പാരമ്പര്യത്തനിമ പേറുന്ന വൈക്കോൽ മേഞ്ഞ വീട്ടിലായിരുന്നു താമസം. ഏതാണ്ട് 20 ഏക്കറോളം കൃഷിസ്ഥലം കുടുംബസ്വത്തായി ലഭിച്ചെങ്കിലും വിശാലമായ കൃഷിസ്ഥലത്തിന്റെ ഓരത്ത് വൈക്കോൽ മേഞ്ഞ വീട്ടിൽ താമസിച്ച് വിത്തും പ്രകൃതിയും പാരമ്പര്യവും സംരക്ഷിച്ചു പോന്നു. ഇപ്പോൾ കേരളത്തിലെ കാർഷിക മേഖല ധാരാളം വെല്ലുവിളികളാണ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അതിതീവ്ര മഴയും പ്രളയവും വരൾച്ചയും കാർഷിക മേഖലയിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നു. നെൽവയലുകളും കൃഷിസ്ഥലങ്ങളും കുറഞ്ഞുപോകുന്നു. വന്യമൃഗശല്യത്തെ അതിജീവിച്ച് കൃഷി ചെയ്തെടുക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ഉൽപാദന ചെലവ് കൂടുന്നു.

ചിങ്ങത്തിലെ വിളവെടുപ്പിന്റെ സന്തോഷമാണ് തിരുവോണത്തെ ആഹ്ലാദകരമാക്കുന്നത്. ചിങ്ങക്കൊയ്ത്ത് തിരുവോണത്തെ വരവേൽക്കുമ്പോൾ മകരക്കൊയ്ത്ത് ഉത്സവങ്ങളെ വരവേൽക്കുന്നു. ക്ഷേത്രോത്സവങ്ങളെല്ലാം മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ പച്ചപ്പന്തല് കെട്ടി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നവയാണ്. ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, നനകിഴങ്ങ് മുതലായവയുടെ വിളവെടുപ്പ് കാലമാണ് കാർത്തിക. വിഷുവിന് പഴങ്ങളുടെ വിളവെടുപ്പും നടക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും നാടൻ കലകളും മലയാളി ആഘോഷിക്കാറുണ്ട്. ആദ്യമായി കൊയ്തെടുത്ത നെല്ല് ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് നിറപുത്തരി. വിളവെടുപ്പ് ഉത്സവങ്ങളും മേളകളും കാർഷിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന കാർഷിക പ്രദർശനമാണ് വൈഗ അഥവാ വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധന, ആധുനിക വിപണന സാധ്യതകൾ എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ദേശീയ അന്തർദേശീയ കാർഷിക ഫെസ്റ്റാണ് പൂപ്പൊലി അന്താരാഷ്ട്ര കാർഷിക മേള. ഹൈടെക് കൃഷിരീതികളെ പരിചയപ്പെടുത്തലും പുഷ്പ പ്രദർശനവുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. പത്തനംതിട്ട ഓമല്ലൂരിൽ നടക്കുന്ന പരമ്പരാഗത കാർഷിക മേളയാണ് ഓമല്ലൂർ വയൽ വാണിഭം. അപൂർവ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ, കാർഷികായുധങ്ങൾ, മികച്ച ഇനം വിത്തുകൾ മുതലായവയുടെ വലിയ വിപണിയാണിത്. കേരള കാർഷിക സർവകലാശാലയുടെയും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ദക്ഷിണേന്ത്യൻ പ്രാദേശിക കൃഷിമേളയാണ് അഗ്രോഫെസ്റ്റ്. കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സമ്പർക്ക പരിപാടികൾ, അറിവുകൾ പങ്കുവയ്ക്കൽ, പ്രദർശനങ്ങൾ മുതലായവയുണ്ടാകും. കൊച്ചി കാക്കനാട്ട് വെച്ച് നടത്തുന്ന ജൈവ കാർഷിക മേള ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം, നേരിട്ടുള്ള വിപണനം, കർഷക സമ്പർക്കം തുടങ്ങിയവയാണ് കാർഷിക മേളകളുടെ ലക്ഷ്യങ്ങൾ. ഇവ കൂടാതെ ധാരാളം കാർഷിക മേളകൾ ഓരോ ജില്ലയിലും പ്രാദേശികമായി സംഘടിപ്പിക്കാറുണ്ട്. ചിങ്ങമാസത്തിലെ വിളവെടുപ്പിന് പിന്നാലെ എത്തുന്ന മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ ആദ്യ വിളവെടുപ്പിന് ശേഷം കതിരുകൾ ഭഗവാന് സമർപ്പിക്കുന്ന നിറപുത്തരി മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. ഇത്തരം ചടങ്ങുകൾക്കെല്ലാം പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ടാകും. കർക്കടകം മുതൽ തന്നെ ചിലയിടങ്ങളിൽ കാർഷികപരമായ ആഘോഷങ്ങൾ നടത്തിവരുന്നുണ്ട്. മലബാറിന്റെ തനത് കലാരൂപമായ തെയ്യങ്ങളുടെ കെട്ടിയാടലുകൾ, തോറ്റംപാട്ടുകൾ മുതലായവ ചിങ്ങമാസത്തിലെ കറുത്തവാവിന് ശേഷം ചില കാവുകളിൽ ആഘോഷിക്കാറുണ്ട്. ചിങ്ങത്തിലെ ഉത്രാടം, തിരുവോണം നാളിൽ വീടുകൾ തോറും സന്ദർശനം നടത്തുന്ന ഓണപ്പൊട്ടൻ ഐശ്വര്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ചിങ്ങമാസമായതോടെ ഓണവിപണികളും സജീവമാവുകയാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെ ഓണമുണ്ടാകും. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയം എറണാകുളം തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഘോഷയാത്രകളും നാടൻ കലാരൂപങ്ങളുമെല്ലാം അണിനിരക്കുന്ന അത്തച്ചമയം ഓണത്തിന്റെ തുടക്കമാണ്. തെയ്യങ്ങളും പുലികളിയും പ്രാദേശിക കലാരൂപങ്ങളും ഓണവിപണികളും എല്ലാം ഓണത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി തിരുവോണം എത്തുകയാണ്. കാർഷിക സംസ്കൃതിയുടെ സാംസ്കാരിക തനിമ നിലനിർത്തുമ്പോഴും കൃഷിയുടെയും കർഷകരുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കർഷകദിനം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: കതിരിന്റെ കാവലാളുകൾ. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന കിരൺ എ എസ്. കതിരിന്റെ കാവലാളുകൾ.
2: പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ കേരളം, വയലേലകളും തോടുകളും കുളങ്ങളും നദികളും കായലുകളും നമ്മുടെ ദേശത്തെ എത്ര മനോഹരിയാക്കുന്നു.

ഇന്നും ഗ്രാമങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ദേശം. പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും പ്രകൃതി രമണീയങ്ങളായ ഗ്രാമങ്ങൾ ഇന്നും പലയിടങ്ങളിലും നിലനിൽക്കുന്നു. പക്ഷികളുടെ കളകൂജനം കേട്ടുണരുന്ന ഗ്രാമീണർ നേരം പുലരുമ്പോൾ വയലേലകളിലും പറമ്പിലുമൊക്കെ കൃഷിക്കായി ഇറങ്ങുന്ന കർഷകർ, അവരാണ് നമ്മുടെ അന്നദാതാക്കൾ.

0: പേര് ശ്രീകുമാരൻ നായർ. ഞാനൊരു കർഷകനാണ്. കൃഷിക്കാരനായതുകൊണ്ട് എന്നും രാവിലെ എഴുന്നേൽക്കണം, കൃഷി സ്ഥലങ്ങളിൽ പോയി നോക്കണം. എൻ്റെ പ്രധാന കൃഷി വാഴയും മരച്ചീനിയും പച്ചക്കറികളുമാണ്. ഇതിന് ഒക്കെ രാവിലെ വെള്ളം കോരണം, വളമിടണം. ഇതൊക്കെ വലുതായി വരും തോറും എനിക്ക് മനസ്സിന് സന്തോഷവും ഉന്മേഷവും ലഭിക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ 60 വയസ്സുണ്ട്. എന്നാലും അതൊരു വ്യായാമം കൂടിയാണ്. എനിക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടുകയും എനിക്ക് വീട്ടിനാവശ്യമായ പച്ചക്കറികൾ ലഭിക്കുന്നുമുണ്ട്.
1: അതെ, ഇതുപോലെ എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർ ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടല്ലേ നാം അന്നം കഴിക്കുന്നത്. മണ്ണിനെ നെഞ്ചോട് ചേർത്ത്, മഴയെ പ്രതീക്ഷയോടെ നോക്കി, വെയിലിനെ നേരിട്ട്, ഒരു സമൂഹത്തിന്റെ വിശപ്പ് മാറ്റുന്ന മനുഷ്യരാണ് കർഷകർ.
2: കാലം മാറി, കൃഷിരീതികൾ മാറി, കാലാവസ്ഥ മാറി, എന്നാൽ മാറാത്തത് കർഷകന്റെ പ്രതീക്ഷയാണ്. ഇന്ന് ഈ കർഷക ദിനത്തിൽ മണ്ണിന്റെ മണവും മനുഷ്യന്റെ വിയർപ്പും ചേർന്നൊരുങ്ങുന്ന ജീവിത വിജയങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര.
1: ഒരു നെൽക്കതിരിന്റെ യാത്ര തുടങ്ങുന്നത് ഒരു വിത്തിൽ നിന്നാണ്. ആ വിത്ത് മണ്ണിലേക്കെത്താൻ എത്ര കൈകളുടെ അധ്വാനം വേണം? നിലമൊരുക്കുന്ന കൈകൾ, വിത്ത് വിതയ്ക്കുന്ന കൈകൾ, കളപറിക്കുന്ന കൈകൾ, വിളവെടുക്കുന്ന കൈകൾ,

0: കൈകളിലൊക്കെയും രാജ്യത്തിന്റെ പ്രതീക്ഷയുണ്ട്. നാം ദിവസവും കഴിക്കുന്ന ഓരോ അരിമണിയിലും ഒരു കർഷകന്റെ വിയർപ്പിന്റെ ഉപ്പുരസമുണ്ട്.
1: കൃഷി എന്നത് ഒരു തൊഴിൽ മാത്രമല്ല, ഒരു സംസ്കാരമാണ്. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം നെൽകൃഷിയിലും തെങ്ങിലും റബ്ബറിലും മാത്രമല്ല, ഓരോ വീട്ടുമുറ്റത്തുമുള്ള ചെറിയ പച്ചക്കറി തോട്ടങ്ങളിലും പൂത്തുലയുകയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾ കൃഷിക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുന്നേറുകയാണ് നമ്മുടെ കർഷകർ.
2: എന്റെ പേര് സീമ ശംസു എന്നാണ്. ഈ വർഷത്തെ മംഗലപുരം കൃഷി ഭവന്റെ കീഴിലുള്ള മികച്ച വനിതാ കർഷകയുടെ അവാർഡ് എനിക്കായിരുന്നു. അതുപോലെ തന്നെ പോത്തങ്കോട് ബ്ലോക്കിന്റെ മികച്ച വനിതാ കർഷകയുടെ അവാർഡ് കിട്ടി. കഴക്കൂട്ടം ബ്ലോക്കിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ലെവൽ വരെ നമ്മൾ എത്തിയതായിരുന്നു. കുറച്ച് പോയിന്റ്സിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾക്ക് അവാർഡ് മിസ്സായത്. നെക്സ്റ്റ് ഇയർ നമ്മൾ ട്രൈ ചെയ്യണം. ഒരു 10-12 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് മട്ടുപ്പാവിലാണ് ഓൾമോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് സ്ഥലമുണ്ട് അവിടെ. നമ്മൾ നാച്ചുറൽ ജ്യൂസ് അതിന്റെ സപ്ലൈ ഉണ്ട്, പിന്നെ ഓർഗാനിക് വെജിറ്റബിൾസിന്റെ സെയിലും സപ്ലൈ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറി മട്ടുപ്പാവിലി ചെയ്യുന്നത്. കൂടുതലും മട്ടുപ്പാവിലി ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ബാക്കി സമയം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുവേണ്ടി വേറെ ടൈം കണ്ടെത്തേണ്ടി വരുന്നില്ല. അത് തന്നെ നമ്മൾ കട്ട് വെജിറ്റബിൾസ് ആയിട്ടും സാലഡ് കിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സാമ്പാർ കട്ട് ഉണ്ടാക്കുന്നുണ്ട്, അവിയൽ കട്ടുണ്ട്, ചീര തോരൻ കട്ട്സ്, മെഴുക്ക് പുരട്ടിയുടെ കട്ട്, അങ്ങനെ പല ഇതായിട്ടാണ് ബോക്സസ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾക്ക് കുറച്ച് ഇതുള്ളെങ്കിൽ പോലും അതങ്ങനെ വേസ്റ്റ് ആവാതെ നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട്. നല്ല എൻക്വയറി ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പോത്തങ്കോട് ബ്ലോക്ക് മെമ്പർ നയനയാണെങ്കിലും മറ്റേ മംഗലപുരം കൃഷി ഓഫീസർ രാഹി മാം ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ സ്ഥലം എടുത്തിട്ട് അവിടെ ഇതെല്ലാം കുറച്ച് വൈഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാനൊരു 100 ഗ്രോ ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. വിത്ത് പ്ലാന്റിന്റെ കൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് 2500 തട്ടിയിലാണ് ചെയ്യുന്നത്. മണ്ണില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പൊ ടെറസിന് അതുകൊണ്ട് യാതൊരു പ്രോബ്ലം വരുന്നില്ല. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിമിണ്ണാക്ക്, ഭൂമി, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പോട്ടിംഗ് സോയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് നമ്മൾ സീഡാണെങ്കിലും സീഡ്ലിങ്സ് ആണെങ്കിലും നട്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഡ്രിപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ വേസ്റ്റേജ് ഒന്നും വരുന്നില്ല. ആ ടെറസ് നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് തന്നെ. നമ്മള് വീട്ടില് വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ജോലിയുള്ളവർ ആരായാലും നമുക്കൊരു ഏണിംഗ് കൂടെ കിട്ടാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ചെടികൾ മേടിക്കാനാണെങ്കിലും ചട്ടി മേടിക്കാനാണെങ്കിലും പൈസ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ട് വെജിറ്റബിൾസിന്റെ ഇത് തുടങ്ങിയത്. അപ്പോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾക്കൊരു 365 ദിവസം, അതായത് വെണ്ട വേണം, വഴുതന വേണം, തക്കാളി വേണം, അങ്ങനെ എല്ലാം നമ്മുടെ ഇതിനകത്ത് നിന്ന് കിട്ടണം. അല്ലാതെ ഒരു 100 ചട്ടിയാണെങ്കിൽ 100 ചട്ടിയിലും പയർ വയ്ക്കുക, ചീര വയ്ക്കുക, അപ്പോഴാണെങ്കിൽ നമുക്ക് മറ്റേ മാർക്കറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എല്ലാവരും ഒരു മിനിമം 10 ചട്ടി അല്ലെങ്കിൽ 5 ചട്ടി അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എല്ലാ സമയത്തും ഈ കുറച്ച് സീസണൽ ഇതുണ്ടാവും, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ. എന്നാലും ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഓഫ് സീസണിലാണെങ്കിലും അതെല്ലാം കിട്ടും. ആ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിങ്ങും പ്രശ്നം വരുന്നില്ല. എല്ലാം നമ്മൾക്ക് സാമ്പാർ കിറ്റാണെങ്കിലും അവിയൽ കിറ്റാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് നിന്ന് നല്ലൊരു ഏണിംഗ് കിട്ടും. പൂക്കൃഷിയിലൂടെയാണ് ഇതിനകത്തേക്ക് വന്നത്. അതൊരു 2-3 വർഷം മുമ്പ് ചെടികളെ കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പച്ചക്കറി നല്ല വൈഡായിട്ട് ചെയ്തു തുടങ്ങിയതിന് ശേഷം മറ്റേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ഈ വർഷത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അശ്രയശ്രീയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇന്ന് മംഗലപുരം പഞ്ചായത്തിന്റെയും കഴക്കൂട്ടം ബ്ലോക്കിന്റെയും തിരുവനന്തപുരം ജില്ലാ അവാർഡ് മികച്ച മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള അവാർഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതില് വളരെ ഹാപ്പിയാണ്.
0: കേരളത്തിന്റെ കാർഷിക ചരിത്രം പരിശോധിക്കുമ്പോൾ അത് വെറും കൃഷിയുടെ ചരിത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ ചരിത്രം കൂടിയാണ്. വിഷുവും ഓണവും കൊയ്ത്തും കളപ്പുരയും പാടവും പുഴയും ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. മണ്ണിന്റെ മണമറിഞ്ഞു വളർന്ന ഒരു തലമുറയിൽ നിന്ന് സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്ന പുതിയ തലമുറയിലേക്ക് കൃഷി ഇന്ന് പ്രതീക്ഷയുടെ പുതിയ അധ്യായം എഴുതുകയാണ്.
3: എന്റെ പേര് സൂരജ് എന്നാണ്. സ്ഥലം വയനാടാണ്, സുൽത്താൻ ബത്തേരി. 8-ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ടാണ് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മ അത്യാവശ്യം വീട്ടിൽ സ്വന്താശത്തിന് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ എനിക്കൊരു ചീഞ്ഞ തക്കാളി കിട്ടി. അപ്പൊ ഞാനത് വെറുതെ കൊണ്ടുവന്ന് പാവിട്ടു, ഇത് നന്നായി മുളച്ചു വന്നു, ഫ്ലവർ ചെയ്തു, കായ്ച്ചു. അപ്പൊ ഞാൻ നട്ടൊരു സാധനം ഇത് മുളയ്ക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ. അങ്ങനെയാണ് ഓരോരോ പുതിയ സാധനങ്ങളും എടുത്ത് നടാനും കൂടുതലായിട്ട് ഇത് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് കൃഷി ഭയങ്കര ക്രേസ് ആയിരുന്നു. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് കൃഷി ദിവസം കാണാനും പ്രോഗ്രാം കാണാനായിട്ടും എല്ലാ ചെള്ളു വൈകിട്ട് ഓടി പിടിച്ച് വരലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൃഷി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് വെറൈറ്റീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനൊരു +1 +2 എത്തിയ സമയത്ത് ഞാൻ VHSC അഗ്രികൾച്ചർ എടുത്തു. ആ ഒരു സമയത്താണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്, മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. പിന്നെ BSc അഗ്രികൾച്ചർ എടുത്തു. ഇപ്പൊ ഞാനൊരു കൃഷി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാണ്. കാര്യമായിട്ട് പച്ചക്കറി വിത്തുകളുടെ പ്രൊഡക്ഷൻ ആണ്. പിന്നെ നമ്മൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ ത്രൂ കണ്ടന്റുകൾ ചെയ്യാറുണ്ട്, കൃഷിന്റെ ഓരോ സാധനങ്ങളെ പറ്റിയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ സാധാരണ ഇപ്പോൾ ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്, അപ്പൊ ജോലിയൊക്കെയാണ് ചെയ്യുന്നത്, ജോലിയുടെ ആചരിച്ച് കൃഷിയിലോട്ട് ഇറങ്ങട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ആദ്യം സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് വളരുന്നത്. ഇപ്പൊ സാധാരണ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ അയാൾ ഒന്നോ രണ്ടോ കാര്യത്തിന് മാത്രം സ്കിൽഡ് ആയാൽ മതിയാവും. കൃഷി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. മണ്ണിനെ പറ്റി അറിയണം, നടുന്ന ക്രോപ്പിനെ പറ്റി അറിയണം, അതിന്റെ വെറൈറ്റിനെ പറ്റി അറിയണം, വളത്തിനെ പറ്റി അറിയണം, കാലാവസ്ഥ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ഇവർ അവസാനം അത് കൊണ്ട് വെക്കുന്നത് പോലെ കൊണ്ട് നമ്മൾ എത്തണം. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സ്വന്താശത്തിന് എന്നുള്ള പോലെ സ്റ്റാർട്ടൊക്കെ ചെയ്ത് അതെങ്ങനെയുണ്ട് പോകുന്നതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വലിയ സ്കെയിലിലോട്ട് ഇറങ്ങാന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പൊ നമുക്ക് ഏ വന്നാലും എന്ത് വന്നാലും അൾട്ടിമേറ്റ്ലി ഫുഡാണ്. ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്. ഫുഡില്ലാത്ത എന്തൊക്കെ ചെയ്താലും സെർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരത് നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു, അതെന്തായാലും അതിൻ്റെതായ ഡിമാൻഡ് അതിനുണ്ടാവും എന്നുള്ളതാണ് ഇതിലെ മെയിൻ പോയിന്റ്.
1: മണ്ണിനൊപ്പം മൃഗങ്ങളും പക്ഷികളും കർഷകന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. വീട്ടുമുറ്റത്തും ഫാമുകളിലും കോഴി വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുന്ന നിരവധി കർഷകരുണ്ട്. മുട്ടയ്ക്കും ഇറച്ചിക്കുമുള്ള ആവശ്യകതയ്ക്കൊപ്പം കോഴി വളർത്തൽ ഒരു സ്വയം തൊഴിലും അധിക വരുമാന മാർഗവുമായി മാറുകയാണ്. അത്തരമൊരു കോഴി കർഷകന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.
4: നമസ്കാരം, എൻ്റെ പേര് വിനോദ്. സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്ക് പരശുവയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് പരശുക്ക വില്ലേജിൽ തന്നെയാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു പൗൾട്രി ഫാമാണ്. പൗൾട്രി ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടക്കോഴി വളർത്തലാണ്. പ്രധാനമായിട്ടും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തി വെക്കുന്നതാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുട്ടയ്ക്ക് വേണ്ടിയുള്ള മുട്ടക്കോഴിയും വളർത്തുന്നുണ്ട്. ഞാനിതിലോട്ട് വരാൻ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, പണ്ട് മുതലേ നമുക്ക് ഇങ്ങനെ വീട്ടിലെന്തെങ്കിലും വളർത്തി വരുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ 2002-ൽ, അതായത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, നമ്മുടെ കേരള ഗവൺമെന്റ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മുട്ടക്കോഴി പരിപാലനം എന്ന ക്ലാസ് പത്രത്തിൽ കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ ചെറുതായിട്ടൊക്കെ കോഴിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പഠനത്തോടൊപ്പം കോഴി വളർത്തലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ഗൾഫിലോട്ട് പോയി. ഗൾഫിലോട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്വയം തൊഴിൽ നമുക്ക് ഇങ്ങനെ കണ്ടെത്താമെന്നുള്ള രീതിയിൽ, ബേസിക്കലി ഇലക്ട്രീഷ്യൻ ആണ്. ഞാൻ ഇലക്ട്രിക്കൽ വർക്കിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കോഴി വളർത്തലൊക്കെ തുടങ്ങി. അങ്ങനെ മുട്ടക്കോഴി വളർത്തലാണ് ആദ്യം തുടങ്ങിയത്. ആദ്യം ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങിയ കോഴികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള BV380 എന്ന് പറയുന്ന ബ്രീഡിനെ കുറിച്ച് അറിയുവാൻ സാധിച്ചു. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെ എവിടെ കിട്ടുമെന്ന് അന്വേഷണമായി. വലിയ കുഞ്ഞുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വാക്സിനൊക്കെ കൊടുത്ത് നമ്മൾ പരിപാലിച്ച് വളർത്തി വരുന്നതിനിടയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം BV380 കുറിച്ച്. അപ്പോൾ ഇത് കണ്ടിട്ട് പലരും ഈ BV380 കുഞ്ഞുങ്ങളെ എവിടെ കിട്ടുമെന്നുള്ള ഒരു എൻക്വയറി നടത്തുകയുണ്ടായി. ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും ഒരു കുഞ്ഞുങ്ങളെ കൂടെ വിൽക്കുന്ന പരിപാടി ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുന്ന രീതിയിലോട്ട് കടന്നത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മളെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡൊക്കെ നമ്മുടെ മാസത്തിൽ ഒരു ഡെലിവറിയെ ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആഴ്ചയിൽ ഓരോ ഡെലിവറി എന്നുള്ള രീതിയിൽ നമ്മൾ കോഴികളെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിയുടെ മെഡിസിൻ, വാക്സിനേഷൻ പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മോശം തൊഴിലല്ല, നല്ലൊരു വരുമാനവും നല്ലൊരു ജീവിത സാഹചര്യവും പ്രദാനം ചെയ്യുന്ന ഒരു തൊഴിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഴി വളർത്തലിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് മാത്രം അതിലോട്ട് ഇറങ്ങുക. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ ഇതിൽ പഠിപ്പിക്കുന്ന കൃത്യമായി പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ പങ്കെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വിശ്വസനീയമായ ഫാമുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കൃത്യമായ സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടം അതിൽ നിന്ന് കൈവരിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് വിദേശ രാജ്യങ്ങളിലോ മറ്റും പോയി തൊഴിൽ അന്വേഷിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഞാൻ 5 വർഷം പ്രവാസിയായിരുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ഞാനും കുടുംബവും ഹാപ്പിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിലൊരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ്സോട് 100% നീതിയും ആത്മാർത്ഥതയും പുലർത്തുക എന്നുള്ളത് മാത്രമാണ്.
0: കൃഷിയുടെ ലോകം അതിവിശാലമാണ്. മണ്ണിലും വെള്ളത്തിലും പ്രകൃതിയുടെ വിവിധ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഉപജീവനം കണ്ടെത്തുന്ന കർഷകരും നമുക്കിടയിലുണ്ട്. അത്തരത്തിൽ വെള്ളത്തിൽ വളരുന്ന ചെടികളെയും അലങ്കാര സസ്യങ്ങളെയും പരിപാലിക്കുന്ന ഒരു കർഷകനിലേക്ക് പോകാം.
5: നമസ്കാരം, എന്റെ പേര് ജോബിൻ. തിരുവനന്തപുരം ജില്ലയിൽ പുളിയൂർക്കണം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പ്രധാനമായും ജലസസ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനമായും ആമ്പൽ ചെടിയാണ് കൃഷി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അക്വേറിയത്തിൽ വളർത്തുന്ന ചെടികളെയും അതുപോലെ ഫോളിയേജസ് പ്ലാന്റും റയറായിട്ടുള്ള പന്നൽ ചെടികളെയും ഞാൻ വളർത്തി വരുന്നു. എന്നാൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ആമ്പൽ ചെടികൾ തന്നെയാണ്. തായ്ലാൻഡ്, വിയറ്റ്നാം തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഞാൻ മാതൃസസ്യങ്ങളെ വാങ്ങാറ്. പുതിയ ഇനത്തിൽപ്പെട്ട ആമ്പൽ ചെടികളുടെ കിഴങ്ങാണ് ഞാൻ കൊണ്ടുവരാറ്. അതിനുശേഷം അവയെ പരിപാലിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയതിന് ശേഷം ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലായിടത്തും തന്നെ ഞാൻ കൊറിയർ ചെയ്യാറുണ്ട്. ആമ്പൽ ചെടിയുടെ ചെടിയും അതുപോലെ തന്നെ കിഴങ്ങും ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ എത്തിച്ചു കൊടുക്കാറ്. 10 വർഷം മുന്നേ ഒരു ഹോബിയായി തുടങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ ഇതെൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ എൻ്റെ ചെടികളെ വിപണനം ചെയ്യുന്നത് പ്രധാനമായും നവമാധ്യമങ്ങൾ വഴിയാണ്. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയാണ്. പലതരത്തിലുള്ള ആമ്പൽ ചെടികൾ ഇന്ന് ലഭ്യമാണ്. രാത്രി പൂക്കുന്നത്, പകൽ പൂക്കുന്നത്, അതുപോലെ നിറയെ ഇതളുകളോടുകൂടിയ ആമ്പൽ ചെടികൾ, അങ്ങനെ പലതരത്തിലുള്ള ആമ്പൽ ചെടികൾ ഇന്ന് ലഭ്യമാണ്. ഇതിൽ തന്നെ 100 രൂപ മുതൽ 10,000 രൂപ വിലയുള്ള ആമ്പൽ ചെടികൾ വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ആമ്പൽ ചെടികളെ വളർത്താൻ ഇഷ്ടമില്ലാത്തവരായ ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ 4 മുതൽ 6 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ ആമ്പൽ ചെടികൾ പൂവിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടെറസിന് മുകളിലാണ് ഞാൻ പ്രധാനമായും ആമ്പൽ ചെടികൾ കൃഷി ചെയ്യുന്നത്.
1: ഓണത്തിന്റെ വരവറിയിക്കുന്ന ഈ ചിങ്ങമാസ ആരംഭത്തിൽ കർഷകന്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഓണം മലയാളിയുടെ ആഘോഷം മാത്രമല്ല, മണ്ണിനോടും കൃഷിയോടുമുള്ള നമ്മുടെ ആത്മബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിളവെടുപ്പിന്റെ സന്തോഷവും സമൃദ്ധിയുടെ പ്രതീക്ഷയും പങ്കുവയ്ക്കുന്ന ഒരു കാർഷികോത്സവത്തിന്റെ പാരമ്പര്യവും ഓണത്തിനുണ്ട്. പൂക്കളത്തിലെ പൂക്കൾ മുതൽ ഓണസദ്യയിലെ വിഭവങ്ങൾ വരെ എല്ലാത്തിനും പിന്നിൽ മണ്ണിൽ വിയർപ്പൊഴുക്കിയ കർഷകന്റെ കരങ്ങളുണ്ട്.

എൻ്റെ പേര് മായ. തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്ന് ചിങ്ങമൊന്ന്, മലയാളത്തിൻ്റെ പുതുവർഷം. അതുപോലെ തന്നെ നമ്മൾ ഏറെ അഭിമാനിക്കുന്ന നമ്മുടെ കർഷക ദിനവും ഇന്നാണ്. അതിവിപുലമായ കാർഷിക സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കാർഷിക സംസ്കാരം കുറെയൊക്കെ നമ്മളെയൊക്കെ വിട്ടുപോയിരിക്കുന്നു. എന്നാലും അത് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാ കൃഷി ചെയ്യുന്ന കൂട്ടുകാരും. മറ്റുള്ളവരെ അതിലേക്ക്, കൃഷിയിലേക്ക് കൊണ്ടുവരാനും കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി തന്നെ വളർത്താനും അതുവഴി വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകാനും നമ്മൾ അത്യധികം പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. എൻ്റെ വീടിൻ്റെ ടെറസിലും ചുറ്റുപാടും എല്ലാ ഇനത്തിലുള്ള കൃഷിയും ഉണ്ട്. കൃഷിയിലേക്ക് വന്ന്

0: വന്നത് എൻ്റെ മകൾക്ക് ഹീമോഗ്ലോബിൻ കുറവായിരുന്നു. അപ്പോൾ കുട്ടിക്ക് എന്നും അസുഖമാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഹീമോഗ്ലോബിൻ കുറവാണല്ലോ. അങ്ങനെയാണ് ചീര ആദ്യമായിട്ട് നട്ടു തുടങ്ങിയത്. അത് നന്നായി വിജയിച്ചു. അതിനെ തുടർന്ന് മുളക്, തക്കാളി, വെണ്ട, പാവൽ, പടവല, ഇന്നെനിക്കില്ലാത്ത കൃഷി ഒന്നുമില്ല. എല്ലാ പച്ചക്കറികളും ഞാൻ എൻ്റെ ടെറസിൽ നട്ടു വളർത്തുന്നുണ്ട്. എല്ലാം നന്നായി വളരുന്നുമുണ്ട്. കൂടാതെ ഇവയ്ക്കുള്ള വളങ്ങളും കീടനാശിനികളും നമ്മൾ സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവ മാലിന്യങ്ങളെല്ലാം ബയോഗ്യാസ്, ബയോസിലറി എന്നിവ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അവ നമുക്ക് വളമായി ഉപയോഗിക്കുകയും പിന്നെ കീടനാശിനിയായി വേപ്പെണ്ണയൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. വിഷരഹിതമായ പച്ചക്കറി നമുക്ക് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മൾ നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനായി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നമ്മൾ തൈകൾ, വിത്തുകൾ എല്ലാം വിതരണം ചെയ്യുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നു. കൂടെ കൂടെ ഞാൻ തന്നെ പോയി അവർക്ക് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്, ചെടിച്ചട്ടി നിറയ്ക്കുന്നത്, എന്തൊക്കെ വളമിടണം എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. കൃഷിയെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്കും എത്തിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർക്ക് കൂടി കൃഷി പറഞ്ഞു കൊടുക്കുകയും കൃഷി അവർ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പം വളരെ സന്തോഷമാണ്. എല്ലാവരും കൃഷി ചെയ്യാനായിട്ട്, ഒരു മുളകെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നത് നമ്മുടെ വീട്ടിലും പരിസരത്തും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യണം. അത് നമുക്ക് ആത്മസംതൃപ്തിയാണ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. നമുക്ക് ഒന്ന് ഇരിക്കാൻ സമയമില്ല. ഇന്ന് എനിക്കാണെങ്കിൽ ഫുൾ ടൈം ഇതിൻ്റെ പുറകിലാണ്. ഞാൻ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ അത്രയധികം കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള പച്ചക്കറികളും നമ്മൾ വിളയിച്ചെടുക്കുമ്പോൾ അത് തരുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ അടുത്തുള്ള രണ്ട് സ്കൂളുകളിലും ഞാൻ ഇത് കൃഷി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഒരു 50 ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും അതുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാ കൂട്ടുകാരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാ കൂട്ടുകാർക്കും കർഷക ദിനാശംസകൾ.
1: കൃഷി പഴമയുടെ മാത്രം കഥയല്ല, പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്കും കൃഷിയിടത്തിൽ ഇന്ന് സ്ഥാനമുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും കൈമുതലാക്കി മണ്ണിനെ സ്നേഹിച്ച് കൃഷിയിലേക്കിറങ്ങുന്ന യുവതലമുറ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കൃഷിയെ ഒരു തൊഴിൽ മാത്രമല്ല അഭിമാനമുള്ള സംരംഭമായി കാണുന്ന ഈ യുവ കർഷകർ കാർഷിക രംഗത്തിന് പുതിയ പ്രതീക്ഷകളാണ്.
2: എൻ്റെ പേര് ബിനോയ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ മാറ്റുവഴി പായിത്ര എന്ന ഗ്രാമത്തിൽ ആണ് താമസിക്കുന്നത്. ഞാൻ പഠിച്ചത് +2 BHC ആയിരുന്നു, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് BSc ബോട്ടണി കഴിഞ്ഞ് കൃഷിയിലേക്ക് വരാനുള്ള കാരണം ചെറുപ്പം മുതൽ വീട്ടിലെല്ലാവരും കൃഷിക്കാരിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കൃഷി ലാഭകരമല്ലായിരുന്നു. അന്ന് അവർ ഭയങ്കരമായിട്ട് അധ്വാനിക്കും. ഈ അധ്വാനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായൊരു വിലയായിരുന്നു എന്തിനും കിട്ടുകയുള്ളു. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്, കൃഷി ചെയ്താൽ പോരാ, നമുക്കത് വിൽക്കുകയും ചെയ്യണം. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രാവശ്യം ഉണ്ടായ ഒരു റംബൂട്ടാൻ കൃഷി ചെയ്ത കർഷകരെല്ലാം പറഞ്ഞു അവർ 60 രൂപയ്ക്കാണ് വിറ്റത്, 50 രൂപയ്ക്കാണ് വിറ്റത്, ആർക്കും വേണ്ട എന്ന്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു 10-300 കിലോ റംബൂട്ടാൻ. ഞാനത് മാർക്കറ്റിൽ വിറ്റത് ആദ്യം 100 രൂപയ്ക്കും പിന്നെ 120 രൂപയ്ക്കാണ്. ഇപ്പം ബാക്കിയുള്ളത് കൊടുക്കാൻ പോകുന്നത് 150 രൂപയ്ക്കാണ്. അപ്പം നമ്മളത് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ നമ്മുടെ സാധനം കൊടുക്കാനുള്ളതിനെ കുറിച്ച് പറയുകയും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് ലൈവായിട്ട് നമ്മൾ പറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നിലവിൽ ഇപ്പോൾ ചെയ്യുന്ന കൃഷികൾ എന്നൊക്കെ വെച്ചാൽ, എനിക്ക് അടയ്ക്കാമരമുണ്ട്, കവുങ്ങ്, ജാതിയുണ്ട്, റബ്ബറുണ്ട്, കോഴി ഫാമുണ്ട്. ഇതെല്ലാം കമ്മീഷൻ വ്യവസ്ഥയിലാണ് കോഴി ഫാം ചെയ്യുന്നത്. ഒരു കൃഷി ചെയ്യുമ്പോൾ വിജയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും പല പല കൃഷികൾ ചെയ്യണം. ഒരു കൃഷി മാത്രം ചെയ്തു, ഇപ്പോൾ കപ്പ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കപ്പയ്ക്ക് വിലയില്ലെങ്കിൽ ആ കൊല്ലാ കർഷകനെല്ലാം പോയി. ഏത്തവാഴ ചെയ്ത് കഴിഞ്ഞാൽ വിലയില്ലെങ്കിൽ അവന് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടിയും ഒരു സംരക്ഷിത കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയും നമ്മൾ കർഷകന് ജീവിക്കാൻ പറ്റും, അത്യാവശ്യം ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നിലവിൽ 300 കിലോ റംബൂട്ടാൻ ഞാൻ വിറ്റുന്നു.

0: 60 രൂപയ്ക്ക് അവർ ചോദിക്കുന്ന സാധനം നമുക്ക് 100 രൂപയ്ക്കും 120 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. നാലടക്കാടിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ചേന കൃഷി ചെയ്തിട്ടുണ്ട്. ചേന ഇപ്പൊ ഈ ഓണത്തിന് പറിക്കാൻ പാകത്തിനാണ്. അതുപോലെ തന്നെ നമുക്ക് പയറിടാം. നമ്മളെല്ലാവരും സമൃദ്ധ കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് ലാഭകരമായിട്ട് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൃഷി എന്ന് പറഞ്ഞാൽ മോശമായിട്ടോ സംഭവം കാര്യങ്ങളോ കാണേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വേറൊരുത്തിൻ്റെ അടുത്ത് പണിയാൻ പോവാതെ നമ്മൾ സ്വന്തമായിട്ട് പണിയുക, നമുക്ക് പ്രതീക്ഷിക്കുന്ന ഉപരി നമുക്ക് നമ്മുടെ മണ്ണ് തരും. നെല്ലുണ്ടാവണ മരം ഏതാണെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. കാരണം നമുക്ക് നമ്മുടെ തലമുറയായിട്ട് വരുന്ന കുരുന്നുകൾക്കൊന്നും നെല്ലെവിടെ ഉണ്ടാവണമെന്നോ നെല്ലെങ്ങനെ ഉണ്ടാക്കണമെന്നോ ഒന്നും അറിയാമുള്ളതൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ തന്നെ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു, നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനമുണ്ട്.
1: മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് അധ്വാനത്തെ പ്രതീക്ഷയാക്കി മാറ്റുന്നവരാണ് നമ്മുടെ കർഷകർ. പുതുമയാർന്ന കൃഷിരീതികളിലൂടെ സ്വന്തം ജീവിതത്തിനൊപ്പം നാടിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും കരുത്തേകുന്ന അനേകം കർഷകർ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നും കേരളത്തിന്റെ ഗ്രാമങ്ങളിലെ വയലേലകളിലൂടെ സഞ്ചരിച്ചാൽ കാണാം വെളുപ്പിനെ ഉറക്കമുണർന്ന് മൺവെട്ടിയുമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നവർ. നെൽകൃഷി മുതൽ വാഴയും ചീരയും പയറുമൊക്കെ വയലുകളിൽ സമൃദ്ധമായി നിൽക്കുന്നു. ചിലയിടങ്ങളിൽ വയൽവരമ്പുകളിലും വഴികളിലും ചാണകം ഉണക്കാനിട്ടിരിക്കുന്നത് കാണാം. ചാണകം ചുമക്കുന്നവർ, കിളയ്ക്കുന്നവർ, ഇതൊക്കെയാണ് ഇന്നും ആഹ്ലാദം തരുന്ന കാഴ്ചകൾ. കൃഷിയെ നശിപ്പിക്കാതെ ഇന്നും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവർ, അവരാണ് നാടിന്റെ ജീവനാടികൾ.
2: ചുരുക്കി പറഞ്ഞാൽ കൃഷി ഒരു ഉപജീവന മാർഗം മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ കൂടിയാണ്. അധ്വാനിക്കുന്ന ഓരോ കർഷകനും ഹൃദയം നിറഞ്ഞ ആദരമർപ്പിക്കാം ഈ കർഷക ദിനത്തിൽ.
3: കതിരിന്റെ കാവലാളുകൾ കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന കിരൺ AS, ആഖ്യാനം NJ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണം ഷിബു ജോർജ്.

സംഗീതസരണി. സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികൾക്കും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kshreesri.kerala.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടൽ മുഖേന ഓഗസ്റ്റ് 20 വരെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി 0486-22-2099 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം ഗ്രൂമിംഗ് ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447-23-7868 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു ഫോൺ നമ്പർ കൂടി 9605860005. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ 2026 ഓഗസ്റ്റ് 19 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 9400-48-37-54. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 2026 ഓഗസ്റ്റ് 20-21 രാവിലെ 10 മണി മുതൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 0494-29-62-296. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,400, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,800, പാലാ 27,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, എറണാകുളം 16,600. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400, കട്ടപ്പന 3,100 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ഓണത്തിരക്കിലേക്ക് കടന്ന് നാടും നഗരവും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്തുനിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ബാങ്കുകൾ ശക്തമായ അവസ്ഥയിലാണെന്നും കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
2: So the committee would probably have that material before them even as they deliberate. And even as they deliberate to give us their thoughts and also the recommendations which will help us to clearly understand where the committee wants India to go towards Viksit Bharat and in that the role of banks.
1: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NTA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. പെൻഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർന്നും ശ്രദ്ധ ചെലുത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ദേശീയ അനുഭവ് അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഫോമുകളിൽ നിന്നും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്ത് സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പെൻഷൻ മിത്ര ഹാൻഡ്ബുക്ക്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു.
3: So most of these retiring colleagues are in the prime of their health, also prime of their expertise, prime of their experience. Aur isliye unko is tarah se chutti pe na jaane diya jaye, unki sevaye, unka yogdan kisi na kisi tarah se rashtra nirman ke karya aaye aur kis prakar aa sakta hai ye unke sath charcha karne ka madhyam bane.
1: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ടുവയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു.

0: ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. IS പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയുടെ 200-ലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരതയോട് ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ ഭാഗമായാണ് സുരക്ഷാസേനയുടെ നടപടിയെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. സർവീസ് വിപുലീകരണത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് എറണാകുളത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണി പ്രതിനിധി പി നഹീമ.
2: നിലവിലുള്ള 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളാക്കിയാണ് സർവീസ് വിപുലീകരിക്കുന്നത്. നിലവിൽ 530 സീറ്റുകൾ ആയിരുന്നിടത്ത് ഇനി 598 അധിക സീറ്റുകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് യാത്രാ സൗകര്യം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയായാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ 500 ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പട്നയിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ് 2.0 പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഹിമാചൽ പ്രദേശിലെ ഗോത്രമേഖലയായ ചമ്പയിൽ മേഘവിസ്ഫോടനം. മലവെള്ളപ്പാച്ചിലിൽ പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടിന് കാവേരിയിലെ ജലം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർണാടക പാലിക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സിക്കിമിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ അടിസ്ഥാന വർഷം 2002 നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടിസ്ഥാന വർഷം 2002 പകരം 1993 നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കി. കേരളത്തിൽ നിന്നും ബിജെപി നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അനിൽ ആന്റണി ബിജെപി ദേശീയ സെക്രട്ടറിയായി തുടരും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിന്റെ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 178 റൺസിന്റെ ലീഡ്. ആതിഥേയരായ ശ്രീലങ്കയുടെ 1-ാം ഇന്നിംഗ്സ് 284 റൺസിന് അവസാനിച്ചു. 3-ാം ദിനത്തിൽ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 462 റൺസിനാണ് പുറത്തായത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ സ്പെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം 2-ാം റൌണ്ടിലേക്ക് മുന്നേറി. പുരുഷ ഡബിൾസിൽ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും 2-ാം റൌണ്ടിൽ കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരാറിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി. എന്നാൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കയുടെ നിബന്ധനകളെല്ലാം പാലിക്കുന്ന വിധത്തിലാണോ കരാർ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന കരാറിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണമയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കോമേഴ്സ്

0: സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിന്റെ 3-ാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ഹുവാൻ റോൾഫോയുടെ നോവൽ പെട്രോ പരാമോ. രചന ഡോക്ടർ എം രാജീവ് കുമാർ.

0: മരിച്ചവരുടെ നഗരത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഭീതിയുടെ ഇരമ്പങ്ങൾ കൊണ്ട് തീർത്തൊരു നോവൽ ലോകസാഹിത്യത്തിലുണ്ട്. പെഡ്രോ പരാമോ, എഴുതിയത് ഹുവാൻ റൂൾഫോ, ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ.
1: ആദ്യമധ്യാന്ത പൊരുത്തമുള്ള നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നവയാണ് ലാറ്റിൻ അമേരിക്കൻ നോവലുകൾ. പരുത്ത ജീവിതത്തിന്റെ പച്ചപ്പുകളെ കവരുന്ന കൃതികൾ, സ്ഥലകാല ഐക്യത്തിന്റെ കണ്ണികൾ മുറിക്കുന്ന കൃതികൾ.
0: ഹ്യൂവാൻ റൂൾഫോ എഴുത്തിലും ജീവിതത്തിലും വ്യത്യസ്തത പുലർത്തിയ എഴുത്തുകാരനാണ്. കൃതികളുടെ എണ്ണം തന്നെ ചുരുക്കം, ആറ്റിക്കുറുക്കിയ രചനകൾ.
1: വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ തന്നെ 20-ാം വയസ്സിൽ മനസ്സിൽ കടന്നുകൂടിയതാണ് പെഡ്രോ പരാമോയുടെ കഥാതന്തു. ആ നോവൽ രചിക്കുന്നതിനായി മെക്സിക്കോയുടെ നാട്ടിൻപുറങ്ങളിലൂടെ അലഞ്ഞു നടന്നു. നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു റൂൾഫോ.
0: 1917 മെയ് 16 മെക്സിക്കോയിൽ ജനിച്ച് 69-ാം വയസ്സിൽ 1986 ജനുവരി 7 വരെയുള്ള ജീവിതകാലത്തിനിടയിൽ രചിച്ചതോ ആകെ 2 പുസ്തകങ്ങൾ. അതിൽ ഒരു ചെറിയ നോവലിന്റെ പേരിലാണ് അദ്ദേഹം ലോകസാഹിത്യത്തിൽ ഇടം നേടിയത്.
1: മരണത്തിന്റെ നിരന്തരമായ സാന്നിധ്യം അറിയിക്കുന്ന നോവലാണ് പെഡ്രോ പരാമോ. ബാല്യ അനുഭവങ്ങളുമായി കൂടിക്കുഴഞ്ഞ് നിരനിരയായി അവ വന്നു ഭവിക്കുന്നു.
0: 1955 പെഡ്രോ പരാമോ പുറത്തുവരുന്നത്. സ്പാനിഷ് ഭാഷയിൽ എഴുതിയ 150 പുറമുള്ള കൃതി. 1979 മലയാളത്തിലേക്ക് വിലാസിനി ആ കൃതി തർജ്ജമ ചെയ്യുന്നത്.
1: 1953 ബേണിംഗ് ഫ്ലെയിംസ് എന്ന പേരിൽ ഒരു ചെറുകഥാ സമാഹാരവും റൂൾഫോ പുറത്തിറക്കിയിട്ടുണ്ട്. തിരക്കഥാകൃത്ത് കൂടിയാണ് റൂൾഫോ.
0: പെഡ്രോ പരാമോ പുറത്തിറങ്ങിയ ആദ്യ 4 വർഷങ്ങളിൽ ആകെ ചെലവായത് 2000 കോപ്പിയാണ്. 30-ലേറെ ഭാഷകളിൽ തർജ്ജമ ചെയ്യുന്നതിനു മുൻപ് തന്നെ അമേരിക്കയിൽ മാത്രം 10 ലക്ഷം കോപ്പികളാണ് ഈ നോവൽ വിറ്റൊഴിഞ്ഞത്.
2: ഫോണ്ടോ ഡി കൾച്ചറാണ് പ്രസാധകർ.
1: മാജിക്കൽ റിയലിസത്തിന്റെ ഉദാത്ത മാതൃകയാണ് പെഡ്രോ പരാമോ. കളിക്കും കാര്യത്തിനുമിടയിൽ ഒരു തലം സൂക്ഷിക്കുന്ന കൃതി. മരണത്തിനും ജീവിതത്തിനുമിടയിൽ ചാഞ്ചാടി നിൽക്കുന്നൊരു നോവൽ. ലൂയി ബോർഹസിന്റെ കൃതികൾക്കൊപ്പം വയ്ക്കാം ഹുവാൻ റൂൾഫിനെയും. കാൽ നൂറ്റാണ്ടുകളായി റൂൾഫോ എഴുതിയ തിരക്കഥകളുണ്ട്. എന്തുകൊണ്ട് നോവൽ എഴുതുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു സാങ്കല്പിക കൃതിയുടെ പേര് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും.
0: അതെ, കൃതികളിൽ സ്വീകരിക്കുന്ന ഒരു ശില്പഘടനയും ഇതാണ്. സങ്കല്പമേത് യാഥാർത്ഥ്യമേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം

0: ഉള്ള കൂട്ടിച്ചേർക്കൽ. ചിലപ്പോൾ പെഡ്രോ പരാമോ വായിക്കുമ്പോൾ സാധാരണക്കാരായ വായനക്കാർക്ക് ഒരെത്തും പിടിയും കിട്ടില്ല. അത്ര സങ്കീർണമാണ് അതിന്റെ രചന.
1: മരണവും ജീവിതവും അങ്ങനെ കൈകോർത്ത് കെട്ടുപിടഞ്ഞ് മരിച്ചവരാരാ ജീവിച്ചവരാരാ എന്ന സന്ദേഹമുണർത്തി വായനക്കാരെ വിഹ്വലരാക്കുന്നു.
0: ഇത്തരം നൈരന്തര ക്രിയകളല്ലാത്ത കാലസങ്കല്പം തെറ്റിക്കുന്ന നോവൽ ശില്പം എന്തുകൊണ്ടാണ് നോവലിസ്റ്റ് സ്വീകരിക്കുന്നത്? നേരെ ചൊവ്വേ അതെഴുതിക്കൂടെ എന്ന ചോദ്യത്തിന് റൂൾഫോയുടെ മറുപടി ഇതാണ്.
2: ഞാൻ ആദ്യം എഴുതിയ നോവൽ കാലക്രമം പാലിച്ചിരുന്നു. എന്നാൽ വാസ്തവിക ജീവിതം കാലാനുക്രമമല്ലോ. യാതൊന്നും സംഭവിക്കാതെ വർഷങ്ങൾ തന്നെ കഴിഞ്ഞു പോയെന്ന് വരാം. പിന്നീട് ചിലപ്പോൾ ഒറ്റ നിമിഷത്തിൽ അസംഖ്യം കാര്യങ്ങൾ സംഭവിച്ചെന്നും വരാം. ലോകത്തിലെ ഒറ്റ വ്യക്തിയുടെ കാര്യത്തിലും ക്രമമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാറില്ല. എന്റെ പെഡ്രോ പരാമോ എന്ന നോവലിൽ സംഭവങ്ങൾക്കിടയിൽ കാലത്തിന്റെയും സ്ഥലത്തിന്റെയും നീണ്ട വിടവുകളോടുകൂടിയ ഒരു ചരിത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.
0: പഴയ നോവലുകളിൽ ആ വിടവുകൾ നികത്താൻ എഴുത്തുകാർ അഭിപ്രായം നിരത്തി നൈരന്തര്യം വരുത്തുമായിരുന്നു. ആ രീതിയെ പാടെ നിരാകരിക്കുകയാണ് റൂൾഫോ. നോവൽ ആരംഭിക്കുകയാണ്:
3: എന്റെ അച്ഛൻ ഏതോ ഒരു പെഡ്രോ പരാമോ അവിടെ താമസമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചത്, കൊമാലിയിലേക്ക്. അമ്മയാണ് ആ വിവരം പറഞ്ഞത്. അച്ഛനെ ചെന്ന് കണ്ടുകൊള്ളാമെന്ന് വാക്കുകൊടുത്തതാണ്. അമ്മ മരിച്ച ശേഷം ഞാൻ ആ വാക്കു പാലിക്കുന്നു, കൊമാലിയിലേക്ക് തിരിക്കുന്നു. പിന്നൊരു കാര്യം അമ്മ പറഞ്ഞിരുന്നു, നമുക്ക് അവകാശപ്പെട്ടതല്ലാതെ മറ്റു യാതൊന്നും അദ്ദേഹത്തോട് ചോദിക്കരുത്. എന്റെ കീശയിൽ അമ്മയുടെ പടമുണ്ടായിരുന്നു. അതെന്റെ ഹൃദയം ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയും വീർക്കുകയായിരുന്നു. പഴയ വക്കുപൊടിഞ്ഞ പടത്തിൽ കിടന്ന് അടുക്കളയിൽ നിന്നാണത് കണ്ടെടുത്തത്. പച്ചമരുന്ന് നിറച്ചൊരു പെട്ടിയിൽ നിന്ന് അമ്മയ്ക്ക് പടമെടുക്കുന്നത് വിരോധമായിരുന്നു. ആഭിചാരത്തിനുള്ള ഏർപ്പാടാണ് അതെന്ന് അവർ കരുതി. ഒരുപക്ഷെ അവരുടെ ധാരണ ശരിയാവാം. കാരണം പടം നിറയെ തുളകളായിരുന്നു. സൂചി കൊണ്ട് കുത്തിയതുപോലെ ഹൃദയത്തിന്റെ സമീപത്ത് വിരല് കടത്താവുന്നത്ര വലിയൊരു തുളയുണ്ടായിരുന്നു.
0: കഥാഗാത്രം അലൗകിക പ്രതീതിയുള്ളൊരു ലോകത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ കൽപ്പനകളിൽ നോവലിസ്റ്റ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു.
3: എന്താണിതൊക്കെ? ഞാൻ ചോദിച്ചു. നാടുവിട്ടുപോയവരുടെ അവശേഷിപ്പുകൾ. തിരിച്ചെടുക്കാൻ ആരും വന്നില്ല. നിനക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ള മുറി പിറകിലാണ്. നീ അവളുടെ മകനല്ലേ?
4: ആരുടെ?
3: ഡൊളോറീതാസിന്റെ.
4: അതെ.
3: പക്ഷെ അതെങ്ങനെ മനസ്സിലായി? അവൾ എന്നോട് പറഞ്ഞിരുന്നു നീ വരുമെന്ന്. ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു.
4: ആര്?
3: എന്റെ അമ്മയോ?
4: അതെ.
3: അതിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടിയില്ല. അവർ വിശദീകരിച്ചുമില്ല.
0: യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള കുതിപ്പ്, വിചിത്ര ലോകത്തിലേക്കുള്ള യാത്ര പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ പ്രകടമാകുന്നു.
3: ഡോണ്യ യദുവിഹേസ് എവിടെയാണ് താമസിക്കുന്നത്? അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ശബ്ദം ജീവനുള്ള ഒരുവളുടെ ശബ്ദമായിരുന്നുവെന്ന് തീർച്ച. അവൾക്ക് വായിൽ പല്ലുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ചലിക്കുന്ന നാക്കുണ്ടായിരുന്നു. ഭൂമിയിലെ മറ്റെല്ലാവരുടെയും കണ്ണുകൾ പോലെ രണ്ട് കണ്ണുകളും.
0: ആ യാത്രയിൽ കഥാനായകൻ വിചാരിക്കുന്നു, അമ്മയ്ക്കും തെറ്റുപറ്റി. തനിക്ക് ശരിയായ വഴി പറഞ്ഞു തരാതിരുന്നത് എന്തുകൊണ്ട്? ചത്തൊരു ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പില്ലാത്തൊരാളെ തിരയാൻ തന്നെ പറഞ്ഞയച്ചതാണോ?
3: എന്തിനാ കൊമാലിയിലേക്ക് പോണത്? അയാളുടെ ചോദ്യം കാതിൽ വീണു. അച്ഛനെ കാണാൻ കുതിച്ചു നടക്കുന്ന കഴുതുകളുടെ താളം തെറ്റാത്ത കുളമ്പടി ശ്രദ്ധിച്ചുകൊണ്ട് കുന്നിറങ്ങുകയായിരുന്നു ഞങ്ങൾ. ആഗസ്റ്റിലെ ചൂടിൽ തളർന്ന് കണ്ണു പാതി അടച്ച് ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് നടന്നിരുന്നത്. നിങ്ങൾക്കവിടെ നല്ലൊരു സൽക്കാരം കിട്ടും, അയാൾ പറഞ്ഞു. ആരെയെങ്കിലും ഒന്ന് കാണുന്നത് അവിടെയുള്ളവർക്ക് സന്തോഷമായിരിക്കും.

0: വാതിലിന്റെ നിഴലിൽ നിൽക്കുന്നു. അവരുടെ നിഴൽ തട്ടിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. നീണ്ടുപരന്ന ആ നിഴലിനെ തട്ടിന്റെ കഴുക്കോലുകൾ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് സുഖമില്ല. അമ്മ പോയി മെഴുകുതിരികെടുത്തി വാതിലടച്ചു. അവർ പോയപ്പോൾ തേങ്ങലുകൾ കേട്ടു. മഴയുടെ തേങ്ങലുമായി ഇടകലർന്ന് പള്ളിയിലെ നാഴികമണിയടിച്ചു. ഒന്നിനു പിറകെ ഒന്നായിട്ട് കാലം എങ്ങനെയോ ചുളുങ്ങി ചുരുങ്ങിയ മട്ടിൽ.
1: യഥാർത്ഥ തലത്തിലല്ല സംഭവങ്ങൾ നടക്കുന്നതെന്ന് വ്യക്തം. പൂർവകാലത്തെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള രചനാരീതിയാണിത്.
0: അതവളുടെ കല്യാണരാത്രിയായിരുന്നു. എന്നാലും പെഡ്രോ പരാമോവിന്റെ കൂടെ കിടക്കാൻ വയ്യെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, അവൾ ചടിച്ചു. എനിക്ക് പകരം നീ പോ, അയാൾ കണ്ടുപിടിക്കില്ല. എനിക്ക് അവളെക്കാൾ ചെറുപ്പമായിരുന്നു. ഞാൻ അവളുടെ അത്ര കറുത്തിട്ടുമില്ല. എങ്കിലും അയാൾക്ക് ഇരുട്ടത്ത് വ്യത്യാസം കണ്ടുപിടിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. എന്നെ കൊണ്ടാവില്ല ചേച്ചി, നീ തന്നെ അയാളുടെ കൂടെ പോയി കിടന്നേ പറ്റൂ. എനിക്ക് ഒരൊറ്റ സഹായം ചെയ്തു തരൂ, പകരം എന്തു വേണമെങ്കിലും ചെയ്യാം. അക്കാലത്ത് നിന്റെ അമ്മയ്ക്ക് എന്തു സൗന്ദര്യമുള്ള കണ്ണുകളായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സൗന്ദര്യമുണ്ടായിരുന്നെങ്കിൽ അതാ കണ്ണിനായിരുന്നു. ഞാൻ പോവുകയും ചെയ്തു. ഇരുട്ട് എന്നെ തുണച്ചു. നിന്റെ അമ്മയ്ക്കറിയാതിരുന്ന വേറൊന്നും എന്നെ സഹായിച്ചു. എനിക്ക് പെഡ്രോ പരാമോവിനെ ഇഷ്ടമായിരുന്നു.
1: അതായിരുന്നു ഈ നോവലിന്റെ പ്രത്യേകത. മാർക്കേസിന്റെ മനസ്സിളക്കിയ നോവലാണ് ഹ്യൂവാൻ റൂൾഫോയുടെ പെഡ്രോ പരാമോ. മാർക്കേസ് ഒരിക്കൽ എഴുതി,
2: സർഗാത്മകമായ ഒരു അശാന്തതയുമായി നടക്കുന്ന അവസരത്തിലാണ് എന്റെ സുഹൃത്ത് അൽവാരോ മുദീസ് ഒരു കെട്ട് പുസ്തകങ്ങളും പേരി വന്ന് എന്നോട് പറഞ്ഞത്. ഈ പുസ്തകങ്ങൾ വായിക്ക്, വായിച്ചു പഠിക്ക്. അതിൽ പ്രധാനമായും എടുത്തു തന്ന പുസ്തകം പെഡ്രോ പരാമോ ആയിരുന്നു. ആ രാത്രി പുസ്തകം രണ്ടു പ്രാവശ്യം വായിച്ചു തീരുന്നതുവരെ എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ബോഗോട്ടയിൽ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഒരു വൃത്തികെട്ട ലോഡ്ജിൽ വെച്ച് കാഫ്കയുടെ മെറ്റമോർഫോസിസ് വായിച്ച ശേഷം, ആ ഗംഭീര രാത്രിക്ക് ശേഷം, 10 വർഷം കഴിഞ്ഞ് അതുപോലെ മാനസികക്ഷോഭം അനുഭവിച്ച രാത്രി ഉണ്ടായിട്ടില്ല. അക്കാലത്ത് ഞാൻ റൂൾഫോവിന്റെ കൃതികൾ വായിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നത് പോലും കേട്ടിരുന്നില്ല.
1: പിന്നെ എങ്ങനെ ഹ്യൂവാൻ റൂൾഫോ ഉത്കൃഷ്ട വായനയുടെ നിതാന്ത ജാഗ്രതയായി മാറി? മാർക്കേസ് മഹത്തായ കൃതി എഴുതുന്നതിന് മുൻപ് നടന്ന സംഭവമാണ്.
3: ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ പരീക്ഷണങ്ങൾ ഏറെ നടത്തിയവർ അവരായിരുന്നു, മാർക്കേസും ഹുവാന്തേസും. എന്നാൽ രൂപപരമായി പരീക്ഷണങ്ങൾ നടത്തിയ രണ്ടുപേർ വേറെയുമുണ്ട്, യോസയും കോർത്തസാറും. അവർ നോവൽ സങ്കല്പത്തിന്റെ അലകും പിടിയും തന്നെ അങ്ങ് മാറ്റി.
1: അതേ ജനസിൽപ്പെട്ട എഴുത്തുകാരനാണ് ഹ്യൂവാൻ റൂൾഫോ.
0: പ്രധാന തെരുവുകളും റോഡും സന്ധിക്കുന്ന കവലയിൽ ഒരു കുതിര പാഞ്ഞുപോയി. ആരും അതിനെ കണ്ടില്ല. എങ്കിലും നഗരപ്രാന്തങ്ങളിൽ കാത്തുനിന്നിരുന്ന ഒരു സ്ത്രീ അതിനെ കണ്ടതായി പറഞ്ഞു. മൂക്കുകുത്തി വീഴാൻ പോകുന്നതുപോലെ ഒരു പോക്ക്, പെട്രോ പരാമോയുടെ വെള്ളപ്പുള്ളികളുള്ള തവിട്ടുകുതിരയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് തലകുത്തി വീഴാൻ പോവുകയാണ് എന്നവർക്ക് തോന്നി. പിന്നെ അത് നീണ്ടു നിവർന്ന് കഴുത്തൊടിച്ച് പിന്നോക്കം നോക്കിക്കൊണ്ട് പാഞ്ഞു. വഴിയിൽ എന്തോ കണ്ടു പേടിച്ച് രക്ഷപ്പെടാൻ ഓടുന്ന പോലെ.
1: ഭീതിയാണ് കഥാന്തരീക്ഷത്തിലെങ്ങും. മൃത്യുവിന്റെ കാലൊച്ചകൾ കൊണ്ട് മുഖരിതമാണ് നോവൽ. മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് ജീവിതത്തെ കാണുകയും മരണത്തിലേക്ക് അലിഞ്ഞു പോവുകയുമാണ്. സന്ദർഭങ്ങളെല്ലാം നിഗൂഢമാണ് മൃത്യുബോധമുണർത്തുന്നത്.
0: ഞാൻ ഉറങ്ങി, കൂടെ കൂടെ ഞെട്ടി ഉണർന്നു. ഉണർന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആ വിളിച്ചുകൂവൽ കേട്ടത്. കടിച്ചമർത്താനായവൻ വിളിച്ചു പറയുന്നത് പോലെ, ജീവിതം പോയി തുലയട്ടെ.
1: ജീവിതത്തിന് തീരെ പ്രസക്തിയില്ലാത്ത രാജ്യമാണ് കൊമാല. അവിടെ മരണങ്ങൾ മാത്രമേയുള്ളൂ, മരിച്ചവർ. പാതി ജീവിക്കുന്നവർ

0: എല്ലാവരും മരിച്ചവരാണ്. ജീവനുള്ള ഒരാൾ കടന്നു ചെന്ന് മരണത്തിന്റെ മറുപുറം സങ്കൽപ്പിക്കുകയാണ്. സൂക്ഷ്മാർത്ഥങ്ങൾ ഏറെയുള്ളൊരു നോവലാണിത്. നോവലിന്റെ രണ്ടാം പകുതിയിൽ കുറിക്കുന്നു.
1: ഒരു കൂക്കിവിളി സൃഷ്ടിച്ച നിശബ്ദതയുടെ ആഴം അളക്കുക അസാധ്യമായിരുന്നു. ഭൂമിയിൽ നിന്ന് വായു ആകെ നീക്കം ചെയ്തതുപോലെ യാതൊരു ഒച്ചയുമില്ല. എന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെയോ ഹൃദയമിടിപ്പിന്റെയോ ഒച്ച പോലും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കടന്നുപോയപ്പോൾ എനിക്ക് ഒട്ടൊരു ശാന്തത കൈവന്നു തുടങ്ങിയപ്പോൾ നിലവിളി വീണ്ടും ഉയർന്നു നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നെ തൂക്കിലിട്ടോളൂ, ഞാനൊന്ന് കാലിട്ടടിച്ചോട്ടെ.
0: നിശബ്ദവും നിശൂന്യവുമായ അന്തരീക്ഷം നിശബ്ദത ഭീതിപ്പെടുത്തുന്നതായിത്തീരുന്നു. എല്ലാം തണുത്തുറഞ്ഞുപോയിരിക്കുന്ന അവസ്ഥയിൽ ഒന്നു ചലിക്കാനുള്ള മോഹമാണ് പ്രകടിപ്പിക്കുന്നത്. സ്വയം ജീവനുണ്ടെന്ന് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് കാലുകൾ ചലിപ്പിക്കാനുള്ള അനുമതി ആരായുന്നത്.
2: ദാർശനിക മാനങ്ങൾ ഉള്ളിലൊതുക്കിയ ഒരു നോവൽ കൂടിയാണ് പെഡ്രോ പരാമോ. ജീവിതാസക്തിയും മരണവും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളായി ഈ കൃതിയിൽ കറങ്ങുന്നു. അവ പരസ്പര പൂരകങ്ങളായി അനുഭവിപ്പിക്കുകയാണ് നോവലിസ്റ്റ്. ഒറ്റത്തലമുള്ള സ്വച്ഛന്ദ സുന്ദരമായി കഥ പറഞ്ഞു പോകാവുന്ന ഒരു നോവലല്ല പെഡ്രോ പരാമോ.
1: കുട്ടിക്കാലത്ത് എന്നെ നോക്കാറുള്ള ഒരു ദാമിയാനയെക്കുറിച്ച് അമ്മ പറയാറുണ്ട്, നിങ്ങളാണോ അത്? അതെ, ഞാനാണ്. നീ കണ്ണുമിഴിച്ച കാലം മുതൽ നിന്നെ എനിക്കറിയാം. ഞാൻ കൂടെ വരാം. ഈ നിലവിളിയുടെ നടുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ബഹളം കേട്ടില്ലേ? ആരോ കൊല ചെയ്യുന്നത് പോലെ. ഒരുപക്ഷെ ഇതിനുള്ളിൽ കൂടി പോയ ഏതോ മാറ്റൊലിയാകാം നീ കേട്ടത്. തൊറീബിയെ ഈ മുറിയിലാണ് തൂക്കിലിട്ടത്. എന്നിട്ടവര് മുറി അടച്ചുപൂട്ടി. അവന്റെ ശരീരം ഉണങ്ങാൻ വിട്ടു, അവനൊരിക്കലും ശാന്തി കിട്ടാതിരിക്കാൻ വേണ്ടി. ഈ വാതിലിന് താക്കോലില്ലല്ലോ, പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി?
0: ഭീതിജനകമാണ് ഈ നോവലിന്റെ ഓരോ ഭാഗവും. യാഥാർത്ഥ്യങ്ങളെ അലിയിച്ചു കളയുന്ന രചനാതന്ത്രം, യുക്തിയെ നിരാകരിച്ചുകൊണ്ട് വൈകാരിക തലത്തിൽ തിരയിളക്കം സൃഷ്ടിക്കുന്ന കൃതി. ജീവിതത്തിന്റെ അളവുകോലുകൾ മരണത്തിന്റെ മാറിൽ വിലപ്പോകാത്തതായി മാറുന്നു.
1: അയാൾ ചാട്ടയുടെ പിടികൊണ്ട് പെഡ്രോ പരാമോവിന്റെ വാതിൽക്കൽ മുട്ടി. രണ്ടാഴ്ച മുമ്പ് ആദ്യമായിട്ട് ഇങ്ങനെ മുട്ടിയത് ഓർത്തുപോയി. ആദ്യ പ്രാവശ്യം ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അവിടെ ആരുമില്ലെന്നു വരെ നിശ്ചയിച്ചു. തിരിഞ്ഞു പോകാൻ ഭാവിച്ചപ്പോഴേക്കും പെഡ്രോ പരാമോവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. സമപ്രായക്കാരനെ പോലെ പെഡ്രോ പരാമോവ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
0: പെഡ്രോ പരാമോ മകനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ആരും സ്വൈര്യം കെടുത്താൻ വരികയില്ലെന്ന ഉറപ്പോടെ. നായകനോ ഇതാണ് അവസരം എന്ന മട്ടിൽ, തന്റെ ഊഴം വന്നിരിക്കുന്നു എന്ന ബോധ്യത്തിൽ.
1: കാര്യങ്ങളെല്ലാം മോശമായിരിക്കുന്നു. ഒരു ചുക്കും ബാക്കിയില്ല. ഒടുവിലത്തെ കന്നിനെയും വിറ്റു. കടബാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിസ്തരിച്ചു പറയാൻ വേണ്ടി അയാൾ കീശയിൽ നിന്ന് കടലാസുകൾ പുറത്തെടുത്തു. മേടിച്ചത് മടക്കി കൊടുക്കാൻ നിർവാഹമില്ല.
0: അങ്ങനെ കടം കയറി ആത്മഹത്യ ചെയ്തതാണ് പെഡ്രോ പരാമോ. മരിച്ചവരുടെ ലോകത്തിരുന്നാണ് അയാൾ കഥ പറയുന്നത്. ഒരു വേള യഥാർത്ഥമോ എന്ന് തോന്നും വിധമുള്ള ആഖ്യാനം, ഇടയ്ക്കിടയ്ക്ക് അന്തരീക്ഷത്തെപ്പറ്റിയുള്ള സൂചനയും.
1: ഗ്രാമം നിറയെ മാറ്റൊലികളാണ്. അവ ചുമരിലെ പഴുതുകളിലോ കല്ലുകൾക്കിടയിലോ പെട്ടുപോയതാവാം. തെരുവിലൂടെ നടക്കുമ്പോൾ മറ്റു കാലൊച്ച കേൾക്കാം. വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദവും പൊട്ടിച്ചിരിയും തേയ്മാനം വന്ന ശബ്ദങ്ങൾ. ഏതെങ്കിലും ഒരു കാലത്ത് ഈ ശബ്ദങ്ങളെല്ലാം മരിച്ചുപോയതായിരിക്കാം.
0: ഏറ്റവും അസഹ്യമായിട്ടുള്ളത് ആളുകളുടെ സംസാരമാണ്. കുമാലയിൽ നിറയെ മാറ്റൊലികളാണ്. ഇപ്പോൾ അവയൊക്കെ പേടിപ്പെടുത്തുന്നില്ല. കൽപ്പനകൾ കൊണ്ട് സമർത്ഥമാണ് നോവൽ. ഭാവന കൊണ്ട്

0: ഓരോ സന്ദർഭങ്ങളിലും യാഥാർത്ഥ്യത്തെ മറികടക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ നോവലുകളിൽ പ്രകടമാകുന്ന മാജിക്കൽ റിയലിസം അതിന്റെ പാരമ്യതയിൽ വിളയാടുന്ന നോവലാണ് പെഡ്രോ പരാമോ.
1: ഞാൻ മടങ്ങിപ്പോയാലോ എന്നാലോചിച്ചു. ഇങ്ങോട്ട് കടന്നു വന്ന ചുരം മുകളിലുണ്ടെന്ന് എനിക്കറിയാം. മലയുടെ കാളിമയിലെ മുറിവ് പോലെ ചുരം. അപ്പോൾ ആരോ എന്റെ തോളത്ത് തട്ടി. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ എന്റെ അച്ഛനെ അന്വേഷിച്ചു വന്നതാ.
0: വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് നോവലിന്റെ ഓരോ മുഹൂർത്തങ്ങളും ചെന്നെത്തുന്നത്. വായനക്കാരുടെ ബോധമണ്ഡലത്തെ കലക്കിമറിക്കുന്ന രചനാരീതി, കാഫ്കയുടെ നോവലുകളിൽ കാണുന്ന ദുരൂഹ സമസ്യ ഹുവാൻ റൂൾഫിന്റെ നോവലിലും കാണാം.
1: ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുക? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും ഒരുപാട് വഴികളുണ്ട്. മേൽപ്പുരയിലെ ഓടുകൾക്കിടയിലെ പഴുതിലൂടെ അവർ ചൂണ്ടിക്കാട്ടി. എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? എന്നും ഇവിടെയായിരുന്നു. ഞങ്ങൾ ജനിച്ചതേ ഇവിടെയാണ്. ഞാൻ ഒരിക്കലും പുറത്തിറങ്ങാറില്ല. എന്നും ഇവിടെ തന്നെ.
0: പ്രകൃതിയും ഈ നോവലിൽ സജീവ സാന്നിധ്യമാണ്. കിളികളും ഒന്നുമില്ലായ്മയിലും അവയുടെ സ്വപ്ന സഞ്ചാരമുണ്ട്.
1: മേൽപ്പുരയുടെ വിടവിലൂടെ കരിങ്കുയിൽ പറ്റങ്ങളെ കാണാമായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് ഇരുട്ടു വ്യാപിക്കുന്നതിനു മുൻപ് അവ കൂടുകളിലേക്ക് പറന്നുപോകും. പകലിനെ കൊണ്ടുപോകാൻ വരുന്ന കാറ്റ് ചിന്നിച്ചിതറിച്ച മേഘശകലങ്ങളെയും കാണാം. എല്ലാം കാണാമായിരുന്നു. അന്തിനക്ഷത്രം ഉദിക്കുന്നതും പിന്നെ ചന്ദ്രനെയും.
0: നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പുരോഹിതൻ മകന്റെ ജന്മരഹസ്യം പുറത്താക്കുന്നൊരു ഭാഗമുണ്ട്.
1: അദ്ദേഹം വിചാരിച്ചു, എല്ലാം ആരംഭിച്ചത് പെഡ്രോ പരാമോ വളർന്നു വലുതായ ശേഷം ഓരോന്ന് കയ്യേറാൻ തുടങ്ങിയപ്പോഴാണ്. അവന്റെ അധികാരശക്തി പാഴ്ചെടി പോലെ തഴച്ചു വളർന്നു. ആ ശക്തി അവന് കിട്ടിയത് എന്റെ പക്കൽ നിന്നായിരുന്നു, അച്ഛൻ പറഞ്ഞു.
0: സംഭാഷണ പ്രധാനമാണ് നോവൽ. പ്രത്യേകം പ്രത്യേകം അധ്യായ വിഭജനങ്ങളുള്ള നോവലല്ലിത്. ഓരോ ഖണ്ഡങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എവിടെ നിന്നും വായിക്കാം. നൈരന്തര്യ പ്രവാഹമില്ല. മറിച്ച് ആ ഒരൊഴുക്കിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള രചനയാണ് ഈ കൃതിയിൽ. യഥാർത്ഥ തലത്തിലേക്ക് നോവൽ കടക്കുകയാണ്. കൊമാലയിൽ വച്ചാണോ അതിനു മുമ്പാണോ എന്ന് വ്യക്തമാകാത്ത വിധമാണ് ആഖ്യാനം.
1: എല്ലാം നോക്കിക്കൊണ്ട് തന്റെ തോൽക്കസേരയിൽ ഇരിക്കുകയായിരുന്നു പെഡ്രോ പരാമോ. ഇടത് കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് ജീവനറ്റ് കാൽമുട്ടിന്മേൽ വീഴുന്നതറിഞ്ഞു. പക്ഷേ അയാളത് ശ്രദ്ധിച്ചില്ല. ഓരോ ദിവസവും തന്റെ ഓരോ ഭാഗം മരിച്ചു പോകുന്ന കാഴ്ച.
0: നോവലിന്റെ അന്ത്യം പെഡ്രോ പരാമയുടെ ദുരന്തമാണ്. നോവൽ അവസാനിക്കുകയാണ്.
1: അയാൾ ദാമിയാനയുടെ ശരീരത്തിൽ ചാഞ്ഞു നടക്കാൻ ശ്രമിച്ചു. ഏതാനും ചുവട് നടന്നതേയുള്ളൂ, കുഴഞ്ഞു വീണു. ഉള്ളിൽ എന്തിനോ വേണ്ടി യാചിച്ചു, പക്ഷേ ഒരു വാക്കും ഉരിയാടിയില്ല. അയാൾ നിലത്തു പതിച്ചു. പിന്നെ ഇടിഞ്ഞു വീഴുന്ന കൽക്കൂമ്പാരം പോലെ തകർന്നടിഞ്ഞു.
0: സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ സീമകൾ വിട്ട് സമതലത്തിലൂടെയാണ് നോവലിന്റെ അന്ത്യം. കഥാപുരുഷൻ കൊമാലയിലെ അധിപൻ പെഡ്രോ പരാമോ ഒരു സാധാരണ മനുഷ്യനായിത്തീരുകയാണ്.
2: നോവലിന്റെ ആഖ്യാന ചാരുതയാണ് ഹുവാൻ റൂൾഫോയുടെ രചനയെ മഹത്തരമാക്കുന്നത്. പുതിയ കാലത്തിന്റെ ശിരോരേഖയിൽ പിറന്ന നോവൽ ഭാഷയിലും ആവിഷ്കാരത്തിലും വ്യത്യസ്തമായ അനുഭവ ലോകമാണ് തുറക്കുന്നത്.
0: ഉറക്കം കെടുത്തുന്ന ഒരു നോവൽ കൂടി കാലത്തെ മറികടക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു ചെറു നോവൽ അടരുകൾ അടർത്തിയെടുക്കാനാവാത്ത വിധം ഒറ്റപ്പെട്ടതായി തീർന്നിരിക്കുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.

ഹുവാൻ റൂൾഫോയുടെ നോവൽ പെട്രോ പരാമോ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് കുരിപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനേഷ് എം പി. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം സുമാകുമാരി എ. ഒ.

0: ആകാശവാണി.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം എം എസ് ആശ.
3: മാനുഷിക മൂല്യങ്ങളുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് അവയവദാനം. ഒരാളുടെ വേർപാടിന് ശേഷവും തന്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ മറ്റൊരാളിൽ ജീവന്റെ വെളിച്ചം പകരാൻ സാധിക്കുക എന്നത് മനുഷ്യരാശി കൈവരിച്ച ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ്. മരണത്തിലും മരിക്കാത്ത ഓർമ്മയായി മറ്റൊരാളുടെ ജീവിതത്തിന് കൂട്ടായി മാറുക എന്നതാണ് അവയവദാനത്തിന്റെ കാതൽ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി രണ്ട് പ്രധാന ദിനങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ദേശീയ അവയവദാന ദിനമായി ആചരിക്കുമ്പോൾ, ലോകമെമ്പാടും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ മൂലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിധിയോട് പൊരുത്തുന്ന അനേകം പേർക്ക് പുതുജീവിതം നൽകുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെയെല്ലാം പ്രധാന ലക്ഷ്യം. സാറെ, നമുക്കിപ്പോൾ ബ്രെയിൻ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകട മരണങ്ങളിലാണല്ലോ. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവയവദാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതിന്റെ ഇടയിലുള്ള ഒരു തടസ്സം എന്തായിരിക്കും?
4: കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് റോഡ് അപകട മരണ നിരക്കിൽ എടുത്തിൽ ഏകദേശം 4000 പ്രതിവർഷമാണ് മരണം. പക്ഷെ നമ്മുടെ ഡൊണേഷൻ നമ്പറൊക്കെ 25 മുതൽ 30 വരെയൊക്കെ ഉള്ളു. അതിന്റെ കാരണം ടു വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ മസ്തിഷ്ക മരണമല്ല സംഭവിക്കുന്നത്, ഓൺ ദ സ്പോട്ട് ഡെത്താണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ഇഞ്ചുറി കാരണം, ലിവറിന്റെയോ കിഡ്നിയുടെയോ, കാരണം വയറിലൊക്കെ ഇടിയുണ്ട് അങ്ങനെ. അപ്പോൾ ബ്രെയിൻഡ് ആൾക്കാരുടെ എണ്ണം നമുക്ക് കുറച്ച് കുറവാണ് കേരളത്തിൽ. പിന്നെ രണ്ടാമത്തെ, മസ്തിഷ്ക മരണം സംഭവിച്ച് ICU കിടക്കുന്ന രോഗിക്ക് ആ ഒരു മസ്തിഷ്ക മരണം, നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചാൽ മരണ നിർണയം നടക്കുന്നില്ല. ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ബ്രെയിൻഡ് ആണെന്ന് ബന്ധുക്കളുടെ കൺവേ ചെയ്യാനൊരു മടിയാണ്. ആ ഒരു സയന്റിഫിക് ഒരു എംപവർമെന്റ് ശാക്തീകരണം കൊടുക്കേണ്ടതുണ്ട് അതൊന്ന്. അത് കഴിഞ്ഞ് ഇൻ കേസ് ബ്രെയിൻഡ് ആണെങ്കിൽ തന്നെ അത് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് ഈ അവയവദാനത്തിന്റെ സാധ്യത പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പല ലെവലിലാണ് നമ്മുടെ ഈ തടസ്സങ്ങൾ. അവരുടെ ഒരു ആശങ്ക, ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓ ഇത് എൻ്റെ മകനെ ചികിത്സിക്കാതെ അവയവമെടുക്കാനുള്ള ആശുപത്രിയുടെ താല്പര്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരെയും ബോധവൽക്കരിക്കുക. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് മരണനിർണയത്തിനോടൊപ്പം നമ്മൾ അവയവും കൂടെ ചോദിക്കണം. ഡിഫിക്കൽട്ടാണ്, നമ്മൾ അത്ര ഒരു എളുപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയ അല്ലാതെ. അതിന് നല്ല സങ്കീർണതകളുണ്ട്, കാരണം ആ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് ഡോക്ടർമാർക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം അവർക്ക് ആ സമയം ഉണ്ടാകത്തില്ല. ആ ബന്ധുക്കളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് മസ്തിഷ്കം പറഞ്ഞു കൊടുക്കണം, അതിനുശേഷം ഈ അവയവദാനത്തിൻ്റെ പ്രക്രിയയെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാവകാശം ചിലപ്പോൾ പല ആശുപത്രികളിലും, കാരണം ഈ കിടക്കുന്ന രോഗികളെല്ലാം ന്യൂറോളജി ഡോക്ടർമാരൊക്കെ ഇല്ലായിരിക്കും. അവരുടെ ഓരോ സർജറികളും 19 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത്. ആശുപത്രികൾ തന്നെ അതിനൊരു കൗൺസിലിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു തടസ്സമുണ്ട്.
3: നമുക്ക് അവളിലേക്ക് പോകാം. ഹലോ,
5: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
5: ആലപ്പുഴയിൽ നിന്ന്
3: സംസാരിച്ചോ.
5: നമസ്കാരം. എനിക്ക് മരണശേഷം

0: എന്റെ ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്, ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യുമ്പോഴത്തേക്ക് കോർണിയ ആർക്കെങ്കിലും കൊടുക്കാൻ ഒക്കുമോ?
1: പറ്റും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി ബന്ധപ്പെടേണ്ടി വരും ബോഡി ഡൊണേഷൻ. പക്ഷെ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറയണം, ഞാൻ മരിച്ചാൽ ആദ്യം നേത്ര ബാങ്കിനെ വിളിച്ച് കണ്ണ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കണ്ണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ബോഡി വിട്ടുകൊടുത്താൽ മതിയാവും. ഇത് രണ്ടും രണ്ട് ആൾക്കാരാ ചെയ്യേണ്ടത്. അതായത് നേത്ര ബാങ്കാണ് കണ്ണെടുക്കുന്നത്, മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടുപേരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കുണ്ടാവും. ബന്ധുക്കളെയാണ് നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് നേത്ര പടലവും കൊടുക്കണം, എനിക്ക് എന്റെ ശരീരവും ദാനം ചെയ്യണം. ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കാണ്.
0: നമ്മളത് വീട്ടുകാരോട് പറഞ്ഞ്
1: വളരെ ശരിയാണ്
0: പറഞ്ഞ് അവരെ അറിയിച്ചുകൊണ്ട് അവര് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഇതുവല്ല എഴുതി വല്ലതും വെക്കണമെന്നോ.
1: നമ്മള് മരിക്കുമ്പോ നമ്മുടെ എന്തായാലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഉടൻ ഓടിയെത്തുമല്ലോ. അപ്പൊ അവരടുത്ത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നാല് അവർക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും.
0: ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി
1: അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് ബന്ധപ്പെടേണ്ടത്. കണ്ണുകൾക്കാണെങ്കിൽ നേത്ര ബാങ്കിലാണ് ബന്ധപ്പെടേണ്ടത് കേട്ടോ. അതും ആലപ്പുഴ തന്നെ ഉണ്ട്. ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നേത്രപടലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
2: സാർ, നമുക്കിപ്പോ കിഡ്നി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാര് ആ ലിസ്റ്റിൽ, വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ. അപ്പൊ അത് ജീവിച്ചിരിക്കെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നതാണ്, ഡിസീസ്ഡ് ഡോണറും പോസിബിൾ ആണ്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ വരുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും കാരണം?
1: ഡിമാൻഡ് സപ്ലൈയുടെ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തിൽ ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 36,000 പേരോളം കേരളത്തിൽ ഡയാലിസിസിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഞാനൊരു എൻ്റെ PhDയുടെ ഭാഗമായിട്ടുള്ള പഠനത്തിൽ 2,600 ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അങ്ങനെ ഈ 2,600 തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്കമനാന്തര അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന വെറും 300 പേരാണ്. അതായത് ഈ 2,600 വെറും 300 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ഈ ബാക്കി ആരും രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല. പിന്നെ ബാക്കി കുറച്ച് പേര് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് അവയവദാന പ്രക്രിയയ്ക്ക് പോകാൻ പറ്റാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 36,000 പേരോളം ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെക്കൂടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം 2,600. അതിന്റെ കാരണം ലഭ്യത കുറവ് കാരണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ഡൊണേഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്, നമുക്ക് 50 കിഡ്നിയാണ് കിട്ടുന്നത്. 2,600 തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്, 50 കിഡ്നി കേരളത്തിന് മൊത്തത്തിലാണ്. അപ്പൊ ഈ 2,000 പേർക്ക് കിഡ്നി കിട്ടണമെങ്കിൽ തന്നെ അടുത്ത 10-20 വർഷമെടുക്കും. അപ്പൊ അവയവദാനം കൂടിയാലേ, ഇപ്പൊ നമ്മുടെ 4,000 അറുപടപട മരണങ്ങളിൽ ഒരു 100 പേരെങ്കിലും മസ്തിഷ്കമരണം നിർണയിക്കപ്പെട്ടാൽ നമുക്ക് 200 കിഡ്നി കിട്ടും. പക്ഷെ ആ നിർണയ പ്രക്രിയ കുറച്ചും കൂടെ നടക്കണം. അതായത് ആശുപത്രികൾ മുന്നോട്ട് വന്ന് ഈ മസ്തിഷ്കമരണം സംഭവിച്ച വ്യക്തിയുടെ മരണനിർണയം നടത്തുകയും ബന്ധുക്കളുടെ അടുത്ത് അവയവദാന സന്നദ്ധത ആരായും ചെയ്യുന്ന പ്രക്രിയ എല്ലാ ആശുപത്രിയിലും ഒരു നോർമൽ രീതിയിൽ നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
2: അപ്പൊ അത് അവബോധത്തിലൂടെ, ഇപ്പം പൊതുജനങ്ങളെയാണെങ്കിലും സാറ് പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെയാണെങ്കിലും അവബോധത്തിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ
1: പറ്റുള്ളൂ.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം. നമസ്കാരം.
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
3: ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണാപുരം.
2: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
3: ഡോക്ടറെ നമസ്കാരം.
1: നമസ്കാരം ഉദയകുമാർ.
3: സാറേ, ഈ പരിപാടി ഇന്ന് കൊണ്ടുവന്നതും അറിവില്ലാത്തവർക്ക് കേൾക്കാൻ കഴിയുന്നതും എല്ലാം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. 61 വയസ്സായി, സർവീസ് ചെയ്തിരുന്ന ആളുമാണ്. പക്ഷെ ഇത് എന്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചോദ്യം. രണ്ടാമത്, നമ്മളുടെ അവയവ സ്ട്രോക്കൊക്കെ വന്ന ഒരാളാണ്, കൊടുക്കാൻ പറ്റുമോ?
1: പറ്റും. സ്ട്രോക്ക് നമുക്ക് തലച്ചോറിനല്ലേ ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള അവയവങ്ങള് മെഡിക്കൽ പരിശോധനയിൽ നല്ല അനുയോജ്യമാണെങ്കിൽ മരണസമയത്ത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, കേരള ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, കേസ് ഓട്ടോ എന്ന് പറയും. ആ വെബ്സൈറ്റിൽ മക്കളും എല്ലാം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിൽ പ്ലഡ്ജ് ചെയ്യാം. അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ അവരത് പറയാം, എന്റെ അച്ഛൻ മരണസമയത്ത് അവയവദാന സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ അതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. പറഞ്ഞോളൂ. പറ്റും പറ്റും. ഏറ്റവും പ്രധാനം, നമുക്ക് അവയവദാന സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആ ഒരു സന്നദ്ധത അറിയിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ബന്ധുക്കളിലെ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. അല്ല, അതാ പറഞ്ഞ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ ബന്ധുക്കൾക്ക് അത് അറിയാത്തോണ്ടാ. ഇപ്പൊ ഉദയകുമാർ പറഞ്ഞിരുന്ന അവരെ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സന്നദ്ധ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിലതൊരു ചർച്ചയാക്കുക.
3: ഓൺലൈൻ വഴി ചെയ്യണം അല്ലേ?
1: അതെ അതെ, ഓൺലൈൻ വഴി ചെയ്യണം.
3: സാറേ ഈ പരിപാടി എനിക്ക് ഇത്ര അറിവ് തന്നാണ്. കോടാനകോടി
2: വിളിച്ചതന്നെ. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവയവദാനം ചെയ്യാൻ സന്നദ്ധനാണ്. പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയം.

0: ാണ് അതെ, ഇങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ
1: അല്ല,
0: എന്നുള്ളത്.
1: അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ആശുപത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ആശുപത്രികളിലാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മള് ഇതൊരു കേന്ദ്രീകരിച്ച ഓർഗനൈസ്, ഇപ്പൊ തിരുവനന്തപുരത്തിൽ നിൽക്കുന്ന കേസോട്ടോയ്ക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതാത് സ്ഥലങ്ങളിലെ ആശുപത്രികൾ അവിടെയും ഒരു അവയവദാന സന്നദ്ധത ആൾക്കാരിൽ നിന്ന് പ്ലഡ്ജ് സ്വീകരിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ആശുപത്രി ജീവനക്കാർക്ക് എങ്ങനെയാണ് ഒരു മരണം സംഭവിച്ചാൽ അവയവദാന പ്രക്രിയയിലൂടെ കടക്കാൻ പറ്റുക എന്നുള്ളത് പഠിപ്പിക്കുകയും ഇതെല്ലാം ആശുപത്രികളും കൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ പറയുന്ന ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ പറ്റുള്ളൂ.
0: അടുത്ത കോള് ലൈനിലുണ്ട്.
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ചന്ദ്രൻകുട്ടിയിലാണ്, കായംകുളത്ത് നിന്ന്
0: സംസാരിച്ചോളൂ.
2: എനിക്കിപ്പോ 73 വയസ്സുണ്ട്. യാതൊരു വിധ രോഗങ്ങളും ഇല്ല. എന്റെ മരണശേഷം എന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ വയ്യ. അതൊന്ന് വിശദീകരിച്ചു തന്നെ കൊള്ളാമല്ലോ.
1: ചന്ദ്രൻകുട്ടി കായംകുളത്താണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരിക്കും ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ്. അപ്പൊ ആ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ കോളേജിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട ഹോൾ ബോഡി ഡൊണേഷൻ നടക്കും. പക്ഷെ അതിനോടൊപ്പം ചന്ദ്രൻകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേത്രമടലം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയും കൂടെ അറിയിക്കുകയാണെങ്കിൽ മരണസമയത്ത് നേത്രവും ദാനം ചെയ്യാം. അതല്ല, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ആഘാതം വന്ന് ആശുപത്രിയിലാകുകയും മസ്തിഷ്കമരണം സംഭവിക്കാനുള്ള അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ മറ്റുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബന്ധുക്കളുടെ താരടുത്തെങ്കിലും ഈ നമ്മുടെ കേസോട്ടോയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടോ എന്ന് പറയുന്ന നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ വെബ്സൈറ്റിലോ നമ്മുടെ സന്നദ്ധ രജിസ്റ്റർ ചെയ്താൽ അവയവം നൽകാം. അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ബോഡിയും നമുക്ക് മരണസമയത്ത് ദാനം ചെയ്യാൻ സാധിക്കും. മറക്കാതിരിക്കേണ്ട കാര്യം, ഇത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരിതൊന്നും അറിയത്തില്ല, അപ്പൊ വെറുതെ ദഹിപ്പിച്ചു കളയും. ഇത്രയും ഒരു നല്ല ആഗ്രഹം സഫലമാകാതെ പോകും.
2: അവരുടെ സമ്മതപത്രം വേണ്ടി വരുമോ?
1: വേണം വേണം വേണം, ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സമ്മതം വേണം. അല്ല, അത് അവരുടെ സമ്മതം വെള്ള പേപ്പറിലൊന്നും വേണ്ട. അത് മരണ സമയത്ത് ഈ ആശുപത്രി കൺസെന്റ് ഫോം ബന്ധുക്കൾക്ക് കൊടുക്കും, അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മറ്റേ മൊത്തം ശരീരം ദാനം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മുദ്രപത്രത്തിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ടത്. അവയവദാനത്തിന് മുദ്രപത്രത്തിൽ ഒന്നും ചെയ്യേണ്ട, നമ്മള് വെബ്സൈറ്റിൽ പ്ലഡ്ജ് ചെയ്താൽ മതി. പ്ലഡ്ജ് രജിസ്റ്റർ ചെയ്യുന്ന പറയുന്ന സംഭവം ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബന്ധുക്കളെ അറിയിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ബന്ധുക്കളെ ആഗ്രഹം അറിയിച്ചാൽ അവർ നിങ്ങളുടെ മരണസമയത്ത് ആശുപത്രിക്കാരെടുത്ത് പറഞ്ഞ് അവരെ കൺസെന്റ് കൊടുത്താൽ മതിയാവും.
0: വിളിച്ചതിന് നന്ദി. സർ, വേറൊരു സംശയം, ഇപ്പൊ കേരള സംസ്ഥാനത്തിലെ അവയവദാനങ്ങളെല്ലാം ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവയവം കേരളത്തിലുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പം ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വളരെ അന്തരമുണ്ട് എങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാന അതിർത്തിയുണ്ട്. അപ്പൊ വേറൊരു, ഇപ്പൊ സപ്പോസ് കർണാടകത്തിലെ ഒരു അവയവം നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാനായിട്ട് അന്തർ സംസ്ഥാന പരമായിട്ട് ഗവൺമെന്റിന്റെ ലിങ്ക്?
1: നമ്മുടെ ഇന്ത്യയിൽ മൊത്തം അവയവദാന സംവിധാനം ഏകോപിപ്പിക്കുന്ന നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിന് പറയുന്ന നോട്ടോ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ 4 സോണുകളായിട്ട് ഇന്ത്യയെ വിഭജിച്ചിട്ടുണ്ട്. അതിന് റോട്ടോ എന്ന് റീജിയണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെയാണ് സോട്ടോ. അപ്പോൾ റോട്ടോയ്ക്കും നമുക്ക് ഓർഗൻ കൊടുക്കാം, റോട്ടോയിൽ നിന്ന് ഓർഗൻ സ്വീകരിക്കാം. പ്രൊവൈഡഡ് ആ സംസ്ഥാനത്തിന് ആവശ്യമില്ലെങ്കിൽ, ആവശ്യക്കാരില്ലെങ്കിൽ മാത്രമേ വേറെ സംസ്ഥാനത്തിൽ ഷെയർ ചെയ്യും. പക്ഷേ മെക്കാനിസം ഉണ്ട്.
0: അപ്പൊ അതിനെന്തെങ്കിലും ദൂരം സമയം അങ്ങനെയുള്ള പ്രതിസന്ധി
1: ഉണ്ട്? അതായത് നമ്മള് അവയവം ബോഡിയിൽ നിന്ന് എടുത്താൽ വൃക്കയാണെങ്കിൽ ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് വെളിയിൽ നിൽക്കാം. കരളാണെങ്കിൽ 6 മണിക്കൂറും ഹാർട്ടാണെങ്കിൽ 4 മണിക്കൂറും. അപ്പൊ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ സ്വീകർത്താവിനെ കണ്ടെത്തുകയും അവർ മെഡിക്കലി അനുയോജ്യമാണെന്നും ഈ അവയവം അവർക്ക് സ്യൂട്ടബിൾ ആണെന്നും അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ അത് കഴിയുന്നതും സ്റ്റേറ്റിലും നമ്മൾ കേരളം തന്നെ 3 സോണായിട്ട് തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
0: ഓക്കെ, മറ്റൊരു കോളുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: അതെ, സോമശേഖരമുള്ള ആലപ്പുഴ മണ്ണതിരിപ്പനാട്ടിൽ നിന്ന്.
0: ഓക്കെ, സംസാരിച്ചോളൂ.
3: ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന 74 വയസ്സുള്ള റിട്ടയർഡ് ജീവനക്കാരനായിരുന്നു ആണ്. എന്ന പറഞ്ഞ ശേഷം എന്റെ ശവശരീരം മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളാർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അതിന് എനിക്ക് പോയി ചെയ്യാനും ഒന്നും എനിക്ക് പറ്റുന്നില്ല, ആരും സഹായത്തിന് ഇല്ലാത്തത് കൊണ്ട്.
1: സോമശേഖരൻ പിള്ള, ആക്ച്വലി നമ്മള് ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും വെച്ച് നമ്മുടെ ആലപ്പുഴയിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നമ്മുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത്. അപ്പൊ ആരെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ, പരിചയക്കാരോ വല്ലതും ഉണ്ടെങ്കിൽ അവരെ അവരുടെ അടുത്ത് ഒരു മുദ്രപത്രത്തില് എനിക്ക് മരണശേഷം ഇങ്ങനെ എന്റെ ബോഡി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താല് അവർ ആ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചാ മതി. 100 രൂപയുടെ മുദ്രപത്രം കയ്യിൽ കൊടുത്തിട്ട് അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിരുന്നാ മതി, ബാക്കി വേറൊന്നും ചെയ്യാനില്ല. ഇത് മരണശേഷം ആരാ ഇത് ചെയ്യേണ്ടത് അവരെ അറിയിക്കേണ്ടത്, അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിച്ചിരിക്കണം, എന്നാലേ അവർക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മതിയാവും, അത് മതിയാവും. അപ്പൊ ഇപ്പൊ തൽക്കാലം ആരുടെ ഏൽപ്പിച്ച സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തയച്ചിരുന്നാ മതി.
0: ഓക്കെ, നന്ദി സർ. ഇപ്പൊ ഒരുപാട് പേര് മരണശേഷം ശരീരം ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയധികം ശരീരത്തിന്റെ ആവശ്യം നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഉണ്ടോ?
1: രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. പക്ഷെ ഇത് സംഭവിക്കുന്ന ഇവര് ആഗ്രഹം ഉണ്ടെങ്കിലും മരണ സമയത്ത് ചിലപ്പോൾ ബന്ധുക്കൾ ചിലപ്പോൾ ഇത് സമ്മതിക്കത്തില്ല, കാരണം അവരുടെ ഒക്കെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനുള്ള. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പം 100 പേര് പറഞ്ഞ ചിലപ്പോൾ ഒരു ഡൊണേഷനായിരിക്കും ആക്ച്വലി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. ഷോർട്ടേജ് ഉണ്ട്, ഇപ്പോഴും ഹോൾ ബോഡിക്ക് ഷോർട്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഹോൾ ബോഡിയുടെ പഠിക്കാനുള്ള ഹോൾ ബോഡിയുടെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ ഇതാണ് ആ ഒരു പ്രക്രിയ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു, മരണശേഷം ആര് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും? പിന്നെ ഈ ബന്ധുക്കളുടെ ഉത്തരവാദിത്വമാണ് ബോഡി ആശുപത്രി കൊണ്ടത്, അവര് വന്നെടുക്കത്തില്ല, ബോഡി കൊണ്ട് ഏൽപ്പിക്കണം. അപ്പൊ ഇങ്ങനത്തെ ലോജിസ്റ്റിക്സ് കാരണം പറയുന്നത്രയും നടക്കുന്നില്ല.
0: അതുപോലെ തന്നെ നമ്മൾ മരിച്ച ഉടനെ ഇത്ര സമയത്തിനകം എത്തിക്കണമെന്നുണ്ടോ? അത് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം,
1: അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല, അത് കുഴപ്പമില്ല, കാരണം അവിടെ ബോഡി പോയ ശേഷം പിന്നെ എംബാമിങ് കെമിക്കൽ പ്രോസസ് വഴി സ്റ്റോർ ചെയ്യുന്നു, അതിലൊരു വലിയ പ്രോബ്ലം ഇല്ല. എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് മരണാനന്തരം ചെയ്യേണ്ട മതപരമായ എല്ലാ ആചാരങ്ങളും ചെയ്ത ശേഷം കൊടുത്തിരുന്നു.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
4: ഹലോ,
0: ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
4: റോസി എന്നാണ് എന്റെ പേര്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിന്നാണ് വിളിക്കുന്നത്.
0: സംസാരിച്ചോളൂ.
4: എനിക്ക് പിന്നെ അവയവദാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്റെ കണ്ണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്താ, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റൂ ഡോക്ടർ?
1: കൊടുക്കാം, കൊടുക്കാം. കണ്ണ് തിമിരത്തിനല്ലേ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്?
4: അതെ അതെ.
1: ആ തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലെൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് നമ്മള് മറ്റേ കണ്ണ് ട്രാൻസ്പ്ലാന്റ് തന്നെ കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകൾ ഭാഗം കാണുന്ന കറുത്ത സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോർണിയ. ആ കോർണിയാണ് നമ്മള് വേറെ ആൾക്ക് വെച്ചിട്ട്. കോർണിയയുടെ അസുഖം കാരണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് നേത്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ലെൻസ് മാറ്റി വെച്ചത് ഒരു തടസ്സമല്ല. അതെ, കൊടുക്കാം, കൊടുക്കാം, കൊടുക്കാം. പ്രായം കുഴപ്പമില്ല, അത് പ്രായം അത് കുഴപ്പമില്ല. ഇല്ല, നേത്രദാനത്തിന് അതൊരു തടസ്സമല്ല. ആ നേത്ര പഠനത്തിന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അനുയോജ്യമാണെങ്കിൽ അവർ സൂട്ട് ആൾക്ക് വെച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ സന്നദ്ധത ഒരു കുഴപ്പമില്ല, എത്ര വയസ്സാണെങ്കിലും. അത് നിങ്ങള് സമ്മതപത്രം ഒപ്പിടുകയും അത് നേത്ര ബാങ്കിനെ അറിയിക്കുകയും കൂടെ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള. അതെ
4: അതെ
1: അതെ അതെ.
4: ഓക്കെ,
1: കൊടുക്കാം, കൊടുക്കാം. അത് അവര് വന്നെടുത്തോളും, അവര് വന്നെടുത്തോളും. അതെ, ഉണ്ട് നേത്ര ബാങ്ക് വന്നെടുത്തോളും. അത് കണ്ണിന്റെ പഠനം മാത്രമേ എടുക്കുള്ളൂ, കണ്ണ് മൊത്തത്തിൽ എടുക്കത്തില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, വിരൂപം ഉണ്ടാക്കുക, കണ്ണ് അവിടെ ആ ഭാഗം കൊഴിഞ്ഞിരിക്കും, അങ്ങനെയൊന്നും അല്ല. മുകളിലത്തെ ഭാഗം മാത്രം ഒരു ബട്ടൺ ബട്ടൺ ബട്ടൺ പോലെ എടുക്കത്തുള്ളു. അത് അറിയത്തു പോലും ഇല്ല ആരും എടുത്തു എന്നുള്ളത്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, കുഞ്ഞുങ്ങളുടെ അവയവം ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് വാർത്തയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണറിനെ കുറിച്ചൊക്കെ വായിച്ചതാണ്.
1: ഏറ്റവും പ്രശ്നം നമുക്ക് സ്വീകർത്താവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ ഈ അലൻ ഷെറൻ എന്ന് പറഞ്ഞ കുട്ടി 10 മാസമായ, ചെറിയ കരളും ചെറിയ വൃക്കകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് അനുയോജ്യമായ സ്വീകർത്താവ് ഉണ്ടോ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള വെല്ലുവിളി. നമുക്ക് ഇപ്പൊ ആക്ച്വലി കേരളത്തിൽ പീഡിയാട്രിക് ലിവർ അസുഖമുള്ള കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ഫീസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ രോഗനിർണയവും കൂടിയിട്ടുണ്ട്. അവർക്ക് ലിവർ വെച്ച് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വെല്ലുവിളി ഇല്ല. നമുക്ക് പീഡിയാട്രിക് സി കെ ഡി, അതായത് പീഡിയാട്രിക് വൃക്കരോഗ സ്തംഭനാവസ്ഥ ഉള്ള ഒരു 3 കുട്ടികളുണ്ട്, ലിവറിന്റെ അസുഖക്കാരും 3 കുട്ടികളുണ്ട്.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
5: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാം, പേര് പറയാമോ?
5: ശേഖരൻ.
0: സംസാരിച്ചോളൂ.
5: പിന്നെ പറയാനുള്ളത് നേത്ര പഠനം ദാനം ചെയ്യാൻ, ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് എല്ലാവർക്കും ഇപ്പൊ ഈ എങ്ങനെ ഈ സംഭവ സമയം കൊടുക്കേണ്ട സമയമാകുമ്പോ എങ്ങനെ കൊടുക്കണമെന്ന് എവിടെ അറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് ഈ കണ്ണ് ദാനം ചെയ്യുന്നതിനും അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനും ഇപ്പൊ രേഖപ്പെടുത്തി കൊടുത്താലും മരണസമയമോ ഇത് കൊടുക്കുന്ന സമയമോ അറിയിക്കാനുള്ള ഒരു നമ്പർ പബ്ലിഷ് ചെയ്തിരുന്ന റേഡിയോ കൂടിയോ എങ്ങനെയെങ്കിലും

0: കൃത്രിമത്തിലൂടെ കൊടുത്തിരുന്നാൽ വളരെ ഉപകാരമായിരുന്നു.
1: അത് ചെയ്യാം. ഞങ്ങള് അതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് ഇപ്പൊ ഇല്ല. ടോൾ ഫ്രീ നമ്പർ വന്ന ഉടൻ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ബാക്കി അവയവദാന പ്രക്രിയകൾ ഞങ്ങൾ സുഗമമാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബന്ധുക്കളെയും കൂടെ അറിയിക്കേണ്ടതാണ്. സന്നദ്ധത അറിയിച്ചാലേ അവർക്ക്
0: ബന്ധുക്കളെ അറിയിച്ചാലും
1: അവര് എവിടെ വിളിക്കണമെന്നുള്ളത് അല്ലേ. മനസ്സിലായി.
0: മരിച്ച ആൾ അറിയുന്നില്ലല്ലോ, ഈ സമ്മതപത്രം കൊടുത്ത ആൾ അറിയുന്നില്ലല്ലോ.
1: ഓ ഓക്കെ, മനസ്സിലായി.
0: അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ നിലയത്തിൽ കൂടി മാധ്യമങ്ങളിലൂടെ ഇത് പബ്ലിഷ് ചെയ്ത് ഈ നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ വളരെ
1: ഉപകാരമാണ്.
0: അല്ല, ധാരാളം ആൾക്കാർ ഇതിന് കർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാക്കും.
1: ചെയ്യാം ചെയ്യാം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.
0: ഓക്കെ സാർ, ഞാൻ അത്ര അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ ഒരുപാട് നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബോഡി ദാനം ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുമോ?
1: ദാനം ചെയ്യാൻ സാധിക്കും. അതിന് പെർമിഷനുള്ള വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ ഇപ്പോൾ. ഏറ്റവും പ്രധാന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കുഴപ്പമാണ്. ഫോർമാലിനിലെ സ്റ്റോർ ചെയ്യണം. അതിനുള്ള പെർമിഷനുള്ള പ്രൈവറ്റ് മെഡിക്കലുകളുടെ എണ്ണം കുറവാണ്. നമ്മൾ സാധാരണ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് അവർ ബാക്കിയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽക്ക് ആവശ്യമനുസരണം ബോഡി കൈമാറുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും, കാരണം ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പ്രൈവറ്റ് മെഡിക്കൽ കൊടുത്ത് അവർ അത് ബോഡി വേറെ വെക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ കഴിയുന്നതും അടുത്തുള്ള ഇപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതം.
2: അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഈ അജ്ഞാത മൃതശരീരങ്ങൾ ലഭിക്കുമല്ലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ പോലീസിനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ആ ബോഡികൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രൊസീജിയർ ഇൻകേസ് നടപടികളും
1: അതെല്ലാം പൂർത്തിയാക്കിയിട്ട് അതിന് അങ്ങനത്തെ മരണ സമയത്ത് എന്തുകൊണ്ട് മരണമെന്നും അറിയാത്തതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പ്രക്രിയ കഴിയുമ്പോൾ ബോഡി ആക്ച്വലി ഫുൾ ബോഡി ഡിസെക്ട് ചെയ്ത് ഓർഗൻസിന്റെ സാമ്പിൾസ് എല്ലാം എടുത്ത് അത് മിക്കവാറും ഗവൺമെന്റ് തന്നെ അത് ഡിസ്ട്രോയ് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പഠനത്തിന് എടുക്കാറില്ല.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? ഓക്കെ, സംസാരിച്ചോളൂ.
3: സാർ, ഞാൻ വിളിച്ചത് കണ്ണ് ഇപ്പൊ തീരെ കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പൊ അവയവം മാറ്റാൻ പറ്റുമോ?
1: കണ്ണിന്റെ നേത്രപടലമാണോ മാറ്റേണ്ടത് അതോ വേറെ അവയവങ്ങൾ?
3: അത് തീരെ പ്ലെയിൻ ആണ്. അപ്പോ കാണിച്ചുമ്പോൾ ഞരമ്പിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ മാറ്റാൻ പറ്റുമോ?
1: ഇല്ല, ഞരമ്പിന്റെ പ്രശ്നം നമുക്ക് കോർണിയക്ക് മാത്രമേ, അതായത് നേത്ര പടലം കാരണമുള്ള അന്ധതയ്ക്ക് മാത്രമേ കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് അന്ധത മാറ്റാൻ പറ്റുള്ളൂ. കണ്ണിന്റെ ഞരമ്പുകൾക്കുള്ള കേടുകൾക്ക് കണ്ണ് മാറ്റി വെക്കാൻ നടക്കത്തില്ല.
2: സർക്കാർ ചെലവില് അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതാണ്.
1: കേസോട്ടയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് തരത്തിലാണ് ഫണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടും ഒന്ന് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന്റെ ഫണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളവും ബോധവൽക്കരണ ശമ്പളവും ട്രെയിനിങ് പ്രോഗ്രാമിനും എല്ലാം വിവിധ ഘടനകളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും. കേരളത്തിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിമാനമാർഗം അവയവം കൊണ്ടുപോകുന്നത് പോലും സർക്കാർ ചെലവിലാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല. എട്ടോളം ഹൃദയം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മാറ്റിവെച്ച എല്ലാം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹെലികോപ്റ്റർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ ജനറൽ ഹോസ്പിറ്റലിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹൃദയം മാറ്റി വെക്കലും നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റി. അപ്പോൾ എല്ലാ രീതിയിലും സർക്കാരിന്റെ വളരെ പിന്തുണ ഈ അവയവം മാറ്റി വെക്കൽ രംഗത്തുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ.
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: നമസ്കാരം ഡോക്ടർ, ഞാൻ എന്റെ പേര് ശാന്ത ശ്രീകുമാറാണ്. ഹലോ ഡോക്ടർ, നമസ്കാരം.
1: നമസ്കാരം
4: ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പൊ എനിക്ക് എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നുണ്ട് മരണശേഷം. അപ്പൊ ഞാനിവിടെ നേരത്തെ മക്കളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ വെച്ചാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അവയവം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണും എല്ലാം എനിക്ക് ദാനം ചെയ്യണമെന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ എങ്ങനെയാണ് ദാനം?
1: ഏത് രാജ്യത്താണുള്ളത്?
4: ദുബായില്.
1: അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹയാത്ത് എന്നാണ് പേര്. HYAT, ഹയാത്ത്. ഹയാത്ത് ഇതുപോലെ, അതായത് കേരളത്തിലെ കേസോട്ടോ പോലെ മൃതസഞ്ജീവനി പദ്ധതി പോലെയുള്ളൊരു ഓർഗനൈസേഷനാണ് UAE. അവരെ അറിയിച്ചാല് അവര് ഇപ്പൊ നിങ്ങൾക്ക് ആ കോർണിയ ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്യണമെങ്കിൽ അതും അവർ ചെയ്തു തരും. കോർണിയ നേത്രപടലം അവരെടുക്കുകയും അതെടുത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും നേത്ര ബാങ്കിനോട് കൈമാറാൻ ഏൽപ്പിച്ചിരുന്നാൽ അത് ചെയ്യും. അതിനൊന്നും അവർ എക്സ്ട്രാ പൈസ ഒന്നും ചാർജ് ചെയ്യത്തില്ല. അതല്ല, നമുക്ക് അവിടെ വെച്ച് മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ ഓർഗൻസ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് തന്നെ നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും അവർ ചെയ്യും. അതല്ല, ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ എന്ന് നമ്മൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അതും അവർ ചെയ്യും. അപ്പോൾ അത് UAE ഇത് വളരെ പ്രബലമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അവിടെയും ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് മൃതസഞ്ജീവനിയിൽ പേര് രജിസ്റ്റർ ചെയ്താൽ മക്കള് മരണസമയം

0: സമയം ഡോക്ടർമാർ അറിയിച്ചാൽ ബാക്കി പ്രക്രിയയെല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ഷുഗറോ കൊളസ്ട്രോളോ
0: എന്തായാലും സന്നദ്ധത വളരെ നല്ലതാ. അറിയാവുന്ന സുഹൃത്തുക്കളുമൊക്കെ ഈ മരണശേഷമുള്ള അവയവദാന സന്നദ്ധത അറിയിക്കുക.
2: നമ്മൾ ഒരുപാട് കോൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും സന്നദ്ധത ഉണ്ട്. പക്ഷെ കൂടുതൽ അതിന്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അവബോധമുണ്ടെങ്കിൽ, സാർ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ഒരു ടോൾ ഫ്രീ നമ്പർ പോലെ അല്ലെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് എവിടെയാണ്.
0: അല്ല, അവിടെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആശുപത്രികൾ ഇതിന് മുന്നോട്ട് വന്ന് അതാത് ആശുപത്രികൾ, അടുത്തുള്ള ആശുപത്രികൾ ഇതിനുള്ള പ്രക്രിയയും, പിന്നെ മരിച്ച ശേഷം നമ്മൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെടുമല്ലോ, ഒന്നിൽ ഡെത്ത് സ്ഥിരീകരണം. അപ്പൊ ഞങ്ങൾ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ എന്തായാലും തുടങ്ങും.
2: അപ്പോ രക്തദാനത്തെക്കാൾ ഉപരിയായ ഒരു മനുഷ്യന് താൻ ഇല്ലാതായതിനു ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അവയവദാനം നൽകുന്നത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഭയങ്ങളും തെറ്റായ ധാരണകളും കാരണം ഇനിയും പൂർണ്ണതോതിൽ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒന്നുകൂടിയാണ് ഈ സത്കർമ്മം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും മഹാദാനമായ ഇതിലൂടെ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കാനും നമുക്ക് കൈകോർക്കാം. ഇത്രയും സമയം അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ച ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
3: അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ.

ഹലോ ഡോക്ടർ. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. സാവിത്രിയുടെ അരഞ്ഞാണം എന്ന ചിത്രത്തിനു വേണ്ടി കലാഭവൻ മണി ആലപിച്ചത്.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
0: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് ചരക്കുകൾ അയയ്ക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ടുവയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും രോഗി സൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെ പേരും ഒ പി ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പല ആശുപത്രികളിലും ഒ പി സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 8 പകരം 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങമൊന്ന്. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് 29.95% ഓണം അഡ്വാൻസ് ബോണസ് നൽകാൻ ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ധാരണ. സംസ്ഥാനത്തെ എൽ പി ജി സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച തർക്കവും ഒത്തുതീർപ്പായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസായി ലഭിക്കും. എൽ പി ജി വിതരണ ഏജൻസികളിലെ ജീവനക്കാർക്ക് 17,850 രൂപ ബോണസായി നൽകാനും തീരുമാനമായി. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 5 പ്രവാസി സംരംഭകർക്കായി 26 ലക്ഷം രൂപയുടെ വായ്പകൾ ഇതിന്റെ ഭാഗമായി കൈമാറി. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തു മടങ്ങിയെത്തിയ പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ പദ്ധതി വഴി ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ്. AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവൻ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി 2ാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50 കേസുകളിലായി 59 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9,135 ഉയർന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത.

0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി നാളെ ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: संबंधी आंकड़े जारी किए हैं। ग्रामीण बेरोजगारी दर पिछले महीने घटकर 4.5% रह गई, जबकि जून में यह 5% थी। हर घर तिरंगा अभियान का आज समापन हो गया। हर घर तिरंगा अभियान के पांचवें वर्ष में लाखों भारतीय राष्ट्रीय ध्वज फहराने, तिरंगा यात्राओं में शामिल होने और वंदे मातरम गाने के लिए एकजुट हुए। 2022 में शुरू हुआ यह अभियान अब देश के सबसे बड़े जन भागीदारी आंदोलनों में से एक बन गया है। एक रिपोर्ट।
1: इस वर्ष का अभियान भारत के राष्ट्र गीत वंदे मातरम के 150 साल पूरे होने पर केंद्रित था, जिसमें देशभक्ति के अनोखे जश्न के तौर पर राष्ट्र ध्वज और राष्ट्र गीत को एक साथ लाया गया। देश भर में तिरंगा यात्राओं, साइकिल और मोटरसाइकिल रैलियां, सांस्कृतिक जुलूसों, स्कूल कॉलेज के कार्यक्रमों और सामुदायिक आयोजनों में हर घर तिरंगा की भावना साफ दिखी। पिछले 5 वर्षों में हर घर तिरंगा लोगों की भागीदारी और गर्व का एक देशव्यापी प्रतीक बन गया है। अमन यादव, आकाशवाणी समाचार, दिल्ली।
0: ये समाचार हमारी वेबसाइट www.newsonair.gov.in और हमारे न्यूज ऑन AIR ऐप पर भी उपलब्ध हैं। ये आकाशवाणी है। UPI से संचालित पोस्ट ट्रांसफर पर आधारित कतर से भारत में धन भेजने की सुविधा शुरू हो गई है। इस सेवा के माध्यम से कतर में भारतीय समुदाय के लोग कतर पोस्ट आउटलेट्स के जरिए भारत में UPI सक्षम बैंक खातों में सीधे धनराशि भेज सकते हैं। और अब आर्थिक जगत की खबरों के साथ है निखिल कुमार।
2: घरेलू शेयर बाजार आज गिरावट के साथ बंद हुआ। सेंसेक्स 281 अंक लुढ़क कर 77,728 पर पहुंच गया, जबकि निफ्टी में 78 अंक की गिरावट देखी गई और ये 24,288 पर बंद हुआ। अंतर बैंकिंग विदेशी मुद्रा बाजार में $1 की तुलना में रुपया आज 18 पैसे कमजोर होकर 95.61 रुपए पर बंद हुआ।
0: और अब कुछ खेल खबरें। गोल में भारत के साथ टेस्ट क्रिकेट श्रृंखला के पहले मैच के तीसरे दिन श्रीलंका की पहली पारी 284 रन पर सिमट गई। इससे पहले भारत ने पहली पारी में 462 रन बनाए थे। श्रीलंका भारत से 178 रन पीछे है। पीवी सिंधु और आयुष शेट्टी नई दिल्ली में आयोजित BWF विश्व चैंपियनशिप के दूसरे दौर में पहुंच गए हैं। सिंधु ने महिला सिंगल्स में आयरलैंड की सोफिया नोबल को और आयुष ने पुरुष सिंगल्स में चीन के शी युकी को हराया। उत्तरी ओडिशा में बाढ़ की स्थिति अभी भी गंभीर बनी हुई है। हमारे संवाददाता ने बताया है कि लगभग 42,000 हेक्टेयर फसल को नुकसान पहुंचा है।
3: केवंझर, भद्रक, बालेश्वर, मयूरभंज, जाजपुर और केंद्रापड़ा में बाढ़ का असर हुआ है, जिससे 1,304 गांव के लगभग 800,000 लोग प्रभावित हुए हैं। बैतरणी, ब्राह्मणी और सालंदी नदियां अभी भी खतरे के निशान से ऊपर बह रही है। बाढ़ प्रभावित इलाकों में लोगों को भोजन, पीने का पानी और बिजली की भारी कमी का सामना करना पड़ रहा है। मुख्यमंत्री मोहन चरण मांझी ने आज भद्रक और जाजपुर जिलों का हवाई सर्वेक्षण किया और राहत और बचाव कार्य का जायजा लिया। राज्य के जल संसाधन विभाग का कहना है कि यह स्थिति अगले 4 से 5 दिनों तक बनी रह सकती है। प्रकाश दास, आकाशवाणी समाचार, भुवनेश्वर।
0: इस बीच मौसम विभाग ने झारखंड में कल के लिए तेज वर्षा का रेड अलर्ट जारी किया है। बिहार, छत्तीसगढ़, पूर्वी मध्य प्रदेश, हिमाचल प्रदेश, ओडिशा और पश्चिमी उत्तर प्रदेश में कल मूसलाधार वर्षा हो सकती है। आकाशवाणी का समाचार सेवा प्रभाग आज रात 9:30 बजे फोन इन कार्यक्रम पब्लिक स्पीक में भ्रामक लेबलिंग और उपभोक्ता अधिकारों के प्रति जागरूकता विषय पर परिचर्चा प्रसारित करेगा। कार्यक्रम के दौरान श्रोता स्टूडियो में मौजूद विशेषज्ञों से विषय से संबंधित प्रश्न पूछ सकते हैं। और अब अंत में मुख्य समाचार एक बार फिर। गृहमंत्री अमित शाह ने कहा, स्वतंत्रता दिवस से पहले ISI समर्थित शहजाद भट्टी आतंकी नेटवर्क को ध्वस्त किया गया, 200 से अधिक संचालक गिरफ्तार। सरकार ने इलेक्ट्रॉनिक्स कंपोनेंट्स मैन्युफैक्चरिंग योजना के अंतर्गत लगभग 7,900 करोड़ रुपए के 31 नए प्रस्तावों को मंजूरी दी। शिक्षा मंत्री प्रहलाद जोशी ने परीक्षा सुधारों पर वरिष्ठ अधिकारियों के साथ बैठक की। भारतीय जनता पार्टी ने राष्ट्रीय पदाधिकारियों की नई टीम की घोषणा की। पीयूष गोयल, स्मृति ईरानी और वसुंधरा राजे सिंधिया प्रमुख नामों में शामिल। कतर में रहने वाले भारतीयों के लिए डाकघरों से UPI के माध्यम से घर पैसे भेजने की सुविधा शुरू। और गोल क्रिकेट टेस्ट मैच में श्रीलंका पहली पारी में 284 रन पर सिमटी, भारत को 178 रन की बढ़त। इसके साथ ही समाचार संध्या का ये अंक समाप्त हुआ। नमस्कार।
4: गुड इवनिंग, दिस इज आकाशवाणी। आई एम साइरा मुज्तबा विद द न्यूज एट 9। The headlines. ISI-backed terror group Shehzad Bhatti network destroyed ahead of Independence Day, says Home Minister Amit Shah. Over 200 operatives held. Government approves 31 new proposals worth nearly 7,900 crore rupees under Electronics Components Manufacturing Scheme. Education Minister Prahlad Joshi holds meeting with senior officials on examination reforms, directs National Testing Agency to conduct thorough audit of all exam processes. BJP announces new team of national office bearers, Piyush Goyal, Smriti Irani and Vasundhara Raja Sindhya among key names. Indians in Qatar can now send money home through UPI from post offices. And in men's cricket, India take 178-run lead after restricting Sri Lanka to 284 in first innings of Gaul Test. And now the news in detail. Union Home Minister Amit Shah has informed that the government under the leadership of Prime Minister Narendra Modi destroyed the ISI-backed terror group Shehzad Bhatti network ahead of Independence Day. He informed that the government also thwarted its plans for subversive attacks by arresting more than 200 operatives. In a social media post, he said that security forces ripped apart the network by launching coordinated operations across different locations in 14 states, upholding a brilliant example of India's zero tolerance towards terrorism. More from our correspondent.
5: The security agencies launched a coordinated multi-state operation on 12th of this month using a real-time intelligence sharing system with state police forces to counter Shehzad Bhatti network-linked disruptions planned around Independence Day. The operation led to the detention of over 200 people across 14 states, including 62 from Uttar Pradesh, 52 from Haryana, 51 from Delhi, and 44 from Punjab. Substantial recoveries, including IEDs, grenades bearing Pakistan Ordnance Factory markings, pistols, live cartridges, and CCTV cameras used for espionage, were made from ISI-funded group. The network was involved in several terrorist activities. Shehzad Bhatti network, a Pakistan-based ISI-backed terror syndicate, linked to grenade, IED and petrol bomb attacks and targeted killings across India. SBN has also been playing local conduits to recce police, defense and religious sites and to install CCTV cameras for espionage. More than 80 FIRs and over 200 arrests linked to this network have been made so far. With Aman Yadav, this is Anand Kumar for Akashvani News, Delhi.
4: The government has approved 31 more applications under Electronics Components Manufacturing Scheme or ECMS with projected investment of 7,877 crore rupees. These approvals will result in a total production of electronics components worth 82,000 crore rupees and are also expected to generate over 9,500 employment opportunities. These applications have come from 10 states including 7 from Tamil Nadu and 6 each from Maharashtra and Haryana. Union Minister of Electronics and Information Technology, Ashwini Vaishnav, handed over the approvals to the applicants at a function in New Delhi. The applications are related to the manufacturing of products including acetylene black, speakers and microphones, optical transceivers, capacitors and coils. Speaking on the occasion, Mr. Vaishnav said that with this 31 approvals, a total of 106 applications of companies have got approvals under the scheme.
6: Electronics Component Manufacturing Scheme mein
7: a total of 106 projects have now been approved under the Electronics Component Manufacturing Scheme, attracting an investment of 69,548 crore rupees and generating around 75,000 direct jobs. Today, 31 projects were approved under the scheme. The most encouraging aspect is the rapid pace of industry investment, with manufacturing already underway in 38 projects and 16 projects currently under construction.
6: 16 projects abhi under construction chal rahe.
4: The government will soon constitute a high-powered committee on banking in achieving the vision of a Viksit Bharat. Union Finance Minister Nirmala Sitharaman said this after inaugurating the two-day public sector bank conclave in New Delhi today. She added that the committee will decide the future course of banking reforms by taking up issues and recommendations. Ms. Sitharaman expressed hope that the outcomes of the discussions will provide valuable substantive inputs to the committee as it formulates its recommendations on the future role of banks. She noted that Indian banks are in a position of strength with non-performing assets at the lowest ever levels, providing a strong foundation for further reforms.
8: On the basis of a well-researched set of documents which have been shared with you in advance, will hopefully provide that substantive meat for the committee to also look at. So the committee would probably have that material before them, even as they deliberate. And even as they deliberate, to give us their thoughts and also the recommendations, which will help us to clearly understand where the committee wants India to go towards Viksit Bharat, and in that, the role of banks.
4: Education Minister Prahlad Joshi today held a meeting with the Secretary, Department of Higher Education, DG of National Testing Agency or NTA, and other senior officials in New Delhi. During the meeting, the minister directed that strict compliance be ensured of the established exam protocols. He also directed that a complete overhaul of confidential operations architecture, secluded rooms, air-gapped systems, device deposit protocols be implemented on a war footing. The agency has been further directed to conduct a thorough audit of all exam processes and submit a report on corrective action taken. BJP National President Nitin Naveen today announced the new team of national office bearers of the party. Mr. Naveen has appointed 13 national vice presidents, including Vasundhara Raja Sindhya, Tirath Singh Rawat, Ram Madhav, Bejayant Jay Panda, Sardar Manpreet Singh Badal, and Rekha Verma. Union Minister and BJP leader Piyush Goyal has been appointed as national treasurer of the party. B.L. Santosh has been appointed as organizational national general secretary. Mr. Naveen has also appointed 8 party leaders as national general secretaries, including Vinod Tavade, Sunil Bansal, Smriti Irani, and Biplab Kumar Deb. The party also named new heads of its various morchas, including Dr. Hemang Joshi as Yuva Morcha President, Roop Kumari Chaudhary as Mahila Morcha President, and Bansi Lal Gurjar as Kisan Morcha President. Senior BJP leader and Prime Minister Narendra Modi has congratulated the newly appointed national office bearers of the party and those who have been given various responsibilities. The Ministry of Agriculture and Farmers Welfare has informed that the progress of area coverage under Kharif crops has recorded more than 1,000 lakh hectare area as of 14th of this month. It added that rice has been grown over more than 379 lakh hectares area, while oilseeds were sown over more than 184 lakh hectare area. According to the ministry, Shri Anna or coarse cereals were cultivated in over 172 lakh hectares area. It added that more than 107 lakh hectare area was covered with cotton. Additionally, the area cultivated with pulses was recorded with an area coverage of more than 100 lakh hectares. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at TI News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. Welcome back. You're listening to News at 9. The Qatar India Remittance Service based on post transfer powered by UPI is now available. It enables customers in Qatar to send funds directly to UPI-enabled bank accounts in India through Qatar Post outlets. The Communications Ministry said that the service offers an instant, secure, convenient, and accessible channel for cross-border remittances, particularly benefiting the large Indian community in Qatar and their families in India. The initiative combines the extensive reach of postal networks with India's digital public infrastructure to provide an efficient and convenient channel for cross-border remittances. India has reaffirmed a people-centric and humanity-first approach to BRICS collaboration, guided by Prime Minister Narendra Modi's vision. Secretary Economic Relations in the Ministry of External Affairs, Sudhakar Dalela, today said that during its BRICS chairship, India has placed people at the center of collective efforts. He made the remarks while addressing the BRICS Civil Forum 2026 in New Delhi. Mr. Dalela emphasized that BRICS reflects the growing economic weight and collective voice of emerging economies.
9: While our economic, technological and sustainability goals are indispensable, the ultimate resilience of the BRICS partnership depends on the invisible threads of trust and mutual respect that bind our societies together. Civil society engagement is therefore not a secondary track. It is a primary and an enduring mechanism for building lasting partnerships and friendships. This year is especially significant for BRICS as we are marking 20 years of our shared journey since the first BRIC BRIC Foreign Ministers Meeting in 2006 in New York. two decades in which we have grown into a strong collective voice of developing economies at a global stage.
4: Indian Army Chief General Dheeraj Seth was conferred the rank of Honorary General of Nepal Army by President Ramchandra Paudel during an investiture ceremony at Sheetal Nivas in Kathmandu today. General Seth reached the Himalayan nation yesterday on an official visit at the invitation of his Nepalese Army counterpart, General Ashok Raj Singh Dil. The Har Ghar Tiranga campaign culminated today. The fifth year of Har Ghar Tiranga brought the Tiranga closer to millions of Indians, with people across the country coming together to hoist the national flag, join Tiranga Yatras and sing Vande Mataram. The campaign celebrated nationwide, fostered a sense of patriotism among citizens, strengthened national unity and promoted India's cultural heritage. The campaign, which began in 2022, has since evolved into one of the country's largest public participation movements. More from our correspondent.
1: This year's campaign was dedicated to 150 years of India's national song, Vande Mataram, bringing together the national flag and the national song in a unique celebration of patriotism. One of the highlights of this year's celebration was the sheer varieties of ways in which people participated. Across states and union territories, the spirit of Har Ghar Tiranga was visible in Tiranga Yatras, cycle and motorcycle rallies, cultural processions, school and college programs, and community celebrations. Schools and colleges encouraged young people to learn about the national flag and Vande Mataram. Over the past 5 years, Har Ghar Tiranga has grown into a nationwide expression of participation and pride. Every year brought new ways for people to connect with the Tiranga, and 2026 has seen the participation reach an especially broad and vibrant scale. Aman Yadav, Akashvani News, Delhi.
4: Flood situation continues to remain grim in North Odisha, with 6 districts affected and 126 villages still marooned amid rising rivers and continuing rainfall. More from our correspondent.
3: Floodwaters have affected 6 districts of Odisha, Keunjhar, Bhadrak, Baleswar, Mayurbhanj, Jajpur and Kendrapada, with around 8 lakh people in 1,304 villages affected. The Baitarani, Brahmani and Saland rivers continue to flow above danger levels. In flood-hit areas, people are facing acute shortages of food, drinking water and electricity, besides inadequate shelter. The threat from crocodiles, snakes and other poisonous reptiles has further added to their distress. Chief Minister Mohan Charan Majhi today conducted an aerial survey of Bhadrak and Jajpur districts and reviewed relief and rescue operations. The state's Water Resources Department says the situation may persist for another 4 to 5 days, while further rainfall is likely to add to the challenges. Prakash Das for Akashvani News, Bhubaneswar.
4: India Meteorological Department, IMD, has issued a red color warning for very heavy rainfall to extremely heavy rainfall over Jharkhand for tomorrow. The weather agency forecast heavy to very heavy rainfall over Bihar, Chhattisgarh, East Madhya Pradesh, Himachal Pradesh, Odisha and West Uttar Pradesh tomorrow. In men's cricket, Indian bowlers restricted host Sri Lanka at 284 in their first innings, taking a lead of 178 runs at stumps on day 3 of the first test in Galle. Manav Sutar led the wickets column for India with 4 scalps, while Ravindra Jadeja picked up 3. Jadeja became only the 4th player in Test cricket history to reach the milestone of 350 wickets and 4,000 runs. He is also the first Indian left-arm bowler to achieve the haul. For host, Sonal Dinusha scored his maiden Test century, while Niroshan Dikwela made 80. At the BWF World Championships in New Delhi, India's PV Sindhu and Ayush Shetty have advanced to the second round of their respective singles events. Women's doubles pair of India's Teresa Jolly and Gayatri Gopichand and men's doubles duo of M.R. Arjun and Hariharan have also cruised to the next round. And now before we end the bulletin, the headlines once again. ISI-backed terror group Shehzad Bhatti network destroyed ahead of Independence Day, says Home Minister Amit Shah. Over 200 operatives held. Government approves 31 new proposals worth nearly 7,900 crore rupees under Electronic Components Manufacturing Scheme. Education Minister Prahlad Joshi holds meeting with senior officials on exam reforms, directs NTA to conduct thorough audit of all exam processes. BJP announces new team of national office bearers. Indians in Qatar can now send money home through UPI from post offices. And in men's cricket, India take 178-run lead after restricting Sri Lanka to 284 in first innings of Galle Test. That's all in the news at 9. Good night.
10: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
11: കാവ്യാനുഭൂതിയുടെ മാറ്റുകൂട്ടുന്ന കാവ്യഘടകമാണ് സാഹിത്യ സങ്കേതങ്ങൾ. സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു അധ്യാപകനും കവിയുമായ നിഖിലേഷ് നടുവണ്ണൂർ.
12: ഏറ്റവും പഴയ സാഹിത്യ രൂപമാണ് കവിത. സാഹിത്യത്തിൻ്റെ വാമൊഴി കാലം തൊട്ട് യാത്ര തുടങ്ങിയതാണ് കവിത. പോയട്രി ഷുഡ് ബി ബാൻഡ് ഫോർ എൻ ഐഡിയൽ വേൾഡ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതേ പ്ലേറ്റോ അവലംബിച്ച ഭാഷ കവിതയുടേതായിരുന്നു എന്നതാണ് വിരോധാഭാസം. കവിതയുടെ വലയത്തിൽ നിന്നും ആരും മോചിതരല്ല. എല്ലാവരും കവിത ആസ്വദിക്കുന്നവരല്ലെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ കവിത പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ പഴമൊഴികളിൽ പലതും ഒന്നാം തരം കവിതകളാണ് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോഫ്രി ചോസർ തന്റെ കാന്റർബറി ടെയിൽസിൽ ഒരിടത്ത് കൈക്കൂലിക്കാരായ വൈദികരെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്: ഇഫ് ഗോൾഡ് റസ്റ്റ് വാട്ട് ഷാൾ അയൺ ഡു. സ്വർണം പോലും തുരുമ്പെടുത്തു പോയാൽ പിന്നെ ഇരുമ്പിന്റെ ഗതി എന്ത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വെയിലി തന്നെ വിളവ് തിന്നാൽ എന്തു ചെയ്യും എന്ന പഴമൊഴി ഇഫ് ഗോൾഡ് റസ്റ്റ് വാട്ട് ഷാൾ അയൺ ഡു എന്ന വരിയുടെ കാവ്യഗുണമുള്ള മലയാള വിവർത്തനമായി കാണാവുന്നതാണ്. പരസ്യവാചകങ്ങളിൽ നമുക്ക് കവിത കാണാൻ കഴിയും. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന പരസ്യവാചകം പേഴ്സോണിഫിക്കേഷൻ എന്ന കാവ്യാലങ്കാരം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. പോയട്രി ഈസ് വെൻ എൻ ഇമോഷൻ ഹാസ് ഫൗണ്ട് ഇറ്റ്സ് തോട്ട് ആൻഡ് ദ തോട്ട് ഹാസ് ഫൗണ്ട് വേർഡ്സ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. ഒരു വികാരം അതിൻ്റെ ചിന്തയെ കണ്ടെത്തുകയും ചിന്ത വാക്കുകളെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് കവിത. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഭാഷയുടെ പരിമിതിയെ അതിജീവിക്കലാണ് കവിത. പോയട്രി ഫിൽസ് വാട്ട്സ് അൺഡൺ ബൈ ദ ലിവിംഗ് ലാംഗ്വേജ് ഓഫ് മാൻ. മനുഷ്യന്റെ ജീവൽ ഭാഷയിൽ അസാധ്യമായ ആവിഷ്കാര സാധ്യതകളിലേക്ക് തുറന്നിട്ട ജനാലയാണ് ഓരോ കവിതയും. കേരള സിലബസിൽ എട്ടാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതയാണ് എമിലി ഡിക്കൻസിന്റെ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. കവിതയിലെ വരികൾ നോക്കൂ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ. തൂവലുടുത്തൊരു പക്ഷി ആത്മാവിന്റെ ചില്ലയിൽ ചേക്കേറുന്നതാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ജീവൽ ഭാഷയിൽ നിർവചിക്കാൻ കഴിയാത്ത ഹോപ്പ് എന്ന വാക്കിനെ കാവ്യഭാഷ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നു. കവിക്ക് ഇത് സാധ്യമാകുന്നത് അയാൾ വികാരവിചാരങ്ങളും ഭാവനയും ഇടകലർത്തി സവിശേഷമായ ഒരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഭാഷയിലുള്ള ഒരു തരം കൊത്തുപണിയാണ് ഇത്. ഭാഷയെ കവിതയിലേക്ക് ഈ തരത്തിൽ മെരുക്കിയെടുക്കാൻ കവി ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഈ സാഹിത്യ സങ്കേതങ്ങളാണ് കവിതയിലെ ഭാഷയെ അനന്യമാക്കി തീർക്കാൻ കവിയെ സഹായിക്കുന്നത്. ഒരു വാക്കിൻ്റെയോ പ്രയോഗത്തിൻ്റെയോ സൂചിതമായ ആശയത്തിന് പുതിയ തലം കൈവരിക്കാൻ അലങ്കാരങ്ങളുടെ ഉപയോഗത്തിലൂടെ കഴിയും. എ ഹൗസ് എന്ന് മാത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സിഗ്നിഫിക്കേഷൻ വളരെ ലളിതമാണ്. പക്ഷേ കമലാദാസ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിത ദർ ഇസ് എ ഹൗസ് നൗ ഫാർ ഒവേ വെയർ വൺസ് ഐ റിസീവ്ഡ് ലവ് എന്ന വരിയിൽ തുടങ്ങുമ്പോൾ ഹൗസ് എന്ന വാക്കിൻ്റെ ആശയപരമായ മാനം മാറുന്നു. ഹിയർ ഹൗസ് റെപ്രസെൻസ് ഹോം, ചൈൽഡ്ഹുഡ്, ഫാമിലി, ലവ് ഓർ ചെറിഷ്ഡ് മെമ്മറീസ്. സ്നേഹവാത്സല്യങ്ങളുടെ, ബാല്യത്തിൻ്റെ, ഗൃഹാതുരതയുടെ ഒക്കെ കേന്ദ്രമായി ഹൗസ് എന്ന ബിംബം വികസിക്കുന്നത് കാണാൻ കഴിയും. കവിതയ്ക്ക് ആശയപരമായ മാനങ്ങൾ നൽകുന്നതും വായനക്കാരനെ കവിതയിലേക്ക് ആകർഷിക്കാൻ പോന്ന സവിശേഷത ജനിപ്പിക്കുന്നതും കവിതയെ ധ്വന്യാത്മകമാക്കുന്നതുമായ ചില അലങ്കാരങ്ങളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരലങ്കാരമാണ് സിമിലി അഥവാ ഉപമ. എ സിമിലി കമ്പയേഴ്സ് ടു തിങ്സ് യൂസിംഗ് ലൈക്ക് ഓർ എസ്. രണ്ടു വസ്തുക്കളെയോ ജീവികളെയോ ആശയങ്ങളെയോ അവക്കിടയിലെ സാദൃശ്യം ചൂണ്ടിക്കാട്ടി പോലെ എന്ന പദം ഉപയോഗിച്ച് താരതമ്യം ചെയ്യുന്നതാണ് ഉപമ. റോബർട്ട് ബേൺസിന്റെ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന വരി സിമിലിക്ക് ഉദാഹരണമാണ്. ഇവിടെ പ്രണയത്തെ റോസാപ്പൂവിന്റെ നൈർമല്യത്തിനോട് കവി താരതമ്യം ചെയ്യുന്നു. സോ ആർ യു ടു മൈ തോട്ട്സ് ആസ് ഫുഡ് ടു ലൈഫ്. ജീവന് അന്നം പോലെയാണ് എന്റെ ചിന്തകൾക്ക് നീ എന്ന് കവിതയിലെ കാമുകൻ തന്റെ പ്രണയിനിയെ കുറിച്ച് പറയുന്നു. സിമിലിയോട് ചേർത്തു തന്നെ പരാമർശിക്കേണ്ട മറ്റൊരലങ്കാരമാണ് മെറ്റഫർ അഥവാ രൂപകം. സാധാരണ ഭാഷയെ അപാരമായ കാവ്യഭാഷയിലേക്ക് ഉയർത്താൻ ശേഷിയുള്ള ഒരു സാഹിത്യ സങ്കേതമാണ് മെറ്റഫർ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കംപ്രസ്ഡ് സിമിലി. സിമിലി

പോലെ എന്ന വാക്കുപയോഗിക്കുമ്പോൾ മെറ്റഫറിൽ അങ്ങനെ ഉപയോഗിക്കാതെ ഒന്നിനെ മറ്റൊന്നായി തന്നെ അവതരിപ്പിക്കുന്നു. ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന ശീർഷകത്തിൽ എട്ടാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആസ് യു ലൈക്ക് ഇറ്റിലെ ഈ വരി നോക്കൂ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമിൻ മിയർലി പ്ലെയേഴ്സ്. ഇവിടെ ലോകത്തെ ഒരു വേദിയായും ജീവിതത്തെ നാടകമായും മനുഷ്യരെ ആ നാടകത്തിലെ അഭിനേതാക്കളായും അവതരിപ്പിച്ചിരിക്കുന്നു. കാരൽ ആൻഡ് ഡഫിയുടെ വലന്റൈൻ എന്ന കവിതയിലെ വരികൾ നോക്കാം. നോട്ട് എ റെഡ് റോസ് ഓർ എ സേറ്റൻ ഹാർട്ട് ഐ ഗിവ് യു എൻ ഒനിയൻ. ഒരു ചുവന്ന റോസാപ്പൂവോ പട്ടുകൊണ്ടുള്ള ഹൃദയമോ അല്ല ഞാൻ നിനക്ക് നൽകുന്നത്, ഒരു ഉള്ളിയാണ് എന്നാണ് കാമുകൻ പ്രണയിനിയോട് പറയുന്നത്. ഇവിടെ കവി പ്രണയത്തെ വളരെ വിചിത്രമായി ഉള്ളി എന്ന് അവതരിപ്പിക്കുന്നത് കാണാം. കവിതയിൽ സ്ഥിരമായി അവലംബിക്കുന്ന മറ്റൊരലങ്കാരമാണ് പേഴ്സോണിഫിക്കേഷൻ. വ്യക്തി എന്നർത്ഥമുള്ള പെർസോണ, ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്കുക എന്നർത്ഥമുള്ള ഫക്കേറ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ആ വാക്ക് സൂചിപ്പിക്കും പോലെ തന്നെയാണ് ഈ അലങ്കാരത്തിന്റെ പ്രയോഗവും. മനുഷ്യേതരമായ എന്തും മനുഷ്യനെപ്പോലെ പെരുമാറുന്നതായി അവതരിപ്പിക്കലാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ. ഹിയർ നോൺ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ട്രീറ്റഡ് ആസ് ഇഫ് ദേ വർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ദ വിൻഡ് ടച്ച്ഡ് മീ, ദ ഫ്ലവർ സ്മൈൽഡ് അറ്റ് മീ, ദ റെയിൻ കിസ് ദി ഏർത്ത്. കാറ്റെന്നെ തൊട്ടു എന്നും പൂവെന്നെ നോക്കി ചിരിച്ചു എന്നും മഴ ഭൂമിയെ ചുംബിച്ചു എന്നും പറയുമ്പോൾ മനുഷ്യേതരമായവയ്ക്ക് മനുഷ്യന്റെ സഹജമായ ഗുണങ്ങൾ നൽകിയിരിക്കുന്നതായി കാണാം. ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പോൾ ലോറൻസ് ഡൻബാറിന്റെ സീഡ്ലിംഗ് എന്ന കവിതയിൽ പേഴ്സോണിഫിക്കേഷന്റെ ഒരു നിര തന്നെ കാണാം. കവിതയിലെ രണ്ട് വരികൾ ഇങ്ങനെയാണ്. ടു ബി ഷുവർ The haste and hurry made the seedling sweat and pant. വളരാനുള്ള ധൃതിയിൽ സീഡ്ലിംഗ് കിതയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്നു. കിതയ്ക്കുക, വിയർക്കുക തുടങ്ങിയ മനുഷ്യന്റെ സവിശേഷതകൾ മുളപൊട്ടിയ ഒരു വിത്തിൽ ആരോപിച്ചിരിക്കുന്നു. ഒരാശയമോ വികാരമോ തീക്ഷ്ണമായി അവതരിപ്പിക്കാൻ കവികൾ അതിശയോക്തി കലർത്തി പറയും. ഇതിന് പറയുന്ന പേരാണ് ഹൈപ്പബലി. നമ്മുടെ നിത്യജീവിതത്തിൽ എനിക്കൊരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈപ്പബലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന കവിതയിൽ കാമുകൻ തന്റെ കാമുകിയോട് ഹൈപ്പബലിയുടെ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ഐ വുഡ് ലവ് യു 10 years ബിഫോർ ദ ഫ്ലഡ് ആൻഡ് യു ഷുഡ് ഇഫ് യു പ്ലീസ് റെഫ്യൂസ് ടിൽ ദ കൺവേർഷൻ ഓഫ് ജ്യൂസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാമുകൻ പറയുന്നു. കാലം അനന്തമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ മഹാപ്രളയത്തിനും 10 വർഷം മുമ്പ് തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചേനെ. ലോകാവസാനത്തോളം നിനക്ക് എന്നെ നിരസിക്കാം, എനിക്ക് പരിഭവമുണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള കാമുകന്റെ വാക്കുകൾ ഹൈപ്പബലിക്ക് മികച്ച ഉദാഹരണമാണ്. ഏറ്റവും സമർത്ഥമായി ഒരാശയത്തെയോ വികാരത്തെയോ ശക്തമായി അവതരിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സാഹിത്യ സങ്കേതമാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. പോയറ്റ് യൂസസ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ടു എംഫസൈസ് എ പോയിന്റ് ഓർ എൻ ഇമോഷൻ. ഒരാശയത്തിനോ വികാരത്തിനോ ഊന്നൽ നൽകാൻ വേണ്ടി കവി ചോദിക്കുന്ന ചോദ്യമാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല ഇത്. ഉദാഹരണത്തിന്, നീ സുന്ദരിയാണ് എന്നാർക്കാണ് അറിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് സൗന്ദര്യം പ്രകീർത്തിക്കലാണ്. സോ We can say that rhetorical question is a statement in the form of a question. Thomas Gray's Elegy Written in a Country Churchyard എന്ന കവിതയിൽ നമുക്ക് റെട്ടറിക്കൽ ക്വസ്റ്റ്യന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. തന്റെ പൂർവികരുടെ കുഴിമാടത്തിൽ സ്മാരകം തീർക്കാൻ കഴിവില്ലാത്ത ദരിദ്ര കർഷകർക്ക് വേണ്ടി കവി ചോദിക്കുന്നു, Can storied urn or animated bust back to its mansion called the fleeting breaths? മനോഹരമായി പണിത ചിതാഭസ്മ കലശങ്ങൾക്കോ സ്മാരകങ്ങൾക്കോ നിലച്ചുപോയ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിലൂടെ വിലയേറിയ സ്മാരകങ്ങൾ പണിയുന്നതിന്റെ നിരർത്ഥകതയെ കവി ചൂണ്ടിക്കാണിക്കുന്നു. വളരെ സ്ട്രൈക്കിംഗ് ആയ അലങ്കാരമാണ് പാരഡോക്സ്. ഇറ്റ്സ് എ സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഇറ്റ് റിവീൽസ് എ ട്രൂത്ത് വെൻ എക്സാമിൻഡ് ഇൻ അനദർ ലൈറ്റ്. ആദ്യ നോട്ടത്തിൽ പരസ്പര വിരുദ്ധം എന്ന് തോന്നുമെങ്കിലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു സത്യം വെളിപ്പെട്ടു വരും. സോ വി ക്യാൻ സേ എ പാരഡോക്സ് ഈസ് എ സീമിംഗ്ലി കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഓൺ ക്ലോസർ എക്സാമിനേഷൻ കണ്ടെയ്ൻസ് ഹിഡൻ ട്രൂത്ത്. വേർഡ്സ്വർത്തിന്റെ പ്രശസ്തമായ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന

0: പരി പാരഡോക്സിന് മികച്ച ഉദാഹരണമാണ്. മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്ന കവിതയിലേതാണ് ഈ വരി. ഈ വരി ബാഹ്യമായി വായിക്കുമ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യന്റെ പിതാവാകാൻ കഴിയുന്നത് എന്ന തോന്നൽ ഉണ്ടാകാം. എന്നാൽ ഒന്നാഴത്തിൽ ചിന്തിച്ചാൽ ഒരു മുതിർന്ന മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അയാളുടെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ് എന്നും ആ നിലയ്ക്ക് കുട്ടി മനുഷ്യന്റെ പിതാവാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും നമുക്ക് മനസ്സിലാകും. ജോൺ ഡണ്ണിന്റെ ഹോളി സോണറ്റിലെ വരികൾ നോക്കൂ. ഡെത്ത് ദൗ ഷാൽ ഡൈ, മരണമേ നീ മരിക്കും. വായിക്കുമ്പോൾ അത് എന്തുമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ മരണത്തിനു പോലും കീഴടക്കാൻ കഴിയാത്തത് എന്ന ആന്തരിക മാനം ഈ വരികളുടെ പിറകിൽ കാണാം. വായനക്കാരന്റെ കണ്ണും മനസ്സും ഉടക്കുന്ന മറ്റൊരു അലങ്കാരമാണ് ഓക്സിമോറൺ. ഇൻ ഓക്സിമോറൺ, ടു കോൺട്രഡിക്ടറി ഓർ ഓപ്പോസിറ്റ് വേർഡ്സ് ആർ പ്ലേസ്ഡ് ടുഗദർ ടു പ്രൊഡ്യൂസ് എ മീനിങ് ഫുൾ ഇഫക്റ്റ്. പരസ്പര വിരുദ്ധമായ രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുതിയ അർത്ഥമോ ശക്തമായ ആശയമോ സൃഷ്ടിക്കുന്ന അലങ്കാരമാണ് ഓക്സിമോറൺ. നമ്മൾ സാധാരണയായി പറയുന്ന സ്വീറ്റ് റിവെഞ്ച് എന്ന പ്രയോഗം ഓക്സിമോറണിന് നല്ല ഉദാഹരണമാണ്. പ്രതികാരം, മധുരം എന്നീ വിരുദ്ധ തലങ്ങളിലുള്ള വാക്കുകളെ സമന്വയിപ്പിക്കുമ്പോൾ പുതിയ മാനത്തിലുള്ള ഒരു പ്രയോഗം നമുക്ക് ലഭിക്കുന്നു. ഡബ്ല്യു ബി ഈറ്റ്സിന്റെ ഈസ്റ്റർ 1916 എന്ന കവിതയിലെ എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്ന വരി ഓക്സിമോറണിന് ഏറ്റവും നല്ല ഉദാഹരണമായി കാണാവുന്നതാണ്. 1916 ഈസ്റ്റർ കലാപത്തിൽ വലിയ രക്തച്ചൊരിച്ചിലും മരണങ്ങളും ഉണ്ടായെങ്കിലും അത് അയർലൻഡിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഒരു ദിശാബോധം നൽകി എന്നാണ് ഭയാനകമായ സൗന്ദര്യം എന്ന പ്രയോഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. കവിതാസ്വാദനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇമേജറി അഥവാ കാവ്യബിംബങ്ങളെക്കുറിച്ചുള്ള അറിവ്. നാം ഈ ലോകത്തെ അറിയുന്നത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയാണ്. നല്ല കവിത ഈ ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയും അപാരമായ ഒരു കാവ്യാനുഭവം സമ്മാനിക്കുകയും ചെയ്യും. ഇതിനെയാണ് നാം ഇമേജറി എന്ന് വിളിക്കുന്നത്. കവിത വായനക്കാരന്റെ കാഴ്ചയെ ഉത്തേജിപ്പിച്ച് ഒരു കാവ്യാനുഭവം നൽകുകയാണെങ്കിൽ അതിന് വിഷ്വൽ ഇമേജ് എന്ന് പറയും. സൈമൻ ആർമിറ്റേജിന്റെ റിമെയിൻസ് എന്ന കവിതയിലെ ഹിസ് ബ്ലഡി ലൈഫ് ഇൻ മൈ ബ്ലഡി ഹാൻഡ്സ് എന്ന വരി വായിക്കുമ്പോൾ രക്തം പുരണ്ട കൈകളുടെ ദൃശ്യം വായനക്കാരന്റെ മനസ്സിൽ ശക്തമായി പതിയുന്നു. എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫഡിൽസ് എന്ന് വേർഡ്സ്വർത്ത് ഡാഫഡിൽസ് എന്ന കവിതയിൽ എഴുതുമ്പോൾ സ്വർണമണിഞ്ഞ ഡാഫഡിൽ പൂക്കളുടെ അനന്തമായ ഒരു നിര നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുന്നു. വായന നമുക്കൊരു ശ്രവണാനുഭവം തരികയാണെങ്കിൽ അതിന് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നു. കാരൽ ആൻഡ് ഡഫ്യുടെ ഒറിജിനാലിറ്റി എന്ന കവിതയിലെ മദേഴ്സ് വോയിസ് സാങ് ഇൻ അവർ ഇയേഴ്സ് എന്ന വരി അമ്മയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ സംഗീതം പോലെ മുഴങ്ങുന്നത് ഒരനുഭവമായി പടർത്തുന്നുണ്ട്. ഈ അനുഭവമാണ് ഓഡിറ്ററി ഇമേജ്. കവിത ഒരു ഗന്ധമായി ഒരനുഭവത്തെ നമുക്ക് സമ്മാനിക്കുമ്പോൾ അതിന് ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നു. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന കവിതയിലെ ദ സെന്റ് ഓഫ് ആപ്പിൾസ് എന്ന വരി പുതുതായി പറിച്ച ആപ്പിളുകളുടെ മണം വായനക്കാരന്റെ മനസ്സിൽ ഉണർത്തുന്നു. ഒരു ബിംബം നമ്മുടെ രുചിമുകുളങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ അതിന് ഗസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയും. കീറ്റ്സിന്റെ ഓ ടു നൈറ്റിംഗേലിലെ ടേസ്റ്റിംഗ് ഓഫ് ഫ്ലോറ ആൻഡ് ദ കൺട്രി ഗ്രീൻ എന്ന വരി വായനക്കാരന്റെ നാവിൽ വീഞ്ഞിന്റെ രുചി അനുഭവപ്പെടുത്തുന്നു. സ്പർശാനുഭവം നൽകുന്ന ബിംബത്തിനെ ടാക്ടൈൽ ഇമേജ് എന്ന് വിളിക്കുന്നു. ഇമിതാസ് ധാർക്കറിന്റെ ബ്ലെസ്സിംഗ് എന്ന കവിതയിലെ ദ സ്കിൻ ക്രാക്സ് ലൈക്ക് എ പോട്ട് എന്ന വരി കടുത്ത ചൂടിൽ ചർമ്മം പുറന്തോട് പോലെ പൊട്ടിപ്പിളരുന്ന സ്പർശാനുഭവം നൽകുന്നു. ഇവിടെ പരാമർശിക്കാൻ കഴിയാതെ പോയ അനേകം സാഹിത്യ സങ്കേതങ്ങൾ ഉണ്ട്. കവിതയുടെ ആശയലോകത്തിലേക്കുള്ള ഒരു കാവ്യസഞ്ചാരം വായനക്കാരന് സാധ്യമാകുന്നത് ഇത്തരം കാവ്യസങ്കേതങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. സൗ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദീസ് ആർ ദ വെഹിക്കിൾസ് വിച്ച് ക്യാരി ദ റീഡേഴ്സ് ടു ദ സോൾ ഓഫ് പോയട്രി.
1: സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് അധ്യാപകനും കവിയുമായ നിഖിലേഷ് നടുവണ്ണൂർ.

0: ആകാശവാണി.
1: വിവിധ സംഗീതജ്ഞർ പാടിയ മലയാളം കൃതികൾ കേൾക്കാം. ആദ്യമായി കാവാലം ശ്രീകുമാർ പാടുന്ന ചന്ദ്രപോതർ കൃതികൾ കേൾക്കാം. പർപ്പതി രാഗത്തിൽ ആദിതാളവർണ്ണം.

അടുത്തതായി ഗണേശ വിഘ്നങ്ങൾ അകറ്റിടും എന്ന് തുടങ്ങുന്നു. ഗംഭീര നാട്ടരാഗം ആദിതാളം, പാടിയത് സി.എസ്. കൃഷ്ണയ്യർ.

0: ഇതുവരെ കേട്ടത് വിവിധ സംഗീതജ്ഞർ പാടിയ മലയാളം കൃതികൾ.
1: ആകാശവാണി
2: ഈ വർഷത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എറണാകുളം തൃപ്പൂണിത്തുറയിൽ നടന്ന അത്തച്ചമയം 2026 റിപ്പോർട്ട്.

0: തൃപ്പൂണിത്തുറയിൽ നടന്ന അത്തച്ചമയം സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് MLA ദീപക് ജോയ് സംസാരിക്കുകയുണ്ടായി.
1: കൊച്ചി രാജവംശത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അത്തച്ചമയം രാജാവ് ജനങ്ങൾക്കിടയിലേക്ക് സർവാഭരണ വിഭൂഷിതനായി പരിവാരങ്ങളോടുകൂടി എഴുന്നള്ളുന്നതാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം. ജനകീയ ഭാവത്തോടുകൂടി സാംസ്കാരിക ഉത്സവത്തോടുകൂടി ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ അത്താഘോഷത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യവസായികളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ സാംസ്കാരികമായ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ഈ അത്താഘോഷം നടക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്.
0: അത്തച്ചമയം 2026 ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ജനങ്ങളോട് സംവദിച്ചു.
2: വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നെറ്റൂരിൽ നിന്നും തൃപ്പൂണിത്തുറ വഴി അത്തച്ചമയം കാണാൻ നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. എല്ലാ അത്തച്ചമയ ആഘോഷങ്ങളും അതിൻ്റെ സാംസ്കാരിക ഘോഷയാത്രയും തുടങ്ങി അവസാനിക്കുന്നതുവരെ കാത്തു നിൽക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രസകരമായ മനോഹരമായ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്കറിയാം തൃപ്പൂണിത്തുറയ്ക്കും അത്തച്ചമയത്തിനും ഒരു രാജകീയമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് അത്തച്ചമയം ഘോഷയാത്രയെ അന്വേഷിച്ച് നമ്മൾ പോയാൽ കാണാൻ കഴിയുന്നത്. കൊച്ചി രാജാവ് ആടയാഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് ജനങ്ങളെ കാണാനിറങ്ങുന്ന സമയത്തോടുകൂടി ഇറങ്ങുന്ന ഒന്നായിരുന്നു ആ ഘോഷയാത്ര. അതിന് പല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ തർക്കം വന്നപ്പോൾ, പണ്ട് തർക്കം തീർത്തിരുന്നത് യുദ്ധം ചെയ്താണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂറിനെ പരാജയപ്പെടുത്തി കൊച്ചി വിജയിച്ചപ്പോൾ ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടത്താനുള്ള അവകാശം അത് കൊച്ചി രാജ്യത്തിന് കിട്ടിയതിൻ്റെ സന്തോഷമായി തുടങ്ങിയതാണ് അത്തച്ചമയം എന്നൊരു വർഷമുണ്ട്. മറ്റൊന്ന്, കൊച്ചി രാജാവ് കാൽനടയായി അത്തനാളിൽ തൃക്കാക്കര അപ്പനെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. പിന്നീട് ചില തർക്കങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വന്നതോടുകൂടി അത് നടക്കാതെ പോയപ്പോൾ അതിന് പകരമായി ചമയ ആഘോഷങ്ങളോടുകൂടി വന്ന് തൃക്കാക്കര അപ്പനെ തൃപ്പൂണിത്തുറയിൽ വെച്ച് രാജാവ് വന്നിക്കുന്നതാണ് അത്ത ആഘോഷങ്ങൾ എന്നുള്ള ചരിത്ര വ്യാഖ്യാനവും വന്നു. എന്തായാലും വർഷങ്ങളായി ഇടയ്ക്കൊന്ന് മുടങ്ങിയെങ്കിലും പിന്നീട് 61 വീണ്ടും ഇത് ആരംഭിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോവുകയാണ് അത്തച്ചമയ ആഘോഷങ്ങൾ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ തുടക്കകാലം മുതൽ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്, രാജകീയ പൈതൃകമുണ്ട്, കലയുടെ പൈതൃകമുണ്ട്, അനുഷ്ഠാന കലകളുടെ പൈതൃകമുണ്ട്. ഇവിടെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം. സത്യത്തിൽ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിരവധി കൊട്ടാരങ്ങൾ, എനിക്ക് തോന്നുന്നു 50+ കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തൊരു രാജ്യത്തും ഇത്തരം കൊട്ടാരങ്ങൾ തകർത്തു കളയില്ല. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയാൽ 10-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങളെ അവർ സംരക്ഷിക്കും, അവരതിനെ തകർത്തു കളയില്ല. പക്ഷെ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിരവധി കൊട്ടാരങ്ങളും പഴയ ചരിത്ര സ്മാരകങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ വിനയപൂർവമായ അഭിപ്രായം, അതെല്ലാം സംരക്ഷിക്കപ്പെടണം. അതൊരു പൈതൃക നഗരമായാൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും. അതുപോലെ ഇവിടെ

0: വനിതാ കഥകളി സംഘം 50 വർഷം പൂർത്തിയാക്കിയ അനുഷ്ഠാന കലകളുടെ കഥകളിയുടെ ഒക്കെയാണ് ഞാൻ ആദ്യമായി കഥകളി കാണുന്നത്. പൂർണത്രയീശന്റെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും കഥകളി ഉണ്ടാവും. ഇതിന്റെ എല്ലാം കേന്ദ്രം തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറയെ ആ പഴകിയ രാജകീയ പ്രൗഢിയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക് അതിനെ നിലനിർത്തി, ഇതാണിപ്പോൾ ലോകം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു പൈതൃക സ്മാരകങ്ങളെയും തകർക്കാതെ ഈ പൈതൃക പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട MPയോടും MLAയോടും മുനിസിപ്പൽ ഭരണസമിതിയോടും എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ കൂട്ടായി നിന്ന് നിങ്ങൾ അതിന് ഏറ്റവും നല്ല ഒരു എക്സ്പോർട്ടിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിങ്ങളത് പഠിച്ച് തയ്യാറാക്കി നിങ്ങൾ എല്ലാവരും ചേർന്ന് രാഷ്ട്രീയമൊന്നും കലർത്തരുത്, ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയാൽ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഓണാഘോഷം എങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു എന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഓർമ്മിപ്പിച്ചു.
2: അർത്ഥച്ചമയ ഘോഷയാത്ര പ്രതിപാദിച്ചതുപോലെ നൂറ്റാണ്ടുകളിലെ പാരമ്പര്യവും പൈതൃകവുമുള്ള നമ്മുടെ വലിയൊരു സാംസ്കാരികതയുടെ ഒരു ഒത്തുചേരലാണ് ഇവിടെ. മതേതരത്വത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം എവിടെ നിന്ന് ഉയരുന്നു എന്ന് ചോദിച്ചാൽ അത് തൃപ്പൂണിത്തുറ അത്ത നഗറിൽ നിന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. നമ്മളെല്ലാവരും പല കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരുമിച്ച് വരാറുള്ളവരാണ്. അതുതന്നെ ഈ ഒരു ഒത്തുചേരലിൻ്റെ പ്രത്യേകതകളൊന്നായി നിൽക്കുന്നു. ഇപ്പം നമ്മുടെ പൂർവികർ പകർന്നു തന്നാണല്ലോ നമ്മളിന്ന് ആഘോഷത്തോടെ കൊണ്ടുപോകുന്നത്. അതേ അർത്ഥത്തിൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇതിനെല്ലാം പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അതിനെ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെൻറ് അക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും മുൻകൈയും എടുക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. ഹിൽ പാലസിൻ്റെ നവീകരണം വിവിധ ഘട്ടങ്ങളിലൂടെ നടത്തുന്നു എന്നത് വസ്തുതയാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പൂർണ്ണ ശോഭയിൽ അത് ഉയർത്തിക്കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന മ്യൂസിയങ്ങളിൽ ഒന്ന് ഹിൽ പാലസാണ്. ഏറ്റവും കൂടുതൽ വിദേശികളടക്കം സ്വദേശികളും ഉത്തരേന്ത്യക്കാരും അടക്കം അനവധി പേർ കടന്നു വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആധുനികവൽക്കരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അതിന് കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായുള്ള മാറ്റങ്ങൾ അവിടെ എത്തണം. പൈതൃക നഗരം എന്ന നിലയിൽ തൃപ്പൂണിത്തുറ കടന്നു വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹിൽ പാലസ് തൊട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സമഗ്രമായ നവീകരണവും പുരോഗതിയും അക്കാര്യത്തിൽ വരുവാൻ കഴിയും. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ആവശ്യം. വ്യക്തമായ ഒരു പദ്ധതി ഉടനെ തന്നെ നമുക്ക് രൂപീകരിച്ച് അതിനകത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം. കാരണം അതിനകത്ത് ഏതൊക്കെ നിലയിലുള്ള ആശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും കൂടി വരണം. അങ്ങനെ ആശയങ്ങളെ സംയോജിപ്പിച്ച് നമുക്ക് ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു പൈതൃക കേന്ദ്രത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും എന്ന ആ ഒരു സന്തോഷവും ഞാനിവിടെ പങ്കുവെക്കുന്നു.
1: അത്തച്ചമയം നമ്മുടെ സംസ്കാരത്തോട് എത്രമാത്രം ഇഴചേർന്നിരിക്കുന്നുവെന്ന് ഓർത്തെടുത്താണ് കോട്ടയത്ത് നിന്നുള്ള ലോകസഭാംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ആശംസകൾ നേർന്നത്.
3: കേരളത്തിലും ലോകമെമ്പാടും ഇനിയുള്ള 10 ദിവസങ്ങൾ രാവും പകലും ആഘോഷ തിമിർപ്പിലാണ് മലയാളികൾ. കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്ന ഈ അവസരത്തിൽ തൃപ്പൂണിത്തുറയിലെ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഈ ആഘോഷം എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാനും ഇത് കാണാനും ആസ്വദിക്കാനും എല്ലാം കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈ സന്തോഷവും സമൃദ്ധിയും വരുന്ന ഒരു വർഷക്കാലം അടുത്ത ഓണം വരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആദരണീയനായ മുഖ്യമന്ത്രി നടത്തിയ വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം, തൃപ്പൂണിത്തുറയെ ഒരു ഹെറിറ്റേജ് സിറ്റി ആയി അതിനെ നിലനിർത്തും, അതിനെ വളർത്തും, അതിനെ പരിപാലിക്കും എന്നുള്ള ആ പ്രഖ്യാപനം. യുനെസ്കോയുടെ ഒരു പദ്ധതിയുണ്ട്, ലോകത്തിലെ വിവിധ പട്ടണങ്ങൾ അവയുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അതിനൊരു ടാഗ് കൊടുക്കുക, ഒരു യുനെസ്കോ ടാഗ്, സിറ്റി ഓഫ് ഹെറിറ്റേജ്, സിറ്റി ഓഫ് എന്താണ് പറയുക, ലേണിംഗ്, സിറ്റി ഓഫ് ലിറ്ററേച്ചർ. നമ്മുടെ കോഴിക്കോടിന് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള യുനെസ്കോ ടാഗ് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിന് സിറ്റി ഓഫ് ലേണിംഗ് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തിന് നമ്മൾ സിറ്റി ഓഫ് മീഡിയ ആർട്സ് എന്നുള്ള ടാഗിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയ്ക്ക് നമുക്ക് സിറ്റി ഓഫ് ഹെറിറ്റേജ് എന്നുള്ള ആ യുനെസ്കോ ടാഗ് അത് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുവേണ്ട എല്ലാ സഹകരണവും തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് തലത്തിലും, കേന്ദ്ര ഗവൺമെന്റ് വഴിയാണ് അത് യുനെസ്കോയിലേക്ക് പോകേണ്ടത്, അതിനുവേണ്ട എല്ലാ സഹായവും ഉണ്ടായിരിക്കും.

0: സാംസ്കാരിക ഉത്സവം എന്നതിനേക്കാൾ സാഹോദര്യത്തിന്റെ വേദിയാണിവിടം എന്ന് സിനിമാ താരം ജഗദീഷ്.
1: സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ പൂർണ്ണ ത്രേശന്റെ ക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിന്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്, സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മത സൗഹാർദ്ദത്തിലൂന്നി കൊണ്ടാടുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിന് തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത് ഐശ്വര്യത്തോടെ തന്നെ ഇത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ വർഷത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എറണാകുളം തൃപ്പൂണിത്തുറയിൽ നടന്ന അത്തച്ചമയം 2026 റിപ്പോർട്ട്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണം സംഘവും ആലപിച്ചത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി സുഭാഷിതം ഹരിപ്പാട് അച്യുതശാസ്ത്രി അവതരിപ്പിച്ചത്.
1: മലയാളികൾക്ക് എല്ലാം മറന്ന് ഉള്ളം തുറന്ന് സന്തോഷിക്കാനുള്ള സുന്ദര സുവർണകാലമാണ് ചിങ്ങമാസം. പുതിയുഗ പുലരിയുടെ പുതുമ നിറഞ്ഞ സുദിനങ്ങൾ കൊണ്ട് പുളകത്തിൻ മലർമത്ത് വിരിക്കുന്ന കാലം, ദുഃഖമില്ലാതെ എല്ലാവരും ഉല്ലസിക്കുന്ന കാലം. ആ കാലത്തിൻ്റെ സമാരംഭ സുമുഹൂർത്തം സമാഗതമായി ഇന്ന് ചിങ്ങമൊന്ന് കർഷക ദിനം. കർഷക മനസ്സുകൾ ആഹ്ലാദഭരിതമാകുന്ന ചിങ്ങമാസക്കാലം നിറഞ്ഞ വിളകളുടെ മനോഹാരിത കൊണ്ടും വിടർന്നു വിലസുന്ന കുസുമ നിരകൾ കൊണ്ടും സുരഭിലമാകുന്ന കർഷക മഹോത്സവത്തിൻ്റെ കാലത്തിന് തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ചിങ്ങമാസത്തെ വാരിപ്പുണരാം. കള്ളവും കവർച്ചയും ചതിയും ഒന്നുമില്ലാതെ ഒരുമയോടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഒന്നായി കഴിഞ്ഞിരുന്ന കാലം. ആർക്കും പരാതിയില്ല. മോഷണവും മയക്കുമരുന്നും ഒന്നുമില്ലാതുള്ള നന്മയുടെയും സത്യസന്ധതയുടെയും കാലം. ആ ഓർമ്മകൾ നിറമാലയാക്കി നമുക്ക് പൊന്നോണ പുലരിയെ വരവേൽക്കാനായി മനസ്സുകൾ ഒരുക്കാം. അന്ന് ഓണക്കാലത്ത് കേരളം നെല്ലറകളുടെ സാന്നിധ്യം കൊണ്ട് എവിടെയും കർഷകർ വിശ്രമരഹിതരായി കുടുംബത്തിൻ്റെ ബാധ്യതകൾ എല്ലാം തീർക്കും.

0: ഒഴുക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നു. കൊയ്ത്തുകാലമാകുമ്പോൾ കർഷകരുടെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയുന്നു. കുടുംബത്തിൻ്റെ എല്ലാ ഉയർച്ചകളും വിളവിൻ്റെ ഗതി അനുസരിച്ചാണ്. ഭയഭക്തിയോടുകൂടി ബഹുമാനത്തോടും കൂടി വിളയിറക്കുകയും യഥാസമയം അതിൻ്റെ വളർച്ചയ്ക്കു വേണ്ടിയുള്ള കീടനാശിനികളും മറ്റും നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം കൊയ്ത്തുകാലം കഴിഞ്ഞ് ധാന്യമണികളുടെ കൂമ്പാരം കണ്ട് മധുര സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന മനോഹര നിമിഷങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഓർമ്മകൾ മാത്രം. തൃക്കാക്കര അപ്പനെ കണ്ടു തൊഴാൻ വരുന്ന മഹാബലിയുടെ അടുക്കൽ ആയിരക്കണക്കിന് പ്രജകൾ അനുഗ്രഹം നേടുവാൻ എത്തുമായിരുന്നു. പക്ഷേ ഒരാൾക്കു പോലും ഒരു പരാതിയുമില്ല. അത്ര സുന്ദരവും സുദൃഢവുമായ ഭരണ സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ പോയിപ്പോയ ഐശ്വര്യ ദിനങ്ങളെ ഓർത്ത് നമുക്ക് ഇന്ന് കർഷക ദിനം ആചരിക്കാം. കൃഷിയെ ജീവിതമായി കാണുന്ന നാടാണ് കേരളം. പാലക്കാടിൻ്റെയും കുട്ടനാടിൻ്റെയും നെൽപ്പാടങ്ങൾ മുതൽ കോട്ടയത്തെ റബ്ബർ തോട്ടങ്ങളും വരെ വെയിലും മഴയും കൊള്ളിക്കാതെ നമുക്ക് അന്നമെത്തിക്കുന്നത് കർഷകരാണ്. കർഷകർ സ്വന്തം ഉൽപ്പന്നങ്ങൾ, ജൈവ പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ കൃഷിയുടെ സന്ദർശനം, പ്രസംഗ ചിത്രരചന മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടുന്നുണ്ട്. ഗ്രാമീണരെ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ വേണ്ടി കർഷക പ്രയത്നം ഉണ്ടാകണം. അന്നദാതാ ദേവോ ഭവ എന്നതാണ് ഈ ദിവസത്തെ പ്രധാന സന്ദേശം. ഒരു കർഷകൻ്റെ കൈകളിലാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി വളരുന്നത് എന്ന് ഈ സുദിനത്തിൽ നമുക്ക് ഉറക്കെ പറയാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.